നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകം 1, 2026 ജൂലൈ 17, വെള്ളിയാഴ്ച ദിവസം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 32 സെക്കൻഡും. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്മകൾ നിറഞ്ഞ ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്.
1: ടൈം ചെക്ക് റേഡിയോ ടൈം.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 14 സെക്കൻഡ്.
0: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം. സമയം 6 മണി കഴിഞ്ഞ് 27 സെക്കൻഡ്. റെയിൻബോ ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ജിന്ദിനും സോണിപത്തിനും ഇടയിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് പദ്ധതി പ്രകാരം നവീകരിച്ച 6 സ്റ്റേഷനുകൾ ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. തലശ്ശേരി, അങ്കമാലി, ചാലക്കുടി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. സംസ്ഥാനത്ത് ഈ വർഷം ഫാം ഡി കോഴ്സിന് 50% സീറ്റിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. കേരള സ്റ്റേറ്റ് സെൽഫ് ഫിനാൻസിംഗ് ഫാർമസി കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികളുമായി തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായത്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ അന്താരാഷ്ട്ര ടെർമിനലിലെ T2 വിപുലീകരിച്ച ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് പ്രവർത്തനം തുടങ്ങി. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഏകദേശം ഇരട്ടിയോളം വിസ്തൃതിയാണ് പുതിയ ഷോപ്പിനുള്ളത്. ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾ ശബ്ദമലിനീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങളും പരിസ്ഥിതി സംരക്ഷണ ചട്ടങ്ങളും കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് അധികൃതരുടെ നിയമപരമായ ബാധ്യതയാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ശബ്ദമലിനീകരണത്തിനെതിരായ പരാതിയിലാണ് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥിന്റെ ഉത്തരവ്. തദ്ദേശ സ്ഥാപന തലത്തിൽ സ്ഥിരം കൌൺസിലിംഗ് സംവിധാനം ഒരുക്കണമെന്നും കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജാഗ്രതാ സമിതികൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി. കോഴിക്കോട് നടന്ന വനിതാ കമ്മീഷൻ ജില്ലാതല സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. കേരളത്തിലെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ പ്രതീക്ഷയായിരുന്ന PSC ഇന്ന് അഴിമതിയുടെയും മൂടിവെക്കലുകളുടെയും കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ട PSC ചെയർമാനെയും അംഗങ്ങളെയും പിരിച്ചുവിട്ട് സമഗ്രാന്വേഷണം നടത്തണമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ പരിപാടി നാളെ രാവിലെ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. നഗരം ചുറ്റുന്ന വാക്കത്തോൺ മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും.
0: ന്യൂസ് റെയിൻബോ.

പ്രവൃത്തിയുടെ മുൻഗാമി ചിന്തയാണ്. എല്ലാ ചിന്തകളും പ്രവൃത്തിയായി പരിണമിക്കുന്നു. ഒരുവൻ അവന്റെ നിരന്തര ചിന്തയുടെ ആകത്തുകയാണ്. റാൽഫ് വാൾഡോ എമേഴ്സൺ.

0: ടൈം ചെക്ക് റേഡിയോ ടൈം. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയകൃത്യം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റും 10 സെക്കൻഡും.
1: ആഹാ, എഴുന്നേറ്റില്ലേ? സമയം എത്രയായെന്നറിയോ? ദാ ബെഡ് കോഫി റെഡി.

നമസ്കാരം, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞു പോയതിനെ അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞതിനെ തിരികെ പോയി ആദ്യം മുതൽ ഒരു പുതിയ തുടക്കത്തിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഇന്ന് ഇപ്പോൾ ഈ സമയത്ത് ഈ പ്രഭാതത്തിൽ എന്തിനും ഒരു പുതിയ തുടക്കം കുറിക്കാൻ ആർക്കും കഴിയും, ഒരു നല്ല അവസാനം ഉണ്ടാക്കാനും സാധിക്കും. യെസ്, നമ്മൾ ബെഡ് കോഫിയുടെ ഒരു ഫ്രഷ് എപ്പിസോഡ് തുടങ്ങിയില്ലേ ഇപ്പോൾ? അതുപോലെ ഫ്രണ്ട്സേ, എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് സുരേഷ് കാഞ്ഞിരക്കാട് വിച്ച് യു ടിൽ 7 o'clock. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞുള്ള ഒരു നല്ല റിലാക്സേഷൻ്റെ അത്രയും സുഖം വേറെ ഒന്നുമില്ല എന്ന് തോന്നാറില്ലേ? ബാക്കി 6 ദിവസവും തുടർച്ചയായി ജോലി ചെയ്തതിന് ശേഷം വയറ് നിറയെ ഫുഡൊക്കെ അടിച്ച് കുറച്ച് വിശ്രമിച്ച് ടി വിയിൽ സിനിമയോ സ്പോർട്സോ ഒക്കെ ആസ്വദിച്ച് കുട്ടികളോട് കിന്നാരം പറഞ്ഞ് ശേഷം ഒരു നല്ല കോഫി കൂടിയായാൽ സംഗതി ജോർ. എന്താ സുഖം! എല്ലാ ദിവസവും ഇങ്ങനെയായിരുന്നെങ്കിൽ അല്ലേ? അതോ എല്ലാ ദിവസവും ഇങ്ങനെയായാൽ അതിൻ്റെ ഒരു വൈബ് അങ്ങ് പോവോ? എല്ലാ ദിവസവും ഇങ്ങനെ റിലാക്സ്ഡ് ആയിരുന്നാലേ ഒരു കാര്യവും നടക്കില്ല, നമ്മൾ ഒരിടത്ത് എത്തുകയില്ല. ഈ ഒരു സമയം സൺഡേ ആഫ്റ്റർനൂൺ എന്നത് ഇത്രയും മനോഹരമായി ഇത്രയും ആസ്വാദ്യകരമായി തോന്നുന്നത് എന്തുകൊണ്ടാണ്? അത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം വരുന്നതുകൊണ്ടാണ്. ബാക്കിയുള്ള 6 ദിവസവും തിരക്കിട്ട് ജോലി ചെയ്തതിന് ശേഷം കിട്ടുന്ന റിലാക്സേഷൻ ആയതുകൊണ്ടാണ്. യെസ് ബഡീസ്, ജീവിതം ബാലൻസ് ചെയ്യാനാണ് ഈ ഒരു സംഗതി നമ്മളെ സഹായിക്കുന്നത്. കഠിനാധ്വാനത്തിൻ്റെയും വിശ്രമത്തിൻ്റെയും ബുദ്ധിപരമായ സങ്കലനം വേണം അതിന്. ഫൈൻഡിങ് ബാലൻസ് ബിറ്റ്വീൻ വർക്ക് ആൻഡ് റിലാക്സേഷൻ ഇസ് കീ എന്ന് പറയുന്നതും അതുകൊണ്ടാണ്. അനിയന്ത്രിതമായി ജോലി ചെയ്താൽ, ഒരു നിയന്ത്രണമില്ലാതെ ജോലി ചെയ്താൽ എല്ലാം വേഗം എരിഞ്ഞു തീരും. അതേസമയം ആവശ്യത്തിനുള്ള അധ്വാനം ഇല്ലാതെ വിശ്രമിച്ചും ആനന്ദിച്ചും മാത്രം നടന്നാലോ? സ്വപ്നങ്ങൾ സ്വപ്നങ്ങളായി തന്നെ അവശേഷിക്കും. മുന്നോട്ടുള്ള ജീവിതം വളരെ ബുദ്ധിമുട്ടേറിയതായി തീരുകയും ചെയ്യും. അതുകൊണ്ട് കൃത്യമായ ഒരു ബാലൻസ് ആണ് വേണ്ടത്. അപ്പോൾ മാത്രമേ ജീവിതം ആസ്വാദ്യകരമാവുകയുള്ളൂ. സിമ്പിളായി കാര്യം നമുക്ക് പറഞ്ഞു തന്നത് ബെഡ് കോഫിയുടെ ഫസ്റ്റ് സെഗ്മെന്റ് ആണ്. ഇനി പാട്ടാണ്. മ്യൂസിക്കലി യോസ്, ദിസ് ഇസ് റെയിൻബോ FM 107.5.

Everywhere across whatever sorrows of which our life is woven, some radiant joy will gaily flash past. എവിടെ നോക്കിയാലും ജീവിതം ഏറെ ദുഃഖങ്ങളാൽ നെയ്തെടുക്കപ്പെട്ടതാണ് എന്ന് തോന്നാം. എന്നാലും എപ്പോഴെങ്കിലുമൊക്കെ ആ ജീവിതത്തിലൂടെ സന്തോഷത്തിൻ്റെ കിരണങ്ങൾ ഉജ്ജ്വലമായി മിന്നിക്കടന്നുപോകും. 19th century പ്രമുഖ റഷ്യൻ സാഹിത്യകാരൻ നിക്കലായ് വസിലേവിച്ച് ഗോഗൽ അഥവാ നിക്കലായ് ഗോഗൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ, ദാറ്റ് ഇസ്, എന്തുമാത്രം ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും സന്തോഷം എന്ന ഘടകം എപ്പോഴെങ്കിലുമൊക്കെ മുഖം കാണിച്ചിട്ട് പോകും എന്ന്. ഓക്കെ, നോവൽ, ചെറുകഥ, നാടകം ഈ മേഖലകളിൽ ധാരാളം സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഗൂഗിൾ. ഇദ്ദേഹം ജനിച്ചത് ഇന്നത്തെ യുക്രൈനിലാണ്. അതുകൊണ്ട് തന്നെ ആദ്യകാല രചനകൾ ജന്മദേശത്തെ സംസ്കാരത്തെ അധികരിച്ചുള്ളവയായിരുന്നു, യുക്രൈനിയൻ നാടോടി സംസ്കാരത്തിൻ്റെ. പിന്നീടാണ് റഷ്യൻ സാമ്രാജ്യത്തിൻ്റെ വിശാലമായ ക്യാൻവാസിൽ ഗൂഗിളിൻ്റെ രചനകളുണ്ടായത്. അവയിൽ പോപ്പുലറായ ഏതാനും കൃതികളുടെ പേരുകൾ കേട്ടുള്ളൂ: ഡെഡ് സോൾസ്, ദി ഓവർകോട്ട്, ദി നോസ്, ക്രിസ്മസ് ഈവ്, വുമൻ, ഇവൻ ഫ്യോഡറോവിച്ച് ഷ്പോങ്ക ആൻഡ് ഹിസ് ഓണ്ട്, എ ടെറിബിൾ വെഞ്ചൻസ്, മാരേജ്, ദി ഗാംബ്ലേഴ്സ്, ദി ഗവൺമെൻറ് ഇൻസ്പെക്ടർ. ഇപ്പോൾ കേട്ടത് ബെഡ് കോഫിയുടെ രണ്ടാമത്തെ സെഗ്മെൻ്റ് ആണ്. ഫോർ മോർ ഫ്രം ബെഡ് കോഫി, സ്റ്റേ ട്യൂൺ ടു ആകാശവാണി റെയിൻബോ FM 107.5.

0: മ്യൂസിക്കലി യോഴ്സ് എഫ് എം റെയിൻബോ 107.5. സ്റ്റേ ട്യൂൻഡ്.
1: കുട്ടികളായിരുന്ന സമയത്ത് അച്ഛൻ്റെയോ അമ്മയുടെയോ വഴക്ക് കേൾക്കാത്തവർ ആരും ഉണ്ടാവില്ല നമുക്കിടയിൽ. പക്ഷേ അതെല്ലാം നമ്മൾ നല്ല രീതികളിൽ പ്രവർത്തിക്കാൻ വേണ്ടിയായിരുന്നു, നമ്മുടെ നല്ലതിന് വേണ്ടിയായിരുന്നു എന്ന് അപ്പോൾ ചിന്തിച്ചില്ലെങ്കിലും ഇപ്പോൾ തിരിച്ചറിയുന്നില്ലേ? അവരുടെ അത്രയും നമ്മളെ സ്നേഹിക്കുന്ന, അവരോളം നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന വേറെ ആരും കണ്ടേക്കില്ല. എഡ്വേർഡ് ഡ്രെന്നൻ ഇത് പഠിക്കുന്ന കാലത്ത് തന്നെ മനസ്സിലാക്കിയ ആളാണ്. നല്ല മാർക്കോടെ ഹൈസ്കൂളെല്ലാം കഴിഞ്ഞ് എഞ്ചിനീയറിംഗിൽ ചേർന്നിരിക്കുകയാണ് കക്ഷി. യൂണിവേഴ്സിറ്റി ലൈഫിൻ്റെ ആദ്യത്തെ ആ ഒരു പകിട്ട് കഴിഞ്ഞതോടെ എഡ്വേർഡിന് ഒരു കാര്യം മനസ്സിലായി. വലിയ മാർക്ക് വാങ്ങിച്ച് ഇങ്ങോട്ട് വന്നതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ, ഒരു സാധനം പഠിച്ചിട്ട് തലയിൽ കയറുന്നില്ല. എന്നാലോ മറ്റെല്ലാ കുട്ടികളും പഠനത്തിൽ മുഴുകിയിരിക്കുകയും ചെയ്യുന്നു. ഇനി തനിക്ക് വല്ല ലേണിംഗ് ഡിസോർഡർ, പഠന വൈകല്യം ഉണ്ടോ എന്നുവരെ പുള്ളിക്കാരൻ സംശയിച്ചു. ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും അതൊക്കെ പഠിച്ചെടുക്കാനും അസൈൻമെൻറ്സ് ചെയ്യാനും ഒക്കെ എഡ്വേർഡ് ശരിക്കും സ്ട്രഗിൾ ചെയ്തു, നല്ലവണ്ണം ബുദ്ധിമുട്ടി. കുറച്ച് നാളിങ്ങനെ നോക്കിയിട്ടും ഒരു രക്ഷയുമില്ല. വലിയ ആഗ്രഹത്തോടെ അച്ഛനോട് വാശി പിടിച്ച് ചേർന്നതാണ് എഞ്ചിനീയറിങ്ങിന്. വേറെ പല കോഴ്സുകളെ പറ്റിയും അദ്ദേഹം പറഞ്ഞു കൊടുത്തെങ്കിലും എഡ്വേർഡിൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടായില്ല. എഞ്ചിനീയറിങ്ങിന് തന്നെ ചേരണമെന്ന് വാശിയായിരുന്നു. ആ എന്തോ ആവട്ടെ, വീട്ടിൽ വിളിച്ച് കാര്യം പറയാം എന്ന് തന്നെ എഡ്വേർഡ് തീരുമാനിച്ചു. അച്ഛനെ വിളിച്ചു പറഞ്ഞു തനിക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ലെന്ന്. അതിന് അദ്ദേഹത്തിൻ്റെ മറുപടി വളരെ ഉറച്ചതായിരുന്നു. ഓക്കെ, കോഴ്സ് തുടരണോ നിർത്തണോ എന്നുള്ളത് നിന്റെ തീരുമാനം, പക്ഷേ പഠിത്തം അവസാനിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട. സ്വന്തമായി കാര്യങ്ങൾ നോക്കി തനിയെ ജീവിച്ചുകൊള്ളണം. വല്ലാത്ത വേദന തോന്നി എഡ്വേർഡിന് ഇത് കേട്ടപ്പോൾ. അച്ഛൻ ഇത്രയും കർക്കശമായി സംസാരിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. പിന്നെ കുറച്ചു നേരം ശാന്തമായിരുന്ന് ആലോചിച്ചപ്പോൾ എഡ്വേർഡിന് തോന്നി തൻ്റെ തന്നെ നിർബന്ധത്തിന് സമ്മതം മൂളിയാണ് അച്ഛൻ ഈ കോഴ്സിന് ചേർത്തത്. സോ ഇത് സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്യേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന്. ഈ ഒരു ഉൾവിളിയോടെ ക്യാമ്പസിൽ വെറുതെ ചുറ്റി നടന്ന സമയത്ത് ഒരു നോട്ടീസ് എഡ്വേർഡിൻ്റെ കണ്ണിൽപ്പെട്ടു. സ്റ്റഡി സ്കിൽസ് എന്നായിരുന്നു അതിൻ്റെ ഹെഡിങ് ആ നോട്ടീസിൽ. സമയവും സ്ഥലവും ഒക്കെ എഴുതി വച്ചിട്ടുണ്ട്. പഠനം മെച്ചപ്പെടുത്താൻ ഈ സംഗതി ഉപകരിച്ചാലോ എന്ന് എഡ്വേർഡ് ഒന്ന് ചിന്തിച്ചു. എവിടെയെങ്കിലും ഒരു വാതിൽ തുറക്കാതിരിക്കില്ലല്ലോ. അങ്ങനെ പുള്ളിക്കാരൻ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. അപ്പോഴാണ് പിടികിട്ടിയത് തന്നെ പോലെ സ്ട്രഗിൾ ചെയ്യുന്ന വേറെയും സ്റ്റുഡൻസ് ഉണ്ടെന്ന്. പരസ്പരം സഹായിച്ച് ഫസ്റ്റ് സെമസ്റ്റർ എന്ന കടമ്പ കടക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. എഡ്വേർഡിന് കിട്ടിയ സ്റ്റഡി പാർട്ണർ അവനെ ഏറെ സഹായിക്കുകയും ചെയ്തു. വെല്ലുവിളികളൊക്കെ നിറഞ്ഞതായിരുന്നെങ്കിലും ആദ്യ വർഷം കടന്നു പോരാനുള്ള ആത്മവിശ്വാസവും സപ്പോർട്ടും ആ പാർട്ണറിൽ നിന്നും പിന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെയും ലഭിച്ചു എഡ്വേർഡ് ഡ്രെന്നന്. തുടർന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഒരു മികച്ച എഞ്ചിനീയറായി തീരുകയും ചെയ്തു എഡ്വേർഡ്. അച്ഛൻ്റെ അന്നത്തെ ആ ഒരു സ്ട്രോങ് പുഷ് ഉണ്ടല്ലോ, അതാണ് തൻ്റെ വിജയത്തിൻ്റെ പുറകിൽ എന്ന് ഒരു സംശയവും കൂടാതെ പറയുന്നു ഡ്രെന്നൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട സമയത്ത് വേദനയും ദേഷ്യവുമൊക്കെ തോന്നി. എങ്കിലും കുറച്ചാലോചിച്ചപ്പോൾ അതിനു പുറകിലുള്ള ടഫ് ലവ് തനിക്ക് മനസ്സിലായി. അതാണ് തൻ്റെ വിജയത്തിൻ്റെ സിമ്പിൾ റീസൺ, ബേസിക് റീസൺ. പ്രിയപ്പെട്ടവരെ, അച്ഛനോ അമ്മയോ ഒന്ന് വഴക്ക് പറഞ്ഞാൽ ഉടനെ പോയി കടുങ്കൈ വരെ ചെയ്ത് കളയുന്ന കുട്ടികളുണ്ട്. ദയവ് ചെയ്ത് ആ രീതിയിലൊന്നും ചിന്തിക്കരുത് കേട്ടോ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളെങ്കിലും. സങ്കടവും ദേഷ്യവും ഒക്കെ നമുക്ക് തോന്നിയേക്കാം അച്ഛനും അമ്മയും വഴക്ക് പറയുമ്പോൾ, പക്ഷേ അവരുടെ സ്നേഹത്തിന് മുന്നിൽ നമുക്കതെല്ലാം അലിയിച്ച് കളയാവുന്നതേ ഉള്ളൂ. ഒന്ന് ശാന്തമായിരുന്നു ആലോചിച്ചാൽ മതി. ആ വിഷമം അല്ലെങ്കിൽ ആ സങ്കടം ഒന്ന് മാറാൻ വേണ്ടി അല്പസമയം കൊടുക്കുക, പിന്നെ എല്ലാം ശരിയായിക്കോളും. യെസ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം.

മാത്രമല്ലേ അവർ ചിന്തിക്കുകയുള്ളൂ, പ്രവർത്തിക്കുകയുള്ളൂ. അങ്ങനെ ഉറച്ചു വിശ്വസിച്ചാൽ പോരെ. പിന്നെ ആ വഴക്ക് കിട്ടിയതിൽ നമ്മുടെ പങ്കെന്താണെന്ന് മനസ്സിലാക്കാനും നോക്കുക. തീർച്ചയായും അത് തിരിച്ചറിയാൻ കഴിയും ശാന്തമായി ഒന്ന് ആലോചിച്ചാൽ. പിന്നെ അത് ശരിയാക്കി എടുക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. എന്തിനാണ് സങ്കടപ്പെട്ട് കിടക്കുന്നത്? അത്രേ ഉള്ളൂന്ന്. സോ കേട്ടവരിത് മനസ്സിൽ വെച്ചോളൂല്ലോ, മറക്കരുത് കേട്ടോ. ഓക്കെ കിഡോസ്, നമുക്ക് ബ്രേക്ക് എടുക്കാം. ബെഡ് കോഫിയുടെ ലാസ്റ്റ് സെഗ്മെന്റ് ഈ സോങ് ബ്രേക്കിന് ശേഷം.

ആകാശവാണി എഫ് എം റെയിൻബോ 107.5. ഗുഡ് മോർണിംഗ്. ഒരിക്കൽ കൂടി 107.5 റെയിൻബോ എഫ് എമ്മിൽ നിങ്ങൾക്കൊപ്പം ഇത് ബെഡ് കോഫി തന്നെയാണ്, റെയിൻബോയുടെ മോർണിംഗ് ഷോ. ഒരു തകർച്ചയിൽ നിന്നും തിരിച്ച് കയറി വരണമെങ്കിൽ കൂടെയുള്ളവരുടെ സപ്പോർട്ട് മാത്രം പോരാ നമുക്ക്, പിന്നെന്ത് വേണം? നമ്മുടെ മനഃശക്തി കൂടി വേണം അല്ലേ? ഓക്കെ, നമുക്ക് മൈക്കിൾ സീഗലിൻ്റെ കഥയൊന്ന് കേട്ടു നോക്കാം. അൺസങ് ഹീറോസ് എന്ന ടൈറ്റിലിൽ ന്യൂസ് വീക്ക് മാഗസീൻ പ്രസിദ്ധീകരിച്ച സംഭവ കഥയാണ് കേട്ടോ. വർഷം 1981.

ഓസ്റ്റിൻ യൂണിവേഴ്സിറ്റിയിലെ പ്രീ മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നു മൈക്കിൾ സീഗൽ. അത്യാവശ്യമായി കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ആ പയ്യൻ രാത്രി ഏറെ വൈകി പുറത്തിറങ്ങിയതായിരുന്നു. ഒരു സ്റ്റോർ തുറന്നു വച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് കയറി ചെന്നു. അപ്പോൾ കണ്ട കാഴ്ച എന്താ? തൂക്കുധാരികളായ കള്ളന്മാർ സ്റ്റോർ ഉടമയെ വെടിവെച്ചിട്ടിട്ട് പണവും സാധനങ്ങളൊക്കെ വാരിയെടുക്കുന്നു. അവരുടെ പ്രവൃത്തികളുടെ ഒരേ ഒരു സാക്ഷിയായി അപ്പോൾ മൈക്കിൾ സീഗൽ. അവർ വെറുതെ വിടൂ, കാഴ്ച കണ്ട് അന്തിച്ച് നിന്ന സീഗളിനെ കള്ളന്മാരിൽ ഒരാൾ തൂക്കു ചൂണ്ടി സ്റ്റോറിലെ ഫ്രീസറിലേക്ക് കൊണ്ടുപോയി. ആ പയ്യനെ വല്ലാതെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം അവൻ്റെ തലയ്ക്ക് പിന്നിൽ വെടിവെച്ചു. ബോധമില്ലാതെ നിലത്തേക്ക് വീണ സീഗളും മരിച്ചു എന്ന് കരുതി മോഷ്ടാക്കൾ കൊള്ളമുതലുമായി എത്രയും വേഗം സ്ഥലം വിട്ടു. സ്വാഭാവികമായും വെടിവെച്ചയും പിടിവലിയുടെ ഒച്ചയൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടാവുമല്ലോ. അസാധാരണമായി ഈ ശബ്ദങ്ങൾ കേട്ട് ചില ആളുകൾ അപ്പോഴേക്കും ഓടിയെത്തി സ്റ്റോറിൻ്റെ അടുത്തേക്ക്. അപ്പോഴാണ് സംഗതി അറിയുന്നത്. ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തി, ആംബുലൻസ് എത്തി, ഡോക്ടർമാരെത്തി മൈക്കിൾ സീഗലിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. ആളെ പരിശോധിച്ച ഡോക്ടർമാർ പറഞ്ഞത് സർജറി നടത്തിയാലും ആ ചെറുപ്പക്കാരൻ രക്ഷപ്പെടാനുള്ള സാധ്യത 30% മാത്രമാണെന്നാണ്. ഇനി വിജയിച്ചാൽ തന്നെയും സർജറി വിജയിച്ചാൽ തന്നെയും ജീവിതകാലം മുഴുവൻ വീൽ ചെയറിൽ കഴിയേണ്ടിയും വന്നേക്കാം. ഒഫ്കോഴ്സ് ഇങ്ങനൊരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ ആ പയ്യൻ്റെ ഫാമിലി എങ്ങനെയായിരിക്കും പ്രതികരിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയായിരിക്കും തോന്നിയിട്ടുണ്ടാവുക? വല്ലാതെ തളർന്നു പോയിട്ടുണ്ടാവും. സങ്കടത്തിൻ്റെ ആഴങ്ങളിലേക്ക് വീണുപോയി കാണും അവർ. അവൻ്റെ അച്ഛൻ തകർന്നുപോയി ശരിക്കും. പക്ഷേ അമ്മ വളരെ സ്ട്രോങ് ആയിരുന്നു. ഡോക്ടർ, നിങ്ങൾക്ക് എൻ്റെ മോനെ അറിയില്ല, എനിക്കറിയാം അവനെ നന്നായിട്ട്. ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള മനക്കരുത്തുണ്ടവന്, ആ അമ്മ പറഞ്ഞു. ഓക്കെ, ഓപ്പറേഷൻ കഴിഞ്ഞു. പക്ഷേ മൈക്കിളിന് ബോധം തെളിഞ്ഞില്ല. അവൻ കോമ അവസ്ഥയിലേക്ക് വീണു. പിന്നെ ഏറെ ദിവസത്തെ ചികിത്സയ്ക്കും കാത്തിരിപ്പിനും ശേഷം മൈക്കിൾ സീഗൽ കണ്ണു തുറന്നു. എന്നാൽ ആളുടെ ഒരു വശം തളർന്നു പോയിരുന്നു, കൂടെ സംസാരശേഷിയും നഷ്ടപ്പെട്ടു. എന്നാലും ആ യുവാവിൻ്റെ മുഖത്ത് ആത്മവിശ്വാസവും പുഞ്ചിരിയും ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ആ അവസ്ഥയും അയാളുടെ മുഖഭാവങ്ങളും. ആൻഡ് അതേ മുഖം തന്നെയായിരുന്നു അവൻ്റെ അമ്മയുടെയും. മകൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് അവർക്കുറപ്പായിരുന്നു അമ്മയ്ക്ക്. ആ അമ്മയ്ക്കൊപ്പം അച്ഛൻ്റെയും കൂടാതെ മൈക്കിളിൻ്റെ സുഹൃത്തുക്കളുടെയും സാന്നിധ്യവും സപ്പോർട്ടും വിദഗ്ധ ചികിത്സയും ഒരുമിച്ചപ്പോൾ മൈക്കിളിൻ്റെ ആത്മവിശ്വാസം വല്ലാതെ വർദ്ധിച്ചു. അപകടം നടന്ന് സർജറി കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം അവൻ ചെറിയ ചെറിയ വാക്കുകൾ ഉച്ചരിക്കാൻ തുടങ്ങി. പിന്നീട് പതിയെ പതിയെ ആണെങ്കിലും ആ യുവാവിൻ്റെ സ്ഥിതി ഡോക്ടേഴ്സ് പ്രവചിച്ചതിലുമൊക്കെ ഏറെ മെച്ചപ്പെട്ടു. എന്താ പറയുക, 1.5 വർഷത്തിനുള്ളിൽ സീഗൽ വീണ്ടും യൂണിവേഴ്സിറ്റിയിലെത്തി. അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ മനക്കരുത്തിൻ്റെ ബലം. എന്തായാലും ആരോഗ്യം മുഴുവനായി വീണ്ടെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് മൈക്കിൾ സീഗൽ മെഡിസിൻ പഠനം ഉപേക്ഷിച്ചു. പകരം സോഷ്യൽ വർക്സിൽ ഡിഗ്രിയും നേടി പോസ്റ്റ് ഗ്രാജുവേഷനും എടുത്തു. ഈ പരീക്ഷകളൊക്കെ വെറുതെ അങ്ങ് പാസ്സായി എന്ന് മാത്രമല്ല കേട്ടോ, എക്സാംസിൽ ഏറ്റവും ഉയർന്ന ഗ്രേഡും മൈക്കിൾ സീഗലിൻ്റെ തന്നെയായിരുന്നു. മരണത്തോടും പിന്നീട് ശാരീരികമായ ബുദ്ധിമുട്ടുകളോടും പൊരുതി ആ ചെറുപ്പക്കാരൻ നേടിയ വിജയമാണ് ന്യൂസ് വീക്ക് മാഗസീനും കൂടാതെ ടെലിവിഷൻ ചാനലുകളും അവതരിപ്പിച്ചത്. പ്രമുഖമായ ഒരു ഹോസ്പിറ്റലിൽ സോഷ്യൽ വർക്കറായി ജോലി ചെയ്യുന്നതിനൊപ്പം മറ്റുള്ളവർക്ക് ആത്മവിശ്വാസം പകരാനായിട്ട് മോട്ടിവേഷണൽ ക്ലാസ്സസും സംഘടിപ്പിച്ചു വന്നു മൈക്കിൾ. ഇങ്ങനെ ഒരു അപകടത്തിൽ നിന്നും തിരിച്ച് ജീവിതത്തിലേക്ക് വന്ന ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ ഇൻസ്പിറേഷൻ എന്താ വേണ്ടത് അല്ലേ? യെസ് ഡിയേഴ്സ്, വളരെ ആകസ്മികമായിട്ടാണ് മൈക്കിൾ സീഗലിൻ്റെ ജീവിതത്തിൽ ഈ ദുരന്തം സംഭവിച്ചത്. സാധനം വാങ്ങിക്കാൻ സ്റ്റോറിലേക്ക് പോകുമ്പോൾ മൂപ്പർക്ക് അറിയാമായിരുന്നോ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നുവെന്ന്? ഇല്ല. പക്ഷേ ചിലരെങ്കിലും ഭയപ്പെടുന്നത് പോലെ ആ ഒരു സംഭവം അവൻ്റെ ജീവിതം തകർത്തില്ല, അല്ലെങ്കിൽ അവൻ അതിന് സമ്മതിച്ചില്ല. അതാണ് പോയിന്റ്. വിടിയേറ്റ് ചലനമില്ലാതായപ്പോഴും ഓപ്പറേഷന് ശേഷം ഒരു വശം തളർന്നപ്പോഴും സംസാരശേഷി നഷ്ടപ്പെട്ടപ്പോഴും മൈക്കിൾ സീഗൽ എന്ന ആ യുവാവിൻ്റെ മനസ്സ് തളർന്നതേയില്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതായിരുന്നു അവന് ധൈര്യം പകർന്നുകൊണ്ട് അമ്മയുടെയും പിന്നെ അച്ഛൻ്റെയും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹകരണവും പ്രോത്സാഹനവും. അമ്മയുടെ പേര് പ്രത്യേകം എടുത്തു പറയണം അല്ലേ? അതേപടി ഒറ്റയ്ക്ക് നമുക്ക് ആർക്കും വിജയത്തിലെത്താനായി എന്ന് വരില്ല, അതിന് കൂട്ടായ്മ വേണം. അതുകൊണ്ട് നമുക്ക് ആര് എങ്ങനെ സഹായ സഹകരണങ്ങൾ നൽകും എന്ന് മാത്രം ചിന്തിക്കാതെ ആർക്കൊക്കെ നമ്മുടെ സഹകരണവും പ്രചോദനവും വേണം എന്നുകൂടി

ചിന്തിക്കണം എന്ന് ഒരിക്കൽ കൂടി പറയട്ടെ, പലപ്പോഴും പറഞ്ഞിട്ടുള്ളതായതുകൊണ്ടാണ്. ആൻഡ് ഇന്ന് ബെഡ് കോഫിയിലൂടെ എത്രമാത്രം ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് കിട്ടിയോ അത് ഇന്നത്തെ പ്രവൃത്തികളിലേക്കുള്ള ഊർജ്ജവും കരുത്തുമൊക്കെ സെറ്റ് ചെയ്യട്ടെ എന്നുകൂടി പറയുകയാണ് ഞാൻ, സുരേഷ് കാഞ്ഞിരക്കാട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ബൈ ഫോർ നൗ, നാളെ കാണാമേ.

0: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
1: പ്രിയരെ, ഇന്നത്തെ പ്രോഗ്രാം ഹൈലൈറ്റ്സിലേക്ക്. 8:30 സവാരി ടൈം, 10 മണിക്ക് പാട്സപ്പ്, രാവിലെ 11 മണിക്ക് ചാർട്ട് ബസ്റ്റേഴ്സ്, ഉച്ചയ്ക്ക് 12 മണിക്ക് യുവർ ചോയ്സ്. 3 മണി മുതൽ 5 മണി വരെ വിവിധ് ഭാരതി റിലേ പരിപാടികൾ കേൾക്കാം. വൈകിട്ട് 5 മണിക്ക് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. 7:58 ഫിഫ വേൾഡ് കപ്പ് ഡെയിലി അപ്ഡേറ്റ്സ്. രാത്രി 8 മണിക്ക് കരിയർ കണക്ട്. 9 മണിക്ക് റിതം റൂട്ട്സ്. 10 മണിക്ക് അരികെ. രാത്രി 11 മണിക്ക് ഹിന്ദിയിൽ വാർത്തകൾ, തുടർന്ന് ഇംഗ്ലീഷിൽ വാർത്തകളും കേൾക്കാം.

0: സ്വാഗതം
1: സ്വാഗതം
0: സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.
2: നമസ്കാരം, സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കർക്കിടകം 1, രാമായണമാസം തുടങ്ങുകയായി. ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിലൊക്കെ രാമായണത്തിന്റെ ഈരടികൾ ആത്മീയ സുഗന്ധം പരത്തുന്ന നിമിഷങ്ങൾ.

ശ്രീകുമാരൻ തമ്പി എഴുതി, ബി ദക്ഷിണാമൂർത്തി സംഗീതം നൽകിയ ഭക്തഹനുമാൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് നമ്മൾ കേട്ടത്. സമയം 7 മണി കഴിഞ്ഞ് 5:52. ഇന്ന് ജൂലൈ 17. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ സംവിധാനം ചെയ്ത പ്രിയപ്പെട്ട സംവിധായകൻ ജെ ശശികുമാർ, അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസം കൂടിയാണ് ഇന്ന്. ഇന്നത്തെ സ്വാഗതം ഉച്ചയിലേക്ക് നമുക്കായി പാട്ടുകൾ എഴുതി അയച്ചു നൽകിയ ശ്രോതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നതും ശശികുമാർ സംവിധാനം ചെയ്ത ചിത്രങ്ങളിലെ ഗാനങ്ങളാണ്. പെരുമ്പാവൂർ തണ്ടേക്കാട് സ്വദേശിനി ഹസ്ന അസീസ് തിരഞ്ഞെടുത്ത ഗാനങ്ങളാണ് ഇന്ന് ശ്രോതാക്കളുടെ കാതോരം എത്തുന്നത്. പ്രിയരോടൊപ്പം കൂടെ നിങ്ങളുടെ സ്വന്തം ജലീൽ. ഈ സുപ്രഭാതത്തിൽ നമുക്ക് ദിവ്യാനുരാഗത്തിന്റെ നിമിഷങ്ങളിലേക്ക് പോയാലോ. വയലാറിന്റെ വരികൾക്ക് ബി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. ഗാനം യേശുദാസിന്റെയും പി സുശീലയുടെയും മധുര ശബ്ദത്തിലൂടെ ഇതാ എത്തുന്നു. ലജ്ജയുടെ മുഴുക്കാപ്പ് ചാർത്തുന്ന എന്റെ പ്രിയപ്പെട്ടവളുടെ മുഖശ്രീ, സംക്രമവചനം നടത്തുന്ന പ്രണയവികാരങ്ങൾ നമുക്കൊപ്പം വരുമ്പോൾ നിന്റെ ചിത്രമണിവാതിൽ തുറക്കൂ. നിർമാല്യം തൊഴാൻ ഞാനിതാ കാത്തുനിൽക്കുന്നു. എന്റെ കൈനിറയെ സുരഭില സ്വപ്നങ്ങളാകുന്ന അഞ്ജലി പുഷ്പങ്ങൾ ഇതാ.

പ്രിയരെ, ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലെ ചോദ്യം ഇതാ എത്തിപ്പോയി. സുഹൃത്തുക്കളെ, ഇതാ എത്തിപ്പോയിരിക്കുകയാണ് ജെ ശശികുമാർ സംവിധാനം ചെയ്ത ചിത്രങ്ങളിലെ ഗാനങ്ങളോട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവസാന ഗാനത്തിന് തൊട്ടു മുമ്പ് കേൾപ്പിക്കുന്ന ആ ഗാനം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ, ഒന്ന് ഊഹിച്ചെടുക്കാൻ ശ്രോതാക്കളെ ക്ഷണിക്കുകയാണ്. ആദ്യത്തെ ക്ലൂ എന്ന് പറയുന്നത്, ഈ ഗാനം ഉൾപ്പെട്ട ചിത്രം 1970s പുറത്തിറങ്ങിയതാണ്. ശശികുമാർ സംവിധാനം ചെയ്തിട്ടുള്ള കൂടുതൽ ചിത്രങ്ങളുടെയും പേര് പ എന്ന അക്ഷരത്തിലാണ് തുടങ്ങുന്നത്. ഈ ചിത്രത്തിന്റെ പേരും ആ ഒരു അക്ഷരത്തിലാണ് ഉള്ളത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ സിനിമയുടെ പേര് ഒരു മലയാളം പേരല്ല. ഇതാണ് രണ്ടാമത്തെ ക്ലൂ. ഇനി അടുത്ത ക്ലൂ എന്ന് പറയുന്നത്, പി ജയചന്ദ്രൻ പാടിയ ഒരു യുഗ്മഗാനമാണ് ഇത്. ഇനി നാലാമത്തെ ക്ലൂ എന്ന് പറയുന്നത്, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് സ്ഥിരമായി സംഗീതം നൽകിയിട്ടുള്ള വ്യക്തിയാണ് ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്കും സംഗീതം നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ ഗാനത്തിന്റെ രചന തമ്പി സാറല്ല. എന്തായാലും ഇത്രയും ക്ലൂ ആരുമൊന്നും തരാറില്ലല്ലേ. അപ്പൊ എന്തായാലും വേഗം തന്നെ നിങ്ങൾ ഉത്തരങ്ങൾ അയച്ചോളൂ. ഫേസ്ബുക്ക് പേജിലെ കമന്റുകൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോയാലോ? ഇതാ വരുന്നു.

ശ്രീകുമാരൻ തമ്പി എ ടി ഉമ്മർ ടീമൊരുക്കിയ ഗാനമാണ് നമ്മൾ കേട്ടത്. പി ജയചന്ദ്രനും മാധുരിയും ചേർന്ന് പാടിയ ഈ ഗാനം അഭിമാനം എന്ന ചിത്രത്തിൽ നിന്നായിരുന്നു. സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റും 37 സെക്കൻഡുമായിരിക്കുകയാണ്. പ്രിയരെ, ഓണം ഇങ്ങടുത്ത് തയ്യാറായില്ലേ? ഇത്തവണത്തെ ഓണക്കാലം ആഘോഷിക്കാൻ സ്വാഗതം കൊച്ചിയും ഒരുങ്ങുകയാണ്. എന്തായിരിക്കും ആ ഒരു സ്പെഷ്യൽ എന്നായിരിക്കും ഇപ്പോൾ കരുതല്ലേ? ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ എന്തായാലും അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഓണം സ്പെഷ്യൽ സ്വാഗതം കൊച്ചി നമ്മൾ എങ്ങനെയാണ് ആഘോഷിക്കുന്നത് എന്നറിയാനായിട്ട് കാത്തിരുന്നോളൂ, കേട്ടിരുന്നോളൂ ഇന്നത്തെ സ്വാഗതം കൊച്ചി. ഇനി നമുക്ക് ഇതുവരെ കേട്ട ഗാനങ്ങളിൽ നിന്നും കുറച്ച് പുതിയ ഒരു ഗാനം കേട്ടാലോ? എസ് രമേശൻ നായരുടെ വരികൾക്ക് ദർശൻ രാമൻ സംഗീതം നൽകി യേശുദാസും കെ എസ് ചിത്രയും ചേർന്ന് പാടുന്നു ചിത്രം 10 ആം ഉദയം.

യേശുദാസ് വാണി ജയറാം ടീമിന്റെ യുഗ്മഗാനമാണ് അടുത്തത്. ശ്രീകുമാരൻ തമ്പിയുടെ രചനയും എം കെ അർജുനന്റെ സംഗീതവും. ചിത്രം പത്മരാഗം. കാറ്റിന്റെ കുളിരല കടമെടുത്ത് ഇതാ ഒരു കാമുകി കാത്തുനിന്ന കനവുകളുമായി അവരുടെ കൂട്ടിനായി. ശ്രോതാക്കളെ, നമുക്കും ഒന്ന് പോയാലോ? കാറ്റു വന്ന് തൊട്ടപ്പോൾ തന്നെ പൂ ചിരിച്ചല്ലോ. എന്തു ഭംഗിയാ ആ ചിരിക്കില്ലേ.

0: സമയം 7 മണി കഴിഞ്ഞ് 24:56. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവിധ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ആകെ ഗുണഭോക്താക്കൾ 100 കോടി കടന്നതായി കേന്ദ്ര സർക്കാർ. നീറ്റ് UG പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. യോഗ്യത നേടി 11 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കടകം 1. കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും രാമായണ പാരായണത്താൽ ഭക്തിസാന്ദ്രമാകും. ഇന്ത്യക്കെതിരായ 2 ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് 4 ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഇന്ന് ഹരിയാനയിലെ ജീന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണ് ഇത്. 12,470 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് ഹരിയാനയിൽ തുടക്കം കുറിക്കും. തുടർന്ന് ചണ്ഡീഗഡിൽ എത്തുന്ന അദ്ദേഹം 4,700 കോടി രൂപയുടെയും ജലന്ധറിൽ വൈകുന്നേരം 5,470 കോടി രൂപയുടെയും വികസന പദ്ധതികൾക്ക് ഇന്ന് തുടക്കം കുറിക്കും. ജനങ്ങളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് രാജ്യത്തെ യുവശക്തിയിൽ ഈ പദ്ധതികൾ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമ കുറിപ്പിൽ അറിയിച്ചു. കേരളമുൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഇന്ന് ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. പുതുക്കിയ 75 റെയിൽവേ സ്റ്റേഷനുകളിൽ 6 സ്റ്റേഷനുകൾ കേരളത്തിലാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: തിരുവനന്തപുരം ഡിവിഷന് കീഴിലുള്ള ചാലക്കുടി, അങ്കമാലി, പാലക്കാട് ഡിവിഷന് കീഴിലുള്ള തിരൂർ, തലശ്ശേരി, പരപ്പനങ്ങാടി, നിലമ്പൂർ റോഡ് എന്നിവയാണ് പ്രധാനമന്ത്രി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിലെ അമൃത് റെയിൽവേ സ്റ്റേഷനുകൾ. പുതുക്കിയ പ്ലാറ്റ്ഫോമുകൾ, ആധുനിക വെയിറ്റിംഗ് ഹാളുകൾ, വിവിധ സേവനങ്ങൾ തുടങ്ങിയവ അമൃത് സ്റ്റേഷനുകളിൽ ലഭ്യമാക്കും. തലശ്ശേരിയിലും അങ്കമാലിയിലും എയർ കണ്ടീഷൻ വെയിറ്റിംഗ് ഹാളുകൾ ലഭ്യമാകും. സംസ്ഥാനത്തെ വിവിധ വിനോദസഞ്ചാര സാംസ്കാരിക കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര സുഗമമാക്കുന്ന രീതിയിലാണ് അമൃത് സ്റ്റേഷനുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്.
1: മലപ്പുറം ജില്ലയിലെ അമൃത് ഭാരത് സ്റ്റേഷനുകളുടെ നവീകരണത്തെക്കുറിച്ച് ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
3: തിരൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിനായി 26.55 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത്. 3 ലിഫ്റ്റുകളും 2 എസ്കലേറ്ററുകളും ടിക്കറ്റ് കൌണ്ടറിൽ 2 ഓട്ടോമാറ്റിക് വൈൻഡിംഗ് മെഷീനുകളും സജ്ജമാക്കിയിട്ടുണ്ട്. പഴയ മ്യൂറൽ ചിത്രങ്ങൾ മാറ്റി പുതിയ വരയ്ക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ 16.44 കോടി രൂപ നവീകരണത്തിനായി ചെലവായി. 2 പ്രവേശന കവാടം, ആധുനിക ബുക്കിംഗ് ഓഫീസ്, പ്ലാറ്റ്ഫോം, മേൽക്കൂര, പുതിയ സിഗ്നൽ സംവിധാനം എന്നിവ സജ്ജമാക്കി കഴിഞ്ഞു. പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ 14.21 കോടി രൂപ ചെലവഴിച്ചാണ് വികസനം പൂർത്തിയാക്കിയിരിക്കുന്നത്. പ്രവേശന കവാടം മനോഹരമാക്കിയതിനോടൊപ്പം വിശാലമായ പാർക്കിംഗ് സൌകര്യം ഒരുക്കിയിട്ടുണ്ട്.
1: ദാമനും ന്യൂഡൽഹിക്കും ഇടയിലുള്ള ആദ്യത്തെ വാണിജ്യ വിമാന സർവീസിന് തുടക്കമായി. ദാമനിലെ നമോ വിമാനത്താവളത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രി കിഞ്ചരപ്പു രാംമോഹൻ നായിഡുവും ദാമൻ ദിയു അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലും സംയുക്തമായി വിമാനം ഫ്ളാഗ് ഓഫ് ചെയ്തു. ടൂറിസം, വ്യാപാരം, നിക്ഷേപം തുടങ്ങിയ മേഖലകൾക്ക് ഈ സർവീസ് ഏറെ പ്രയോജനപ്പെടുമെന്നാണ് വിലയിരുത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി അനുശോചനം അറിയിച്ചു. ഇന്ത്യയോടും ഖത്തറിലെ ഇന്ത്യൻ സമൂഹത്തോടും ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി കാണിച്ച സ്നേഹത്തിന് നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ഇന്ത്യ ഖത്തർ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി അദ്ദേഹം നൽകിയ സംഭാവനകളും സമൂഹമാധ്യമത്തിൽ അനുസ്മരിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് പശ്ചിമബംഗാളിലെത്തും. അതിർത്തി സുരക്ഷ, ഭരണം, ക്രമസമാധാനം, വികസനം എന്നിവയിൽ ഊന്നിയുള്ള വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. നാളെ സിലിഗുരിയിലെ ജുമാഗഞ്ച് ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കുന്ന ശ്രീ അമിത്ഷാ BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷെ ഇ മുഹമ്മദ് ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി ഗുജറാത്ത് ഭീകരവിരുദ്ധ സേന 5 പേരെ അറസ്റ്റ് ചെയ്തു.

0: ഖാദിയാൽ ഗ്രാമത്തിൽ നിന്നും പിടികൂടിയ ഇവരിൽ നിന്നും ബോംബ് നിർമ്മാണ വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട്. നീറ്റ് യു ജി പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. മെഡിക്കൽ, ഡെന്റൽ, ആയുഷ് അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് 11 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ യോഗ്യത നേടി. ഔദ്യോഗിക വെബ്സൈറ്റായ നീറ്റ് .nta.nic.in ഫലം ലഭ്യമാണ്. മൈ ഭാരത് ദേശീയ യുവ വോളണ്ടിയർമാരുടെ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. നാളെയും മറ്റന്നാളുമായി ചിന്തൻ ശിബിരവും ഉത്തർപ്രദേശിൽ നടക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ രണ്ടു പരിപാടികളിലും പങ്കെടുക്കും. രാജ്യമെമ്പാടുമുള്ള 15,000-ലേറെ യുവജനങ്ങൾ പങ്കെടുക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ഇതിനു മുന്നോടിയായി NDA മന്ത്രിമാരുടെ യോഗം ഇന്ന് ചേരും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ സമ്മേളന കാലയളവിൽ NDA സ്വീകരിക്കേണ്ട നിലപാടുകൾക്ക് അന്തിമരൂപം നൽകും. അതേസമയം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗവും ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. അടുത്ത മാസം 13 വരെയാണ് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം. ഇന്ത്യ ഫിൻലൻഡ് ഉഭയകക്ഷി ബന്ധം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ ഫിൻലൻഡ് ബിസിനസ് റൌണ്ട് ടേബിളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം, ഡിജിറ്റലൈസേഷൻ, സുസ്ഥിര വികസനം എന്നീ മേഖലകളിൽ തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന നിലയിലേക്ക് ഉയർത്തിയതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ആകെ ഗുണഭോക്താക്കളുടെ എണ്ണം 100 കോടി കടന്നതായി കേന്ദ്ര സർക്കാർ. 2015 19% പേർക്കാണ് പദ്ധതികളുടെ ഗുണം ലഭിച്ചിരുന്നതെങ്കിൽ 2026 ഇത് 68.4% വർദ്ധിച്ചതായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: 100 കോടിയിലധികം പൌരന്മാർ വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ പരിധിയിൽ വന്നതായി കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. നരേന്ദ്രമോദി സർക്കാരിന്റെ സബ്കാ സാത് സബ്കാ വികാസ് എന്ന ലക്ഷ്യത്തോടുള്ള പ്രതിബദ്ധതയാണ് ഈ നേട്ടത്തിലൂടെ വ്യക്തമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത, ആരോഗ്യ പരിരക്ഷ, ഭക്ഷ്യസഹായം എന്നിവ ഉറപ്പാക്കാൻ ഈ പദ്ധതികൾക്ക് സാധിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ദാരിദ്ര്യം കുറയ്ക്കുന്നതിലും സാധാരണക്കാരുടെ ഉപജീവനമാർഗം മെച്ചപ്പെടുത്തുന്നതിലും പദ്ധതികൾ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1. രാമായണ പാരായണത്തോടെ കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും ഇനി ഭക്തിസാന്ദ്രമാകും. ദുരിതങ്ങളിൽ നിറഞ്ഞ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നതിലൂടെ മനസ്സിലും ശരീരത്തിലും ശുദ്ധിയും ഐശ്വര്യവും നിറയുമെന്നാണ് വിശ്വാസം. കർക്കിടക മാസം ആരോഗ്യ സംരക്ഷണത്തിനും പ്രത്യേക ശ്രദ്ധ നൽകുന്ന മാസം കൂടിയാണ്. വറുതിയുടെ കർക്കിടകം, പഞ്ഞകർക്കിടകം, കള്ളക്കർക്കിടകം എന്നും അറിയപ്പെടുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഒഡീഷയിലെ പുരിയിൽ ലോകപ്രശസ്തമായ രഥപ്രയാണം ഇന്ന് രാവിലെ പുനരാരംഭിക്കും. ദേവപ്രതിഷ്ഠകൾ രാത്രി മുഴുവൻ അതത് രഥങ്ങളിൽ തന്നെയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സംഗമങ്ങളിലൊന്നായ രഥയാത്രയ്ക്കായി വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അതേസമയം ശ്രീ ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ ഇന്നലെയുണ്ടായ തിക്കിലും തിരക്കിലും ഒരാൾ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ ഒഡീഷ സർക്കാർ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇന്ത്യക്കെതിരായ 2-ആം ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് 4 വിക്കറ്റ് ജയം. ഇംഗ്ലണ്ടിലെ കാർഡിഫ് സോഫിയ ഗാർഡൻസിൽ നടന്ന മത്സരത്തിൽ 44 ഓവറിൽ 233 റൺസിന് ഇന്ത്യയുടെ എല്ലാവരും പുറത്താവുകയായിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് 45-ാം ഓവറിൽ 4 വിക്കറ്റുകൾ ബാക്കി നിൽക്കെ ലക്ഷ്യം നേടി. ഈ വിജയത്തോടെ 3 മത്സരങ്ങളുള്ള പരമ്പര 1-1 സമനിലയിലായി. 3-ാമത്തെ നിർണായക മത്സരം മറ്റന്നാൾ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരം നേരിൽ കാണാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തും. ഞായറാഴ്ച രാത്രി ന്യൂയോർക്കിലാണ് അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള ഫൈനൽ നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവിധ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ആകെ ഗുണഭോക്താക്കൾ 100 കോടി കടന്നതായി കേന്ദ്ര സർക്കാർ. നീറ്റ് യു ജി പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. യോഗ്യത നേടി 11 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1. കേരളത്തിലെ വീടുകളും

ക്ഷേത്രങ്ങളും രാമായണ പാരായണത്താൽ ഭക്തി സാന്ദ്രമാകും. ഇന്ത്യക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് 4 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 35 സെക്കൻഡും ആയിരിക്കുകയാണ്. പ്രിയരെ, ഞാൻ ഇന്ന് നമ്മുടെ സ്വാഗതം കൊച്ചിയിൽ അവസാന ഗാനത്തിന് തൊട്ട് മുമ്പ് കേൾപ്പിക്കുന്ന ഗാനത്തിൻ്റെ ചില സൂചനകൾ നൽകിയിരുന്നു. അപ്പോൾ ഇനിയും കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. 1970കളിൽ പുറത്തിറങ്ങിയതാണ് ശശികുമാർ സംവിധാനം ചെയ്തിട്ടുള്ള ഈ ചിത്രം. അദ്ദേഹത്തിൻ്റെ ഭൂരിഭാഗം സിനിമയിലെയും പേരുകൾ പ എന്ന അക്ഷരത്തിലാണ് തുടങ്ങുന്നത്. ഈ ചിത്രത്തിൻ്റെ ആദ്യത്തെ, അതായത് ഈ ചിത്രത്തിൻ്റെയും തുടക്കം പ എന്ന അക്ഷരത്തിലാണുള്ളത്. പക്ഷേ ഒരു മലയാളം പേരല്ല ഈ ചിത്രത്തിൻ്റേത്. ഇനി അടുത്തതായി പറഞ്ഞ ക്ലൂ, പി ജയചന്ദ്രൻ പാടിയ ഒരു യുഗ്മഗാനമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, പി ജയചന്ദ്രൻ പാടിയ ഒരു യുഗ്മഗാനമാണ്. പി ജയചന്ദ്രനൊപ്പം വാണി ജയറാമും ചേർന്നാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്. ഇനി നാലാമത്തെ ക്ലൂ, അതായത് അവസാനത്തെ ക്ലൂ എന്ന് പറയുന്നത്, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് സ്ഥിരമായി സംഗീതം നൽകിയിട്ടുള്ള വ്യക്തിയാണ് ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്കും സംഗീതം നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ ഗാനത്തിൻ്റെ രചന തമ്പി സാറല്ല. എന്തായാലും ശ്രോതാക്കൾക്ക് ഉത്തരം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. പലരും തെറ്റായ ഉത്തരവും അയച്ചിട്ടുണ്ട്, ശരിയായ ഉത്തരവും അയച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഉത്തരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഉത്തരങ്ങൾ എഴുതി അയക്കാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ നിങ്ങളുടെ ഉത്തരങ്ങൾ അയച്ചോളൂ. ഇതുപോലെ ശ്രോതാക്കൾക്കും സ്വാഗതം കൊച്ചിയിലേക്ക് ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കത്തുകൾ അയക്കാം. പലരും നമ്മുടെ ഗാനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആ ഒരു ക്രൈറ്റീരിയ മാറിയത് പലരും അറിഞ്ഞിട്ടില്ല എന്ന് കരുതുകയാണ്. 1985 വരെ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് സ്വാഗതം കൊച്ചിയിലേക്ക് എഴുതി അയക്കേണ്ടത്. ഏകദേശം 20 ഗാനങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അയക്കാം. അയക്കുമ്പോൾ നിങ്ങളെ വിളിച്ചാൽ ലഭ്യമാകുന്ന 2 നമ്പറുകളെങ്കിലും ഉൾപ്പെടുത്തി അയക്കാം. കത്തുകൾ അയക്കേണ്ട വിലാസം ഇങ്ങനെയാണ്: സ്വാഗതം കൊച്ചി, റെയിൻബോ കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. ഇനി നമുക്കൊരു വാട്സപ്പ് നമ്പർ ഉണ്ട്. ഈ നമ്പറിലേക്കും നിങ്ങൾക്ക് ഗാനങ്ങൾ എഴുതി അയക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഇതാണ്: 8547341075 8547341075. ഇനി അതല്ല ഒരു ഇമെയിൽ വഴിയാണ് അയക്കുന്നതെങ്കിൽ ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിലേക്കും നിങ്ങൾക്ക് സ്വാഗതം കൊച്ചിയിലെ ഗാനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. ഇമെയിൽ വിലാസം ഇങ്ങനെയാണ്: fmrainbowinbox@gmail.com. സമയം 7 മണി കഴിഞ്ഞ് 37 മിനിറ്റും 47 സെക്കൻഡും ആയിരിക്കുകയാണ്. പാപ്പനംകോട് ലക്ഷ്മണന്റെ വരികൾക്ക് MK അർജുനൻ സംഗീതം നൽകിയ ഗാനം, പാടുന്നത് യേശുദാസും എസ് ജാനകിയും ചേർന്ന്. ചിത്രം കായംകുളം കൊച്ചുണ്ണിയുടെ മകൻ.

ഇന്ന് ജൂലൈ 17 സംവിധായകൻ ജെ ശശികുമാർ അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസമാണ്. അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങളിലെ യുഗ്മഗാനങ്ങളാണ് ഇന്നത്തെ ശ്രോതാവ് നമുക്കായി എഴുതി അയച്ചു നൽകിയിരിക്കുന്നത്. സിന്ധു എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി MK അർജുനൻ ടീം ഒരുക്കിയ ഗാനം ഇനി കേൾക്കാം. യേശുദാസും വാണി ജയറാമും ചേർന്ന് പാടിയിരിക്കുന്നു. ആശകളാം തുമ്പികളെ വരൂ, നമ്മുടെ ഹൃദയമൊരു തിരുവോണപ്പൂക്കളമാണ്. ഇനിയും മലരണികൾ ചേരുന്ന അനുരാഗക്കുളിരലയിൽ നമുക്ക് ഒഴുകി നീങ്ങാം. ഇത്ര സുന്ദരമായി സ്വപ്നത്തിലെന്നോണം സഞ്ചരിക്കുമ്പോൾ ഇവിടെ ഞാനും നീയും മാത്രം, മറ്റൊന്നില്ല.

സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റും 45 സെക്കൻഡും ആയിരിക്കുകയാണ്. പ്രീതി, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്വാഗതം കൊച്ചി ഇത്തവണ ഓണം എങ്ങനെയാണ് ആഘോഷിക്കാൻ പോകുന്നത് എന്ന്. അപ്പം അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റിലേക്ക് പോവുകയാണ്. ഈ ഒരു ബീജ്യം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരും അല്ലേ, ഓണം ദാ ഇങ്ങടുത്തെത്തിക്കഴിഞ്ഞു എന്ന്. അതെ, ഓണം ഇങ്ങടുത്തെത്തിക്കഴിഞ്ഞു. ശ്രോതാക്കളെ, അത്തം മുതലുള്ള 10 ദിവസങ്ങളിൽ സ്വാഗതം കൊച്ചിയെ ഓണക്കോടിയെടുത്ത് ഒരുക്കിയെടുക്കാൻ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. എന്താണെന്നല്ലേ ഇപ്പൊ വിചാരിക്കാം. അത്തം മുതൽ തിരുവോണം വരെയുള്ള ദിവസങ്ങളിലെ സ്വാഗതം കൊച്ചി കഥാഗീതങ്ങളാണ് പ്രക്ഷേപണം ചെയ്യുന്നത്. ശ്രോതാക്കൾക്ക് അവരുടെ ഓർമ്മകൾ കഥാരൂപത്തിൽ അയക്കാം. അതിന് യോജിച്ച ചലച്ചിത്ര ഗാനങ്ങൾ കൂടി നിങ്ങൾക്ക് ചേർത്ത് കത്തുകളായി അയക്കാവുന്നതാണ്. 1985 വരെ പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് കത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. ഏറ്റവും നല്ല കഥയും യോജിച്ച ഗാനങ്ങളും ചേർത്ത 10 കത്തുകളാണ് അത്തം മുതൽ തിരുവോണം വരെയുള്ള ദിവസങ്ങളിൽ സ്വാഗതം കൊച്ചിയിൽ പ്രക്ഷേപണം ചെയ്യുന്നത്. നിങ്ങളുടെ ഓർമ്മകളാകുന്ന ഓണക്കോടിയെടുത്ത് സുന്ദരിയാകുന്ന സ്വാഗതം കൊച്ചി കാണാൻ ഞങ്ങൾക്കും തിടുക്കമായി. കത്തുകൾ അയക്കേണ്ട വിലാസം ഇങ്ങനെയാണ്: കഥാഗീതം റെയിൻബോ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. കഥാഗീതം റെയിൻബോ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. ഈ വിലാസത്തിലേക്കാണ് കത്തുകൾ ആയി അയക്കേണ്ടത്. കത്തുകളായി മാത്രമല്ല, ഇമെയിൽ വഴിയും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഇമെയിൽ വിലാസം fmrainbowinbox@gmail.com. ആർക്ക് വേണമെങ്കിലും കത്തുകൾ അയക്കാം, പ്രത്യേക നിബന്ധനകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ശ്രോതാക്കൾക്കും കത്തുകൾ അയക്കാവുന്നതാണ്. കത്തുകൾ മാത്രമല്ല, ഇമെയിൽ വഴിയും അയക്കാം. അപ്പൊ നിങ്ങളുടെ കത്തുകൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. സമയം 7 മണി കഴിഞ്ഞ് 47 മിനിറ്റും 50 സെക്കൻഡും ആയിരിക്കുകയാണ്. പ്രിയരെ, നമുക്കിനി മറ്റൊരു പാട്ടിലേക്ക് പോയാലോ. യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ മറ്റൊരു ഗാനം കേൾക്കാം. വയലാറിന്റെ വരികൾക്ക് MS ബാബുരാജിന്റെ സംഗീതം. ചിത്രം കൂട്ടുകാർ.

സമയം 7:51:25 ശശികുമാർ സംവിധാനം ചെയ്ത സിനിമയിലെ ഗാനങ്ങളാണ് നമുക്കായി പ്രിയപ്പെട്ട ശ്രോതാവ് അയച്ചിരിക്കുന്നത്. അതിൽ പ്രിയപ്പെട്ട ശ്രോതാവിൻ്റെ വിശേഷങ്ങൾ കേൾക്കാനുള്ള സമയമായിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒത്തിരി വട്ടം ശ്രമിച്ചിട്ടും ഇതുവരെ കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരെ പ്രിയപ്പെട്ട ശ്രോതാവിൻ്റെ കത്തിലേക്ക് പോകുകയാണ്. പ്രിയപ്പെട്ട സ്വാഗതം കൊച്ചിക്ക്. നമസ്കാരം, എൻ്റെ പേര് ഹസ്ന. പെരുമ്പാവൂരിനടുത്ത് തണ്ടേക്കാട് എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു സ്ഥിരം ശ്രോതാക്കളാണ്. എൻ്റെ ഉപ്പയാണ് ഈ ഒരു പരിപാടി കേൾപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് പ്രചോദനമായത്. അങ്ങനെ പഴയ പാട്ടുകളെല്ലാം ഉപ്പയുടെ ഇഷ്ടപ്രകാരം കേട്ട് കേട്ട് ഇപ്പോൾ ഞങ്ങളും ഈ പരിപാടിയിലെ ഒരു സ്ഥിരം ശ്രോതാക്കളായി മാറി. എന്നും രാവിലെ ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ കേൾക്കും. ഒത്തിരി വട്ടം കത്തുകൾ അയച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഞങ്ങൾ അയച്ച കത്ത് ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത്തവണയെങ്കിലും കത്ത് പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ച് ഗാനങ്ങൾ ആവശ്യപ്പെടുന്നു, ഈ ഗാനങ്ങൾ പ്രോഗ്രാമിലൂടെ പ്രക്ഷേപണം ചെയ്യും എന്ന് കരുതുകയാണ്. മലയാളത്തിൽ ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള സംവിധായകനാണ് ശശികുമാർ. അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഇത്തവണ ആവശ്യപ്പെടുന്നത്. പ്രക്ഷേപണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ഹസ്ന അസീസ്, കിഴക്കൻ ഹൗസ്, മുടിക്കൽ പീഴോ, തണ്ടേക്കാട്, പെരുമ്പാവൂർ. ഇവിടെ ശ്രോതാക്കൾ കത്തുകൾ അയക്കുമ്പോൾ നിർബന്ധമായി രണ്ട് നമ്പറുകളെങ്കിലും ഉൾപ്പെടുത്തണം. ഏതെങ്കിലും കാരണവശാൽ നിങ്ങളൊരു നമ്പറിൽ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ മറ്റൊരു നമ്പറിൽ വിളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും രണ്ട് നമ്പറുകൾ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത്. സമയം 7:52:56 1984 പുറത്തിറങ്ങിയ ചിത്രത്തിലെ ഒരു ഗാനമാണ് ഇനിയെത്തുന്നത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകിയിരിക്കുന്നു. ചിത്രം സ്വന്തം എവിടെ ബന്ധമെവിടെ.

പി ജയചന്ദ്രനും വാണി ജയറാമും പാടിയ ഒരു യുഗ്മഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. അടുത്തത് യേശുദാസും പി മാധുരിയും ചേർന്ന് പാടിയ ഒരു ഗാനമാണ്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകിയിരിക്കുന്നു. ചിത്രം സഖാക്കളെ മുന്നോട്ട്. കന്യക ഒരു ഹംസ ദമയന്തി ആയപ്പോൾ അവളുടെ കാമുകൻ പ്രിയ നളനായി. മഞ്ഞുമ്മ വയ്ക്കുന്ന മന്ദാരപ്പൂക്കളെ കാമദേവൻ കോരിത്തരിപ്പിക്കുന്ന ഈ പ്രണയവേളയിൽ പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി അവനവിടെ ഒരു ഗന്ധർവനായി നിൽക്കുകയാണ്. നോക്കൂ, അജ്ഞാതനായ ഗന്ധർവനായി.

വയലാർ എം എസ് ബാബുരാജ് ടീമൊരുക്കിയ ഇനി വരുന്ന ഗാനം യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടുന്നു. ചിത്രം തൊമ്മന്റെ മക്കൾ. എന്റെ കരൽക്കൂട്ടിലൊരു അല്ലിമലർ കിളി വന്നു. മാനസജാലകവാതിൽ തുറന്ന് അവൾ നാണം കുണുങ്ങി നിന്നപ്പോ നിറഞ്ഞത് എന്റെ ഹൃദയമാണ്. എന്റെ സങ്കല്പവീണയിൽ പൊട്ടിവിടർന്ന ഈ ഗാനം എന്റെ പ്രിയപ്പെട്ടവളെ, നിനക്ക് വേണ്ടി മാത്രം.

യേശുദാസും എസ് ജാനകിയും 1965 പാടിയ ഗാനമാണ് നമ്മൾ കേട്ടത്. അടുത്തത് 1983 യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ ഗാനമാണ്. രണ്ടുപേരുടെയും രണ്ട് കാലഘട്ടത്തിലെയും ശബ്ദ വ്യത്യാസം ഒന്ന് കേട്ടുനോക്കൂ. വെള്ളനാട് നാരായണന്റെ വരികൾക്ക് എ ടി ഉമ്മർ സംഗീതം നൽകിയിരിക്കുന്നു. ചിത്രം പൗരുഷം.

സമയം 8 മണി കഴിഞ്ഞ് 10 മിനിറ്റും 49 സെക്കൻഡും ആയിരിക്കുകയാണ്. ഇന്നത്തെ സ്വാഗതം കൊച്ചിലി അവസാന ഗാനത്തിന് തൊട്ട് മുമ്പ് കേൾപ്പിക്കുന്ന ഗാനം എന്നാണ് പറഞ്ഞത്, പക്ഷെ അവസാന ഗാനമായിട്ട് തന്നെ വന്നിരിക്കുകയാണ്. പക്ഷെ ഗാനം മുഴുവനായി കേൾപ്പിക്കാൻ കഴിയും എന്നതിൽ ഒരു സന്തോഷം കൂടി അറിയിക്കുന്നു. ശ്രോതാക്കൾ കാത്തിരുന്ന ആ ഒരു നിമിഷം എത്തിയിരിക്കുകയാണ്. ഇന്ന് സൂചനകൾ നൽകി ശ്രോതാക്കളോട് കണ്ടെത്താൻ പറഞ്ഞ ആ ഗാനമാണ് ഇനി എത്തുന്നത്. ശരിയുത്തരം എന്ന് പറയുന്നത് പിക് പോക്കറ്റ് ഈ ചിത്രത്തിലെ ഗാനമാണ് ഇത്. സ്വപ്നഹാരമണിഞ്ഞു എന്ന് തുടങ്ങുന്ന ആ ഗാനമാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. പാപ്പൻകോട് ലക്ഷ്മണൻ എഴുതിയ വരികൾക്ക് എം കെ അർജുനൻ സംഗീതം നൽകി ജയചന്ദ്രനും വാണി ജയറാമും ചേർന്ന് പാടിയിരിക്കുന്നു. ഏറ്റവും ആദ്യം ശരിയുത്തരം അയച്ചത് സിനിമയുടെ പേര് ആദ്യം കറക്റ്റായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നത് എൻ കെ വിജയൻ സാർ കേൾക്കുമ്പോഴത്തെ നിന്നായിരുന്നു. പക്ഷേ സിനിമയുടെ പേരും ഗാനവും ആദ്യം പറഞ്ഞത് ജിഷ ജോൺസൺ ആയിരുന്നു. ഒരു പ്രത്യേക അഭിനന്ദനങ്ങൾ ഇവർക്ക് രണ്ടുപേർക്കും ആദ്യം തന്നെ അറിയിക്കുന്നു. ഇവരെ കൂടാതെ ഉത്തരങ്ങൾ അയച്ചിരിക്കുന്നത് മേഴ്സി തോമസ്, സനൽ മേച്ചേരി വെള്ളാങ്കല്ലൂർ, എം പി പൗലോസ് മാസ്റ്റർ, എ പി സിൽവസ്റ്റർ, സേതുരാജ്, മാഗി ജോർജ്, ബിന്ദു ദിലീപ്, ഷിംന സിൽവസ്റ്റർ, അശോകൻ വലിയ പറമ്പിൽ, സബീന സെബി, ഐസക് ചാക്കോ, വാസു എം എൻ, സുഭാഷ് പെരുമ്പളം, ജോജോ എടപ്പാട്ട്, ഉഷ വാസുദേവൻ, ഇവരെല്ലാം കൃത്യമായി ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഉത്തരങ്ങൾ അയച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ അഭിനന്ദനങ്ങൾ കൈമാറുന്നു.

0: പ്രിയരെ, നാളെ രാവിലെ 7 മണിക്കുള്ള സ്വാദും കൊച്ചിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തൃശൂർ സ്വദേശിനി സ്വപ്ന സുരേഷ് തിരഞ്ഞെടുത്ത ഇഷ്ടഗാനങ്ങൾ കേൾക്കാം. നാളെ രാവിലെ 7 മണിക്ക് സ്വപ്ന സുരേഷ് തൃശൂർ തിരഞ്ഞെടുത്ത ഗാനങ്ങൾ. പ്രിയരെ, ഈ ഗാനത്തോടു കൂടി സ്വാഗതം കൊച്ചി ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് നമുക്കായി ഗാനങ്ങൾ എഴുതി അയച്ചു നൽകിയിരിക്കുന്നത് അസ്ന അസീസ് പെരുമ്പാവൂർ തണ്ടേക്കാട്. പ്രിയരോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് ജലീൽ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നു ഫേസ്ബുക്ക് കമന്റ് ബോക്സിൽ.
1: ആകാശവാണി പ്രസൻസ് മോർണിംഗ് ന്യൂസ്. ഗുഡ് മോർണിംഗ്, ഐ എം ശഗുൻ ചോപ്ര. ദ ഹെഡ്ലൈൻസ്: പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ടു ഫ്ലാഗ് ഓഫ് ഇന്ത്യസ് ഫസ്റ്റ് ഹൈഡ്രജൻ പവർഡ് ട്രെയിൻ ഫ്രം ജീന്ദ് റെയിൽവേ സ്റ്റേഷൻ ഇൻ ഹരിയാന ദിസ് മോർണിംഗ്. ഡൽഹി ഗവൺമെന്റ് അപ്രൂവ്സ് 400 crore rupees സ്റ്റാർട്ടപ്പ് ആൻഡ് ഇൻക്യുബേഷൻ പോളിസി ടു പ്രൊമോട്ട് ഇന്നൊവേഷൻ ആൻഡ് സെൽഫ് എംപ്ലോയ്മെന്റ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡിക്ലെയർസ് റിസൾട്ട്സ് ഓഫ് നീറ്റ്.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

പ്രിയരെ, ഇനി യൂട്ടിലിറ്റി ന്യൂസിലേക്ക് പോവുകയാണ്. കാഞ്ഞിരപ്പള്ളി SSLC പ്ലസ് ടു ബിരുദം, ബിരുദാനന്തര ബിരുദം, പ്രൊഫഷണൽ ഡിഗ്രി പരീക്ഷകളിൽ 2025-26 അധ്യയന വർഷത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കോട്ടയം ജില്ലയിലെ പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക പ്രോത്സാഹന ധനസഹായത്തിന് അപേക്ഷിക്കാവുന്നതാണ്. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോമുകൾ പൂരിപ്പിച്ച് മാർക്ക് ലിസ്റ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, വിദ്യാർത്ഥിയുടെ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ സഹിതം ബന്ധപ്പെട്ട ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിൽ ജൂലൈ 27 വരെ നൽകാം. കൂടുതൽ വിവരങ്ങൾക്ക് കാഞ്ഞിരപ്പള്ളി ITDP ഓഫീസുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 0480482820.

2751 ഈ നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ, പാലക്കാട് ജില്ലയിൽ ഇ ഗ്രാൻഡ്സ് അർഹതയുള്ള സർക്കാർ എയ്ഡഡ് അനധികൃത അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളുകളിൽ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ പ്രീ മെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. കുടുംബ വാർഷിക വരുമാനം 2,50,000 രൂപയിൽ കുറവായിരിക്കണം. അവസാന തീയതി ഓഗസ്റ്റ് 15. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0491250505. ഈ നമ്പറിൽ ബന്ധപ്പെടുക.

ഹായ് ഹലോ നമസ്കാരം. സമയം 8:41 കടക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പുതിയ പ്രതീക്ഷകളും പുതിയ സ്വപ്നങ്ങളുമായി ഇതാ മറ്റൊരു മനോഹരമായ പ്രഭാതം കൂടി നമ്മളെ തേടിയെത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു മനോഹരമായ രാവിലെ കൂടെ സംഗീതപരമായി നിറങ്ങളാൽ കൂടുതൽ സുന്ദരമാക്കാനായിട്ട് ഇതാ നിങ്ങളുടെ സ്വന്തം റെയിൻബോ എഫ് എം കൊച്ചി 107.5 നമ്മുടെ സ്വന്തം നേരം സവാരി ടൈം ദാ ഇവിടെ ആരംഭിക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം ആർജി ജലീൽ. സുഹൃത്തുക്കളെ, ഇന്ന് July 17 ലോകം അന്താരാഷ്ട്ര നീതി ദിനം ആചരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതാണ് ഇന്നത്തെ പ്രധാന പ്രത്യേകതകളിൽ ഒന്ന് ആയിട്ട് പറയുന്നത്. 1998 റോമിൽ അംഗീകരിക്കപ്പെട്ട റോം സ്റ്റാറ്റ്യൂട്ടിന്റെ വാർഷികത്തെ അനുസ്മരിച്ചാണ് ഈ ഒരു ദിനം ആചരിക്കുന്നത്. യുദ്ധക്കുറ്റങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ, വംശഹത്യ തുടങ്ങിയ ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഇരകൾക്ക് നീതി ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഈ ഒരു ദിവസം ഓർമ്മിപ്പിക്കുന്നത്. നീതി എന്നത് കോടതി മുറികളിൽ മാത്രം നടക്കുന്ന ഒന്നല്ല. നമ്മളുടെ വീട്ടിൽ, ജോലി സ്ഥലത്തെ സുഹൃത്തുക്കൾക്കിടയിൽ, സമൂഹത്തിൽ എടുക്കുന്ന ഓരോ ന്യായമായ തീരുമാനവും നീതിയുടെ ഭാഗമാണ്. ആരെയും വേദനിപ്പിക്കാതെ സംസാരിക്കുക, മറ്റൊരാളുടെ അവകാശത്തെ മാനിക്കുക, സത്യം പറയാൻ ധൈര്യം കാണിക്കുക, തെറ്റ് കണ്ടാൽ അതിനെതിരെ പ്രതികരിക്കുക, ഇതെല്ലാം നീതിയുടെ ചെറിയ എന്നാൽ ഏറ്റവും വിലപ്പെട്ട മുഖങ്ങളാണ്. അപ്പൊ ഇന്നത്തെ ദിവസം നമുക്കൊരു ചെറിയൊരു പ്രതിജ്ഞ എടുക്കാം അല്ലെ. നീതി എപ്പോഴും മറ്റൊരാളിൽ നിന്ന് പ്രതീക്ഷിക്കാതെ അത് എന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം എന്ന ആ ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ടിതാ നമ്മളിവിടെ ആരംഭിക്കുകയാണ് ഇന്നത്തെ സവാരി ടൈം. പ്രിയരോടൊപ്പം കൂടെ ജലീൽ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.

0: യെസ്, എനിക്കും അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. പോരുമോ കൂടുമോ? വെൽക്കം ബാക്ക്. 8:52 15 സെക്കൻഡുമായിരിക്കുകയാണ്. അപ്പൊ കൂട്ടുകൂടാനായിട്ട് ഇതാ കേട്ട് കേട്ട് കൂട്ടുകൂടാനായിട്ട് ഇതാ നമ്മുടെ കൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484 242 8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പൊ യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നിങ്ങളുടെ യാത്രാ വിശേഷങ്ങൾ പറയാം. നിങ്ങൾക്ക് നല്ലൊരു പാട്ട് ലൈവായിട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കേണ്ടത്. 0484 242 8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ കൂടെ ഒരാളുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്?
1: റഫീഖ്.
0: കലൂർ. ഓക്കെ. അപ്പൊ ഇന്ന് ഇപ്പൊ എങ്ങോട്ടേക്കാണ് യാത്ര?
1: ഞാൻ ചേർത്തല.
0: ചേർത്തലയ്ക്കുള്ള യാത്രയാണ്. അപ്പൊ എന്താണ് ഇന്ന് പ്രത്യേകമായിട്ട് ചേർത്തലയിൽ?
1: ഇന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ടാണ്. മറ്റേ കുക്കർ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ടാണ്. മറ്റേ നമ്മളെ എഞ്ചലിലോട്ടാണ് പോണേ.
0: ഓക്കെ. അപ്പൊ എന്താണ് ജോലി? എന്താണ്
1: ജോലി? ആടിന്റെ ഫാമാണ്.
0: ആഹാ, അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ് ഈ ഫാമിംഗ് ഫീൽഡ്. എങ്ങനെയുണ്ട് ഈ ആട് വളർത്തൽ? എങ്ങനെയുണ്ട്, വിജയകരമാണോ?
1: വിജയകരം ഒരു ഒരു സ്റ്റേജ് പറഞ്ഞാൽ വിജയകരമാണ്. പക്ഷെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മുടെ അതിന്റെ ഭക്ഷണ രീതികളിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാ മതി. പിന്നെ ഈ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഉണ്ടല്ലോ, ചോറ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ കൊടുക്കരുത്. കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ ഇത് ആസിഡാണ്. ഈ സാധനം ഗ്യാസ് കയറി കഴിഞ്ഞാല് പിന്നെ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അങ്ങനെ രണ്ടുപേരും രക്ഷപ്പെട്ടിട്ടുണ്ട്. മറ്റേ ഈ കഴിഞ്ഞിടയ്ക്ക് എന്ന് പറഞ്ഞ ഒരു 6 മാസത്തിന് മുന്നേ ഒരു മൂന്ന് കുഞ്ഞും രണ്ട് വലുതും ചത്തുപോയി.
0: ഓക്കെ. അപ്പൊ ഇതില്
1: അതെന്ന് പറഞ്ഞ ഈ ചെള്ളുപനി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് വന്നിട്ടാണ് ഒരെണ്ണം ചത്തു. ഒരെണ്ണം മറ്റേ മറ്റേ അരി കഞ്ഞി കൊടുത്തിട്ട് ഗ്യാസ് കയറിട്ടായത്.
0: ഓക്കെ. ഇപ്പൊ എത്ര വർഷമായി ഇപ്പോ ഈ ഫീൽഡില് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്?
1: ഇപ്പൊ എന്റെ ഫാമിലി ഇപ്പൊ ഒരു ഫാമിലി ചെയ്യാൻ തുടങ്ങിയിട്ട് 35 വർഷമായി.
0: റഫീഖ് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി?
1: ഞാനിപ്പോ തുടങ്ങിയിട്ട് ഒരു 13 വർഷത്തോളമായി.
0: ആഹാ, ഓക്കെ. അപ്പൊ ഇത്രയും വർഷമാകുമ്പോഴും നമുക്ക് ഇങ്ങനെ അസുഖങ്ങൾ വരുമ്പോ നേരത്തെ മനസ്സിലാക്കി അതിനുള്ള ചികിത്സ ചെയ്യാൻ പറ്റില്ലേ?
1: അത് ഈ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഇതിന്റെ ഈ വയറിളക്കം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് ടൈമായിട്ട് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഗ്രാമ്പു ഇല്ലേ, ഗ്രാമ്പു നമ്മള് ഇറച്ചിക്കൊക്കെ ഇടുന്ന നന്നായിട്ട് വറുത്തിട്ട് തേയില വെള്ളം ഇല്ലേ, തേയില വെള്ളം അതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഈ സാധനം മാറില്ല, പക്ഷെ എന്തായാലും നമ്മുടെ വയറ് അത്യാവശ്യം ഒന്ന് വലിഞ്ഞു കിട്ടും,
0: ക്ലിയർ ആവും കുറച്ചൊക്കെ.
1: വലിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ വിരഗുളി കൊടുക്കുക. പൂർണ്ണമായിട്ടും ഈ സംഭവം സംഭവിക്കുക എന്ന് പറഞ്ഞാല് ഈ കൂടുതലായിട്ട് ഈ വിരകൾ ഉണ്ടാകുമ്പോഴാണ് ഈ സംഭവം ഇങ്ങനെ സംഭവിക്കുന്നത്. അത് മാത്രമല്ല, ഫുഡിൽ നിന്നും ചിലപ്പോ ദഹനക്കുറവ് മൂലം വരാം. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് വിജയകരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും.
0: ഓക്കെ,
1: അതാണ് അതിന്റെ ഒരു മെത്തേഡ് അതാ.
0: ഓക്കെ. അപ്പൊ ഒരാളിപ്പോ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, ആദ്യം തന്നെ ഇത് ചെയ്യുന്ന ആളുകളായിട്ട് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ആരംഭിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ അല്ലെ? അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളൊരു സുപ്രായത്തിൽ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നഷ്ടം സംഭവിക്കാനാണ് സാധ്യത കൂടുതൽ. ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ റഫീഖ്, കേൾക്കുന്നില്ലേ? എന്തോ കോള് കട്ടായി പോയെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് പറയുന്ന നമുക്ക്
1: കേൾക്കാം.
0: ഓക്കെ. അപ്പൊ എന്തായാലും യാത്രയിലായതുകൊണ്ടായിരിക്കും. അപ്പൊ എന്തായാലും ഇന്ന് ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?

0: സത്യൻ ശിവൻ സുന്ദരൻ എന്ന് പറയുന്ന ഒരു പടത്തിലെ പാട്ടില്ലേ?
1: ആണ്. ഉപ്പേനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടോ? ഓർത്തുകൊണ്ടാണ് ഈ പാട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ആ പാട്ട് തന്നെ വെച്ചെടുക്കാം. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ ബിസിനസ് ഒക്കെ നന്നായിട്ട് പോട്ടെ, ആശംസിക്കുന്നു.
0: ഓക്കെ ഓക്കെ,
1: അപ്പൊ ആ പാട്ട് തരുന്നുണ്ടേ.
0: ഓക്കെ
1: ഓക്കെ, ബൈ.

0: കൊട്ടാരം വീട്ടിലെ അപ്പുട്ടൻ എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടത്. 9 മണി കഴിഞ്ഞ് 6 മിനിറ്റും 16 സെക്കൻഡും ആയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വിളിക്കാം. ഇപ്പൊ നമ്മുടെ കൂടെ ആൾ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്?
1: നമസ്കാരം മോനെ.

0: എന്റെ പേര് സിന്ധു.
1: ആ സിന്ധു ചേച്ചി, കൊറേ നാളായല്ലോ വിളിച്ചിട്ട്. ഓക്കെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രാഫിക് റൂൾസ് ഒക്കെ നോക്കിയിട്ടാണോ ഇപ്പൊ നടക്കുന്നത്?
0: ഞാൻ ഇപ്പഴേ അവിടെ മാറിനിന്നാണ് സംസാരിക്കുന്നത്.
1: ആ അപ്പൊ ആ ക്ലാസ്സിൽ കേട്ട കാര്യങ്ങളൊക്കെ ഇപ്പൊ ജീവിതത്തില് ചെയ്തോണ്ടിരിക്കാണ്.
0: ഇപ്പൊ ഞാൻ കൊറേയൊക്കെ ചെയ്യുന്നു. ഇപ്പൊ ചേട്ടന് തന്നെ വഴക്ക് പറയും, ചേട്ടന് ഞാൻ ഏത് നേരം ക്ലാസ് കൊടുക്കലാണ്. അപ്പൊ പറയാ, നീ ഡ്രൈവിംഗ് ക്ലാസ്സിന്റെ അടുത്ത് എനിക്കിപ്പോ തലക്ക് ശരിയില്ലെന്ന് പറയും, വണ്ടി
1: ഓടിക്കണത്.
0: അതെ,
1: തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ തലക്ക് ശരിയും അങ്ങനെ പറഞ്ഞാലും പിന്നെയും പിന്നെയും നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കണം.
0: ആ ചേട്ടനെ ഞാൻ പറഞ്ഞില്ലെന്നുള്ള ശ്രദ്ധ ചേട്ടനില്ല. അങ്ങനെയുള്ള വണ്ടി ഒഴിഞ്ഞു പലപ്പോഴും എന്റെ കാലിൽ അപ്പുറത്തെ വണ്ടിയിലും ഇപ്പുറത്തെ വണ്ടിയിലൊക്കെ തട്ടാറുണ്ട് പോലെ. നീ നോക്കിയിരുന്നില്ല, അവരുടെ കുഴപ്പമാണ്. അല്ലെ, നമ്മുടെ വണ്ടിയുടെ കുറ്റം ചേട്ടൻ ഒരിക്കലും പറയത്തില്ല.
1: മറ്റുള്ളവരുടെ കുറ്റമാണ് പറയാറ്.
0: ആ അപ്പൊ മക്കള് പറയും, അമ്മ റോഡ് അച്ഛന്റെ സ്വന്തം, ആകെ ഒരു ചെറിയ സ്കൂട്ടർ, അത് മാത്രമേ റോട്ടിൽ കൂടി ഓടുന്നുള്ളൂ, ബാക്കി വണ്ടിയൊന്നും ഇല്ല. വേറെ ആർക്കും വണ്ടി ഇല്ല. കമ്മി കളിയാക്കിരുന്നു. അപ്പൊ ഞാൻ വിളിച്ചെന്താണോ, പാരതം കൊച്ചി സൂപ്പർ ആയിരുന്നു, നല്ലതായിരുന്നു. നമ്മുടെ ഓണം ഒക്കെ നിങ്ങൾ തുടങ്ങണല്ലേ,
1: തുടങ്ങിയാല് ഓണം സെലിബ്രേഷൻ നമ്മള് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ സ്വാഗതം കൊച്ചിയിൽ നടക്കുകയാണ്. അപ്പൊ കഥകളൊക്കെ നീ എഴുതി അയക്കും നമ്മുടെ പ്രോഗ്രാമിലേക്ക് കേട്ടോ.
0: എഴുതാനായിട്ട് കയ്യൊക്കെ വേദന വേണം, കാരണം എഴുതലില്ലേ, ഇങ്ങനെ വിളിക്കാൻ മാത്രമേ അറിയാൻ പാടുള്ളൂ.
1: മക്കളൊക്കെ ഉണ്ടല്ലോ, അവരോട് പറഞ്ഞ അവരൊക്കെ സഹായിക്കും. അവര് കത്ത് അയച്ചിങ്ങനെ ഇമെയിൽ അയച്ചു മതി.
0: അവർ രണ്ടുപേർക്കും ഒരേ പിള്ളേരുണ്ട്, അവരുടെ പുറകെ നടന്നുവരുമ്പോഴത്തേക്കും നമുക്ക് മാത്രം കേൾക്കാനുള്ള ഇതില്ല. ആരും ഫുൾ ടൈം റേഡിയോ വെച്ച് നടക്കും. പിന്നെ വാട്സപ്പ് ഒന്നും ഇല്ല, കാരണം പറ്റില്ല. അപ്പൊ ഞാനേതാണ് നിങ്ങളെ വിളിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പറഞ്ഞു, എനിക്ക് സന്തോഷം, നിങ്ങൾക്കും സന്തോഷം.
1: ഓക്കെ, അപ്പൊ എന്തായാലും ചേച്ചി യാത്രയൊക്കെ തുടരട്ടെ. അപ്പൊ അഡ്വാൻസ് ആയിട്ട് ഈ വർഷം ഞാൻ ഏറ്റവും ആദ്യം ഓണം പ്രോഗ്രാമിലെ വിഷയം ചേച്ചിക്കാണ്. അപ്പൊ അഡ്വാൻസ് ആയിട്ട് ഒരു ഹാപ്പി ഓണം.
0: അപ്പൊ ഞങ്ങള് ഈ ഞായറാഴ്ച കോയമ്പത്തൂര് ഇഷാശ്രമം ഇല്ലേ, അവിടെ പോണ ആദ്യം വെച്ചിട്ട് അവിടെ.
1: ഓക്കെ,
0: അവിടെ ഒരു പ്രാവശ്യം ഞാൻ പോയതാണ്, പക്ഷെ അത് ഒരു പ്രാവശ്യം പോയാലും പിന്നെയും പിന്നെയും പോകാൻ തോന്നുന്ന സ്ഥലമാണ് മനെ. അത് അമ്മ പോയിട്ടുണ്ട് അവിടെ?
1: ഇല്ല, അവിടെ പോയിട്ടില്ല. അപ്പൊ ഇനി എന്തായാലും ഒരു അവസരം കിട്ടുമ്പോ പോവാം.
0: എന്തായാലും ആ കിരണും മോനും മാസം ഇതൊക്കെ ആയിട്ട് പോണം.
1: ഓക്കെ,
0: സുരേഷിന്റെ സാധകം വെച്ച് കേട്ട് കഴിയുമ്പോ എനർജി കിട്ടൂലേ.
1: ആ ബെഡ് കോഫി, ബെഡ് കോഫി. ആ
0: അതുപോലെ നമുക്ക് ആ ആശ്രമത്തിൽ ചെന്നിരുന്നു കഴിഞ്ഞാൽ.
1: ഓക്കെ, തീർച്ചയായിട്ടും ഞാനപ്പോ അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്ഥലത്തിന്റെ പേര് ഒന്നുകൂടി പറഞ്ഞേ.
0: കോയമ്പത്തൂര് ഇഷ ആദിയോഗി എന്ന് പറയണം അവിടെ.
1: ഓക്കെ, ആദിഗേജ് അല്ലേ,
0: ആദിയോഗി.
1: ഓക്കെ, അപ്പൊ എന്നാലും ഞാൻ
0: അടിച്ചു നോക്കാൻ നിങ്ങൾക്ക്.
1: ആ അതിപ്പോ കിട്ടൂല, നമുക്കിപ്പോ നെറ്റില് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും.
0: അത് നോക്കി പോയാൽ തീർച്ചയായിട്ടും അവിടെ ആദ്യമാകൊന്നുമില്ല, ആർക്കിന്റെ അല്ല, അവിടെ ആകെ നിശബ്ദം മാത്രമേ ഉള്ളൂ.
1: ഓക്കെ,
0: അവിടെ ചെന്നാല് തീർച്ചയായിട്ടും
1: നമ്മളൊരു മനസ്സ് കുളിർമ നൽകുന്ന ഒരു സ്ഥലമാണ് അല്ലേ.
0: നല്ലൊരു വേണം, അവിടെ പോയിരുന്ന വേറെ ഒരു ചിന്തയും വരത്തില്ല. ആശ്രമത്തിൽ കുറച്ചുനേരം ഇരുന്നേനെ നമ്മുടെ മനസ്സിനെ റിലാക്സാകും. ഒരുപാട് ടെൻഷൻ കാര്യങ്ങളായിരിക്കും, അവിടെ പോയിരുന്ന് കഴിയുമ്പോ നല്ലൊരു ആശ്വാസമാണ്.
1: ഓക്കെ,
0: പ്രാവശ്യം പുറത്ത് കിട്ടിയാൽ പിന്നെയും പോകും. ഞങ്ങളുടെ എസ് എൽ സിയിലെ കൂട്ടുകാരുണ്ട്, 84 ബാച്ച്.
1: ഓക്കെ,
0: ഞങ്ങൾ കുറച്ച് അമ്മമാരാണ് അതിൽ പോണത്, വേറെ ആരുമില്ല, കുറച്ച് അമ്മമാര് ഞങ്ങൾ പോണേനെ.
1: അപ്പൊ എല്ലാവരുടെ അടുത്തും അന്വേഷണം പറഞ്ഞോളൂ, പോയി വരുമ്പോ വിശേഷങ്ങൾ പറയണം. ഇനി അടുത്ത വട്ടം വിളിക്കുമ്പോ
0: ഹാപ്പിയാണോ?
1: അപ്പൊ ഏത് പാട്ടാ കേൾക്കണ്ടേ ഇന്ന്?
0: ഇന്ന് എനിക്ക് വീണ്ടും ചില വീട്ടുകാരുടെ വിഷയം കാക്കുന്ന നാഥാ,
1: ആ പാട്ടാണ്.
0: ഒരുപാട് ഇഷ്ടപ്പെട്ട സംവിധായകനാണ് സത്യൻ നന്ദിക്കാട്.
1: ആണോ? ആ പാട്ടിന് വേറെയും കുറച്ച് പ്രത്യേകതകളുണ്ട്, അതറിയാമോ?
0: അതില്ല, എന്താണ്?
1: ആ പാട്ടിന് വേറെയും കുറച്ച് പ്രത്യേകതകളുണ്ട്. ആ സിനിമയില് ബാക്കി പാട്ടുകളൊക്കെ കൈതപ്രം അദ്ദേഹമാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ ഈ പാട്ടിന്റെ ഗാനരചന ചെയ്തിരിക്കുന്ന സിനിമയുടെ സംവിധായകൻ തന്നെയാണ്, സത്യനന്ദിക്കാട് തന്നെയാണ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ പാട്ട് എഴുതാനുള്ള സമയത്ത് ആള് ലഭിക്കാതെ വരികയും എന്തൊക്കെയോ പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ അന്നേരം സത്യനന്ദിക്കാട് ഒന്ന് രണ്ട് വരികൾ എഴുതുകയും അത് നമ്മുടെ ജോൺസൺ മാഷ് ഇഷ്ടപ്പെടുകയും അന്ന് താങ്കൾ തന്നെ എഴുതാൻ പറഞ്ഞു. അങ്ങനെ എഴുതിയ പാട്ടാണ് ഈ വിഷം കാക്കുന്ന നാഥാന്നുള്ള പാട്ട്. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം.
0: ഒരുപാട് ഇഷ്ടമുള്ള സംവിധായകനാണ് സത്യനന്ദിക്കാട്.
1: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഇനിയും ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിന് നമുക്ക് കാണാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഞാൻ ആ പാട്ട് സമ്മാനിക്കുന്നുണ്ട്. അപ്പൊ 84 ബാച്ചിലെ എല്ലാവരോടും പ്രത്യേക അന്വേഷണം പറയണേ. ഓക്കെ, അപ്പൊ ഒത്തിരി സന്തോഷം. ഓക്കെ ബൈ. ഓക്കെ.

0: നമ്മളെ സിന്ധു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടും, അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടും എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. ഈ പാട്ട് കേൾക്കുമ്പോഴും അങ്ങനെ ഉള്ള ഒരു ഫീലാണ്. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്കാണെങ്കിലും മനസ്സിനൊരു സന്തോഷം തോന്നുന്ന ഒരു പാട്ടാണ് ഇത്. അത് മാത്രമല്ല, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് മൂവീസിൽ ഒരു സിനിമയാണ് ഈ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. കാരണം ഇത് എപ്പോഴും ടി വിയിൽ വന്നാലും എത്ര പ്രാവശ്യം കണ്ടാലും പിന്നീട് കാണും. കംപ്ലീറ്റ് കണ്ടില്ലെങ്കിൽ പോലും മാക്സിമം ആ സിനിമയിലെ രംഗങ്ങളൊക്കെ കാണും. ഒരുപാട് നല്ല വാല്യൂ ഉള്ള, അല്ലെങ്കിൽ ഒരുപാട് മെസ്സേജ് സമ്മാനിക്കുന്ന നല്ലൊരു സിനിമയാണ് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ചില സിനിമകളും ചില പാട്ടുകളും അങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ ഒരുപാട് സന്തോഷിപ്പിക്കും അല്ലെ. ചില യാത്രകളും അങ്ങനെയാണ്, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അവിടെ പോയി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സമാധാനം കിട്ടും. ഒരുപാട് ടെൻഷൻ പിടിച്ച ഈ ഒരു ഓട്ടത്തിനിടയിൽ കുറച്ച് സമയം നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും വേണ്ടി നമ്മൾ മാറ്റി വെക്കണം അല്ലെ. എപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന 365 ദിവസവും നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം ജീവിതം എന്ന് അതിൻ്റെ ആ ഒരു സ്ട്രഗിള് ചെയ്തുകൊണ്ട് അതിനുവേണ്ടിട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. തീർച്ചയായിട്ടും കുറച്ച് സമയം നമുക്കും വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങൾക്കും വേണ്ടി മാറ്റി വെക്കണം എന്ന് ഓർമ്മിപ്പിച്ചു നമ്മൾ അടുത്ത കോളറിലേക്ക് പോവുകയാണ്. ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്? ഇഷാറ. ഇഷാറ കുട്ടി, എവിടുന്നാ വിളിക്കണേ?

0: പട്ടിമറ്റം. ഓക്കെ, അപ്പൊ ഇപ്പൊ എങ്ങോട്ടേക്കാണ് യാത്ര? എങ്ങോട്ടാണ്?
1: ഷോപ്പിലേക്ക്
0: പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിളിച്ചാണല്ലേ. ഏത് ക്ലാസ്സിലെ മോള് പഠിക്കണേ? 8-ാം ക്ലാസ്സില്. ആണോ? ഏത് സ്കൂളിലാ പഠിക്കണേ? കുമ്മനോട്. അപ്പൊ ഇന്ന് എന്താ സ്കൂളിൽ പോയത്? ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, ഇന്ന് വർക്ക് ഡേ ആണല്ലോ. മടി മഴ ആയതുകൊണ്ടാണോ? ആ, നല്ല മഴ ഉണ്ടോ അവിടെ? ഓക്കെ, അപ്പൊ മഴ ആയതുകൊണ്ട് അമ്മയുടെ അടുത്ത് നിന്ന് പോണില്ലാന്ന് പറഞ്ഞപ്പോ പോകണ്ടാന്ന് പറഞ്ഞോ? ആണോ? അങ്ങനെയൊക്കെ ഉണ്ടോ? അമ്മ അമ്മയുടെ അടുത്ത് എന്ത് പറഞ്ഞാലും കേക്കോ? ഇന്ന് സ്കൂളിൽ പോണില്ലാന്ന് പറഞ്ഞ അമ്മ തിരിച്ച് ഇന്ന് പോണെന്നൊന്നും പറയില്ലേ? ഇല്ല, എന്നത് പോകണ്ടാന്ന് പറയോ? നല്ല അമ്മയാണ്. അമ്മയുടെ പേരെന്താണ്? എന്തോ? സമീറ. അപ്പൊ ഉമ്മച്ചി അവിടെ നിന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ഉമ്മച്ചിയുടെ എന്തായാലും ഞാൻ പേരൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി മടി പിടിച്ചാലും അങ്ങനെ പോകണ്ടാന്ന് പറയില്ല, ഇടക്കൊക്കെ പോണോ കേട്ടോ. എപ്പോഴും മടി പിടിക്കാറുണ്ടോ അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ ഉള്ളോ? മഴ പെയ്ത് കഴിഞ്ഞാൽ പോകണ്ട. മഴ പെയ്തില്ലെങ്കിൽ പോവാ. അപ്പൊ എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോ രാവിലെ മഴ പെയ്യാനായിട്ട് കൂടെ അല്ലേ പ്രാർത്ഥിക്കില്ലേ? മഴ പെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും. ആണോ? സ്കൂളിൽ പോണത് ഇഷ്ടമല്ലേ?
1: മഴയാകുമ്പോ
0: കൂട്ടുകാരികള് വരില്ല, അപ്പൊ അതുകൊണ്ട് പോവില്ല അല്ലേ. ഇപ്പോഴൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം കിട്ടുന്ന ദിവസങ്ങളാണ് സ്കൂൾ ഡേയ്സ്. അപ്പോ മാക്സിമം ദിവസങ്ങൾ നമ്മൾ പോണം. ഇനി കൊറേ വലുതായി കഴിഞ്ഞ സമയത്ത് വിചാരിക്കണം എനിക്കൊന്ന് സ്കൂളിൽ പോകണം എന്ന് ചോദിച്ചാൽ പോകാൻ പറ്റുമോ? ആ, അപ്പൊ നമ്മൾ ഇപ്പോ ഉള്ള സമയത്ത് സ്കൂളിൽ പോയി കളിക്ക, ചിരിക്ക, കൂട്ടുകാരുടെ അടുത്ത് വർത്താനൊക്കെ പറയാ. ഇപ്പോഴല്ലേ നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന സമയം. വേറെ ഒന്നും നോക്കണ്ടല്ലോ, പഠിച്ചാൽ മാത്രം പോരെ. ആ, ഒരു ടെൻഷനും ഇല്ല, ഒന്നും ഇല്ല. അപ്പൊ സുഖമല്ലേ? ഓക്കെ, നന്നായിട്ട് പഠിക്കാം മോള്. ആ ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ കുമ്മനോട് സ്കൂളിലെ കൂട്ടുകാരുടെ അടുത്ത് ഒരു പ്രത്യേക അന്വേഷണം പറഞ്ഞോളൂ. ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? ആ പാട്ടാണ് ഇഷ്ടം അല്ലേ. അപ്പൊ ആ പാട്ട് കേൾപ്പിക്കാം. സ്പെഷ്യൽ ആയിട്ട് ആർക്കും ഡെഡിക്കേഷൻ ഉണ്ടോ? ആ, ആർക്കാണ്? ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടി. മോള് ഏത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന? 8 ഏത് ഡിവിഷൻ ഏതാണ് കുമ്മനോട് സ്കൂളില്? ഓക്കെ, അപ്പൊ ഏ ഡിവിഷനിൽ കുമ്മനോട് സ്കൂളിൽ പഠിക്കുന്ന ഇഷാറയാണ് വിളിച്ചിട്ടുള്ളത്. അപ്പൊ ഇഷാറ ഇന്ന് മടി പിടിച്ച് വീട്ടിലിരിക്കുകയാണെന്നുള്ള വിവരം കൂടി ഞാൻ അറിയിച്ചിരിക്കുകയാണ്. അപ്പൊ തിങ്കളാഴ്ച വരുമ്പോ ടീച്ചർ എന്തായാലും ചോദിക്കും കേട്ടോ, കേൾക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ഇഷാരക്കുട്ടി, അപ്പൊ നന്നായിട്ട് പഠിക്ക, ഞാൻ പാട്ട് വെച്ചു തരാം കേട്ടോ. ഓക്കെ, ഓക്കെ അല്ലേ?
1: ഹലോ.
0: ആ ഓക്കെ, അപ്പൊ എനിക്കൊന്ന് മഴയത്ത് നിൽക്കുന്നത് കൊണ്ടാന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു വോയിസിന്റെ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഞാൻ എന്താ പാട്ട് വെച്ചു തരാം കേട്ടോ. അപ്പൊ അനിയന്റെ അടുത്തും അനീത്തിയുടെ അടുത്തും ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പ്രത്യേക അന്വേഷണം പറഞ്ഞോളൂ. ഓക്കെ.

0: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. സമയം 9 മണി കഴിഞ്ഞ് 23 മിനിറ്റ് 3 സെക്കൻഡും ആയിരിക്കുകയാണ്. അപ്പം ഈശാനക്കുട്ടിയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമ്മുടെ കൂടെ ആരാണ് ജോയിൻ ചെയ്യുന്നത് എന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്?
1: നമസ്കാരം,
0: തൃപ്രയാർ. ഓക്കെ, അപ്പൊ ഇന്നിപ്പോ എങ്ങോട്ടേക്കാണ് യാത്ര? എങ്ങോട്ടാണ്?
1: അമ്പലത്തിലേക്ക്
0: പോകുന്ന സമയത്താണ് വിളിച്ചത്. മോനായിട്ട് പോവുകയാണ്. അപ്പൊ എങ്ങനെയാണ്, എല്ലാ മിക്കപ്പോഴും പോവാറുണ്ടോ അമ്പലത്തില്?
1: എന്തോ സംസാരിക്കുന്നത് ക്ലിയർ ആവണില്ലാത്ത പോലെ സാറ്.
0: ക്ലിയർ ആവുന്നില്ല. ഇപ്പോഴോ? ഇപ്പൊ ശരിയാവോ? ഓക്കെ. അപ്പൊ ഈ അമ്പലത്തിൽ എപ്പോഴും പോവാറുണ്ടോന്ന് വെച്ചാ? എല്ലാ ദിവസവും
1: പോകും.
0: മാസത്തിൽ ഒരു വട്ടം പോവാറുണ്ട്. വീടിന്റെ അടുത്ത് എത്ര ദൂരം ഉണ്ട്?
1: ഇവിടുന്ന് ഒരു 15 രൂപ. ഇപ്പൊ പൈസ കൂടിയ കാരണം ഒരു 15 രൂപ, അല്ലെങ്കിൽ ഒരു 10 രൂപ
0: ഉണ്ടായുള്ളൂ. അപ്പൊ അങ്ങോട്ട് ഇങ്ങനെ പോണ വഴിയിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ഒക്കെ ഉണ്ടോ?
1: മുറിഞ്ഞു മുറിഞ്ഞു പോണ.
0: എനിക്ക് തോന്നണേ മഴയുണ്ടോ അവിടെ? മഴ
1: ഓ
0: മഴയുണ്ടോ? മഴ
1: ഭയങ്കര തിരക്കായിരിക്കും. നാലമ്പലം തൊഴാൻ പോണ നല്ല തിരക്കല്ലേ.
0: ഓക്കെ, ഞാൻ ചോദിച്ചത് അവിടെ മഴയുണ്ടോ? മഴ
1: മഴ നല്ല മഴയാണ് ഇപ്പൊ.
0: അപ്പൊ ഇവിടെയും മഴയാണ്. ഇവിടെയും മഴയുണ്ട്, അവിടെയും മഴയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ്
1: രാവിലെ ഒരു ഇടിയും വെച്ചിരുന്നു.
0: പക്ഷെ ഇന്നലെയും കുറച്ചു ദിവസമായിട്ട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല.
1: ഇന്നലെ രാവിലെ പെയ്തിട്ട് മഴ ഉണ്ടായിരുന്നില്ല. മിനിഞ്ഞാനും രാവിലെ പെയ്തിട്ട് നല്ല വെയിലായിരുന്നു. ഇന്നലെയും രാവിലെ പെയ്തിട്ട് നല്ല വെയിലായിരുന്നു.
0: ഈ വർഷം മഴ വളരെ കുറവാണ്.
1: കുറവാണെങ്കിലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ ബീച്ചൊക്കെ അല്ലേ. അപ്പൊ പിന്നെ വെള്ളത്തിന്റേതായ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവൂല.
0: ഓക്കെ, അപ്പൊ എന്തായാലും. അപ്പൊ മകന് എന്താ ചെയ്യണേ?
1: മകൻ ഒരു കമ്പനിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു.
0: അപ്പൊ ഇന്ന് അമ്പലത്തിൽ പോകണം.
1: അപ്പൊ ഞാൻ പറഞ്ഞു അമ്പലത്തിൽ പോകണം പറഞ്ഞു. മഴയായ കാരണം.
0: അപ്പൊ അപ്പൊ എങ്ങനെയാ, റെയിൻകോട്ട്? റെയിൻകോട്ട് ഒക്കെ ഇട്ടാണ് പോണേ? എങ്ങനെ
1: പോണേ?
0: അപ്പൊ ഇപ്പൊ
1: യാത്ര ചെയ്യാറില്ല.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം.
1: പിന്നെ പറയാനുണ്ടോ?
0: ഓക്കെ,
1: ആ കാര്യം.
0: അപ്പൊ ബീനച്ചിക്ക് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? മിഴിയോരം. ഓക്കെ, അപ്പൊ ഞാൻ ആ പാട്ട് തന്നെ കേൾപ്പിക്കാം. അപ്പൊ ഒത്തിരി സന്തോഷം വിളിച്ചതില്. അപ്പൊ മകന്റെ അടുത്തൊരു പ്രത്യേക അന്വേഷണം പറഞ്ഞോളൂ കേട്ടോ.
1: ഓക്കെ.

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. യു ആർ ലിസണിംഗ് റെയിൻബോ എഫ് എം കൊച്ചി 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം വിത്ത് മീ ആർ ജെ ജലീൽ. ഈ സമയം എന്തായാലും യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇപ്പോ നമ്മുടെ കൂടെ ഒരാൾ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്? മേഘയാണോ ലേഖയാണോ? ഓക്കെ, ലേഖ. ഓക്കെ ഓക്കെ, ലേഖ എവിടെന്ന് വിളിക്കണേ ഇപ്പോ?
1: ഞാൻ തിരുവാങ്കുളത്താണ് താമസിക്കുന്നത്. ഇപ്പൊ ഞങ്ങള് തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: ആ ഹാ ഹാ, ഓക്കെ. അപ്പൊ തൃശ്ശൂർക്കുള്ള യാത്രയിലാണ്. ഇന്ന് എന്താണ് തൃശ്ശൂർക്ക് പ്രത്യേകമായിട്ട് പോകാനുള്ള കാരണം?
1: ഇന്ന് കർക്കിടകമാണ്. അവിടെ ഒരു കാവ് ഉണ്ട് തൃശ്ശൂര്, പേരാമംഗലത്ത്, തെച്ചിക്കോട്ട് കാവ്.
0: തെച്ചിക്കോട്ട് കാവ്
1: ഞങ്ങൾ ആടെ കാണാൻ വേണ്ടിട്ട്
0: പോവാ. ഓക്കെ,
1: തെച്ചിക്കോട്ട് രാമചന്ദ്രൻ.
0: ഓക്കെ, എന്നിട്ട് ഇപ്പൊ തൃശ്ശൂർ എത്തിയോ?
1: തൃശ്ശൂർ എത്താനായിരിക്കും.
0: ആ, എത്ര ആയിക്കൊണ്ടിരിക്കുന്നത്?
1: ഗജപൂജ
0: ഉണ്ട്. ഓക്കെ, അത് എപ്പോഴായിരിക്കും സമയം?
1: ഏകദേശം ഒരു 10 ആവുമ്പോഴേക്ക് കഴിയുള്ളൂ.
0: ആ, ഓക്കെ.
1: പിന്നെ ചെറിയ അവിടെ അവന് ആനയ്ക്ക് കുറച്ച് ഭക്ഷണവും കൊടുക്കും, അപ്പൊ അതൊക്കെ ഒന്ന് കാണാൻ
0: പോകുന്നതാണ്.
1: നാളെ ഞങ്ങളുടെ കാണാറുണ്ട് രാമന്.
0: ഓക്കെ ഓക്കെ. അപ്പൊ ഈ ക്ഷേത്രത്തിൽ എപ്പോഴും ഇങ്ങനെ പോവാറുണ്ടോ എപ്പോഴെങ്കിലൊക്കെ? ഓക്കെ. അപ്പൊ ഇന്ന് വേറെ ആരാ കൂടെ? ആരാ ഉള്ളേ
1: കൂടെ? ഞാൻ ഹസ്ബൻഡ് കൂടെ പോവാറ്. ഞങ്ങൾക്ക് അവന് ഭയങ്കര ഇഷ്ടമാണ്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നിപ്പോ കർക്കിടകം ഒന്നുകൂടിയാണല്ലോ. ഓക്കെ, അപ്പൊ ഒരു രാമായണ മാസം ആരംഭ ദിനം കൂടിയാണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഇത് എല്ലാ ക്ഷേത്രങ്ങളും എനിക്ക് തോന്നുന്നു ഇന്നോട്ട് കാണാൻ കഴിയും. അപ്പൊ നമ്മൾ ഇന്ന്

0: അവിടുത്തെ പ്രോഗ്രാമിലൊക്കെ പറഞ്ഞായിരുന്നത്. അപ്പോൾ ഒത്തിരി
1: ആ ഓ
0: സന്തോഷം എന്തായാലും സംസാരിക്കാൻ. ഈ പോണ വഴിയിൽ എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നോ?
1: ആ ചെറിയ അങ്കമാലി അവിടേക്ക് ഉണ്ടായിരുന്നു. നല്ല മഴയാ, കണ്ണു കാണാൻ പറ്റുന്നില്ല വണ്ടി വണ്ടിയിൽ
0: ആഹാ,
1: അത്ര
0: ഇപ്പോഴും
1: മഴ.
0: മഴയുണ്ടോ അവിടെ?
1: ആ ഇപ്പോഴും നല്ല മഴയാ.
0: ആ ഓക്കെ. ഇന്നിപ്പോ മൊത്തത്തിൽ എല്ലായിടത്തും മഴയാണ്, നമ്മുടെ ഇവിടെയും മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്.
1: മൂന്ന് ദിവസം നല്ല ശക്തമായ മഴ ഉണ്ടാവും എന്ന് പറയുന്നു.
0: ആ ഈ രാവിലെ ആയതുകൊണ്ട് തന്നെ കുട്ടികളെ സ്കൂളിൽ വിടാനായിട്ട് പലർക്കും മടിയാണ്, കാരണം വെച്ചാൽ
1: ആ
0: നല്ല മഴയാണല്ലോ.
1: അത് നോക്കണ്ട, നമ്മളുടെയൊക്കെ കാലത്ത് എന്റെയൊക്കെ ചെറുപ്പത്തില്
0: ആ
1: സ്കൂളിൽ പോയിരുന്ന ദിവസം ഞങ്ങൾക്ക് ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ നടന്നിട്ടാണ് പോകുന്നത്.
0: ആ
1: അപ്പൊ ആ സമയത്ത് നമ്മൾ മഴ നനഞ്ഞ് തന്നെ അത്രയും നനഞ്ഞാണ് പോകുന്നത്. ഒരു കുടയിൽ 2 പേരായിരിക്കും, അത് അരച്ചിലോ. നമ്മുടെ കൂടെ ഉള്ള ഒരാൾക്ക് കുടയില്ലെങ്കിൽ അവർക്ക് കൂടെ നമ്മളോട് അയച്ചിരുന്നു. പക്ഷെ അന്ന് ഞങ്ങളൊക്കെ എന്റെയൊക്കെ ചെറുപ്പത്തിലാണ് ഓർക്കുന്നത്, വലിയ ചേട്ടന്മാരൊക്കെ കുട കൊണ്ടിരുന്നില്ല. അപ്പൊ നമ്മളെയൊക്കെ അങ്ങനെ പേടിപ്പിച്ചിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ കേറി ഞങ്ങൾ പിടിച്ചോളാം കുടയെന്ന് പറഞ്ഞിട്ട് നമ്മൾ നനഞ്ഞും ചെയ്യും, പേടിച്ചിട്ട് നമ്മുടെ മുഖത്തൊക്കെ അവർ മേടിച്ചു പിടിക്കുന്നു. അങ്ങനെയൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. ആ കാലഘട്ടം ഒരിക്കലും തിരിഞ്ഞത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് അറിയില്ലല്ലോ.
0: ഇപ്പൊ ഒരു ചെറിയ ഇപ്പൊ ഒരു ചെറിയ ഇപ്പോഴേ ഒരു ചെറിയ മഴ കൊണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പനി പിടിക്കും. പക്ഷെ പണ്ട് അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, അന്ന് എത്ര മഴ നനഞ്ഞാലും നമുക്ക് നല്ല പ്രതിരോധ ശേഷിയായിരുന്നു.
1: പക്ഷെ ആ അന്ന് പോയ ആ സ്കൂളിന്റെ ആ സുഖങ്ങളൊന്നും ഇല്ല. അതായത് നനഞ്ഞ എല്ലാവരും നനഞ്ഞിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് സ്കൂളില്.
0: ആ അത്
1: ക്ലാസ്സിൽ ചെറിയ ക്ലാസ്സിലെത്താം.
0: അത് ചെന്ന് കഴിയുമ്പോൾ ബെഞ്ചിലിരിക്കുന്ന സമയത്തും ബെഞ്ചിൽ ആ ഒരു നനവുണ്ട്, കാരണം ഉടുപ്പൊക്കെ നനഞ്ഞിരിക്കുമല്ലോ.
1: അത് ഉച്ചയാവണവരെ ആ നനവ് നമ്മളിൽ ഉണ്ടായിരിക്കും. നമുക്ക് ആ ഒരു അതൊരു നൊസ്റ്റാൾജിയാണ്, കാരണം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നാണ് അത്.
0: പക്ഷെ ക്ലാസ്സിലെ മറ്റുള്ള കുട്ടികൾ നനഞ്ഞ് ഇരിക്കുന്നോണ്ട് കുഴപ്പമില്ല, നമ്മൾ മാത്രമായിരിക്കില്ല, എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും.
1: എല്ലാവരും നന്നിട്ടാണ് വരുന്നത്, എല്ലാവരും നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരും നമ്മുടെ കൂടെ തന്നെയാണല്ലോ വരുന്നത്. അപ്പൊ അവരിൽ ഒരാൾക്ക് കുടയില്ലെങ്കിൽ പിന്നെ അന്ന് അത്രയും നല്ല ഫെസിലിറ്റി ഒന്നുമില്ല. കുടയെന്ന് പറയുമ്പോൾ ഒരു ചെറിയ കുടയൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിലാണ് രണ്ടുപേര് പോകുന്നതെന്ന് ഓർക്കണം. ബാഗ്, കുട, വാട്ടർ ബോട്ടിൽ രണ്ടാളും ഒരു കുടയായിരിക്കും. രണ്ടുപേരുടെ ഒരേ വശം നനയും, പക്ഷെ തല മാത്രം നനയും ഇല്ലാത്തേ ഉള്ളൂ.
0: തല മാത്രം നനയില്ല, ബാക്കിയൊക്കെ നനഞ്ഞിട്ടുണ്ടാവും.
1: ആ നനഞ്ഞിട്ടുണ്ടാവും. അന്ന് ഇന്നത്തെ പോലെ കുളിച്ച് അപ്പൊ നമുക്ക് ആ തണുപ്പും കൂടിയാണ് ആ സമയത്ത്, ഭയങ്കര തണുപ്പല്ല, ശക്തമായ മഴ. ജൂൺ തുറന്ന പിന്നെ മഴയുടെ ബഹളമാണ്. അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട്
0: അതെ അതെ തീർച്ചയായിട്ടും, കാരണം നമ്മൾ പണ്ട് ഈ മഴ ഇങ്ങനെ തോരാത്ത മഴയായിരിക്കും, എല്ലാ ദിവസവും മഴയായിരിക്കും. ഇപ്പൊ പക്ഷെ മഴ വന്നു കഴിഞ്ഞാൽ അവധിയൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ പണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ അവധിയേ ഇല്ല, എല്ലാ ദിവസവും സ്കൂളിൽ പോകും.
1: പോണം, അത് ഭയങ്കര നിർബന്ധമായിരുന്നു. അവധി ഇല്ല, ഒന്നുമില്ല. ശനി ഞായറാണ് ആകെ ഒരു അവധി. പിന്നെ രസമായിരുന്നു അത്. ഇന്ന് ഓർക്കുമ്പോ നമുക്ക് അത് ഇനി ഒരിക്കലും കിട്ടാത്തൊരു കാലമാണല്ലോ എന്ന് ഓർക്കുന്നത് നമുക്ക് ഭയങ്കരതാണ്.
0: അതെ അതെ തീർച്ചയായിട്ടും, നല്ല കുറെ ഓർമ്മകളാണ്.
1: അതിലൊരു കാര്യം കൂടി ഉണ്ട്, ഇന്നത്തെ കുട്ടികൾക്ക് ആരെ അറിയില്ല, ചുറ്റുപാടുമുള്ളവരാണ്. അന്ന് പക്ഷെ അങ്ങനെയല്ല, നമ്മൾ നടന്നു പോകുന്നോണ്ട് നമ്മളെ എല്ലാവർക്കും അതിന്റെ വ്യക്തിയാണ്. അവർക്ക് നമ്മളെ അറിയാം, നമുക്ക് അവരെ അറിയാം. അതുകൊണ്ട് നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ ഒരാള് സംസാരിച്ചു കഴിഞ്ഞാൽ പോലും ആരാണോ സംസാരിച്ചതെന്ന് അവര് നമ്മളോട് വന്ന് തിരക്കി എന്തെങ്കിലും പ്രശ്നമാണോ എന്താണെന്നൊക്കെ അന്നൊക്കെയുള്ള കാര്യങ്ങളിലാണ് ഇടപെടും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ആർക്കും ആരെ അറിയില്ല, ഒന്നും അവർക്ക് സംസാരിക്കില്ല, താല്പര്യമില്ല. ആരെ അറിയാം, കുട്ടികൾക്ക് ആരെങ്കിലും അറിയാമോ?
0: തീർച്ചയായിട്ടും
1: ഒരുപാട് മാറിയാം. അതൊക്കെ നമ്മളില് നമ്മൾക്കുണ്ടായിരുന്ന ഓരോ അനുഭവങ്ങളാണ്.
0: അത് മാത്രമല്ല, നമ്മൾ സംസാരിക്കാനുള്ള ഇതും കുറയും, കാരണം ഇപ്പോ വീടിന്റെ മുമ്പിൽ നിന്ന് ബസ്സിന് കയറി കഴിഞ്ഞാൽ നേരെ ഇറങ്ങുന്നത് സ്കൂളില്, തിരിച്ച് അതുപോലെ സ്കൂളിൽ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നേരെ വീട്ടില്. അപ്പൊ അതിനിടയിൽ ആരുമായിട്ടും കുട്ടികൾ സംസാരിക്കുന്നില്ല, പല പ്രശ്ന
1: അതെ അതെ അത് സത്യം തന്നെയാണ്. അത് തന്നെയല്ല, ഇപ്പോഴത്തെ കുട്ടികൾക്ക് യാതൊരു മര്യാദകളും എന്താണ്, മര്യാദ മീൻസ് അവരുടെ ഉള്ളിലുള്ള മര്യാദ അവർക്ക് അങ്ങനെ ആയിരിക്കാം. പക്ഷെ നമ്മളൊന്ന് ചെറുപ്പത്തിലെ വീട്ടിലൊരാള് മുതിർന്ന ഒരാള് വന്നപ്പോഴും നമ്മൾ എഴുന്നേറ്റ് നിൽക്കും. അത് ഭയങ്കര ഒരു മര്യാദ കൊടുക്കുന്ന ഒരു, ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നുമില്ല. ഇവര് മൊബൈലിലിരിക്കുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ വേറെ ആയിരിക്കാം. അതൊക്കെ നമ്മൾ ഒരുപാട് സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന കുറെ അനുഭവങ്ങളുണ്ട് നമ്മളുടെ ജീവിതത്തിലേക്ക്.
0: തീർച്ചയായിട്ടും
1: ഇന്നത്തെ കുട്ടികൾക്കില്ല.
0: എന്തായാലും ഒത്തിരി സന്തോഷം, ഒത്തിരി സന്തോഷം ലേഖേച്ചി. ഇത് എന്താ പറയാ, എനിക്കിങ്ങനെ കോളിംഗ് നീ സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ സമയക്കുറവ് പോലാണ് ഞാൻ ഇടപെടുന്നത്. എന്തായാലും ഇതുപോലുള്ള ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതിൽ 100% ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഞാനെപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, ഇപ്പോൾ നമ്മൾ ആലോചിക്കണം ഒന്ന് സ്കൂൾ ലൈഫിലേക്ക് പോയിരുന്നെങ്കിൽ, കാരണം ഇപ്പോൾ ഈ ഒരു ടെൻഷനും ഓട്ടപ്പാച്ചിലിന് ഇടയിലൊക്കെ നമ്മളെപ്പോഴും ഓർക്കും. അപ്പോൾ ഇപ്പോഴത്തെ മക്കൾ

0: കാണുമ്പോൾ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ സ്കൂളിൽ ഒരു ദിവസം പോലും പോവാതിരിക്കരുത്, നിങ്ങൾ എല്ലാ ദിവസവും പോകണം. ഇപ്പോൾ കോളേജിൽ പഠിക്കുന്നവരാണെങ്കിൽ ഞാൻ പറയും, ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. അത് ഒരിക്കലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ചൊരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല.
1: ആ കുട്ടി പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും വിളിച്ചത്. ഒരു ദിവസം പോലും പോവാതിരിക്കുന്നത്, കാരണം അത് ഇപ്പഴാണ് എല്ലാം അറിയുന്നത്. കുറെ നാളുകൾ കഴിയുമ്പോൾ നമ്മൾക്ക് ഈ ദുഃഖങ്ങളെല്ലാം തിരിച്ചു വരും, എല്ലാം നല്ല ദിവസങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയിരുന്നത്.
0: എന്തായാലും ഒത്തിരി സന്തോഷം ചേച്ചി വിളിച്ചില്ല. അപ്പൊ എന്തായാലും യാത്രയൊക്കെ അടിപൊളിയായിട്ട് തിരിച്ച് വീട്ടിലെത്താം.

0: നഷ്ടപ്പെട്ടു പോയിരുന്നത്.
1: അതെ അതെ. എന്തായാലും ഒത്തിരി സന്തോഷം ചേച്ചി വിളിച്ചില്ല. അപ്പൊ എന്തായാലും യാത്രയൊക്കെ അടിപൊളിയായിട്ട് തിരിച്ച് വീട്ടിലെത്താൻ ഒരു ഹാപ്പി ജേണിക്ക് വിഷയമാണ്. അപ്പൊ ഏത് പാട്ടാണ് കേൾക്കണ്ടേ? ഓക്കെ ഓക്കെ. എനിക്ക് തോന്നി ഇന്ന് കർക്കിടക ഒന്നായതുകൊണ്ട് തന്നെ കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണത്. അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ടിനെ കേൾക്കാം. അപ്പൊ എന്തായാലും ചേട്ടനോട് ഇതൊരു പ്രത്യേക അന്വേഷണം പറഞ്ഞോളൂ. ഓക്കെ ബൈ, ഓക്കെ ബൈ ബൈ.

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. സമയം 9 മണി കഴിഞ്ഞ് 47 മിനിറ്റും 29 സെക്കൻഡും ആയിരിക്കും. നമ്മുടെ സവാരി ടൈമിന്റെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് രാമായണ മാസം തുടക്കമാണ്, കർക്കിടകം 1 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് വിളിക്കുന്നതിൽ കൂടുതൽ പേരും അമ്പലത്തിലേക്കുള്ള യാത്രയിലൊക്കെയാണ് നമ്മളുടെ കൂടെ ഇപ്പോൾ ഈ ഒരു യാത്രയിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നാരായണ എന്ന മൂവിയിലെ നല്ലൊരു പാട്ടാണ് നമ്മൾ കേട്ടത്. അപ്പൊ ഇനി നമ്മുടെ കൂടെ ആരാണ് ജോയിൻ ചെയ്യുന്ന നോക്കാം. നമ്മൾ ഇന്നത്തെ പ്രോഗ്രാമിലെ ലാസ്റ്റ് കോളറാണ്, നമ്മളോട് കൂടെയുള്ളത് ആരാണ് നോക്കാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്?
1: നമസ്കാരം, ഞാൻ വിജയേട്ടനാണ് വിളിക്കുന്നത്, പാലക്കാട് നിന്ന്.
0: ഓക്കെ വിജയേട്ടൻ, പാലക്കാട് എവിടെന്നാണ്? പാലക്കാട് എവിടെയാണ്? പാലക്കാട് എവിടെയാണ് സ്ഥലം? പാലക്കാട് എവിടെയെന്നാണ്?
1: പാലക്കാട് വടക്കഞ്ചേരി. വടക്കഞ്ചേരി,
0: വടക്കഞ്ചേരിയിലെ. ഓക്കെ, എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആവും ഈ വടക്കഞ്ചേരിയും വടക്കാഞ്ചേരിയും തമ്മിൽ, എപ്പോഴും മാറിപ്പോവും.
1: അതെ അതെ, തൃശ്ശൂർ വടക്കാഞ്ചേരി ഒന്ന് പെടും.
0: അതെ അതെ, ഈ രണ്ട് സ്ഥലമാണെങ്കിൽ അധികം വ്യത്യാസമില്ലല്ലോ, തൃശ്ശൂരും പാലക്കാടും തമ്മിൽ. അപ്പൊ
1: ഒരു എ കൂടുതൽ, അത്രേ ഉള്ളൂ.
0: ഓക്കെ, അപ്പൊ ഇപ്പൊ നിക്കുന്നത് വടക്കാഞ്ചേരി അല്ലെ? വടക്കഞ്ചേരി
1: മോനെ,
0: ഇപ്പൊ നിക്കുന്ന സ്ഥലം പാലക്കാടുള്ളത് വടക്കഞ്ചേരിയാണല്ലേ?
1: നേരെ കേൾക്കും, നമുക്ക് നെറ്റ് പ്രോബ്ലം ആണോന്നാണ് എനിക്ക് സംശയം.
0: നെറ്റ് അല്ല, എനിക്കൊന്ന് മഴ ആയതുകൊണ്ടായിരിക്കും.
1: ഓക്കെ,
0: അപ്പൊ എങ്ങോട്ടെ യാത്ര? എങ്ങോട്ടാണ് ഇപ്പൊ യാത്ര? എങ്ങോട്ടെ യാത്ര? എങ്ങോട്ടെ പോകുന്നത്?
1: ഞാൻ അമ്പലത്തേക്ക് പോവാണ്.
0: ആണോ, ഏത് അമ്പലത്തിലാണ് പോകുന്നത്?
1: നമ്മുടെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക്, അടുത്ത് തന്നെ വടക്കഞ്ചേരി കുറച്ച് ദൂരം, അവിടെ 2 കിലോമീറ്റർ ഉള്ളൂ.
0: ആഹാ, ഓക്കെ. അപ്പൊ അങ്ങോട്ട്
1: മഴയായിട്ട് ഒരുപാട് കയറി നിൽക്കുകയാണ്. അപ്പൊ ഒന്ന് അയ്യോ, നമ്മുടെ വിളിച്ച കിട്ടോ എന്ന സംശയത്തിൽ
0: വിളിച്ചതാണ്. ഓക്കെ, എന്തായാലും കിട്ടിയല്ലോ,
1: സന്തോഷമായി.
0: ഓക്കെ, അപ്പൊ വേറെ ആരെങ്കിലും ഉണ്ടോ കൂടെ? ആരെങ്കിലും ഉണ്ടോ?
1: മോന്റെ പേരെന്താണ്?
0: എന്റെ പേര് ജലീൽ എന്നാണ്. ജലീൽ എന്നാ? ജലീല്.
1: ഓ, നമ്മൾ സംസാരിച്ചിട്ടില്ല മോനെ.
0: ഞാൻ ഓർക്കുന്നില്ല, എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പായിരിക്കും അല്ലേ. ഈ അടുത്തെടുക്ക് സംസാരിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും ഈ പേര് എനിക്ക് ഓർമ്മന്നുണ്ട്, പേര്. ഓക്കെ, അപ്പൊ ഏത് പാട്ടാണ് ഇന്ന് കേൾക്കണ്ടേ?
1: ഏതെങ്കിലും നല്ലൊരു ഭക്തിഗാനം ആയിക്കോട്ടെ. ഇന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് പോണത്, ശിവന്റെ പാട്ടായാലും മതി.
0: ഓക്കെ, ഞാൻ ഇപ്പൊ ഓൾറെഡി കുറച്ച് പാട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ മാളികപ്പുറത്തിലെ ഏതെങ്കിലും ഒരു പാട്ട് പ്ലേ ചെയ്താൽ മതിയോ?
1: ഓക്കെ ഓക്കെ.
0: ആ മൂവിയിലെ ഏതെങ്കിലും ഒരു പാട്ട് മതിയോ? മാളികപ്പുറം സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട് വെച്ചാ മതിയോ? ഓക്കെ, അപ്പൊ ഞാൻ ആ ഒരു മൂവിയിലെ പാട്ട് വെക്കാം
1: കേട്ടോ.
0: എനിക്ക് മനസ്സിലായി മനസ്സിലായി. ഇന്ന് കേരളം മൊത്തം മഴയുണ്ട്. ഇപ്പൊ വിളിച്ച പാലക്കാട് മഴയുണ്ട്, തൃശ്ശൂര് മഴയുണ്ട്.
1: മഴയില്ലാണ്ട് വെറുതെ ഇവിടെ കൃഷിയൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ അടുത്തേക്ക്.
0: തീർച്ചയായിട്ടും മഴ നമുക്ക് വേണം. മഴ
1: മഴയിലപ്പോ മൊത്തം ഹാപ്പി ആയിട്ടുണ്ടാവും.
0: പക്ഷെ കണ്ടിന്യൂസ് മഴ പെയ്യുമ്പോഴാണ് കുഴപ്പം. നമുക്ക് ചെറിയൊരു ഇടവേളൊക്കെ തന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. എങ്ങനെയുണ്ട് പാലക്കാട് ഇപ്പൊ? എങ്ങനെയുണ്ട് ചൂടൊക്കെ? വലിയ കുഴപ്പമില്ല എന്ന് തോന്നല്ല ഇന്നലെയൊക്കെ?
1: ഇല്ല ഇല്ല ഇല്ല, മിനിഞ്ഞാന്നൊക്കെ നല്ല ചൂടായിരുന്നു മോനെ.
0: അതാണ്,
1: നല്ല ചൂടായിരുന്നു. ഇപ്പൊ ഇന്നലെ ചെറിയൊരു പിന്നെ താർമേഘമൊക്കെ ഉള്ളതുകൊണ്ട് അത്ര പ്രശ്നമില്ല. ഇന്നിപ്പോ മഴ പെയ്തുകൊണ്ട് കുഴപ്പമില്ല.
0: ഓക്കെ, എന്തായാലും എനിക്ക് ചേട്ടന്റെ സംസാരം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഓക്കെ, ആ ചേട്ടനെ സംസാരിക്കുമ്പോ നമുക്ക് ഭയങ്കര അടുത്ത് നിന്ന് ഒരാൾ സംസാരിക്കുന്ന ഒരു ഫീൽ ഉണ്ട്. വീട്ടിലാരൊക്കെയുണ്ട് അപ്പോ? വീട്ടിലാരൊക്കെയുണ്ട് വീട്ടില്?
1: വീട്ടിലാ? വീട്ടിലെ ഞാനും ഭാര്യയും അമ്മയും.
0: അമ്മയല്ലേ, ഓക്കെ. അപ്പൊ എന്റെ അടുത്ത് അമ്മയടുത്തും വൈഫിന്റെ അടുത്തൊക്കെ ഞങ്ങൾ ഒരു പ്രത്യേക അന്വേഷണം പറഞ്ഞോളൂ. അപ്പൊ ഞാനിപ്പോ ഒരു പാട്ട് മാളികപ്പുറത്തില് വെക്കാം. ഓക്കെ, അപ്പൊ ഒത്തിരി സന്തോഷം വിളിച്ചേ. ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ ബൈ. യെസ്, അപ്പൊ നമ്മൾ വിജയേട്ടനാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്, പാലക്കാട് നിന്നാണ്, വടക്കഞ്ചേരിയിൽ നിന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം, ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഭയങ്കര അടുത്ത് സംസാരിക്കുന്ന ഒരു ഫീൽ. പക്ഷെ ഈ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു ലൈനില് ഒരു ഇത് നമ്മളങ്ങോട്ട് പറഞ്ഞ അദ്ദേഹത്തിന് ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരെ പാട്ടിലേക്ക് പോകുന്നത്. മാളികപ്പുറം എന്ന മൂവിയിൽ ഒരു പാട്ടിലേക്ക് പോവുകയാണ്. സമയം 9 മണി കഴിഞ്ഞ് 51 മിനിറ്റും 40 സെക്കൻഡും.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. സമയം 9 മണി കഴിഞ്ഞ 55 മിനിറ്റും ദാ 19 സെക്കൻഡ് ആയിരിക്കണം. അപ്പൊ ഇന്നത്തെ നമ്മുടെ സവാരി ടൈമിന്റെ സമയം ദാ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഒരു പാട്ട് കൂടി പ്ലേ ചെയ്യാനുള്ള സമയമുള്ള ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കുറെ പേർക്ക് കോള് കണക്ട് ആവാൻ പറ്റാതെ പോയി. ഈ മഴ ആയതുകൊണ്ട് അതിൻ്റെതായ കുറച്ച് പ്രശ്നമാണ്. പക്ഷെ സംസാരിച്ചവർക്കാണെങ്കിലും ചിലർക്ക് മാത്രം നമ്മൾ എന്തുള്ള ഇതിലൊക്കെ പ്രശ്നമുണ്ട്, എന്നാലും നമ്മൾ മാക്സിമം സംസാരിച്ചിട്ടുണ്ട്, പാട്ടുകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിച്ച് കിട്ടാത്ത ആരെങ്കിലും തീർച്ചയായിട്ടും അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഒരു റോക്കിംഗ് സോങ് ദാ പ്ലേ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പാട്ട് നമ്മൾ ഇന്ന് പ്രോഗ്രാമിലേക്ക് വിളിച്ച എല്ലാവർക്കും വേണ്ടി ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ട് സമ്മാനിക്കുകയാണ്. അപ്പൊ എന്തായാലും തൽക്കാലത്തേക്ക് പോകുന്നു എന്ന് പറയുന്നു. പക്ഷെ നമ്മൾ ന്യൂസ് ഹെഡ്ലൈൻസ് ശേഷം ദാ വാട്സപ്പിൽ നമ്മുടെ ആർ ജെ ധന്യ ബിനോയ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും. അപ്പൊ ധന്യയുടെ കൂടെ ഞാനും ഉണ്ടാവും വാട്സപ്പിൽ. അപ്പൊ സ്റ്റേ ട്യൂൺ ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5. ഇവിടെ മാത്രമേ ഉള്ളൂ നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമാണ്. ഷാൻ റഹ്മാന്റെ കോമ്പോസിഷൻ, വിനി ശ്രീനിവാസൻ, അരുൺ ആലത് ഓൺ ദ വോക്കൽസ് ഫ്രം ദ മൂവി ആടി കപ്യാരെ കൂട്ടമണി.

0: ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ് 14 സെക്കൻഡ്. അമൃത് ഭാരത് പദ്ധതി പ്രകാരം രാജ്യത്തെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ തലശ്ശേരി, അങ്കമാലി, ചാലക്കുടി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനുകളും ഇതിൽ ഉൾപ്പെടും. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ 3 ദിവസത്തെ പശ്ചിമബംഗാൾ സന്ദർശനം ഇന്ന് ആരംഭിക്കും. അതിർത്തി സുരക്ഷ, ഭരണം, ക്രമസമാധാനം, വികസനം എന്നിവ കേന്ദ്രീകരിച്ച് വിവിധ പരിപാടികളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. results.hsc.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിലെ ആനയൂട്ട് ആരംഭിച്ചു. 50-ൽ ആനകൾ ഇത്തവണ ആനയൂട്ടിൽ പങ്കെടുക്കുന്നുണ്ട്. യുനെസ്കോ സാഹിത്യനഗരത്തിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ നടത്തുന്ന സലീംകുമാർ അനുസ്മരണം ഇന്ന് കോഴിക്കോട്ട്. ആനക്കുളം സാംസ്കാരിക കേന്ദ്രത്തിലെ ചടങ്ങിൽ ആദമിന്റെ മകൻ അബു സിനിമ പ്രദർശിപ്പിക്കും. ഗുജറാത്തിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട 5 പേർ അറസ്റ്റിൽ. ഖാദിയാൽ ഗ്രാമത്തിൽ നിന്നാണ് ഭീകരവിരുദ്ധ സേന ബോംബ് നിർമ്മാണ സാമഗ്രികളുമായി ഇവരെ പിടികൂടിയത്. പാക് അധിനിവേശ ജമ്മുകാശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ UKയിലെ പാകിസ്ഥാൻ കോൺസുലേറ്റിന് മുന്നിൽ കാശ്മീരി പ്രവാസികളുടെ പ്രതിഷേധം. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമാണ്

0: ആയിരുന്നു പ്രതിഷേധം.
1: ന്യൂസ് റെയിൻബോ.
2: Musically yours.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: വാട്സ്ആപ്പ്, വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ്, വാട്സ്ആപ്പ് ഓൺ റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
2: എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ വാട്സ്ആപ്പിലേക്ക്. 10 മണി കഴിഞ്ഞ 3:44 അപ്പൊ ഞാൻ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ആർ ജെ ധന്യ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു. നമസ്കാരം.
3: യെസ്, അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടിയാണ് ഇനി 11 മണി വരെ വാട്സ്ആപ്പുമായിട്ട് കൂടെ ചേരുന്നത്. അപ്പൊ കൂടെ ചേരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളെ ഇഷ്ട ഗാനങ്ങളുമായിട്ടാണ് ഞങ്ങൾ കൂടെ ചേരുന്നത്.
2: യെസ്, അപ്പൊ ഇന്ന് ധന്യ നല്ല അടിപൊളിയായിട്ട് എന്താ പറഞ്ഞ ഈ ഡ്രസ്സിന് എന്താ പറയണേ അല്ലെ?
3: കർക്കിടകം
2: ഒന്നായിരുന്നു. സാധാരണ നമ്മളിങ്ങനെ കേരള പിറവിയുള്ള സമയത്തൊക്കെയാണ് ഇങ്ങനെയുള്ള അല്ലെ സെറ്റ് മുണ്ട അല്ലെങ്കിൽ ചുരിദാറൊക്കെ എന്താ പറഞ്ഞു
3: മലയാള തനിമയിൽ പിടിച്ചതാണ് ഞാൻ.
2: അതെ, മലയാള തനിമയിൽ വന്ന ഒരു പെൺകുട്ടിയാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഞാനാണ് ഇവിടെ സ്പെയിന്റെ ടീഷർട്ട് കിട്ടുന്നത്.
3: കാരണം
2: വെച്ചാൽ സ്പെയിനും അർജന്റീനയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ അവസാന നിമിഷം ആകുമ്പോ കുറെ സ്പെയിൻ ആരാധകർ കൂടും. കാരണം അർജന്റീനക്കെതിരെയുള്ള മറ്റുള്ള ടീമുകളുണ്ടല്ലോ, അവരെല്ലാവരും ഒരു ടീമായിട്ട് മാറും.
3: അപ്പൊ
2: ഞങ്ങൾ രണ്ടുപേരും നല്ല ടീമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ലൈവായിട്ട് കേൾക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം.
3: വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8547340075.
2: സമയം വൈകാതെ 1-2 മെസ്സേജിലേക്ക് ഞങ്ങൾ പെട്ടെന്ന് പോവുകയാണ്.
3: യെസ്, അപ്പൊ ആരുടെ മെസ്സേജാണ് ആദ്യം വായിക്കേണ്ടത്? ആദ്യം വന്ന മെസ്സേജിലേക്ക് തന്നെ പോവാം അല്ലെ? നമുക്ക് ഓർഡർ അനുസരിച്ച് വായിച്ചു തുടങ്ങാം.
2: ഏറ്റവും ആദ്യം വന്ന മെസ്സേജിലേക്ക്
3: പോകുമ്പോൾ, ഹൈ വാട്സ്ആപ്പ്, ഞങ്ങൾ എടയാർ ബോഡി ഗെയറിൽ നിന്നും രജിത, സൗമ്യ, വിനീത, സന്ധ്യ, ഷെമീന, ദിനി, ഗ്രീഷ്മ, ഇന്ന് രാമായണ മാസം ആചരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നാരായണൻ സിനിമയിലെ ശ്രീരാമനാമം എന്ന പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ പാട്ട് ജലീൽ പ്ലേ
2: ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വയലാർ നീലിമംഗലത്തിൽ നിന്നും അഭിലാഷ് അശോകിന്റെ ഒരു മെസ്സേജാണ്. ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷം ഇന്നലെ എന്റെ ഒരു ഫേവറേറ്റ് ഫ്രണ്ട് അർജുനെ അപ്രതീക്ഷിതമായി കാണുകയുണ്ടായി. അവനിപ്പോൾ തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വർക്കിനൊപ്പം സിനിമയിലൊക്കെ ഫൈറ്റേഴ്സ് ആയിട്ടും റിയാലിറ്റി ഷോസിലൊക്കെ ഡാൻസറായിട്ടും വർക്ക് ചെയ്യുന്ന അർജുന് വേണ്ടിയിട്ട് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർജുന് ഒരു ഹായ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് ഫുൾ വായിക്കുമെന്ന് പ്രതീക്ഷയോടെ എന്നൊക്കെ പറഞ്ഞു. അതെ, പിന്നെ സ്പെഷ്യൽ ഹായ് ഉണ്ട്. അപ്പൊ അടുത്ത പാട്ട് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് അർജുനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം.
3: ഓക്കേ, അതുപോലെ മറ്റൊരു മെസ്സേജ് ആണെങ്കിൽ, ഹലോ, ഗുഡ് മോർണിംഗ്, ദീനദയാലോ എന്ന് തുടങ്ങുന്ന അരയന്നങ്ങളുടെ വീട് എന്ന മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആതിര പൂഞ്ഞാറാണ് അടിവാരം.
2: നല്ലൊരു സെലക്ഷൻ എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ ഇന്നത്തെ ദിവസം, ഇന്നിപ്പോ കർക്കിടക 1 രാമായണ മാസം തുടങ്ങുകയാണ്. അപ്പൊ അതുമായൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു സെലക്ഷൻ ആയിട്ട്. അപ്പൊ ആതിര പൂഞ്ഞാർ അടിവാരത്തിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്ത് ആ ഒരു പാട്ടാണ് നമ്മൾ ഇന്നത്തെ വാട്സ്ആപ്പിൽ ഏറ്റവും ആദ്യത്തെ പാട്ടായിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു പാട്ട് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചെത്തുമ്പോഴേക്കും ബാക്കി മെസ്സേജുകളൊക്കെ ആയിട്ട് തിരിച്ചെത്തും.
3: കേട്ടുകൊണ്ടിരുന്നോളൂ, ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5
2: കേട്ടുകൊണ്ടിരിക്കുന്നു വാട്സ്ആപ്പ് വിത്ത് ധന്യ ആൻഡ് ജലീൽ.

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. അപ്പോ ധന്യ, ഞാൻ നേരത്തെ പറഞ്ഞു നല്ലൊരു സെലക്ഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോ
1: ഒരാളല്ല അല്ലേ ആ പാട്ട് ചോദിച്ചിരിക്കുന്നത്?
0: അതെ അതെ, മൂന്ന് നാല് പേര് അതേ സെയിം പാട്ട്. അപ്പൊ ഞങ്ങൾ ഈ പാട്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടി
1: ഡെഡിക്കേറ്റ് ചെയ്യണം അല്ലെ. എല്ലാവർക്കും കർക്കിടക ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങൾ അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യണം.
0: സന്തോഷമായി നാല് പേരുടെ പ്രിയപ്പെട്ട പാട്ടുകൾ ഒരുമിച്ച് അങ്ങോട്ട് കൊടുക്കാൻ കഴിയും.
1: ഇതുപോലെ ഒരേ മനസ്സോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമല്ലേ.
0: ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എനിക്ക് അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് അങ്ങനെ നോക്കുന്നത്. അപ്പൊ നേരെ ഞങ്ങൾ ബാക്കി മെസ്സേജിലേക്ക് പോവുകയാണ്. അപ്പൊ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഓക്കെ, വാസന്തിയും

0: ഷിനിയും ചേർന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞങ്ങളെ സൂപ്പർവൈസർ കൊച്ചു സിന്ധുവിന് വേണ്ടിയിട്ട് ഒരു പാട്ട് കേൾപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ്. ഈ കൊച്ചു സിന്ധു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊക്കം കുറഞ്ഞ സിന്ധു ആണോ അതുകൊണ്ടാണോ എന്നറിയില്ല, എന്തായാലും കൊച്ചു സിന്ധു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സിന്ധുവിനെ കൊച്ചു എന്നാണ് വിളിക്കുന്നതെന്ന് അറിയില്ല, അപ്പൊ എന്തായാലും മെസ്സേജ് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
1: നെക്സ്റ്റ് ഗുഡ് മോർണിംഗ് പാരന്റ്സ്, അപ്പൊ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന സ്വപ്നക്കൂട് റേഡിയോ കൂട്ടായ്മയിലെ വീണയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ചോദിച്ചിരിക്കുന്ന പാട്ട് ക്രോണിക് ബാച്ചിലർ എന്ന മൂവിയിലെ ചിരിയോ ചിരിയാണ് കേട്ടോ. മെസ്സേജ് അയച്ചിരിക്കുന്നത് പി വി മുഹമ്മദ് ആണ്. വടക്കേ ഭാവ
0: വീണയ്ക്ക് ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ ഞങ്ങളുടെ റെയിൻബോ ഫാമിലിയുടെ 1000 ജന്മദിന ആശംസകൾ. ഓക്കെ, ഇനി അടുത്ത മെസ്സേജിലേക്ക് പോകും. ഗുഡ് മോർണിംഗ് കുട്ടികളെ, എന്നും നിങ്ങളുടെ കൂടെ ഓരോ പ്രോഗ്രാമിനെയും മനോഹരമാകുന്ന സൂപ്പർ അവതാര ജലീൽ തന്നെ ഒത്തിരി ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം കുറിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സരോജയാണ് ചേച്ചിയാണ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമസ്കാരം രണ്ടുപേർക്കും, ഇന്ന് ഒരു പാട്ട് കേൾപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സീതാ രമേഷ് കടക്കരപ്പള്ളിയിൽ നിന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: ഗുഡ് മോർണിംഗ് പാട്ട്സ്, അപ്പൊ പ്ലീസ് പ്ലേ ജാനകി ജാനേ ഫ്രം ധ്വനിയിലെ പാട്ട് അല്ലെങ്കിൽ രാമകഥ എന്ന് തുടങ്ങുന്ന ഭരതത്തിലെ പാട്ട്. എല്ലാവർക്കും രാമായണ മാസത്തിന്റെ ആശംസകളോടെ അയച്ചിരിക്കുന്നത് മാഗി ജോർജ് ആണ് വൈപ്പിനിൽ നിന്ന്.
0: ഓക്കെ, അപ്പൊ ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ധോനി മൂവിയിലെ പാട്ടിന് വേണ്ടിട്ട് ഇതുപോലെ രണ്ട്
1: ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് അല്ലേ.
0: അപ്പൊ നമ്മൾ എന്തായാലും ആ ഒരു പാട്ട് കൊടുക്കും. അപ്പൊ ഇനി വരാൻ പോകുന്ന പാട്ടിന് വേണ്ടി നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതൊരു സാർ ഒരു അധ്യാപകന് വേണ്ടി അയക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു വലിയൊരു മെസ്സേജ്
1: ആയിരുന്നു.
0: യെസ്, അപ്പൊ ആ മെസ്സേജിലേക്ക് പോകുമ്പോൾ ഹായ് വാട്സ്ആപ്പ് സുഖം തന്നെയെന്ന് കരുതിട്ട് ഈ അടുത്ത് വന്നു ചേർന്ന കൂട്ടുകാരന് വേണ്ടിയാണ് ഇന്ന് പാട്ട് ചോദിക്കുന്നത്. അഴീക്കോടുള്ള ഷെഫീർ സാർ, അതായത് അദ്ദേഹത്തിന് വേണ്ടി മാണിക്കക്കല്ല് എന്ന സിനിമയിലെ ഒരു പാട്ട് വെക്കാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ്. എടവനക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ് അദ്ദേഹം, റൊണാൾഡോ ഫാനാണ്, ജീവിതത്തിൽ വിജയങ്ങൾ ആശംസിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എടവനക്കാട് എന്നൊരു സുഹൃത്താണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും എല്ലാവിധ വിജയങ്ങളും ഞങ്ങൾ ആശംസിക്കുകയാണ്. അപ്പൊ ഈ റൊണാൾഡോ ഫാൻ എന്നൊക്കെ പറയാം, എന്റെ മോനെ ഒരു ക്രിസ്ത്യാനോ
1: റൊണാൾഡോയുടെ
0: സമയത്ത് ഞങ്ങൾ എപ്പോഴും വീട്ടിൽ ഇങ്ങനെ ഫൈറ്റ് ഒക്കെ ചെയ്യാം. പിന്നെ അവരിങ്ങനെ തോറ്റു കഴിഞ്ഞ സമയത്ത് ആള് നേരെ നമ്മളിപ്പോ അടുത്ത ടീമിലേക്ക് പറഞ്ഞു, പുള്ളി അർജന്റീനയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ അർജന്റീന സ്പെയിനും തമ്മിലാണ് നമ്മുടെ ഫൈനൽ മത്സരമൊക്കെ വരാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു പാട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ ആ ഒരു റിക്വസ്റ്റ് ചെയ്ത പാട്ട് കേട്ട് തിരിച്ചെത്തുമ്പോഴേക്കും നമ്മള്
1: ബാക്കി മെസ്സേജുകൾ വായിക്കുന്നത്. എനിക്കപ്പോ മെസ്സേജ് അയക്കാനുള്ളവർ, ഇഷ്ടക്കാരനും ചോദിക്കാനുള്ളവരും മറക്കണ്ട, 8547431775 എന്ന ഒരു വാട്സ്ആപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. 8547341075.
0: യെസ്, ദേവാനന്ദ് പാടിയ ആ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക്, സോങ് ഫ്രം ദ മൂവി മാണിക്കക്കല്ല്.

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. സമയം 10 മണി കഴിഞ്ഞ് 18 മിനിറ്റും 29 സെക്കൻഡും ആയിരിക്കും. അപ്പൊ തന്നെ ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് കുറച്ച് അല്ലെ നമ്മുടെ സ്കൂൾ ലൈഫിലേക്കൊക്കെ പോകില്ലേ?
1: അതെ, സ്കൂൾ ലൈഫിലെ അതുപോലെ തന്നെ സ്കൂൾ ലൈഫിലെ കുറെ ഓർമ്മകളിലേക്ക് നമുക്ക്, എനിക്ക് തോന്നുന്നു ഇഷ്ടമുള്ള ഓർമ്മകളിലേക്ക് പോവാനായിരിക്കും അല്ലെ എല്ലാവർക്കും ഇഷ്ടം.
0: അതെ അതെ അതെ. അപ്പോ കുറേ നല്ല ഓർമ്മകളിലേക്ക് കൊണ്ടുപോയ ഒരു നല്ലൊരു പാട്ടാണ്. ഈ സിനിമ കാണുന്ന സമയത്തും ഈ സ്കൂള് അല്ലെങ്കിൽ ടീച്ചർ അങ്ങനെയൊക്കെ
1: ക്ലാസ് മുറികൾ
0: അതെ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള സിനിമ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. എവിടെയെങ്കിലൊക്കെ ഒരു നൊസ്റ്റു നമുക്ക് അവിടെ അടിക്കും. അപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് ഞാനിങ്ങനെ നമ്മളിന്ന് കുറച്ച് നമ്മളെ പ്രോഗ്രാമിലൊരു ചേച്ചി വിളിച്ചിട്ട് ഇങ്ങനെ സ്കൂളിന്റെ ഇത് കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ ഇങ്ങനെ നനഞ്ഞു പോണാരും പറഞ്ഞു. അപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനിപ്പോഴും ഓർക്കുകയാണ്, നമ്മുടെ ആ സ്കൂളില് ഈ മഴയുള്ള സമയത്ത് കൊടകൾ ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ നിരത്തി വെച്ചാണ്
1: അല്ലെ? അതെ, വരാന്തകളിലേക്ക്.
0: വരാന്തകളിലും ആ സ്കൂളിന്റെ ബാക്ക് സൈഡൊക്കെ ഉണ്ടെങ്കിൽ, മീൻസ് ക്ലാസിന്റെ പുറകില് ഗ്യാപ്പ് ഉള്ള സ്ഥലമുണ്ടല്ലോ, അവിടെയൊക്കെ ഇങ്ങനെ കൊടകൾ മൊത്തം ഇങ്ങനെ നിറഞ്ഞിരിക്കും. ഇപ്പൊ ഒരു ഉച്ചയ്ക്കാകുമ്പോഴേക്കും ആ വെള്ളമൊക്കെ പോയി, പിന്നെ കൊടയൊക്കെ ഉണങ്ങി
1: മടക്കി വെക്കാനുള്ള ഒരു തന്ത്രപ്പാടായിരിക്കും.
0: അപ്പൊ ഞാൻ ഓർക്കായിരുന്നു. അപ്പൊ എന്ത് രസമുള്ള ഓർമ്മകളാണ് അതൊക്കെ.
1: ആ ഒരു ഓർമ്മകൾ ഒരു ജൂൺ ജൂലൈ മാസത്തിലെ ഓർമ്മകളായിട്ട് നമുക്ക് ഇങ്ങനെ മാറ്റി നിർത്തുന്നതാണ്.
0: മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് മഴയായിരിക്കും, ഇങ്ങനെ ഇടക്ക് ബ്രേക്ക് ഒന്നുമില്ല. നമ്മളിപ്പോ ഈ വർഷമൊക്കെ മഴ ഭയങ്കര കുറവാണ്,
1: പക്ഷേ അങ്ങനെയാണല്ലോ കാലാവസ്ഥയുടെ ഒരു ചേഞ്ച്.
0: ജൂൺ ജൂലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് പിന്നെ നോക്കണ്ട, മഴ തന്നെയായിരിക്കും.
1: എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ ഒരു ഫീൽ ഇനി കിട്ടാൻ സാധ്യതയില്ല അല്ലെ? മഴക്കാലം സ്കൂൾ തുറപ്പിന്റെ ഒരു കാലം എന്ന് പറഞ്ഞ ഫീൽ ഇല്ല.
0: ഈ വർഷം എനിക്ക് തോന്നുന്നു ആ ഒരു ഇത് ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല. മഴ ഉണ്ടാവും, പക്ഷെ നമ്മൾ എപ്പോഴും കിട്ടുന്ന
1: നമ്മൾ അനുഭവിച്ച ഒരു മഴക്കാലം എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് ഉണ്ടാവില്ല.
0: അതെ, അങ്ങനെ വിചാരിക്കാം. എന്നാലും അവർക്ക് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കാരണം നമുക്ക് മാത്രമല്ല, അവരും ആ മഴ കണ്ട് ആസ്വദിക്കും. പക്ഷെ ഇപ്പൊ ഒരു പ്രശ്നമുണ്ട്, ഇപ്പൊ മഴ ഇങ്ങനെ കണ്ടിന്യൂസ് വന്നു കഴിഞ്ഞാൽ അപ്പൊ അവധി കൊടുക്കും.
1: അപ്പൊ ഇത് നമുക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടായില്ല,
0: നമുക്ക് സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ കിഴക്കമ്പലം എന്ന് പറയുന്ന സ്കൂളാണ് പഠിച്ചത്. അപ്പൊ അവിടെ ഒരു താമരച്ചാൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പൊ അവിടെ എന്ന് വെച്ചാല് ഇങ്ങനെ വെള്ളം വന്നു കഴിഞ്ഞാൽ, മഴവെള്ളം വന്നു കഴിഞ്ഞാൽ ബസ്സൊന്നും പോയില്ല. അപ്പൊ ഈ മഴ വരുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ മഴ ഇങ്ങനെ കൂടുതൽ പെയ്യാൻ,
1: വെള്ളത്തിൽ നടക്കാനായിരിക്കും,
0: വെള്ളത്തിൽ നടക്കാനല്ല. ഈ മഴ വന്നു കഴിയുമ്പോ ഇപ്പൊ അവിടെ നിരത്തി, അപ്പൊ മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കൂടെ ബസ്സൊന്നും പോകില്ല. അപ്പൊ ബസ് പോകുമ്പോൾ നമുക്ക് സ്കൂളിന് അവധിയായിരിക്കും. അപ്പൊ ഉച്ചയാമേക്ക് നമ്മൾ വിടും. അപ്പൊ അടുത്ത ദിവസം വെള്ളം ഇറങ്ങിയതിനു ശേഷം പിന്നെ ബസ്സൊക്കെ പോകും, ക്ലാസ് ഉണ്ടാവും. അപ്പൊ ഞങ്ങള് സ്കൂളുണ്ടാവും, പക്ഷെ ഞങ്ങൾ ഈ ആലോ ഭാഗത്തേക്ക് വരുന്നവർക്കൊക്കെ അന്ന് പ്രത്യേക ഒരു
1: അവധിയായിരിക്കും.
0: അപ്പൊ അതൊക്കെ ഉള്ളൊരു സമീപം, പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല. ഇപ്പൊ അതെല്ലാം ക്ലിയർ ആയി മാറി. അപ്പൊ നമുക്ക് നേരെ മെസ്സേജിലേക്ക് പോകാം.
1: അപ്പൊ ഒരുപാട് മെസ്സേജുകൾ നമുക്ക് വായിക്കാനുണ്ട്. ആദ്യത്തെ ഒരു മെസ്സേജ്, ഹായ്, എന്റെ പേര് അമ്പിളി അനിലാണ്. ഇന്ന് എന്റെ സഹോദരന്റെ 1st ഓർമ്മ ദിനമാണ്. ചേട്ടൻ ഒരു മോഹൻലാൽ ആരാധകനായിരുന്നു. എനിക്ക് സ്ഫടികം സിനിമയിലെ ഓർമ്മകൾ ഓർമ്മകൾ എന്ന ഗാനമുണ്ട് ചോദിച്ചിരിക്കുന്നത്.
0: ഒരു പാട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി മെസ്സേജിലേക്ക് പോകുമ്പോൾ സൽമ ജമാലുദ്ദീന്റെ ഒരു മെസ്സേജ് ഉണ്ട്. ജലീൽ ആൻഡ് ധന്യ ഒരു പാട്ട് കേൾപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. രണ്ട് പാട്ടുകൾ ചോദിച്ചിട്ടുണ്ട്. ഒന്ന് കവർ സ്റ്റോറി എന്ന മൂവിയിലെ പാട്ടിനി, അതല്ലെങ്കിൽ ചില്ലുജാലക വാതിൽ ക്ലാസ്മേറ്റ്സ് എന്ന മൂവിയിലെ പാട്ടാണ്. ഇടയക്കുന്നത് എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ മാക്സിമം നമ്മള് പാട്ട് പ്ലേ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ അനഘയുടെ ഒരു മെസ്സേജ്, അമ്മയുടെ കൂട്ടുകാരിയായ ഷീജ ഇത്താത്തയുടെ മക്കളായ റാന റസ്ലാൻ ഹെൻ സാലസ്ലാൻ ഇവരുടെ ബർത്ത്ഡേ ആണ്. ഒരാൾ ഡിഗ്രി കഴിഞ്ഞു, ഒരാൾ UKG, രണ്ടുപേരുടെയും ഒറ്റ ദിവസമാണ് ബർത്ത്ഡേ. അപ്പൊ ഇവർക്ക് വേണ്ടി ഒരു പാട്ട്,
1: അതെ
0: അതെ,
1: അവസാനിപ്പിക്കാം.
0: ഒറ്റ ബർത്ത്ഡേ വിഷ്,
1: നമുക്കും വിഷ് ചെയ്യാം.
0: അപ്പൊ ഞങ്ങളുടെ റെയിൻബോ ഫാമിലിയുടെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ.

0: ഹാപ്പി ബർത്ത്ഡേ. അത് മാത്രമല്ല കേട്ടോ, ഇപ്പൊ ഇവർക്ക് ഒരാൾക്ക് മാത്രമല്ല, നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി കുറച്ചും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഒരു മെസ്സേജിലേക്ക് കൂടി പോവുകയാണ്. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഒരുമിച്ച് ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ജിഷ ജോൺസന്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, മഴമേഘ പ്രാവുകൾ എന്ന സിനിമയിലെ പാട്ട്. ഇന്നലെ മിനിയാന്നും ഇന്നലെയും ആയി ബർത്ത്ഡേ ആഘോഷിച്ച അനഹേര മോൾക്കും, മിന്നിക്കുട്ടി എന്നാണ് വിളിക്കുന്നത്, ബ്രദറിന്റെ മകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജിനു ഹസ്ബൻഡിന്റെ ചേട്ടന്റെ മകളാണ്. അപ്പോ അവർക്ക് രണ്ടുപേർക്ക് ഒരു ബർത്ത്ഡേ വിഷസ് ബിലേറ്റർ ആയിട്ട് സമ്മാനിച്ചു കൊണ്ട് ഒരു പാട്ട് പ്ലേ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ്.
1: ഒരുപാട് ബർത്ത്ഡേക്കാരുണ്ടല്ലേ.
0: അപ്പൊ ഒരുപാട് ബർത്ത്ഡേക്കാർ, അപ്പൊ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങളൊരു സ്പെഷ്യൽ മ്യൂസിക് വിഷ് ഇതാ കൊടുക്കുകയാണ്.

0: ഈ സമയം തന്നെ ബർത്ത്ഡേ വിഷൊക്കെ കിട്ടിയാൽ സന്തോഷത്തിലായിരിക്കും വിചാരിക്കും.
1: അപ്പൊ ബാക്കി മെസ്സേജുകളിലേക്ക് ഒന്ന് പോവാല്ലേ. നമസ്കാരം റെയിൻബോ, ഇന്ന് 38th വിവാഹ വാർഷികമായ റേഡിയോ ശ്രോതാക്കളായ മലപ്പുറം പന്താവൂർ നസീഫ് നഫീസ കുഞ്ഞപ്പ ദമ്പതികൾക്ക് വിവാഹ വാർഷികാശംസകൾ നേർന്നുകൊണ്ട് വെള്ളരിപ്രാവിന്റെ ചങ്ങാതി സിനിമയിലെ 17th എന്ന് തുടങ്ങുന്ന പാട്ട് കേൾപ്പിക്കുക. മേഴത്തൂർ മാവിൻ ചുവടിൽ നിന്ന് സക്കീനയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
0: ഇന്ന് കർക്കിടകം 1 രാമായണ മാസമാണ്, മഴ ദിനമാണ്, ഇതെല്ലാം കൂടി ഒരു പാട്ട് പ്ലേ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ്. എന്റെ ഒരേ ഒരു മകൾ ഗൗരി പാർവതി സ്കൂളിൽ പോയിട്ടില്ല, അപ്പൊ അതുകൊണ്ട് ഈ പാട്ട് അവളുടെ സ്കൂളിൽ പോയ കൂട്ടുകാരികൾക്കും കൊടുങ്ങല്ലൂർ ക്രാഫ്റ്റ് ഹോസ്റ്റലിൽ ജോലി ചെയ്യുന്ന അവളുടെ അമ്മയ്ക്കും അവിടുത്തെ സ്റ്റാഫുകൾക്കും വേണ്ടി സമർപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിനയൻ ചേർന്നാണ് മെസ്സേജ് കൊടുങ്ങല്ലൂർ നിന്നാണ്. അത് നല്ലൊരു വിശ്വാസമാണ്, നല്ലൊരു മെസ്സേജാണ്. കാരണം എന്താ വെച്ചാല് സ്കൂളിൽ പോയ കൂട്ടുകാരികൾക്കാണ്, അപ്പൊ അവര് കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ പാരന്റ്സ് ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്കൊരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ.
1: തീർച്ചയായിട്ടും. അതുപോലെ തന്നെ എല്ലാ കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് കസ്തൂരി, വിഷ്ണുലോകത്തിലെ കസ്തൂരി എന്ന് തുടങ്ങുന്ന പാട്ടാണ് കണ്ണൻ കാഞ്ഞിരമറ്റം ചോദിച്ചിരിക്കുന്നത്.
0: യെസ്, അതുപോലെ തന്നെ ഇന്ന് എന്റെ ഫ്രണ്ട് ഹാഷിദയുടെ വെഡിങ് ആനിവേഴ്സറി, ഹാഷിദയ്ക്കും ഫാസിൽ ഇബ്രാഹിം ആശംസകൾ പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഫൗസിയ മൻസൂർ ആണ് കടുങ്ങല്ലൂർ നിന്നാണ് മെസ്സേജ് അയച്ചത്. ഞങ്ങളുടെ അയൽപക്കമായിരുന്നു ആദ്യം, ഇപ്പൊ കുറച്ച് ദൂരെയാണെങ്കിലും സ്നേഹം എന്നും ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട്,
1: അതെ
0: അതെ, ഇനിയും ഒരുപാട് വർഷം തുടരരുത് എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ്. അപ്പോ ഹാഷിദയ്ക്കും ഫാസിൽ ഇബ്രാഹിമിനും ഞങ്ങളുടെ
1: വെഡിങ്
0: ആനിവേഴ്സറി ആശംസകൾ. ഇനിയും ഒരുപാട് വർഷങ്ങൾ ഇതുപോലെ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ കഴിയട്ടെ എന്ന് കൂടി ഞങ്ങൾ ആശംസിക്കുകയാണ്.
1: പ്രിയ കളമശ്ശേരി കുസാറ്റിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്ന പാട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അരയന്നങ്ങളുടെ വീട് നമ്മു മൂവിയിൽ നമ്മൾ നേരത്തെ പ്ലേ ചെയ്ത ആ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്.
0: യെസ്, അതുപോലെ തന്നെ സ്മിഷ ജോബിന്റെ ഒരു മെസ്സേജിന് എടപ്പള്ളിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് അംഗൻവാടിയിലാണ്, ഡേ കെയർ ടീച്ചറാണ്. ഇവിടുത്തെ ടീച്ചർ ബിന്ദു ടീച്ചർക്കും ഫാത്തിമ ഇത്തതയ്ക്കും സഫ്നയ്ക്കും പിന്നെ അംഗൻവാടിയിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് ഒരു പാട്ട്, ജാനകിയമ്മയുടെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായും അടുത്ത വരുന്ന പാട്ട് ജാനകിയമ്മയുടെ പാട്ടാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പാട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ആ അംഗൻവാടിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ വർക്കേഴ്സിനും പ്രത്യേകം പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബിന്ദു ടീച്ചർക്കും ഫാത്തിമത്തയ്ക്കും സഫ്നയ്ക്കും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ അംഗൻവാടിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രത്യേകതയുണ്ട്, കാരണം വെച്ചാൽ അവർ കുറച്ചും കൂടി എഫേർട്ട് എടുത്ത അല്ലെ,
1: കുഞ്ഞുമക്കളെ പരിപാലിക്കാനും നേരെ ആക്കാനുമാണല്ലേ പാട്ട് നേരക്കാൻ, മീൻസ് അവരെ കൊണ്ട് നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്,
0: കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് കുരുത്തൊക്കെ ഇടയ്ക്ക് കൂടുതലായിരിക്കും,
1: അങ്ങോട്ട് വിളിക്കുമ്പോ അങ്ങോട്ട് പോകും.
0: അതെ അതെ, അപ്പൊ അതൊക്കെ ഇങ്ങനെ ക്ഷമിച്ച് അവരെ നോക്കാന്ന് പറഞ്ഞൊരു വലിയൊരു കാര്യമാണ്. അപ്പം അവർക്കൊരു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു പ്രത്യേക എന്താ ഒരു സ്നേഹാന്വേഷണവും അല്ലെ, എല്ലാവരും അറിയിക്കുകയാണ്. അപ്പൊ ഈ പ്രോഗ്രാം കേൾക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു പ്രോഗ്രാം അവിടെ ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവും, അപ്പൊ അതുകൊണ്ടായിരിക്കും ഒരു ഡെഡിക്കേഷൻ പറഞ്ഞത്. അപ്പൊ ഈ ലിസ്റ്റിലുള്ള എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് നമ്മുടെ ജാനകിയമ്മയുടെ ഒരു പാട്ടാണ്
1: സ്നേഹത്തോട് സമർപ്പിക്കുന്നു,
0: സ്നേഹത്തോട് സമർപ്പിക്കുകയാണ്. ജാനകിയമ്മയുടെ ഒരു പാട്ട് തന്നെ നമ്മൾ കൊടുക്കാൻ പോകുന്നത്.
1: ഇനി മെസ്സേജ് വായിച്ചാലോ,
0: 1-2 ദിവസം വായിക്കാം.
1: ചോറ്റാനിക്കരയിൽ നിന്ന് വിനീത് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്ന പാട്ട് വീണ്ടും അരയന്നങ്ങളുടെ വീട് എന്ന മൂവിയിലെ ആ ഒരു പാട്ടാണ് കേട്ടോ. അത് മാത്രമല്ല റെയിൻബോയിലെ ശ്രോതാക്കൾക്കും കർക്കിടക മാസ ആശംസകൾ നേർന്നുകൊണ്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോ വിനീതക്കും സന്തോഷമായി കാണുന്നു വിചാരിക്കുന്നു, കാരണം ഓൾറെഡി പ്ലൈ ചെയ്തിട്ടുണ്ട്.
0: പുതിയകാവിൽ നിന്നും ഗീത ചേച്ചിയുടെ മെസ്സേജ്, എന്റെ മോൻ അതുലിന്റെ പിറന്നാൾ ഈ മാസം 25, അപ്പൊ അവന് വേണ്ടി ഏറെ ഇഷ്ടമുള്ള ഒരു പാട്ട് കേൾപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അഡ്വാൻസ് ആയിട്ട് ഒരു ബർത്ത്ഡേ വിശേഷത അതുലിന് ഞങ്ങൾ സമ്മാനിക്കുകയാണ്. അതുപോലെ തന്നെ പാട്ട് വെച്ചതിന്റെ സന്തോഷം അറിയിച്ചുകൊണ്ടും ഇതാ കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. രാധ ഇരിങ്ങാലക്കുടി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു പാട്ട് കേൾപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്, കർക്കിടകം 1 മെസ്സേജ് അയച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത്
1: ബോഡി ഗിയറിൽ നിന്ന് വാസന്തിയ
0: മെസ്സേജ് ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജയങ്കർ ചേട്ടന്റെ ഒരു മെസ്സേജ്, ജയങ്കർ സലിത ശ്രീനന്ദ, പഴയ റേഡിയോ സുഹൃത്തുക്കളായ മലപ്പുറത്തുള്ള നഫീസ കുഞ്ഞപ്പ പന്താവൂരിന്റെ 38th വിവാഹ വാർഷിക

0: ാണ് ഇന്ന്. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും എല്ലാ വിവാഹ ആശംസകളും നേർന്നുകൊണ്ട് ഒരു പാട്ട് കേൾപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ജയങ്കർ സലിത ശ്രീനന്ദ ഇവർ ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് മെസ്സേജ്. അപ്പൊ കുഞ്ഞിപ്പ പന്താവൂർ, നമ്മൾ ഒരുപാട് വർഷങ്ങളായി എന്താ ഞാൻ റേഡിയോ കേൾക്കുന്ന കാലം തുടങ്ങി പ്രോഗ്രാമിലേക്കൊക്കെ കത്തുകൾ അയക്കുന്ന ഒരു സ്ഥിരം ശ്രോതാവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വിവാഹ വാർഷികമാണെന്ന് പറഞ്ഞു. ഞങ്ങൾ റെയിൻബോ ഫാമിലിയുടെയും ഞങ്ങളുടെ രണ്ടുപേരുടെയും മാത്രമല്ല റെയിൻബോ
1: ഫാമിലിയുടെയും
0: റേഡിയോ ഇഷ്ടപ്പെടുന്ന റേഡിയോ ശ്രോതാക്കളായ എല്ലാവരുടെയും പേര് നമ്മൾ ആശംസകൾ അറിയിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇനി കേൾക്കാൻ പോകുന്ന പാട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചു മുമ്പ് ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ജിഷ ജോൺസൺ റിക്വസ്റ്റ് ചെയ്ത ഒരു പാട്ടാണ്. അപ്പോ ചോദിച്ച മഴമേഘ പ്രാവുകൾ എന്ന സിനിമയിൽ, അതായത് ഇതിൽ രണ്ട് വേർഷൻ ഉണ്ട്, ഇതിൽ എസ് ജാനകി പാടിയ പാട്ട് കേൾപ്പിക്കണം എന്നറിഞ്ഞ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആ ഒരു പാട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു അംഗൻവാടിയിലെ വർക്ക് ചെയ്യുന്ന അവർക്കും കൂടി വേണ്ടി ഈ പാട്ട് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ട് ഇതാ ഞങ്ങൾ സമ്മാനിക്കുന്നു.

0: എം ജി ശ്രീകുമാരനും ശരത് സാറും ചേർന്ന് പാടിയ കവർ സ്റ്റോർ എന്ന മൂവിയിലെ പാട്ടാണ് കേട്ടത്. 10 മണി കഴിഞ്ഞ 37 മിനിറ്റിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നത്. അപ്പൊ സൽമാ ജമാലുദ്ദീൻ ആയിരുന്നു ഈ ഒരു പാട്ടിന് വേണ്ടിട്ട് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒത്തിരി പേര് ഇങ്ങനെ മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെയും മെസ്സേജുകൾ ഞങ്ങൾ വീണ്ടും പോവുകയാണ്.
1: ഒരുപാട് മെസ്സേജുകൾ വായിക്കാനുണ്ട്. അതിലൊരു സ്പെഷ്യൽ, അതായത് ജലീലിന് കത്ത് എഴുതി അയച്ച പോലത്തെ ഒരു മെസ്സേജിലേക്ക് കണ്ടോ ഞാൻ പോകുന്നത്. ഞാൻ വായിക്കാം. ഞാൻ അബ്ദുൾ കരീം, എസ് എൻ പുരം, കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. ജലീലും ഞാനും സഫാരി ടൈമിൽ സംസാരിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ ജലീലെ?
0: ഓർമ്മയുണ്ടോ? സവാരി ടൈം,
1: സവാരി ടൈമിൽ എന്റെ കണ്ണിന്റെ കാഴ്ച പോയ വിവരം അന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്താണ് പിന്നെ സുഖമല്ലേ? എനിക്കിവിടെ സുഖമാണ്, ഇവിടെ നല്ല മഴയാണ്, അവിടെയോ? പിന്നെ നിങ്ങളുടെ പാട്ട് കേട്ട് എപ്പോഴും കൂടെയുണ്ട് ഞാൻ. എനിക്ക് ഇന്ന് രാമായണ മാസമായിട്ട് ശ്രീരാമനാമം എന്ന പാട്ട് വെക്കാമോ? വെച്ചു തരുമെന്ന പ്രതീക്ഷയിൽ ഏവർക്കും ശുഭദിനം നേരുന്നു, അബ്ദുൾ കരീം എന്നാണ്.
0: ഓക്കെ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ചയിലാണെന്ന് തോന്നുന്നു, മുമ്പ് വരുന്ന സമയത്തായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് കാഴ്ച പരിമിതിയിലെ ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് റേഡിയോ ആണ് കൂട്ട്. അപ്പോ അദ്ദേഹത്തിന്റെ മകളാണ് ആദ്യം സംസാരിച്ചത്. അപ്പൊ എന്നോട് പറഞ്ഞു ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ എന്നൊക്കെ പറഞ്ഞു, അങ്ങനെയാണ് കണക്ട് ചെയ്തത്. അപ്പൊ എന്തായാലും ഇക്ക സുഖമായിട്ടിരിക്കണം, ഇക്കാര്യം സുഖമായിട്ടിരിക്കണം. എല്ലാവിധ എന്താ പറയാ ആരോഗ്യത്തോടെ ഇരിക്കാൻ ഞങ്ങളും
1: കർക്കിടക മാസമൊക്കെയാണ്.
0: പക്ഷെ ചോദിച്ച പാട്ട് നമ്മൾ ഓൾറെഡി
1: പ്ലേ ചെയ്തിരുന്ന ഒരു
0: പാട്ടാണ്, അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും.
1: നല്ലൊരു കത്ത് വായിച്ചൊരു സുഖമായിരുന്നു കേട്ടോ, കാരണം പണ്ടൊക്കെ നമ്മൾ കത്ത് അയച്ച് ഇങ്ങനെ വായിക്കുന്ന അതേ ഫീലോടുകൂടി അതേ വരികളായിരുന്നു.
0: എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ മകളായിരിക്കും ഈ ഒരു കത്ത് എഴുതിയിരിക്കുന്നത് എന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജിലൊക്കെ ഹലോ ഗുഡ് മോർണിംഗ് ഒരു പാട്ട് കേൾപ്പി, ആരണ്യകൾ എന്ന സിനിമയിലെ ഒരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഗാനം കൂടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു, ചേരാനിലൂടെ മെസ്സേജ് അയച്ചിരുന്നു. ജമാലാണ് ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്.
1: ഒരു മഞ്ഞുതുള്ളി ഫിലിമിലെ അതിമനോഹരമായ ഒരു പാട്ട് തരാം, ഉദയം പേരിൽ നിന്ന് സുരേഷാണ് ചോദിച്ചിരിക്കുന്ന പാട്ട്. പ്രണയിക്കുകയായിരുന്നു നാം ഓരോരോ ജന്മങ്ങളിൽ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്.
0: രാജ ആയിക്കാടിന്റെ മെസ്സേജ്, എല്ലാവർക്കും രാമായണ മാസാരം ആരംഭിച്ചു. അപ്പൊ ഒരു പാട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു പാട്ടിന് വേണ്ടി ഒത്തിരി റിക്വസ്റ്റ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ തൊട്ട് മുമ്പിലുള്ള പ്രോഗ്രാമിൽ അത് കൊടുത്തതുകൊണ്ടാണ്,
1: ഇനിയും ഒരുപാട് പാട്ടുകൾ നമുക്ക് ഉണ്ടല്ലോ കൊടുക്കാനായിട്ട്,
0: അതുകൊണ്ടാണ്. അപ്പൊ ഏതെങ്കിലും പാട്ട് മാറ്റി അയക്കുകയാണെങ്കിൽ നമുക്ക് ശ്രമിക്കാം. ബിനുവിന്റെ ഒരു മെസ്സേജ്, ഞാൻ പുത്തൻകുരിശിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. ഈ ഞായറാഴ്ച എന്റെ അച്ഛനും അമ്മയും വലിയമ്മയും കൂടി നാല് അമ്പലങ്ങൾ
1: ദർശനത്തിന്, അതായത് നാല് അമ്പലത്തിൽ ഒരു സമയം ദർശിക്കും.
0: ഓക്കെ, അതാണ്
1: നാലമ്പല ദർശനം.
0: അപ്പൊ അതുകൊണ്ടാണ്, അപ്പൊ അതിന് പോവുകയാണ്. അപ്പൊ അവർക്കും ഈ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും സമർപ്പിച്ചുകൊണ്ട് ഒരു പാട്ട് തരാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് മെസ്സേജ്. അപ്പൊ എന്തായാലും ഇനി വരാൻ പോകുന്ന പാട്ട് സ്പെഷ്യലായിട്ട് ഇവർക്കും കൂടി
1: ഡെഡിക്കേറ്റ് ചെയ്യുവാണല്ലേ.
0: ഓക്കെ
1: ഓക്കെ. അതുപോലെ തന്നെ ഇടവനക്കാട് നിന്ന് കിഴക്കുണരും പക്ഷി എന്ന മൂവിയിലെ പാട്ടിന് വേണ്ടിയിട്ട് റംസീന മെസ്സേജ് അയച്ചിട്ടുണ്ട്. വാപ്പിച്ചി ഉമ്മച്ചി ഇഷ്ടമുള്ള, വാപ്പിച്ചിക്കും ഉമ്മച്ചിക്ക് ഇഷ്ടമുള്ള സോങ് ആണ്, ഡെഡിക്കേറ്റ് അവർക്ക് തന്നെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ട് റംസീന മെസ്സേജ് അയച്ചിരിക്കുന്നത്.
0: സുലോചന ചേച്ചിയുടെ മെസ്സേജിന്, വെള്ളിക്കുളങ്ങരയിൽ നിന്നാണ്, ഒരു പാട്ട് കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ രാമായണ മാസത്തിന്റെ ആശംസകൾ എല്ലാവർക്കും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ശബ്ദം കേട്ടപ്പോൾ ഒരു മെസ്സേജ് അയക്കാൻ തോന്നി, സുഖമല്ലേ എന്ന് ചോദിച്ചിരിക്കുന്നു.
1: സുഖമാണ്.
0: അപ്പൊ സരിതയാണ് കുമ്പളത്ത് നിന്നാണ് മെസ്സേജ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ അവിടെയും
1: അന്വേഷണത്തിനൊരു സുഖമുണ്ടല്ലേ.
0: അതെ അതെ, തീർച്ചയായിട്ടും സുഖമല്ല. ആ ഒരു ശബ്ദം കേട്ടപ്പോൾ ഒരു മെസ്സേജ് അയക്കാൻ തോന്നി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രജിത സന്തോഷിന്റെ ഒരു മെസ്സേജിന്റെ, പെരുവയിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ്. ഇന്ന് ഞാൻ ചോദിക്കാമെന്ന് വിചാരിച്ച പാട്ടാണ് ആതിര ചോദിച്ചത്. പാട്ട് ചോദിച്ച ആതിരയ്ക്കും പ്ലേ ചെയ്ത പാർട്ടിസിപ്പിനും നന്ദി എന്ന് പറഞ്ഞൊരു താങ്ക്സ് മെസ്സേജ് ആണ് വന്നിട്ടുള്ളത്. യെസ്. അപ്പൊ നമ്മൾ ഇനി പ്ലേ ചെയ്യാൻ പോകുന്ന പാട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, ദീപസ്തംഭം മഹാശ്വര്യം മൂവിയിലെ ഒരു പാട്ട് പ്ലേ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമുക്കൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പാട്ടാണ് നമ്മൾ ഇനി പ്ലേ ചെയ്യാൻ പോകുന്നത്. ആ പാട്ട് ആരാണ് ധന്യ ചോദിച്ചിട്ടുണ്ടായിരുന്നേ?
1: ആ ചോദിച്ചിരിക്കുന്നത് പൊന്നപ്പനാണ് തോന്നുന്നത്. പൊന്നപ്പനാണ് ചേർത്തലയിൽ നിന്നും ഒരു പാട്ട് ചോദിച്ചിരുന്നത്.
0: അതിന്റെ ഒപ്പം എനിക്ക് തോന്നുന്നു വേറൊരു പേരും കൂടി ഉണ്ടെന്നാണ് എന്റെ ഓർമ്മ. എന്തായാലും തിരിച്ചെത്തുമ്പോൾ ഞാൻ ഉറപ്പായും ഞാൻ ആ ഒരു മെസ്സേജ് കണ്ടെത്തി.
1: ചേർത്തലയിൽ ആരാണ് പൊന്നപ്പൻ?
0: ഓക്കെ, എന്തായാലും ഞാൻ ആ മെസ്സേജ് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ പാട്ടൊക്കെ സെലക്ട് ചെയ്ത് വെച്ചു, പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ ആ മെസ്സേജ് എവിടെയോ മറിഞ്ഞു പോയി. അപ്പൊ
1: എന്തായാലും
0: അതെ, ഉറപ്പായും ആ ഒരു മെസ്സേജ് കണ്ടുപിടിച്ചിരിക്കും. അപ്പൊ അത് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കും ഞങ്ങൾ ബാക്കി മെസ്സേജുകളുമായിട്ട് വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ടും
1: പിരിയാത്ത കൂട്ടും.

0: നല്ലൊരു സിനിമയാണ്. ആ പാട്ടുകൾ കൊണ്ട് തന്നെ സിനിമ
1: ഹിറ്റായിട്ടുണ്ട്.
0: ഞാൻ ശ്രദ്ധിക്കാൻ,
1: ചില സിനിമകൾ അങ്ങനെയാണ് ഹിറ്റ് ആകുന്നത്, അതിലെ പാട്ടുകളായിരിക്കും ആ സിനിമയെ ഹിറ്റ് ആക്കുന്നത്.
0: അതെ അതെ. അപ്പൊ നമ്മൾ ബാക്കി മെസ്സേജിലേക്ക് പോവുകയാണ്.
1: ഒരു തമിഴ് സോങ് ചോദിച്ചിട്ട് അഞ്ചു കോട്ടയത്തിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് മെസ്സേജുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ദേവപ്രിയ പറയുന്നുണ്ട്, ഹൈ പാർട്സ് ബാലുവയിൽ നിന്ന് ദേവപ്രിയയാണ്, ഒരു പാട്ട് വെച്ച് തരാമോ? കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ മൂവിയിലെ ചെല്ലക്കാറ്റ് ചൊല്ലു, അല്ലെങ്കിൽ മിഴി രണ്ടില് മൂവിയിലെ ആലിലെ താലീമ, ഇതിലേതെങ്കിലും ഒരെണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്.
0: ഇടക്കൊച്ചിൽ നിന്നൊരു മെസ്സേജ് അയച്ചു, ഒരു പാട്ട് കേൾപ്പിക്കാമോ? മര്യാദ രാമൻ എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിജയ ജേഷ്, ഞാനും പാട്ട് കേട്ടുകൊണ്ട് കൂടെയുണ്ട്, എന്റെ കൊച്ചിന് വേണ്ടിയിട്ട് ഒരു പാട്ട് വെക്കാമോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ എന്തായാലും സമയക്കുറവിന്റെ ഒരു പ്രശ്നമുണ്ട്. നമസ്കാരം ശുഭദിന രണ്ടുപേർക്കും, അഭിമന്യു എന്ന സിനിമയിലെ രാമായണക്കാറ്റ് എന്ന പാട്ട് വെക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് നൈനിക മിഥുൻ തങ്കി ചേർത്തലെന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പൊ തന്നെയാ ഈ പാട്ടിന് വേണ്ടി നമുക്ക് മറ്റൊരു വ്യക്തിയും കൂടി മെസ്സേജ്
1: അയച്ചിട്ടുണ്ടായിരുന്നു.
0: അതെ, ഒരു അർജന്റീന ഫാൻസ് ആണ്, കാരണം ഡി പി യിൽ ഒരു അർജന്റീന കളിക്കാരൻ
1: ഫോട്ടോ എനിക്ക്
0: സിനിമയിൽ പറയില്ല. അങ്ങ് ഇവിടെ മാത്രമല്ല, അങ്ങ് തിരുവനന്തപുരത്ത്,
1: അതുപോലെ
0: ഇത് ഇങ്ങ് കൊച്ചിയിൽ മാത്രമല്ല, അങ്ങ് സൗത്ത് ആഫ്രിക്കയിൽ ഞങ്ങൾക്ക് പിടിയുണ്ട് നിങ്ങൾ
1: പറഞ്ഞിട്ട്.
0: അതെ അതെ, ഞങ്ങളുടെ റെയിൻബോ എഫ് എം സൗത്ത് ആഫ്രിക്കയിൽ നിന്നും കേൾക്കുന്ന ഒരു ശ്രോതാവാണ് മെസ്സേജ് അയച്ചത്. അനീഷ് എന്നാണ് പേര്. അനീഷ് നമ്മുടെ പ്രോഗ്രാമിലൊക്കെ എപ്പോഴും മെസ്സേജ് അയക്കുന്നത്. അനീഷും സൗത്ത് ആഫ്രിക്കയിൽ എവിടെയാണെന്നും കൂടി ഒന്ന് മെസ്സേജ് അയക്കണേ, നമുക്കൊരു സന്തോഷം.
1: അതെ
0: അതെ. അപ്പൊ എന്തായാലും സൗത്ത് ആഫ്രിക്കയിൽ അവിടുത്തെ നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. അഭിമന്യു എന്ന സിനിമയിൽ രാമായണക്കാറ്റ് എന്ന പാട്ട് വെക്കാമോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ രണ്ടു പേര് ചോദിച്ചത് കൊണ്ട് തന്നെ നമ്മള് ആ ഒരു പാട്ട്, എനിക്ക് തോന്നുന്നു എങ്ങനെയാണ് ഇതിനെ കൃത്യം, എനിക്ക് ഇന്നത്തെ ദിവസം വെച്ചിട്ടാണ്
1: അതെ
0: അതെ അതെ, അതുകൊണ്ടായിരിക്കാം. അപ്പൊ ആണ് മെസ്സേജ് വന്നത്. അപ്പൊ ഇനി ആരുടെയെങ്കിലും മെസ്സേജ് വായിക്കാം.
1: മെസ്സേജ് ഞാനൊന്ന് നോട്ട് ചെയ്തത്, ഹലോ ധന്യജി, എന്റെ ജയിലിൽ ഞാൻ കോട്ടയം നെണ്ടൂരിൽ നിന്ന് ജയാണ്, എനിക്ക് എന്റെ മകൾക്ക് എന്ന മൂവിയിലെ ഒരു കവിതയിലെ എന്ന പാട്ട് തരാമോ? ഇത് എന്റെ വീട്ടിൽ പലഹാരപ്പണി ചെയ്യുന്നവർക്കും കൂടി വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു, ഒപ്പം ഫാമിലിക്കും എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചത്.
0: ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ബാക്കി മെസ്സേജിലേക്ക് നമ്മൾ പോകും. അതുപോലെ തന്നെ ഇനി ആരുടെയെങ്കിലും മെസ്സേജ് വായിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹോയ് അല്ലെങ്കിൽ ഒരു ഹായ് അല്ലെങ്കിൽ ഒരു ഇമോജി. അതെ അതെ, ഇന്ന് ഇമോജി, ഇന്നത്തെ ഇമോജി വെച്ചിട്ട് ഇന്നൊരു സ്പെഷ്യൽ ഇതുണ്ട്, ഞാൻ നോക്കിട്ട് പറയാം. ഞാൻ ഇടയിൽ എപ്പോഴും കണ്ടു, പക്ഷെ അത് പറയാൻ വിട്ടുപോയി, അപ്പൊ അതും പറയുന്നതായിരിക്കും. അപ്പൊ ഒന്നൊരു ഇമോജി എന്തിലേക്ക് ഒന്ന് അയക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പോപ്പ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഉറപ്പായും വായിക്കും. ബിന്ദു ദിലീപിന്റെ ഒരു മെസ്സേജ്, കൊടകര തൃശൂരിൽ നിന്നാണ് മെസ്സേജ്. അമ്പലങ്ങളിൽ പോയി വന്നപ്പോ സമയം വൈകി, അപ്പൊ ഒരു പാട്ട് സമയമുണ്ടെങ്കിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. രാമായണ മാസം, ഓക്കെ മെസ്സേജിലേക്ക്, രാമായണ മാസം ആത്മശുദ്ധിയുടെ കാലമാണ്, എല്ലാ കൂട്ടുകാർക്കും നന്മകൾ നേരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരു പാട്ട് വിജയ് ഫാനായ മകൾ കണ്ണകിക്ക് വേണ്ടി പ്ലേ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചു. നല്ല മഴയിൽ ഈ പാട്ട് ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു,
1: അതെ
0: അതെ, എല്ലായിടത്തും മഴയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് സമയക്കുറവിന്റെ ഒരു പ്രശ്നമുണ്ട്, ഇപ്പൊ വന്നൊരു മെസ്സേജ് ആയിരുന്നു.
1: പിന്നെ സുധർമ്മ ശ്രീ മൂലനഗരത്ത് നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമസ്കാരം രണ്ടുപേർക്കും രാമായണ മാസാശംസകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
0: ഓക്കെ, എല്ലാ ഫാമിലി മെമ്പേഴ്സിനും വേണ്ടി സവിത സുരാജ് ഒരു മെസ്സേജ് ഉണ്ട്, എല്ലാവർക്കും കർക്കിടക ദിന ആശംസകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആതിര വരവായ് എന്ന പാട്ട് കേൾക്കാൻ ഒരു ആഗ്രഹം, കഴിയുമെങ്കിൽ ഇന്ന് എപ്പോഴെങ്കിലും വെക്കൂ ധന്യജി, എപ്പോഴെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ധന്യ എപ്പോഴെങ്കിലും ഉറപ്പായി ഇന്ന് ധന്യ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ ഉറപ്പായും
1: ആതിര വന്നിരിക്കും.
0: അതെ, ആതിര വന്നിരിക്കും. വിനുവിന്റെ ഒരു മെസ്സേജിന്റെ പുത്തൻകുറിശ്, ഓക്കെ ഞാൻ ഓൾറെഡി വിനുവിന്റെ മെസ്സേജ് വായിച്ചിട്ടുണ്ടായിരുന്നു, വിനു കേൾക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഒരു മെസ്സേജ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജ് മാളയിൽ നിന്നും വിജയശ്രീ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ നല്ല മഴയാണ്, ധോനി എന്ന സിനിമയിലെ ജാനകീരാമ എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി ആരുടെയുള്ള, ഓക്കെ മെസ്സേജ് വായിച്ച എല്ലാവർക്കും സന്തോഷം. അപ്പൊ നമ്മൾ ഓക്കെ സൗത്ത് കൊറിയയിൽ നിന്നും കേൾക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് ഇത് ആരാണ് അയച്ചത്? നമുക്ക് നേരത്തെ സഫീർ ആണോ അയച്ചിരിക്കുന്നത്. എന്തായാലും സഫീർ ഒത്തിരി സന്തോഷം, സ്നേഹം അത്രയും ദൂരെ നിന്നും
1: അപ്പൊ
0: നമ്മൾ നേരെ ആഫ്രിക്കയിൽ നിന്നും നമുക്ക് വന്ന ആ ഒരു റിക്വസ്റ്റ്, ആ ഒരു മെസ്സേജ് റിക്വസ്റ്റ് ചെയ്ത പാട്ടിലേക്ക് പോവുകയാണ്. അനീഷാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് മെസ്സേജ്. അപ്പൊ അനീഷിനോട് ഞാൻ പറഞ്ഞിരുന്നു സൗത്ത് ആഫ്രിക്കയിൽ എവിടെ നിന്നാണ് അയക്കുന്നതെന്ന്. അപ്പൊ എന്തായാലും ആ ഒരു മെസ്സേജ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്റ്റേ ട്യൂൺ ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5, നിലയ്ക്കാത്ത പാട്ടും
1: പിരിയാത്ത കൂട്ടും.

0: നിങ്ങൾ അന്വേഷിച്ചിടുന്ന ആ മെസ്സേജ് ഇവിടെയുണ്ട്,
1: ഇതാണ്
0: ആ മെസ്സേജ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ടാഗ് ചെയ്തുകൊണ്ട് നമ്മുടെ പൊന്നപ്പൻ ചേർന്ന സുമ രണ്ടുപേരും ചേർന്നാട്ടോ, രണ്ടുപേരും
1: ഞാൻ പൊന്നപ്പൻ എന്ന് മാത്രമേ പറഞ്ഞോളൂ, അപ്പൊ സുമ ചേച്ചി ക്ഷമിക്കണം.
0: അപ്പൊ ഞാൻ പറഞ്ഞു ഒരാളല്ല ഒരാൾ കൂടി, നമ്മൾ കൂടെയുള്ള ആളൊരിക്കലും കളയാൻ പാടില്ല.
1: തീർച്ചയായിട്ടും
0: പൊന്നപ്പൻ ചേട്ടനും സുമ ഇവർക്ക് രണ്ടുപേരും കൂടി ചേർന്നാണ്, ചേർത്തല തണ്ണീർ മുക്കത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ദീപസമ മഹാശ്ശേരി എന്ന സിനിമയിൽ ശ്രദ്ധിക്കപ്പെടാണ്ട് ഒരു പാട്ട് എന്നാണ് പറയുക. കാരണം വേറൊന്നുമല്ല, ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഇതിലെയാണ് നിന്റെ കണ്ണിലും അതുപോലെ തന്നെ കളവാണി,
1: അതൊക്കെയാണ് നമ്മൾ എപ്പോഴും പ്ലേ ചെയ്യുന്നതും എല്ലാവരും പാടി നടക്കുന്നത്.
0: ആ പാട്ടൊക്കെ ആയിരുന്നു ട്രെൻഡിംഗിൽ വന്നത്. അപ്പൊ ആ സിനിമയിൽ തന്നെ ഒരു നല്ലൊരു പാട്ടാണ് ഈ
1: ചിത്രം.
0: അതെ അതെ, അങ്ങനെ ഒരു പാട്ട്. അപ്പൊ അതിനുശേഷം സിനിമയൊക്കെ റിലീസായി കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഈ പാട്ടുകൾ റേഡിയോയിലൂടെ വന്ന് അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ മോഹൻ സിതാര സാർ പാടിയ ഒരു പാട്ട് ഈ സിനിമയിലുണ്ട്. അങ്ങനെ കുറെ പാട്ടുകൾ

0: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. നമ്മുടെ പ്രോഗ്രാം മൈൻഡിപ്പുള്ള സമയമായിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ജുവലിന്റെ അവതരണം വളരെ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ധന്യായിരിക്കും ജുവലായിട്ട്.
1: അതെ, അപ്പൊ എന്തായാലും ജുവലിന് ഓർമ്മ വന്നിട്ടാണോ എന്ന് അറിയില്ല.
0: ഇന്ന് ജുവലല്ല, ഇനി എന്താണ് ഉദ്ദേശം എന്ന് അറിയില്ല. എന്തായാലും നമ്മൾ മാക്സിമം എല്ലാവരുടെയും മെസ്സേജിലൊക്കെ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാലിഹ ഒരു മെസ്സേജ് ഉണ്ട്, പക്ഷെ ഞാൻ പേര് സഫീർ എന്ന് പറഞ്ഞു, പക്ഷെ സാലിഹ ഒരു അടുത്ത് പോലും പേര് സാലിഹ് എന്ന് പറഞ്ഞില്ല. അപ്പോ മെസ്സേജിൽ പേര് വെക്കാതെ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയില്ല.

0: അതുകൊണ്ടാണ് സാലിയെ അങ്ങനെ പേര് മാറിപ്പോയത്. അപ്പൊ ഇന്നലെ സൗത്ത് കൊറിയയിൽ നിന്ന് ആയിരുന്നു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആഫ്രിക്കയിൽ നിന്ന് അനീഷേട്ടിന് ഒരു മെസ്സേജ് ഉണ്ട്. അപ്പൊ എന്തായാലും എനിക്കൊന്ന് പിന്നീട് റിപ്ലൈ ഒന്നും വന്നില്ല. അപ്പൊ എന്തായാലും നമ്മളെല്ലാവരുടെയും മെസ്സേജുകൾ മാക്സിമം വായിച്ചിട്ടുണ്ട്. കുറച്ചുപേരുടെ പാട്ടുകൾ മാത്രമേ കൊടുക്കാൻ കഴിഞ്ഞത് സമയക്കുറവ് മൂലമാണ്. അപ്പൊ എന്തായാലും നമ്മൾ ലാസ്റ്റ് പ്ലേ ചെയ്യാൻ പോകുന്ന പാട്ടിന് വേണ്ടി നമുക്കൊരു റിക്വസ്റ്റ്
1: മെസ്സേജ് കൂടി വായിച്ചോ എനിക്കറിയില്ല. ഉദയം പേരിൽ നിന്നും കാർത്തിക മെസ്സേജ് അയച്ചിട്ടുണ്ട്. പുണ്യമാസത്തിൽ ചിലപ്പോൾ അധികാരത്തെ ബേസ് ചെയ്തിറങ്ങിയ കണ്ണകി ഫിലിമിലെ ഒരു പാട്ടാണ് കേട്ടോ.
0: പാട്ട് പ്ലേ ചെയ്യാമോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാണ് മെസ്സേജ്. അതുപോലെ തന്നെ ഫസീല മാഞ്ഞാലിയിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇന്നെങ്കിലും പാട്ട് വെച്ചു തുടക്കം മുതൽ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളെ മറന്നു എന്നൊക്കെ ചോദിച്ചു.
1: ഒരിക്കലും
0: മറക്കാൻ പറ്റില്ല കാരണം പക്ഷേ സമയത്തിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും നമ്മൾ ലാസ്റ്റ് പ്ലേ ചെയ്യാൻ പോകുന്നത് ഫസീലയുടെ പാട്ടാണ്. കംപ്ലീറ്റ് പ്ലേ ചെയ്യാൻ കഴിയുമോ അറിയില്ല. എന്തായാലും അത് നമ്മൾ തുടങ്ങാം. അതുപോലെ തന്നെ തുറവൂരിലുള്ള പ്രഭാകരൻ രാംഗിണി ഇവർ എന്നും റെയിൻബോ കേൾക്കും. തടുക്ക് നെയ്ത്ത് തറയിൽ രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെ റെയിൻബോ പാടിക്കൊണ്ടിരിക്കും. പക്ഷേ വാട്സപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ പാട്ട് ചോദിക്കാൻ ഒന്നും പരിചിതമല്ല. ഇത് വായിക്കണം. ഓക്കെ, ഒരു മെസ്സേജ് ആണ് കേട്ടോ അയച്ചിരിക്കുന്നത്. പക്ഷെ ഇത് വായിക്കണമെന്നില്ല എന്ന് പറഞ്ഞു ഞാൻ മെസ്സേജ് വായിച്ചു അവസാനമായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും
1: എനിക്ക് തോന്നുന്നു നമ്മുടെ അനീഷ സൗത്ത് ആഫ്രിക്കയിൽ നിന്നൊരു
0: മെസ്സേജ്. റിവർ എന്ന ടൗൺ ആണ് ജോഹന്നാസ്ബർഗിൽ നിന്ന് 350 കിലോമീറ്റർ
1: മാറിയുള്ള
0: ടൗൺ ആണ്. ഇവിടെ
1: പറഞ്ഞിട്ടുണ്ട്
0: 7:30. അപ്പൊ രാവിലെ എഴുന്നേൽക്കുന്ന സമയമാണ്. അപ്പൊ എന്തായാലും
1: ഒരു പ്രഭാതത്തിൽ ഞങ്ങളുണ്ട് കൂടെ.
0: ഞങ്ങൾ ഒരു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യുകയാണ്.
1: ഗുഡ് മോർണിംഗ്.
0: അപ്പൊ ഞങ്ങൾ രണ്ടുപേരും തൽക്കാലത്തേക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ്. അപ്പൊ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. തൽക്കാലത്തേക്ക് ഞാൻ പോകുന്നുള്ളൂ.
1: നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായിട്ട് ഇനി കൂടെ തന്നെ ഉണ്ടാവും.
0: യുവർ ചോയ്സിലേക്ക് വിളിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ചോദിക്കാം. അപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ ജില്ലയിൽ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകുക. അപ്പൊ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം റെയിൻബോ FM 107.5 മറ്റൊരു പ്രോഗ്രാമിലൂടെ. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, വിത്ത് ലവ് ഫ്രം ജലീൽ, സൈനിങ് ഓഫ്. ആൻഡ് ധന്യ ഇവിടെ തന്നെ ഉണ്ടാവും നിങ്ങളുടെ കൂടെ.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ്എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിൽ യാഥാർത്ഥ്യമാകുന്നതോടെ നൂതനാശയങ്ങൾ, പരിസ്ഥിതി സൌഹൃദ ഗതാഗതം തുടങ്ങിയവയോട് ഇന്ത്യയുടെ അഗാധമായ പ്രതിബദ്ധത

0: വെളിവാക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജോലിയുടെ വലിപ്പ ചെറുപ്പത്തിനപ്പുറം ആത്മാർപ്പണമാണ് ലക്ഷ്യം, സാധൂകരിക്കാൻ സഹായിക്കുന്നുവെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കൊല്ലം കടുത്തുരുത്തി ടൌൺ ബൈപ്പാസ് നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്താണ് ബൈപ്പാസ് റോഡ് നിർമ്മിച്ചത്. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ പരിപാടി നാളെ രാവിലെ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ശ്രീകണ്ഠപുരത്തെ ലഹരി വിരുദ്ധ പരിപാടിക്കും മന്ത്രി തുടക്കം കുറിക്കും. പശ്ചിമബംഗാളിലെ മുർഷിദാബാദിൽ ട്രെയിൻ സ്കൂൾ ബസ്സിലിടിച്ച 3 വിദ്യാർത്ഥികളടക്കം 4 പേർ മരിച്ചു. സ്കൂൾ ബസ് ആളില ലെവൽ ക്രോസ് കടക്കവെയായിരുന്നു അപകടം. അമേരിക്കയിൽ നിയമവിരുദ്ധമായി കുടിയേറി ജോലി ചെയ്യുന്ന ട്രക്ക് ഡ്രൈവർമാരുടെ എണ്ണം നിയന്ത്രിക്കാൻ പുതിയ നിയമം കൊണ്ടുവരുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രക്ക് ഡ്രൈവർമാരുടെ ഒഴിവുകളിലേക്ക് പകരം വിമുക്ത ഭടന്മാരെ നിയമിക്കുമെന്നും ട്രംപ് അറിയിച്ചു. മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ യോഗം മലപ്പുറം പണക്കാട് ആരംഭിച്ചു. സംസ്ഥാന പ്രസിഡന്റ് പണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് അടിയന്തര യോഗം വിളിച്ചത്. പൂഴി വിൽപ്പന അനുമതിക്കായി 15,000 രൂപ കൈക്കൂലി വാങ്ങിയ മിനറൽ റവന്യൂ ഇൻസ്പെക്ടർ വിജിലൻസ് പിടിയിലായി. കണ്ണൂർ ജില്ലാ മൈനിംഗ് ആന്റ് ജിയോളജി ഓഫീസിലെ ഇൻസ്പെക്ടർ പി പി ശ്രീധരനാണ് പിടിയിലായത്. വടകര പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം മൊബൈൽ ഷോപ്പിൽ തീപിടുത്തം. പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ കട കത്തിനശിച്ചു.
1: News Rainbow.

0: ശുചിത്വ ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: 107.5 FM Rainbow.

സിറിഞ്ചും ടെലസ്കോപ്പും മറ്റും പുടിക്കത്തിരിഞ്ഞ് എന്റെ കയ്യാലെ എന്നെ വീണ മീട്ടടച്ചത്. മരുന്നും മെഡിക്കൽ ടീംസും മറ്റും ഉരുവിടത്തെരിഞ്ഞ് ഇന്ത നാക്കിലെ ഏഴ് സ്വരങ്ങളെയും കുടിയിരുക്ക വെച്ചത്. എല്ലാമേ എന്നോട് രുക്കുത്താൻ. എന്റെ രുക്മിണി അവളായിരുന്നു എന്റെ ഗുരു.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: Is Rainbow FM 107.55. Non-stop music, non-stop entertainment.

0: musically yours. You are listening to Rainbow FM Kochi 107.5.
1: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇപ്പോൾ വാട്സപ്പ് വഴി വോയിസ് മെസ്സേജ് അയക്കാം. അയക്കുമ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഒപ്പം എന്തുകൊണ്ട് ചോദിക്കുന്ന പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ആ ഓഡിയോ മെസ്സേജിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ശ്രോതാക്കൾ അയക്കുന്ന വോയിസ് മെസ്സേജുകൾ ക്ലാരിറ്റിയുള്ള മെസ്സേജുകൾ ആയിട്ട് തന്നെ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വോയിസ് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 8547341075. വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ ഓഡിയോ മെസ്സേജിനൊപ്പം വോയിസ് യുവർ ചോയ്സ് എന്നുകൂടി ചേർത്ത് വേണം മെസ്സേജുകൾ അയക്കാൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 1980 ശേഷം റിലീസായ സിനിമകളിലെ പാട്ടുകൾ ആവശ്യപ്പെടാൻ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോണിൻ പരിപാടികളിൽ വിളിച്ചു കിട്ടാത്ത പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്താം.
2: Musically yours.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: Your choice. Your one-stop destination for finest music. Your choice.

സമയം 12 മണി കഴിഞ്ഞ് 7 മിനിറ്റും 2 സെക്കൻഡുമായിട്ടുണ്ട്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. അപ്പോൾ രാമായണ മാസത്തിൻ്റെ വിശുദ്ധി എല്ലാ മനസ്സുകളിലും നന്മ നിറയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ നമ്മുടെ യുവർ ചോയ്സ്. ഇഷ്ടഗാനത്തിന് വേണ്ടി വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484242810 1 0 1, 0484242810 1. ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചിട്ട് ആവശ്യപ്പെടാം ഹിന്ദി, തമിഴ്, മലയാളം ഗാനങ്ങൾ, ഒപ്പം പങ്കുവയ്ക്കാം നിങ്ങളുടെ വിശേഷങ്ങളും. സമയം ഒരിക്കൽ കൂടി 12 മണി കഴിഞ്ഞ് 7 മിനിറ്റും 32 സെക്കൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ യുവർ ചോയ്സുമായി കൂടെ ചേരുന്നു ഞാൻ ആർ ജെ ധന്യ. ഏവർക്കും ഒരിക്കൽ കൂടി രാമായണ മാസ ആശംസകൾ.

0: യെസ് ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. അപ്പോൾ യുവർ ചോയ്സിലെ ഇന്നത്തെ ആദ്യത്തെ കോളറോട് നമ്മൾ സംസാരിക്കുന്നു. ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ആരാണ്?
1: അഖിൽ ശ്രീകുമാർ.
0: ഓക്കെ അഖിൽ ശ്രീകുമാർ, എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഫ്രീലാൻസ് വീഡിയോ എഡിറ്റർ ആണ്.
0: ഓക്കെ, അപ്പൊ ഇന്നിപ്പോ വർക്കിന്റെ സമയമാണോ? ബിസി ആണോ?
1: ഇന്നിപ്പോ വർക്കില്ല.
0: ഓക്കെ,
1: ഞങ്ങളുടെ ട്രിപ്പിലാണ്, ട്രാവലിലാണ്.
0: എവിടേക്കാണ് യാത്ര? എവിടേക്കാണ് യാത്ര?
1: ഏതായിരുന്നു?
0: എവിടേക്കാണ് യാത്ര? എവിടെയാണ് ട്രിപ്പ്? എങ്ങോട്ടാണ്?
1: കോട്ടയത്തേക്ക്.
0: കോട്ടയത്തേക്ക്. ഓക്കെ, അപ്പൊ പുറപ്പെട്ടിട്ടുള്ളോ?
1: കേട്ടില്ല,
0: പുറപ്പെട്ടിട്ടുള്ളോ? സമയം ഒരുപാടായോ? എത്താറായോ കോട്ടയം?
1: ക്ലിയർ ആവുന്നില്ല. എന്തായിരുന്നു?
0: എത്താറായോ എന്ന്? ഞാൻ ഇവിടുന്ന് എനിക്ക് എത്തിയിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, ആരൊക്കെയുണ്ട് കൂടെ?
1: എന്തായിരുന്നു
0: കൂടെ? ആരൊക്കെയുണ്ട്
1: കൂടെ? നിതിൻ.
0: ഓക്കെ, അപ്പൊ രണ്ടുപേരും കൂടി ചേർന്ന് ഏത് പാട്ടാണ് ചോദിക്കുന്നേ?
1: നമുക്ക് ഒരാൾ മാത്രം ഒരു പടത്തിലെ ചൈത്ര നിലാവിന്റെ ആ പാട്ടാണ്.
0: ഓക്കെ, എന്താണ് ഈ പാട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം? പാട്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താ? എനിക്ക് തോന്നുന്നു യാത്രയിലായതുകൊണ്ടാണ്. ഇഷ്ടാണ്. ഓക്കെ ഓക്കെ, നല്ല പാട്ടാണ്. ഏതായാലും യാത്രയിലൊരു ഒരു മെലഡി പോലത്തെ ഒരു സോങ് തിരഞ്ഞെടുത്തുകൊണ്ട് ചോദിച്ചതാണ്.
1: ആക്ച്വലി ഇന്നൊരു നല്ല ക്ലൈമറ്റ് ഉണ്ട്, അധികം വെയിലില്ല, എന്നാ മഴയില്ല, അങ്ങനെ ഒരു ക്ലൈമറ്റ് ആണ്. ക്ലൈമറ്റിൽ കേൾക്കാൻ പറ്റിയ പാട്ടാണെന്ന് തോന്നുന്നു.
0: അത് കറക്റ്റ്. മാത്രല്ല, അപ്പൊ ഇന്നത്തെ യാത്ര സുഖകരമായിരിക്കും അല്ലെ? വെയിലില്ല, മഴയില്ല, ശാന്തം, സുന്ദരം.
1: അതെ,
0: അപ്പൊ ഇതുപോലെ മനോഹരമായ യാത്ര ഇനി കോട്ടയത്തുനിന്ന് വരെ ഇങ്ങനെ തന്നെ നിലനിൽക്കും.

0: കേട്ടോ, അങ്ങനെ ആശംസിക്കുന്നു.
1: താങ്ക് യു.
0: ഓക്കെ, അപ്പൊ ഏതായാലും പോകുന്ന കാര്യമൊക്കെ ഭംഗിയായിട്ട് പൂർത്തീകരിച്ച് തിരിച്ചു വരാൻ സാധിക്കട്ടെ. ഓക്കെ, അപ്പോ അപ്പൊ ഇത് നമ്മൾ ആദ്യമായിട്ടാണോ വിളിക്കുന്നേ റെയിൻബോയിലേക്ക്? ഓക്കെ, അപ്പൊ ഇനി ഇതുപോലുള്ള യാത്രകളിലൊക്കെ റെയിൻബോ കൂട്ടായിട്ട് കൂടെ ഉണ്ടാവട്ടെ. നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ, പാട്ട് ഇതാ വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. യെസ്, ദാ ഇതുപോലെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം, ഒപ്പം തന്നെ നിങ്ങളുടെ വിശേഷങ്ങളും പങ്കുവയ്ക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484248101. 0148424248101. കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. ഇത് യുവർ ചോയ്സ്.

0: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇപ്പോൾ വാട്സപ്പ് വഴി വോയിസ് മെസ്സേജ് അയക്കാം. അയക്കുമ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഒപ്പം എന്തുകൊണ്ട് ചോദിക്കുന്ന പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ആ ഓഡിയോ മെസ്സേജിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ശ്രോതാക്കൾ അയക്കുന്ന വോയിസ് മെസ്സേജുകൾ ക്ലാരിറ്റിയുള്ള മെസ്സേജുകൾ ആയിട്ട് തന്നെ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വോയിസ് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 8547341075. വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ ഓഡിയോ മെസ്സേജിനൊപ്പം വോയിസ് യുവർ ചോയ്സ് എന്നുകൂടി ചേർത്ത് വേണം മെസ്സേജുകൾ അയക്കാൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 1980 ശേഷം റിലീസായ സിനിമകളിലെ പാട്ടുകൾ ആവശ്യപ്പെടാൻ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോണിൻ പരിപാടികളിൽ വിളിച്ചു കിട്ടാത്ത പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്താം.
1: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. യുവർ ചോയ്സിലേക്ക് ഇഷ്ടഗാനങ്ങൾ ചോദിക്കാനും വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട്. ഹലോ.
2: ഹലോ.
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
1: ആരാണ് സംസാരിക്കുന്നത്?
2: എന്റെ പേര് മുഹമ്മദ്.
1: മുഹമ്മദ് എവിടെ നിന്ന് വിളിക്കുന്നു?
2: വൈപ്പിൽ
1: നിന്ന് വിളിക്കുന്നു. അപ്പൊ വൈപ്പിലിന് മഴയുണ്ടോ?
2: മഴയുണ്ടോ
1: വൈപ്പിനിൽ?
2: ചെറിയൊരു
1: മഴ. രാവിലെ എങ്ങനെയായിരുന്നു? ചെറുത് തന്നെയായിരുന്നോ അതോ വലുതായോ?
2: രാവിലെ മഴ ഉണ്ടായിരുന്നു, മഴ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്.
1: എന്നിട്ട് ഈ വൈപ്പിനിൽ തന്നെയാണോ ഈ മഴയായിട്ട്? പുതുവൈപ്പ്. ഓക്കെ. ഇന്ന് യാത്രകളൊന്നും ഉണ്ടായിരുന്നില്ല?
2: എന്തോ,
1: യാത്രകളൊന്നും നടത്തിയില്ല മഴയായിട്ട്?
2: യാത്രകളല്ല, മത്സ്യബന്ധനോട് പണിയും കഴിഞ്ഞു.
1: അപ്പൊ മഴയത്ത് പണിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന ആളാണ്.
2: അതെ അതെ അതെ.
1: അപ്പൊ എങ്ങനെയാണ്, ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കില്ലേ മഴയത്ത് പോവാനൊക്കെ? ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? എങ്ങനെയാണ്, കടലിലേക്കാണോ? കടലിലാണ്. എങ്ങനെയാണ് കടല്, റഫാണോ ഇപ്പോ? ആയിരുന്നു അല്ലെ? ഇന്നിപ്പോ കുറവുണ്ട്.
2: രണ്ടുപേര് അപകടത്തിൽ മരണപ്പെട്ടില്ലേ?
1: ഇന്നിപ്പോ എങ്ങനെയാണ്, ശാന്തമായോ? ഇന്ന് ശാന്തമാണോ കടല്?
2: ഇല്ല, ഇന്ന് അത്ര പ്രശ്നങ്ങളില്ല.
1: പ്രശ്നമില്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി ഇങ്ങനെ ഇതുപോലെ തന്നെ പോട്ടെ അല്ലെ, നമുക്കതല്ലോ സേഫ്. ഓക്കെ, ഇന്നിപ്പോ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്? ചാന്തുപൊട്ടിലെ കേൾക്ക, ജാനിയമ്മനെയാണ് ഇഷ്ടം. അതിന്റെ ആ ഒരു വിഷമം അങ്ങ് മനസ്സിൽ നിന്ന് പോവില്ല, പക്ഷെ ഒട്ടും പോയിട്ടില്ല അല്ലേ, ഓർമ്മകൾ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. നമുക്ക് കേട്ടാലോ പാട്ട്?
2: എന്തോ,
1: പാട്ട് സോങ് കേട്ടാലോ?
2: ഓക്കെ,
1: സോങ് കേൾക്കാട്ടോ. ഓക്കെ, താങ്ക് യു.
2: ശരി ശരി.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: You are listening to Akashvani Rainbow FM Kochi 107.5. 107.5.

0: എ ബ്യൂട്ടിഫുൾ ട്രാക്ക് ഫ്രം ദ മൂവി അപ്പു. എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് കേട്ട് തിരിച്ചു വരുമ്പോൾ സമയം 12:33. യെസ്, അപ്പൊ നമ്മുടെ യുവർ ചോയ്സിലെ നെക്സ്റ്റ് കോളർ റെഡിയാണ്. ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം.
1: ഹലോ
0: ഹലോ നമസ്കാരം.

0: ആ കേൾക്കാമോ?
1: ആ കേൾക്കാലോ, അവിടെ കേൾക്കാമോ?
0: ആ എനിക്കിപ്പോ കേൾക്കാം. അടുത്ത കുറച്ചു നേരം ഇച്ചിരി ബ്രേക്ക് ഉണ്ടായിരുന്നു, വിട്ടുവിട്ട് പോയിരുന്നു, കുഴപ്പമില്ല.
1: ആ
0: എനിക്ക്
1: സാരില്ല.
0: നമ്മുടെ മെല്ലെ മെല്ലെ മുഖപടം മാറ്റി എന്നുള്ള മറ്റേ ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവട്ടം എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ട് ഒന്ന് വെക്കണം.
1: ഓക്കെ, മെല്ലെ മെല്ലെ പറയൂ, ആരാണ് വിളിക്കുന്നേ?
0: എന്റെ പേര് ശിവരാമൻ, ഫ്രം ആലുവ.
1: ആലുവ. ഓക്കെ, ആലുവയിലും മഴയുണ്ട് ഇപ്പോ. ഇപ്പൊ എല്ലാവരുടെടുത്തും മഴയാണ് ചോദിക്കാനുള്ളത്.
0: മഴ ഇപ്പൊ ഇവിടെ മാറി നിൽക്കുവാണ്.
1: ആ ആലുവയിൽ മഴയില്ല.
0: ആലുവയില് പ്രോപ്പർ ആലുവയില് മഴയല്ലേ? നമ്മളിപ്പോ കുറച്ച് ഔട്ട്സ്കേർട്സ് ആണ്, അപ്പൊ അവിടെ
1: ഓക്കെ.
0: ഒരു മിസ്റ്റി ഫോഗിയിട്ടാണ് ഒരു ക്ലൗഡി ആയിട്ട് നിൽക്കുന്നത്. പെയ്യുന്നില്ല.
1: ആ പെയ്യുന്നില്ല. ഓക്കെ, പെയ്യട്ടെ അല്ലേ, കുറച്ച് കഴിയുമ്പോ ഒന്ന് പെയ്ത് മാറട്ടെ.
0: ആ അതെ, ഇന്നിപ്പോ കർക്കിടക മാസം 1-ാം തീയതി അല്ലേ, അപ്പൊ അതുകൊണ്ട്
1: ആ
0: ഇനി ഇങ്ങനെ അടിക്കടി മഴ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
1: ഉണ്ടാവുണ്ട് പ്രകൃതി, അത് നമ്മളൊന്ന് അറിയിക്കാണ് കർക്കിടകായിട്ടോ ഒന്ന്.
0: ആ കർക്കിടക ആലുപുഴ 3 പ്രാവശ്യം മുങ്ങി മറിയണം.
1: അതെ, അങ്ങനെയാണല്ലേ.
0: ആ അങ്ങനെയാണ്, പക്ഷെ ഇപ്രാവശ്യം ആയിട്ടില്ല.
1: ആയിട്ടില്ല, ആവും, വെയിറ്റ് ചെയ്യൂ, ധൃതി പിടിക്കല്ലേ.
0: കർക്കിടക വാവിന് മുമ്പ് അവിടെ ആലുവ തേവര് ഇങ്ങനെ 6 അടി പോണമെന്നാണ്.
1: ആ തേവര് ആറാടാ സമയം ആവുന്നേ ഉള്ളു, കർക്കിടകം തുടങ്ങിയല്ലേ ഉള്ളു ഇന്ന്.
0: അതെ.
1: ഓക്കെ, എന്നിട്ട് എന്താണ് കർക്കിടക മാസമായിട്ട് എന്താണ് പരിപാടി?
0: ഇന്നിപ്പോ പ്രത്യേകിച്ച് നല്ല, രാവിലെ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല, ഇന്ന്
1: ആ
0: വൈകിട്ട് പോകാൻ പറ്റുള്ളൂ.
1: പറ്റുള്ളൂ. ഓക്കെ, പിന്നെ കർക്കിടക കഞ്ഞി കുടിക്കുന്നൊക്കെ ഒരു ആചാരം.
0: കർക്കിടകത്തിന് അതൊക്കെ റെഡി ആയിട്ട് അതൊക്കെ വൈകുന്നേരം കഴിക്കുള്ളൂ, രാത്രി എന്താ പരിപാടി. ഇപ്പൊ ഇവിടെ ആരും ഇല്ലാത്ത കാരണം ഞാനൊന്ന് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്.
1: അപ്പൊ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ പരിപാടി നമ്മുടെ ഈ ഒരു സോങ് ആണ്.
0: ആ അതെ.
1: ഓക്കെ, അപ്പൊ നമുക്ക് സോങ് കേട്ടാലോ?
0: ഓക്കെ ആയിക്കോട്ടെ.
1: ഓക്കെ,
0: പേരെന്താ? ധന്യ.
1: ആ
0: എന്താണ് ധന്യ?
1: ധന്യ. ആ ധന്യ.
0: ഓക്കെ.
1: അപ്പൊ ഏതായാലും രാമായണ മാസം നല്ല ശാന്തിയോടെ സമാധാനത്തോടെ മുന്നോട്ട് പോട്ടെ കേട്ടോ.
0: എല്ലാവർക്കും കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും റെയിൻബോ ആദ്യങ്ങൾക്കും മൊത്തം എല്ലാ ശ്രോതാക്കൾക്കും ഒരു നല്ലൊരു നാരായണ രാമായണ മാസം ആശംസിക്കുന്നു.
1: ഓക്കെ, താങ്ക് യു. സോങ് വരുന്നുണ്ട്.
0: ബൈ
1: ബൈ ബൈ. ദാ ഇതുപോലെ വിളിച്ചിട്ട് നിങ്ങൾക്ക് വിശേഷങ്ങൾ പങ്കുവെക്കാം, ഒപ്പം തന്നെ പ്രിയ ഗാനവും ചോദിക്കാം. വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 0484-248-101. 04-248-104-248-1. കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5, ഇത് യുവർ ചോയ്സ്.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
1: ൊരു മാരിപ്പെണ്ണ് നീരാടി വരും ഒരു പുഴയോരത്തുമോ വന്തി മറയണ നേരത്തെന്തിന് കാടുകേറി നീതിരുമാലിക്കാറ്റേ
2: വന്തിക്കിത് വഴി വന്ന ദേവിയുടെ കൊഞ്ചിക്കുളിരണ കാച്ചിലമ്പുകളിൽ ഓടിത്തൊട്ട് മിണ്ടാതെ ഉളിറി രങ്ങാടി ഇന്ന് പാട്ടായി വെറുമൊരു വക്കാണത്തിന് വട്ടമൊരുക്കണ കുട്ടിക്കുറുവാ.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. സമയം ദാ 12 മണി കഴിഞ്ഞ് 44 മിനിറ്റും 50 സെക്കൻഡ് ആയിട്ടുണ്ട്. നമുക്കൊരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ,
0: ഹലോ, നമസ്കാരം, ആരാണ്?
1: എന്റെ പേര് പുഷ്പ.
0: ആ പുഷ്പ, എവിടെ നിന്ന് വിളിക്കുന്നു? എവിടാ?
1: എടപ്പള്ളി.
0: എടപ്പള്ളി. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് സോങ് ആണ് കേൾക്കേണ്ടത്?
1: തുള്ളിക്കിരിക്കത്തിലെ തേനി ഇറങ്ങും മുകിലേ.
0: ഓക്കെ, ആ ഒരു പാട്ട്.
1: പാട്ട് എന്റെ മോന്റെ പിറന്നാളാർന്ന് കഴിഞ്ഞ 12/12. ഇതിൽ നിന്ന് വിളിക്കുന്ന അപ്പു.
0: അപ്പു, അപ്പൊ അപ്പുവിന് കഴിഞ്ഞു പോയെങ്കിൽ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ.
1: ഓക്കെ,
0: അപ്പൊ മോന് വേണ്ടിട്ടാണ് ഈ ഒരു പാട്ട് അല്ലേ?
1: ഹലോ,
0: മോന് വേണ്ടിട്ടാണോ പാട്ട്? ഹലോ, മോന് വേണ്ടിട്ടാണോ സോങ്?
1: മഴയായതുകൊണ്ട് റേഞ്ച് കിട്ടുന്നില്ല.
0: ഓക്കെ, നമുക്ക് സോങ് കേൾക്കാം.
1: സോങ് കേൾക്കാം.
0: ഓക്കെ, താങ്ക് യു. സോങ് വരുന്നുണ്ട്.
1: ഓക്കെ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 37 സെക്കൻഡും ആയിട്ടുണ്ട്. ഇനി കേൾക്കാം മലയാളത്തിലെ വാർത്തകൾ. തിരുവനന്തപുരം റിലേ, ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. വാർത്തകൾക്ക് ശേഷം യുവർ ചോയ്സ് തുടരും.
1: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5. മ്യൂസിക്കലി യുവർസ്.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതി സൌഹൃദ യാത്ര ഉറപ്പുവരുത്തുന്ന ഹൈഡ്രജൻ ട്രെയിൻ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകളടക്കം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് DGMA. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷം. ഇറാനെതിരെ ആക്രമണം ശക്തമാക്കി അമേരിക്ക. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണ് ഇത്. പരിസ്ഥിതി സൌഹൃദ യാത്രയും മെച്ചപ്പെട്ട ഗതാഗത കണക്ടിവിറ്റിയും ഉറപ്പുവരുത്താൻ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അഭിമാനകരമായ നേട്ടമാണിതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
3: ഇതിഹാസ് കെ പന്നോ മേ ദർജ് ഹോ ഗയാ ഹൈ ആജ് യഹാ സേ ദേശ് കോ പെഹലി ഹൈഡ്രോജൻ ട്രെയിൻ മിലി ഹൈ ഭവിഷ്യ മേ ജബ് ഭി ഹൈഡ്രോജൻ ട്രെയിൻ കാ ജിക്ര ആയേഗാ തോ ജിന്ദ് കാ സോനിപത് കാ ഹരിയാന കാ നാം ഭി ആയേഗാ ഹീ ആയേഗാ.
2: ഹൈഡ്രജൻ ഇന്ധനത്തെ വൈദ്യുതിയാക്കി പരിവർത്തനം ചെയ്യുന്നതിലൂടെ കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും ഒഴിവാക്കി പരിസ്ഥിതി സൌഹൃദ രീതിയിലാണ് ഹൈഡ്രജൻ ട്രെയിൻ പ്രവർത്തിക്കുക. ഇതോടെ ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക എന്നിവയ്ക്കൊപ്പം ഹൈഡ്രജൻ ട്രെയിൻ സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം നേടി. ഹരിയാനയിലെ 14,700 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ചടങ്ങിൽ തുടക്കം കുറിച്ചു. കുരുക്ഷേത്രയിലെ എലിവേറ്റഡ് റെയിൽവേ ട്രാക്ക്, ഭിവാനി, നാർനൌൾ മെഡിക്കൽ കോളേജുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ചണ്ഡിഗഡിൽ 4,700 കോടി രൂപയുടെയും ജലന്ധറിൽ 5,470 കോടി രൂപയുടെയും വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് ഉച്ചകഴിഞ്ഞ് തുടക്കം കുറിക്കും. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി നിർവഹിക്കും. കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ചാലക്കുടി സ്റ്റേഷൻ നവീകരണം സംബന്ധിച്ച വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
4: 10 കോടി രൂപ ചിലവിൽ നവീകരിച്ച ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് വീഡിയോ കോൺഫറൻസിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കുക. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയിറ്റിംഗ് ഹാളുകൾ, ഡിജിറ്റൽ ഇൻഫർമേഷൻ ഡിസ്പ്ലേ ബോർഡുകൾ, ATM, വിപുലമായ പാർക്കിംഗ് സൌകര്യം എന്നിവയുൾപ്പെടെ ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായി റാമ്പ് സൌകര്യം എന്നിവയടക്കം വിപുലമായ ആധുനിക സൌകര്യങ്ങളാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. പ്രതിദിനം 191 ട്രെയിൻ സർവീസുകൾ കൈകാര്യം ചെയ്യുന്ന ചാലക്കുടി സ്റ്റേഷനിൽ ശരാശരി 4,879 യാത്രക്കാരാണ് എത്തിച്ചേരാറുള്ളത്. ഇന്ന് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ബെന്നി ബഹനാൻ MP, സനീഷ് കുമാർ ജോസഫ് MLA എന്നിവർ പങ്കെടുക്കും.
2: തിരൂർ റെയിൽവേ സ്റ്റേഷൻ 26.5 കോടി രൂപ ചെലവിലും തലശ്ശേരി സ്റ്റേഷൻ 22 കോടിയോളം രൂപ ചെലവഴിച്ചുമാണ് നവീകരിച്ചത്. പരപ്പനങ്ങാടി സ്റ്റേഷൻ 14 കോടിയിലേറെ രൂപയ്ക്കും നിലമ്പൂർ സ്റ്റേഷൻ 16.4 കോടിക്കും

0: മലി സ്റ്റേഷൻ 9.28 കോടി രൂപ ചെലവിലുമാണ് നവീകരണം പൂർത്തിയാക്കിയത്. ദക്ഷിണ റെയിൽവേക്ക് കീഴിലുള്ള ചെന്നൈ പാർക്ക്, ചിന്നസേലം, കുനൂർ റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ. കപ്പലുടമകൾക്കും മാനേജർമാർക്കും റിക്രൂട്ട്മെന്റ് കമ്പനികൾക്കുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹോർമുസ് മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ നാവികരുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയുയർത്തുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. അടിയന്തര സഹായങ്ങൾക്ക് ഡിജി കമ്മ്യൂണിക്കേഷൻ സെന്ററുമായോ ഇന്ത്യൻ നാവികസേനയുടെ ഇൻഫർമേഷൻ ഫ്യൂഷൻ സെന്ററുമായോ ബന്ധപ്പെടണമെന്ന് ഡിജിഎംഎ നിർദ്ദേശിച്ചു. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. ലോകസമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന കുറ്റകൃത്യങ്ങൾ തടയുക, നീതി ഉറപ്പാക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി രൂപീകരിക്കുന്നതിലേക്ക് നയിച്ച ചട്ടങ്ങൾ 1998 അംഗീകരിച്ചതിന്റെ സ്മരണാർത്ഥമാണ് ദിനാചരണം. അന്താരാഷ്ട്ര നീതിന്യായ ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. അടുത്തമാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഞായറാഴ്ച കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം ഉറപ്പാക്കാനാണ് യോഗം വിളിച്ചു ചേർക്കുന്നത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കം. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വൻ വർധന ഉണ്ടായതായി മന്ത്രി സണ്ണി ജോസഫ്. മഴ കുറഞ്ഞത് വൈദ്യുതി ഉൽപാദനത്തെ ബാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ആഡംബര വിളക്കുകളും അനാവശ്യ ഉപയോഗവും ഒഴിവാക്കണമെന്നും ശ്രീ സണ്ണി ജോസഫ് നിർദ്ദേശിച്ചു. അതേസമയം കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1. രാമായണ പാരായണത്തോടെ കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും ഇനി ഭക്തിസാന്ദ്രമാകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ക്യാസിനോകളിലെ ഗെയിമിംഗ് ഏരിയയിൽ 21 വയസ്സിൽ താഴെയുള്ളവർക്ക് പ്രവേശനം വിലക്കിക്കൊണ്ട് ഗോവ സർക്കാർ നിയന്ത്രണങ്ങൾ കർശനമാക്കി. യുവജനങ്ങൾ ക്യാസിനോകളിൽ പ്രവേശിക്കുന്നത് തടയണമെന്ന ദീർഘകാല ആവശ്യങ്ങൾക്കിടയിലാണ് നടപടി. ക്യാസിനോ പ്രവേശനത്തിൽ സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഗെയിമിംഗ് ഏരിയയിൽ നിയന്ത്രണം കർശനമാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഇറാനെതിരെ തുടർച്ചയായ 6-ാം ദിനത്തിലും ആക്രമണം ശക്തമാക്കി അമേരിക്ക. ഇന്നലെ രാത്രിയും രൂക്ഷമായ ആക്രമണമാണ് നടന്നത്. ഇറാന്റെ സൈനിക ശേഷി തകർക്കുകയാണ് ലക്ഷ്യമെന്ന് അമേരിക്ക വ്യക്തമാക്കി. ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ച് യുഎസ് നടത്തിയ ആക്രമണത്തിൽ 3 പേർ മരിച്ചതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യുഎസ് സഖ്യകക്ഷികൾക്ക് നേരെ ഇറാനും വ്യോമാക്രമണം നടത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് ഇനി 2 ദിവസം കൂടി മാത്രം. ഞായറാഴ്ച രാത്രി 12:30 ലോകം കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനെ നേരിടുക. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും സ്പാനിഷ് യുവതാരം ലമീൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ആരാധകലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞായറാഴ്ച പുലർച്ചെ 2:30 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനൽ. AFC Under-17 വനിതാ ഏഷ്യൻ കപ്പ് ചൈന 2027 ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങളിൽ ഇടം പിടിച്ച് ഇന്ത്യ. മലേഷ്യ, സിറിയ, ഇറാഖ് എന്നിവയാണ് ഗ്രൂപ്പിലെ മറ്റ് ടീമുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയ ട്രക്ക് ഡ്രൈവർമാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പെൻസിൽവാനിയ പ്രതിരോധ ഉച്ചകോടിക്കിടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. രേഖകളില്ലാത്ത ഡ്രൈവർമാർ വാണിജ്യ വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ലെന്നും ഇതിനായി സൈന്യത്തിൽ ഭാരവാഹനങ്ങൾ ഓടിച്ച് പരിചയമുള്ളവർക്ക് കൊമേഴ്ഷ്യൽ ഡ്രൈവിംഗ് ലൈസൻസ് നൽകുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ യുകെയിലെ പാകിസ്ഥാൻ കോൺസുലേറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ച് കശ്മീരി പ്രവാസികൾ.

ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബ്രാഡ്ഫോർഡിലെ കോൺസുലേറ്റിന് മുന്നിൽ പ്രതിഷേധം നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതി സൌഹൃദ യാത്ര ഉറപ്പുവരുത്തുന്ന ഹൈഡ്രജൻ ട്രെയിൻ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകളടക്കം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന നിർദ്ദേശം നൽകി DGMA. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷം. ഇറാനെതിരെ ആക്രമണം ശക്തമാക്കി അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ആകാശവാണി FM റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: യുവർ ചോയ്സ്, യുവർ വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ഫോർ ഫൈനസ്റ്റ് മ്യൂസിക്. Your choice.

0: സമയം 1 മണി കഴിഞ്ഞ് 3:51 ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. ഹോളിയോൺ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇനി യുവർ ചോയ്സിലേക്ക് ഒരാൾ വിളിച്ചിട്ടുണ്ട്, പുതിയ വിശേഷങ്ങൾ കേൾക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: ആരാണ്?
1: ഞാൻ ഗീതാജയൻ.
0: ഗീതാജയൻ എവിടെ നിന്ന് വിളിക്കുന്നു?
1: ഏറ്റുമാനൂർ.

0: വിളിക്കുന്നത് നീണ്ടൂർ.
1: നീണ്ടൂർ അല്ലേ, ഓക്കെ. എന്താ ചെയ്യുന്നേ?
0: ഞങ്ങൾ ഇവിടെ പലഹാരം പണിയുന്നു.
1: ഇപ്പൊ ഇന്നത്തെ വർക്കൊക്കെ ഒരുവിധമായോ? എന്ത് പലഹാരമാണ്?
0: വെള്ളപ്പം, കിപ്പി, ചീപ്പപ്പം, അങ്ങനെ പല പലഹാരങ്ങളും ഉണ്ട്.
1: ഓക്കെ, ഇന്നിപ്പോ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്?
0: ഇന്ന് കാവലിനകത്ത് എന്നോമൽ നിധി എന്നുള്ള പാട്ട്. എന്റെ മോന്റെ ബർത്ത്ഡേ ആണ്.
1: മോന്റെ പേരെന്താ?
0: മോന്റെ പേര് അഭിജിത്ത്. വീട്ടിൽ വിളിക്കുന്ന ശ്രീകുട്ടൻ.
1: അപ്പൊ ശ്രീകുട്ടന്റെ ബർത്ത്ഡേ ആയിട്ട് സ്പെഷ്യൽ സോങ് ആണിത്.
0: ആ ഓക്കെ.
1: ശ്രീകുട്ടനെ കേൾക്കുന്നുണ്ടാവോ ഈ ഒരു പാട്ട്?
0: ശ്രീകുട്ടനെ കേൾക്കാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അവൻ ജോലി സ്ഥലത്ത്
1: എറണാകുളത്താണ്. അപ്പൊ കേൾക്കാൻ സാധ്യതയില്ല. റെക്കോർഡ് ചെയ്യുന്നുണ്ട്.
0: കേൾക്കത്തില്ലല്ലോ, പതറി പോവാണല്ലോ.
1: അത് മഴയല്ലേ, അതുകൊണ്ടായിരിക്കും. നമുക്ക് പാട്ട് കേട്ടാലോ? ഓക്കെ, പാട്ട് കേൾക്കാം കേട്ടോ. അപ്പൊ ശ്രീകുട്ടന് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ടുള്ള ആ ഒരു സോങ് വരുന്നുണ്ട്, കേട്ടോളൂ. താങ്ക് യു. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 0484-2428-101, 0484-2428-101.

0: പ്രിയപ്പെട്ടവരോടൊപ്പം പ്രിയ ഗാനങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന നേരമാണ്. ഇത് യുവർ ചോയ്സിന്റെ സമയമാണ്. സമയം 1 മണി കഴിഞ്ഞ് 9:34 ആയിട്ടുണ്ട്. യുവർ ചോയ്സിലേക്ക് നെക്സ്റ്റ് ഒരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം.
1: ഹലോ നമസ്കാരം. ഹലോ, ഹായ്.
0: ആരാണ് സംസാരിക്കുന്നത്?
1: എന്റെ പേര് രാഹുൽ.
0: രാഹുൽ, എവിടെ നിന്ന് വിളിക്കുന്നു?
1: ഞാൻ അങ്കമാലി.
0: അങ്കമാലി, ഓക്കെ. എന്താ ചെയ്യുന്നേ?
1: ഞാൻ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ ആണ്.
0: ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ഫോട്ടോഗ്രാഫർ ആണ് വിളിക്കുന്നതെന്ന്. ഇന്നത്തെ യുവർ ചോയ്സിലെ.
1: ഓ,
0: അപ്പൊ ഇന്ന് ഫോട്ടോഗ്രാഫേഴ്സ് തകർക്കാണ്.
1: അതെ, മഴയൊക്കെ അല്ലേ.
0: എങ്ങനെയാണ് ഓർത്ത് വെക്കാവുന്ന ഒരു ഫോട്ടോഗ്രാഫി ഏതാണെന്നൊന്ന് പറയാമോ? നമ്മൾ
1: ഞാൻ കൂടുതൽ തീം ബേസ് ചെയ്തിട്ടുള്ള ഇപ്പൊ കൃഷ്ണന്റെ ആദ്യ ശിവനും അതേപോലത്തെയൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം.
0: ഓക്കെ, അതാണ്
1: തീം ഉണ്ടല്ലോ.
0: കൂടുതൽ ചെയ്തേക്കണ തീം അത് തന്നെയാണോ?
1: അല്ല, അങ്ങനത്തെ തീം കിട്ടണത് കുറവാണ്. സ്ഥിരം വിളിക്കണ അവര് മാത്രമേ ഉള്ളൂ. പിന്നെ അല്ലാതെ വെഡിങ്ങും ഇവന്റ്സും അതൊക്കെയാണ് കൂടുതൽ.
0: ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ടാലന്റ് തെളിയിക്കാനുള്ള ഒരു ചാൻസ് കിട്ടുന്നത് കുറവാണ് അല്ലെ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്.
1: അതെ, അത് കുറവാണ്.
0: അത് ചെയ്യുമ്പോ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അതൊരു വേറെ ലെവലാണല്ലേ. അതൊരു സുഖാണ്, അതാണ്. അപ്പോഴാണ് നമുക്കും ഒരു ക്രിയേറ്റിവിറ്റി നമ്മളിൽ വരുള്ളൂ. ഓക്കെ, പിന്നെ അപ്പൊ എത്ര നാളായി ഈ ഒരു ഫീൽഡിൽ എത്തിയിട്ട്? ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് ഒരുപാട് നാളായോ?
1: ഇല്ല, ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് ഇതിലോട്ട് വരാണ്.
0: ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഇന്ന് ഇപ്പൊ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്?
1: വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ്, മറ്റേ സത്യൻ
0: ശിവസുന്ദരം. ഓക്കെ, ചാക്കോച്ചന്റെ ഒരു മൂവിയാണ്.
1: അതെ,
0: നമുക്ക് കേട്ടാലോ.
1: ഓക്കെ.
0: ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ എല്ലാവർക്കും
0: ആയിട്ട്. ഓക്കെ, അപ്പൊ ഇനി
1: എല്ലാവർക്കും.
0: ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. അപ്പൊ ഇനി ആഗ്രഹിക്കുന്ന ആ ഒരു തീം അനുസരിച്ച് ജോലി ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉടനെ തന്നെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. യെസ്, സത്യം ശിവം സുന്ദരൻ എന്ന മൂവിയിലെ പാട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതുപോലെ വിളിച്ചിട്ട് വിശേഷങ്ങൾ പങ്കുവെക്കാം, അപ്പം തന്നെ പ്രിയ ഗാനവും ചോദിക്കാം. വിളിക്കേണ്ട നമ്പർ 0484 2428 101.

0: യു ആർ ലിസണിംഗ് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 1 മണി കഴിഞ്ഞ് 17 മിനിറ്റും 17 സെക്കൻഡും. ഇഷ്ടഗാനങ്ങൾ ചോദിക്കാനായിട്ട് മറ്റൊരാൾ കൂടി നമ്മുടെ യുവർ ചോയ്സിലേക്ക് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഗുഡ് ആഫ്റ്റർനൂൺ.
0: ആരാണ് സംസാരിക്കുന്നേ?
1: എന്റെ പേര് ഗോപി.
0: ഗോപി, എവിടെ നിന്ന് വിളിക്കുന്നു?
1: അന്നമനയുടെ അടുത്ത് മാമ്പ്ര എന്ന് പറയും.
0: മാമ്പ്ര?
1: മാമ്പ്ര.
0: മാമ്പ്ര, ഓക്കെ. ഒരുപാട് നാളായോ മാമ്പ്ര സ്വദേശിയായിട്ട്?
1: അതെ അതെ അതെ, ചെറുപ്പം കാലം മുതൽ ഇവിടെ തന്നെയാ.
0: ആ, നമ്മള് മാമ്പ്രക്കാരനാണല്ലേ.
1: അതെ അതെ അതെ.
0: എന്താണ് അവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത? സവിശേഷത എന്താണ്?
1: പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല.
0: ഒന്നുമില്ല. ഓക്കെ,
1: ഒന്നുമില്ല.
0: ഇന്നിപ്പോ ഏത് സോങ് ആണ് കേൾക്കണ്ടേ?
1: ഇന്ന് വലിയ തിരക്കൊന്നും കാണില്ല എന്ന് തോന്നി വിളിച്ചതാ.
0: അതെന്താണ്, മഴ ആയതുകൊണ്ടായിരിക്കോ?
1: അപ്പൊ പിന്നെ നേരത്തെ അടിച്ചാർന്നു, വാർത്തകൾക്ക് മുമ്പ് അടിച്ചു. അപ്പൊ പിന്നെ വാർത്ത
0: കട്ടായിപ്പോയി. നമുക്ക് വാർത്തകൾക്ക് ശേഷം സംസാരിക്കാനാണ്.
1: എന്തൊരു ക്ലിയർ ആവായി.
0: മഴയല്ലേ, അതുകൊണ്ടായിരിക്കും.
1: ആ, മഴ ഉണ്ട്, ശക്തമായ മഴ.
0: ആ, ശക്തമായി മാമ്പ്രയിൽ മഴ പെയ്യുന്നുണ്ട്.
1: മഴയുണ്ട്.
0: രാവിലെ തുടങ്ങിയ മഴയാണോ?
1: കർക്കിടകം ഒന്നായതുകൊണ്ട്.
0: എന്താണ് കർക്കിടകം ഒന്നിന്റെ ഒരു, ഇന്നിപ്പോ എന്താണ് കർക്കിടകം ഒന്നായിട്ട് സ്പെഷ്യൽ ആയിട്ട് നമ്മള് ദിനചര്യകളിൽ വല്ല മാറ്റം ഉണ്ടായിരുന്നോ?
1: അയ്യോ, ഒന്നും തിരിയണില്ല.
0: എന്താ ചെയ്യാ, നമുക്ക് പാട്ട് കേട്ടാലോ?
1: ഞാൻ പുറത്തിറങ്ങി നിക്കുന്നത്, എന്നിട്ടും ക്ലിയർ ആവണില്ല.
0: മഴയത്താണോ നിക്കുന്നത്? ഏതായാലും മഴ കൊള്ളണ്ട, നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ.
1: ആ, ഓക്കെ ഓക്കെ.
0: ഏത് സോങ് ആണ് കേൾക്കേണ്ടത്?
1: പുലിമുരുകനല്ലേ?
0: പുലിമുരുകനല്ലേ.
1: വാണിയമ്മയുടെ പാട്ട്.
0: ഓക്കെ, പാട്ട് വരുന്നുണ്ട് കേട്ടോ.
1: ഓക്കെ ഓക്കെ
0: ഓക്കെ. താങ്ക് യു. ദാ വിളിച്ചോളൂ, ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ ഫോണിൽ വരുന്നുണ്ട്. ഏതായാലും മഴയല്ലേ പറഞ്ഞ പോലെ. വിളിക്കേണ്ട നമ്പർ പറഞ്ഞുതരാം, 0484242428.

0: ഒരു താരാട്ടിന്റെ ഈണമാണ്. അപ്പൊ ഉച്ചയാണ്, ലഞ്ച് സമയം, ലഞ്ചൊക്കെ കഴിഞ്ഞ ഒരു സമയമാണ്, ആരും ഉറങ്ങിപ്പോയിട്ടില്ല എന്ന വിശ്വാസത്തോടെ നമുക്ക് തുടരാം നമ്മുടെ യുവർ ചോയ്സ്. സമയം 1 മണി കഴിഞ്ഞ് 23:54 ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ യുവർ ചോയ്സിലെ നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: ഹലോ മാം,
0: ആരാണ്? യുവർ ചോയ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
1: ആഷ്ലി എന്നാണ് എന്റെ പേര്.
0: വൈറ്റ്ലി എന്ന് വിളിക്കുന്നത്. എന്ത് ചെയ്യുന്നു ആഷ്ലി?
1: ഞാൻ സ്റ്റേറ്റ് ബാങ്ക്

0: എന്റെ കസ്റ്റമർ സർവീസ് പോയിന്റ് റൺ ചെയ്യാമോ?
1: ഓക്കെ, അപ്പൊ ഇപ്പോ വർക്കിംഗ് ടൈം ആണോ നമുക്ക്?
0: ആ ഇപ്പൊ ബ്രേക്ക്, ലഞ്ച്
1: ബ്രേക്ക്. ലഞ്ച് ബ്രേക്ക് ആണല്ലേ?
0: അതെ.
1: ലഞ്ച് ബ്രേക്കിലാണോ റെയിൻബോ കേൾക്കാറ്?
0: ആ അതെ അതെ.
1: അപ്പൊ ഫസ്റ്റ് ടൈം ആണോ നമ്മളെ കോൾ ചെയ്യുന്നത്?
0: പുറത്ത്, ആ ഫസ്റ്റ് ടൈം ഞാൻ കോൾ ചെയ്യുന്നത്. ഫുഡ് ചെയ്യാനായിട്ട് പുറത്തോട്ടൊന്ന് ഡ്രൈവ് ചെയ്ത് ഇറങ്ങിയത്. മഴയല്ലേ?
1: അപ്പൊ മഴയല്ലേ, എന്നാ ഒരു പാട്ടൊക്കെ കഴിഞ്ഞ്
0: പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്.
1: ഓക്കെ, അപ്പൊ നമ്മുടെ സ്വന്തം പാട്ടൊന്നും കേൾക്കാന്ന് കരുതിയല്ലേ.
0: ആ അതെ മാം.
1: ഏതാണ് ആ സ്വന്തം പാട്ട്?
0: സമ്മറിന്റെ എത്രയോ ജന്മമായി.
1: ആരെയാണ് തേടുന്നുണ്ടോ?
0: തേടി കഴിഞ്ഞതാ മാം.
1: അതെയോ, തേടി കഴിഞ്ഞു. ആരാണ് ആ ഭാഗ്യവാൻ?
0: കാളിദാസ് എന്നാ പേര്.
1: കാളിദാസ്. ഓക്കെ, വർക്ക് ചെയ്യാണ്? എവിടെയാണ്? വയറ്റിലെ തന്നെ വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇനി പാട്ട് ആർക്കാണ് എന്ന് ഞാൻ പ്രത്യേകം ചോദിക്കണ്ട അല്ലേ? കാളിദാസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സമ്മർ ഇൻ ബദ്രഹ എന്ന മൂവിയിലെ ആ ബ്യൂട്ടിഫുൾ സോങ്. അപ്പൊ കേട്ടാലോ നമുക്ക്? അപ്പൊ ലഞ്ചൊക്കെ കഴിഞ്ഞ് പാട്ടൊക്കെ കേട്ട് മഴയൊക്കെ മാറി പോയാ മതി അല്ലേ? ഓക്കെ, സോങ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. യെസ്, അപ്പോ ഇതുപോലെ വിളിച്ചിട്ട് നിങ്ങൾക്കും ഇഷ്ടഗാനങ്ങൾ ചോദിക്കാം, വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. വിളിക്കേണ്ട നമ്പർ 0484-282-8101 0484-282-8101 കേട്ടോണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ൽ. ഇത് യുവർ ചോയ്സ്.

0: എ ബ്യൂട്ടിഫുൾ സോങ് ഫ്രം ദ മൂവി സമ്മർ ഇൻ ബദലഹേം. യെസ്, അപ്പോൾ നമ്മുടെ പ്രിയ ഗാനങ്ങളുമായിട്ട് യുവർ ചോയ്സ് ഇങ്ങനെ യാത്ര തുടരുകയാണ്. മറ്റൊരു കോളറോട് നമ്മൾ സംസാരിക്കുന്നു. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: ഹലോ,
0: ആരാണ്?
1: ആ,
0: പേരാമ്പ്രയിൽ നിന്ന് ആരാണ്? പുഷ്പ ശശി. ഓക്കെ, എന്ത് ചെയ്യുന്നു? ആ, ഷോപ്പിലാണോ ഇപ്പോ? അതിന്റെ ഒരു ബഹളമൊക്കെ എനിക്ക് കേൾക്കാം കേട്ടോ. തിരക്കുള്ള സമയമാണല്ലേ. നമ്മുടെ ടൗണിൽ തന്നെയാണോ? അതിന്റെ ഒരു ടെൻഷൻ ആണോ? നല്ല ടെൻഷൻ ഉണ്ട്. ടെൻഷന്റെ ഒന്നും ആവശ്യമില്ല, നമ്മളൊരു പാട്ട് ചോദിക്കുന്നു, കേൾക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. എന്നാലൊരു ടെൻഷൻ. ഓക്കെ, ഷോപ്പിൽ ആരൊക്കെ ഉണ്ട് ഈ ടെൻഷൻ അടിക്കാൻ കൂട്ടിനായിട്ട്? ഗിരിയുണ്ട്. അപ്പൊ ലീവിന് പോയവര് തിരിച്ചു വരുമ്പോ നമുക്ക് നല്ലൊരു വിശേഷം പറയാനുണ്ടാവും അല്ലേ? അങ്ങനെ പറഞ്ഞു. നിങ്ങൾ ലീവ് എടുത്തോണ്ടല്ലേ കേൾക്കാൻ പറ്റാഞ്ഞെന്ന് ചോദിക്കാം. നമുക്ക് ചോദിക്കണം, ആരാണ് ആ ലീവ് എടുത്ത മഹാന്മാര്? വിജിലും വിജിലും. ഓക്കെ, അവർ രണ്ടുപേരും ലീവാണ്. അപ്പൊ നമുക്ക് അവര് തിരിച്ചു വരുമ്പോ പറയാ വിശേഷമൊക്കെ. ഇന്നിപ്പോ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്? ഏതാണ് പാട്ട് കേൾക്കേണ്ടത്? ആ, ഓക്കെ, മഞ്ഞു വീണ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടല്ലേ. ഓക്കെ, നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ? എല്ലാവർക്കും. പിന്നെ ഷോപ്പില് എല്ലാവർക്കും വേണ്ടിട്ട്. അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് കസ്റ്റമേഴ്സിനൊക്കെ ഇങ്ങനെ റെഡിയാക്കി കൊടുക്കുന്നു? ഡ്രസ്സൊക്കെ റെഡിയാക്കി കൊടുക്കുവോ അതോ ഒത്തിരി ലേറ്റ് ആവോ? പറഞ്ഞ ഡേറ്റൊക്കെ കഴിഞ്ഞു പോവാറുണ്ടോ? ഹലോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫോൺ വെച്ചിട്ട് പോയിട്ടോ. പാട്ട് പറഞ്ഞതിന് ശേഷം പിന്നെ ആവശ്യമില്ലല്ലോ അല്ലെ, ഇനി പാട്ട് കേട്ടാൽ മതി. വിശേഷം ഇങ്ങനെ പകുതി വെച്ചിട്ട് അവരിങ്ങനെ ഡ്രോപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടക്കാരം ചോദിക്കാനായിട്ട് ഒരിക്കൽ കൂടി നമ്പർ പറയുന്നു. വിളിക്കേണ്ട നമ്പർ 0484 242 8101. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. ഇത് യുവർ ചോയ്സ്.

ശുചിത്വ ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

0: ആടിയും പാടിയും നമ്മൾ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു യുവർ ചോയ്സ്. സമയം ഒരു മണി കഴിഞ്ഞ് 42:26 ആയിട്ടുണ്ട്. നമ്മുടെ യുവർ ചോയ്സിലേക്ക് ഒരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
1: ഹലോ
0: ആ നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഹലോ
0: ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആരാണ് വിളിക്കുന്നത്?
1: ഇത് പ്രദീപ്.
0: എവിടെ നിന്ന് വിളിക്കുന്നു?
1: പെരുമ്പാവൂര് പള്ളിപ്പടി.
0: പള്ളിപ്പടി, ഓക്കെ. അവിടെ എന്താണ് ചെയ്യുന്നേ?
1: ഇവിടെ ഞാൻ യൂണിയനിലാണ്.
0: ഓക്കെ, അപ്പൊ ബിസി ടൈമാണോ ഇത്? തിരക്കുള്ള നേരമാണോ?
1: അതെ അതെ അതെ.
0: അപ്പൊ ആ തിരക്കിനിടയിൽ നമ്മളെ ഒന്ന് വിളിച്ചതാണ്. ആദ്യമായിട്ടാണോ? മഴയുള്ള സമയം ഇപ്പൊ നമ്മുടെ ഭാഗ്യമുള്ള സമയമാണ് അല്ലേ. ജോലിക്കൊക്കെ ബുദ്ധിമുട്ടാണോ മഴ?
1: ജോലിക്ക് ബുദ്ധിമുട്ടാണ്, എന്നാലും വണ്ടി എല്ലാം ഷെഡിലാണ് കെട്ടിയിരുന്നത്. എന്നാലും മഴയത്ത് പണിയേണ്ട വരും.
0: ആ പണിയേണ്ട വരും, എന്നാലും നമ്മള് എല്ലാ കാലാവസ്ഥയിലും പണിത് ജീവിക്കുന്നു അല്ലേ. ഓക്കെ, അപ്പൊ വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് ഞാൻ, വൈഫ്, കൊച്ചു.
0: ഓക്കെ, അപ്പൊ എല്ലാവരുടെയും കൂടി ഇഷ്ടഗാനമാണോ ചോദിച്ചിരിക്കുന്നേ? ഏതാണ് സോങ് ചോദിച്ചിരിക്കുന്നത്? പാട്ട്?
1: പാട്ട് കൗരവറിലെ കനകനിലാവെന്നുള്ള പാട്ടാണ്.
0: ആർക്കാണ് ഡെഡിക്കേഷൻ?
1: കൊച്ചിന്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം.
0: ആ കൊച്ചിന്റെ പേരെന്താ?
1: അഭിരത്.
0: അഭിരത്. എത്രാമത്തെ ബർത്ത്ഡേയാണ്?
1: 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 15-ാമത്തെ.
0: 9-ാം ക്ലാസ്സുകാരന്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞല്ലേ?
1: അതെ കഴിഞ്ഞു.
0: എങ്കിലെന്താ, റെയിൻബോയുടെ ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ കേട്ടോ. ബിലേറ്റഡ് വിഷസ്.
1: താങ്ക് യു, താങ്ക് യു.
0: അപ്പൊ ക്ലാസ്സിൽ പോയേക്കായിരിക്കില്ല.

0: ഇപ്പോ
1: അതാണ് ക്ലാസ്സിൽ പോയേക്കണു.
0: ആ അപ്പൊ വരുമ്പോ പറയണം, റെയിൻബോയുടെ വിഷസൊക്കെ ഉണ്ടായിരുന്നു, ഇഷ്ടഗാനമൊക്കെ പ്ലേ ചെയ്തു എന്ന് പറയണം കേട്ടോ, പ്രത്യേകം
1: ഓ
0: അന്വേഷിച്ചതായിട്ട് പറയണം. ആ
1: അതെ ശരി മാഡം.
0: ഓക്കെ, എന്റെ പേര് ധന്യ.
1: ധന്യ.
0: ആ ധന്യ.
1: ഓ ഓ
0: ഓക്കെ, അപ്പൊ പാട്ട്
1: ആ
0: കേട്ടാലോ, ഇനി എന്തെങ്കിലും ഉണ്ടോ പറയാനായിട്ട് വിശേഷങ്ങള്?
1: ഇല്ല ഇല്ല ഇല്ല
0: എല്ലാം പറഞ്ഞു കഴിഞ്ഞു, 1 മിനിറ്റിനുള്ളിൽ 2 മിനിറ്റിനുള്ളില്.
1: അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു.
0: ഓക്കെ, അപ്പൊ ഇനി 1 മാസം 2 മാസം ഒക്കെ കഴിയുമ്പോ വിളിക്കുമ്പോ അടുത്ത വിശേഷമൊക്കെ പറയാം കേട്ടോ.
1: ഓ ശരി
0: അപ്പോഴത്തേക്ക്
1: മാഡം.
0: മഴയൊക്കെ മാറും, ഈസി ജോലിയൊക്കെ ഈസി ആവും.
1: അതെ അതെ ശരി.
0: ഓക്കെ, അപ്പൊ ഒരിക്കൽ കൂടി ബർത്ത്ഡേ വിഷസ് കുഞ്ഞിനെ അറിയിക്കണം, നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ.
1: താങ്ക് യു.
0: ഓക്കെ, ഇതാ വരുന്നു സോങ്.
1: ഓക്കെ.

0: ഫൈവിൽ. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ് സംസാരിക്കുന്നത്? നിഷ ജോബ്. എവിടെ നിന്ന് വിളിക്കുന്നു? എടപ്പള്ളിയിൽ നിന്ന് വിളിക്കുന്നു. എന്താണ് അവിടെ വർക്ക് ചെയ്യുന്ന സ്ഥലമാണോ വീടാണോ? അപ്പൊ ഒത്തിരി തിരക്കിലായിരിക്കും, പ്രത്യേകം ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല അല്ലേ. കുട്ടികളുടെ ലഞ്ചൊക്കെ നേരത്തെ കഴിയുന്ന അതല്ലേ? ലഞ്ച് ടൈമാണോ ഇപ്പോ? ഇപ്പൊ തുടങ്ങിയാണ് ലഞ്ച്. കുട്ടികളുടെ സമയത്ത് അങ്ങനെയുണ്ടോ? കൃത്യമായൊരു സമയമുണ്ടോ? ലഞ്ച് ബ്രേക്ക് എത്ര സമയത്താണ്? ഹലോ
1: ഹലോ,
0: പറഞ്ഞോളൂ പറഞ്ഞോളൂ, വിശേഷങ്ങൾ പറഞ്ഞോളൂ. ഫോണിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട്. ഹലോ. ഒത്തിരി നേരമായി കിടന്ന് ശ്രമിക്കുന്നു അല്ലേ? എന്നാലും പടവെട്ടി നേടിയല്ലോ. നമ്മള് കൊറേ പ്രാവശ്യം കട്ടായി അല്ലേ? എല്ലാ കോളേഴ്സിനും കുഴപ്പമില്ല കേട്ടോ. ചില കോളേഴ്സ് ഒരു കുഴപ്പം, ഇപ്പം ജസ്റ്റ് മുമ്പ് പോയ കോളറിന് പ്രത്യേകിച്ച് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നില്ല, നമ്മൾ സ്മൂത്ത് ആയിട്ട് സംസാരിച്ചു പോയി. ഏതായാലും നമുക്ക് ഇന്ന് ഏത് സോങ് ആണ് കേൾക്കേണ്ടത്?
1: എനിക്ക് കസ്തൂരിമാൻ ഫിലിമിലെ കൺമണി എന്നൊരു സോങ് ഉണ്ടല്ലോ,
0: ആ ഒരു പാട്ടാണ്. ജയചന്ദ്രനും സുജാതയും ചേർന്ന് പാടിയൊരു പാട്ട്.
1: എന്തോ?
0: ജയചന്ദ്രനും സുജാതയും ചേർന്ന് പാടിയൊരു സോങ്. ഓക്കെ, അപ്പൊ അങ്കമാടിയിൽ എത്ര കുട്ടികളുണ്ട്?
1: ഇവിടെ 10-16 പിള്ളേരുണ്ട്.
0: എല്ലാവരും നല്ല നല്ല കുട്ടിപ്പട്ടാളാണോ?
1: ഉണ്ട്.
0: നമ്മളെ മൂക്കുകൊണ്ട് ഇക്ഷ എഴുതിക്കോ?
1: എന്തോ,
0: ഞാനിനി വീണ്ടും വീണ്ടും ചോദിച്ചു കേൾക്കുന്നില്ല, റേഞ്ച് പോകുന്നുണ്ട്. ഓക്കെ, ആർക്കാണ് സോങ് ഡെഡിക്കേഷൻ?
1: ഇവിടെ വർക്ക് ചെയ്യുന്ന, അതായത് അംഗൻവാടിയിലെ ടീച്ചറുണ്ട്, ബിന്ദു ടീച്ചർക്കും
0: ബിന്ദു ടീച്ചർക്കും,
1: ഹെൽപ്പർ ഫാത്തിമയ്ക്കും, പിന്നെ ഇവിടെ ഡേ കെയറിലെ ഹെൽപ്പർ ഉണ്ട്
0: സ്വപ്നയ്ക്ക്.
1: എല്ലാ കുട്ടികൾക്കും വേണ്ടിട്ട്, എല്ലാ കുഞ്ഞുമക്കൾക്കും വേണ്ടി,
0: എല്ലാ കുഞ്ഞുമക്കൾക്കും വേണ്ടിയിട്ടാണ് സോങ്.
1: അതെ അതെ അതെ.
0: ഓക്കെ, അപ്പൊ എല്ലാ കുഞ്ഞുമക്കൾക്കും വേണ്ടിയിട്ട് പാട്ട് വരുന്നുണ്ട്. അപ്പൊ അവര് കേൾക്കുന്നുണ്ടാവോ?
1: ഇപ്പൊ അവര് ഉറക്കുവാണ്.
0: നമ്മുടെ പാട്ട് കേട്ട് ഉണരോ ഇനി? ഇല്ല. അപ്പൊ ആ ഒരു വിശ്വാസത്തിൽ ഇതാ ഞങ്ങള് സോങ് വരുന്നുണ്ട് കേട്ടോ.
1: ഓക്കെ,
0: താങ്ക് യു.
1: ഓക്കെ.

യെസ്, അപ്പോൾ യുവർ ചോയ്സിന്റെ ഇന്നത്തെ യുവർ ചോയ്സിന്റെ സമയം ഇവിടെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു യുവർ ചോയ്സിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ രാമായണ മാസത്തിന്റെ വിശുദ്ധി എല്ലാ മനസ്സുകളിലും ഒരുപാട് നന്മയും അതുപോലെ വെളിച്ചവും പകരട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുവരെ വിളിച്ചവർക്കും വിളിച്ചിട്ട് കിട്ടാതെ നിരാശപ്പെട്ടിരിക്കുന്നവർക്കും പാട്ട് ചോദിച്ചവർക്കും പാട്ട് കേട്ടിരുന്നവർക്കും ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാ സൗഭാഗ്യവും ഉണ്ടാവട്ടെ ഈ ഒരു രാമായണ മാസത്തിൽ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സ്നേഹത്തോടെ, ഇറ്റ്സ് മീ ആർ ജെ ധന്യ.

0: अभी आपने सुना कार्यक्रम स्वामी की दादी, और अब इसी के साथ हम आज के कार्यक्रम को विराम देने की आपसे आज्ञा चाहेंगे। तो अपने मित्र अजीत को
1: और उमंग कार्यक्रम की तकनीकी टीम यानी कुसुमलता, जगबंधु, चेतना और मंजू कुमारी जी के साथ विमलेश को आज्ञा दीजिए। नमस्कार।
2: उमंग उमंग उमंग उमंग।
3: ആകാശവാണി എഫ് എം റെയിൻബോ 107.5. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇപ്പോൾ വാട്സ്ആപ്പ് വഴി വോയിസ് മെസ്സേജ് അയക്കാം. അയക്കുമ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഒപ്പം എന്തുകൊണ്ട് ചോദിക്കുന്ന പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ആ ഓഡിയോ മെസ്സേജിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ശ്രോതാക്കൾ അയക്കുന്ന വോയിസ് മെസ്സേജുകൾ ക്ലാരിറ്റിയുള്ള മെസ്സേജുകൾ ആയിട്ട് തന്നെ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വോയിസ് മെസ്സേജ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്: 8547341075. വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ ഓഡിയോ മെസ്സേജിനൊപ്പം വോയിസ് യുവർ ചോയ്സ് എന്നുകൂടി ചേർത്ത് വേണം മെസ്സേജുകൾ അയക്കാൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 1980 ശേഷം റിലീസായ സിനിമകളിലെ പാട്ടുകൾ ആവശ്യപ്പെടാൻ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോണിൻ പരിപാടികളിൽ വിളിച്ചു കിട്ടാത്ത പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്താം.
4: ഇനി കേൾക്കാം വിവിധ് ഭാരതി റിലേ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.
3: You are listening to 107.5 Rainbow FM Kochi. Musically yours.

ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാവിക്ക് അനുയോജ്യമായ ഗതാഗത സംവിധാനത്തോടുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയുടെ തെളിവാണിതെന്ന് പ്രധാനമന്ത്രി. 2026 മാർച്ചിൽ നടന്ന ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. സെർവറിലെ സാങ്കേതിക പ്രശ്നം കാരണം വിശദമായ ഫലം വൈകുമെന്ന് പരീക്ഷാ ചുമതലയുള്ള ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. 72 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ വള്ളം തുഴയുന്ന വേഴാമ്പലിന്റെ പേര് പതിച്ച ഭാഗ്യചിഹ്നം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ

0: മന്ത്രി എം. ലിജു പ്രകാശനം ചെയ്തു. കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററിന്റെയും BPM ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് കോറിഡോറിന്റെയും ഉദ്ഘാടനവും സെന്റർ ഓഫ് എക്സലൻസ് പ്രഖ്യാപനവും മന്ത്രി റോജി എം. ജോൺ നിർവഹിച്ചു. ബസുകളിൽ വിദ്യാർത്ഥികൾക്ക് അനുവദിച്ച യാത്രാ കൺസെഷന്റെ സമയം രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയാണെന്നും ഈ സമയത്ത് യാത്രാ പാസ് കൈവശമുള്ള വിദ്യാർത്ഥികൾക്ക് നിർബന്ധമായും കൺസെഷൻ അനുവദിക്കണമെന്നും കണ്ണൂരിൽ ചേർന്ന സ്റ്റുഡന്റ്സ് ട്രാവൽസ് ഫെസിലിറ്റി കമ്മിറ്റി യോഗം വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ലീഗൽ മെട്രോളജി വകുപ്പ് നടപ്പിലാക്കുന്ന ഓട്ടോറിക്ഷ ഫെയർ മീറ്ററുകളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തല വേരിഫിക്കേഷൻ ക്യാമ്പുകളുടെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് കോട്ടയം കടുത്തുരുത്തിയിൽ നിർവഹിച്ചു. കണ്ണൂർ ജില്ലയിൽ അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ മത്സ്യബന്ധന തുറമുഖങ്ങളിൽ സ്പെഷ്യൽ ഡ്രൈവ് നടത്തും. കളക്ട്രേറ്റിൽ ചേർന്ന അതിഥി തൊഴിലാളി രജിസ്ട്രേഷൻ അവലോകന യോഗത്തിലാണ് തീരുമാനം. സഹകരണ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്നവർ 2026 വാർഷിക മസ്റ്ററിംഗ് സെപ്റ്റംബർ 30 പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് അഡീഷണൽ രജിസ്ട്രാർ അറിയിച്ചു. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ സെമി ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യൻ താരം PV സിന്ധു. ജാപ്പനീസ് താരം നൊസോമി ഒക്കുഹാരോ പിന്മാറിയതിനെ തുടർന്നാണ് സിന്ധുവിന്റെ സെമി ഫൈനൽ പ്രവേശം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: News Rainbow. On the go, drive time music. On the go, on Rainbow FM 107.5. On the go. Drive time music.

0: ഹലോ ഡിയേഴ്സ്, നമസ്കാരം. സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റും 56 സെക്കൻഡും ആകുമ്പോൾ ഓൺ ദി ഗോഡ് റൈറ്റ് ടൈം മ്യൂസിക് ഇവിടെ ആരംഭിക്കുകയാണ്. കൂടെയുള്ളത് ഞാൻ ആർജെ വിദ്യ,
1: ഞാൻ ആർജെ രേഷ്മ.
0: അപ്പോൾ ഒരുപാട് വിശേഷങ്ങളും സന്തോഷങ്ങളും ഒപ്പം കുറെ ഗെയിമുകളുമായിട്ടാണ് ഞാനും രേഷ്മയും ഇന്നിവിടെ ഇരിക്കുന്നത്. എല്ലാത്തിലും പങ്കെടുക്കണ്ടേ?
1: പിന്നില്ലേ,
0: പിന്നില്ലാതെ എന്തെന്നല്ലേ. അപ്പൊ ഒരു പാട്ടിന് ശേഷം വിശേഷങ്ങളിലേക്ക് കടന്നാലോ രേഷ്മ?
1: ഓക്കെ, ഉറപ്പായിട്ടും.
0: അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM 107.5
1: On the go, drive time music.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്, ആരെയാണ്
1: കേട്ടുകൊണ്ടിരിക്കുന്നത്? രേഷ്മയും
0: അതെ,
1: ഇത് ഞാൻ വിചാരിച്ചേ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന്, ഇനിയിപ്പോ എന്താ കേട്ടുകൊണ്ടിരിക്കുന്നത്?
0: അല്ല, നമ്മളെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ 5 മണി കഴിഞ്ഞ് 10:52 ആയിരിക്കുമ്പോ നമ്മൾ എന്താണ്, നമ്മൾ എന്തും കൊണ്ടാണ് വന്നിരിക്കുന്നത്?
1: നമ്മൾ കുറെ ഗെയിംസ് കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഗെയിമുകളിലേക്ക് വിളിക്കാനായിട്ട് നിങ്ങൾക്ക് വിളിച്ചു തുടങ്ങാം. ഒട്ടും സമയം കളയണ്ടെന്ന് വിചാരിച്ചു. ഞങ്ങൾ ആദ്യം വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഗെയിം തുടങ്ങാം എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ ഓർത്തു എന്തിന് സമയം കളയണം, വിലപ്പെട്ട സമയം നമ്മളുടെ ശ്രോതാക്കൾ ഇങ്ങനെ വിളിക്കാൻ കാതോർത്ത്, അല്ലെങ്കിൽ നമ്മൾ പറയാൻ കേൾക്കാൻ കാതോർത്തിരിക്കുന്ന സമയത്താണ് അത്. അപ്പൊ അതിന് തുടങ്ങുന്നതിന് മുന്നേ തന്നെ കോളുകൾ വന്നു അല്ലേ?
0: കോള് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു 5 മണി കഴിഞ്ഞിട്ട്
1: വിളിച്ചോളാം,
0: ഗെയിം കളിക്കാന്ന് പറഞ്ഞ് വെച്ചതേ ഉള്ളൂ.
1: അപ്പൊ എന്തായാലും ആ നമ്പർ അങ്ങോട്ട് പറഞ്ഞേക്കാട്ടെ, നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും പറയാണ്, 0484-242-8101 എന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ. ഒരുപാട് ഗെയിമുകൾ, നിങ്ങൾ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ പറ്റുന്ന കുറെ ഗെയിമുകൾ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ മറക്കണ്ട, 0484-242-8101 ദ ഫസ്റ്റ് കോളർ അവിടെ റെഡിയാണ്.
0: ആരാണ് നോക്കാം? ഹലോ
2: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: മുനമ്പത്തുനിന്ന് സജിത്താണ്.
2: എറണാകുളം ജില്ലയിലെ മുനമ്പം.
1: അറിയാം, മുനമ്പം, മുനമ്പം പച്ചമീൻ. ഇടുക്കിയിൽ പോയാലും മുനമ്പം പച്ചമീന്റെ ബോർഡ് കാണും.
0: അതെ,
1: സജിത്തെ എന്തൊക്കെയാണ് വിശേഷം?
2: വിശേഷം ഇപ്പൊ നല്ലൊരു മഴ ഇവിടെ കഴിഞ്ഞോളൂ.
1: അടിപൊളി ആയിരിക്കും അല്ലേ?

0: ബീച്ചിന്റെ
1: സൈഡ്. ഇപ്പൊ മഴ കഴിഞ്ഞങ്ങനെ ഇപ്പൊ ചെറിയൊരു അടുത്ത മഴക്കുള്ള ഒരു സാധ്യത.
0: ആ ഒരെണ്ണം പോയി, അടുത്തത് ഇതിനെ വെയിറ്റ് ചെയ്ത് നിക്കാണ്. മുനമ്പം ബീച്ചിനടുത്താണോ?
1: അതെ, കോളേജ് ചെറിയൊരു നമുക്ക് വൈബ്രേഷൻ പോലെ
0: ആണോ?
2: ആണോ.
0: ഒന്ന് റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും, ഒന്ന് നീങ്ങി നിന്ന് നോക്കിയേ.
1: അത് എന്താണെന്നറിയില്ലട്ടോ, ഒരു ഇതുപോലെ വൈബ്രേഷൻ പോലെ, ഒരു മനസ്സിലാകാത്ത പോലെ.
0: ആണോ, ഇപ്പൊ ശരിയായോ?
1: ആ ഇപ്പൊ കുഴപ്പമില്ല.
0: ഓക്കെ, അപ്പൊ മുനമ്പത്ത് ബീച്ചിനടുത്താണോ വീട്?
1: മുനമ്പത്ത് എന്നുള്ള ചെറായി ബീച്ചിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ വടക്കാണ് മുനമ്പം.
0: ആ അത് മനസ്സിലായി, അതല്ല ചോദിച്ചത്, മുനമ്പം ബീച്ചിനടുത്താണോ വീടെന്ന്.
1: ആ ബീച്ചിന് 1 കിലോമീറ്റർ കിഴക്കായിട്ട് വരും, അതായത് കടലിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ കാണാൻ പറ്റൂല കടലിൽ.
0: അപ്പൊ ധൃതി പിടിച്ച് നടന്നാൽ പെട്ടെന്ന് എത്തും.
1: ആ അവിടെ നിന്ന് എത്തും. അതിനപ്പുറം ഒരു കരയുണ്ട്, അതാണ് കടപ്പുറം പറയും. അപ്പൊ അത് തെങ്ങന്തോപ്പ് മഴക്കുള്ളതുകൊണ്ട് കടല് നേരിട്ട് കാണാൻ പറ്റൂല.
0: ഓ ഓ ഓ ശരി ശരി.
1: പക്ഷെ ആ ശബ്ദം രാത്രിയില് നമുക്ക് ശബ്ദം കടല് കൂടുതലുള്ളപ്പോ ശബ്ദം കേൾക്കാം.
0: അപ്പൊ രാത്രി കടലിന്റെ ശബ്ദം കേട്ടാണ് ഉറങ്ങുന്നത് അല്ലേ?
1: ഇല്ല ഇല്ല, അങ്ങനെ നമ്മൾ കൂടുതലായിട്ട് കേൾക്കുക. ഈ മഴക്കാലത്തൊക്കെ ഇത്തിരി കടല് ഒരു ഇത്തിരി ഇതാവുമല്ലോ,
0: ആ സമയത്താണ് കേൾക്കാൻ പറ്റുക.
1: ആ സമയത്ത് കേൾക്കാന്നുള്ളു, പക്ഷെ നമുക്ക് ശല്യം വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല.
0: അതൊരു സന്തോഷല്ലേ. കടലിനോട് ചേർന്ന് നിക്കുക, പക്ഷെ പറയുമ്പോ ഭയങ്കര സന്തോഷമൊക്കെയാണല്ലേ പുറത്തുനിന്നൊക്കെ പറയുമ്പോ.
1: ആ അതിമനോഹരമായ ഒരു തീരദേശ ഗ്രാമമാണ്.
2: അപ്പൊ ഗെയിം കളിക്കാൻ റെഡിയാണോ സൈത്തേ?
1: പറഞ്ഞോ.
2: ഗെയിം കളിക്കാൻ റെഡിയാണോ?
1: വീണ്ടും ആ ഒരു വൈബ്രേഷൻ പോലെ
2: ആണോ?
0: അതെന്താവും?
1: ആ ഹലോ,
0: ഇപ്പൊ ഒക്കെയാണോ?
1: ആ ഇല്ല ഇല്ല, ഇടക്കിടക്ക് ആ ഒരു ഇത് വരുന്നുണ്ട്.
0: സജിത്തൊരു കാര്യം ചെയ്യാമോ, റേഡിയോ വെച്ചിട്ടുണ്ടോ ഇപ്പൊ വീട്ടില്?
1: റേഡിയോ ഞാനിപ്പോ ഓഫ് ചെയ്തേക്കാണ് സംസാരിക്കുന്നത്.
0: ആണോ, ഒത്തിരി ഒന്ന് നീങ്ങി നിൽക്കാമോ?
1: ഇപ്പൊ ക്ലിയർ ആയി.
0: ഓക്കെ, അപ്പോ നമ്മളുടെ ഫസ്റ്റ് ഗെയിമിലേക്ക് കടക്കട്ടെ എന്നാണ് ചോദിച്ചത്.
1: ആ ഓക്കെ ഓക്കെ.
0: അത് ഗെയിം ഇതാണ്, ഒരു പാട്ടിന്റെ ഒന്ന് രണ്ട് വാക്കുകൾ, പാട്ടിലുള്ള ഒന്ന് രണ്ട് വാക്കുകൾ പറയും. അപ്പോ അത്
1: വീണ്ടും ആ ഒരു പതർച്ച എനിക്ക് പറയുന്നതേ മനസ്സിലാകുന്നില്ല.
0: ഓക്കെ, അന്ന് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഇടവേളയ്ക്ക് ശേഷം ഒന്നുകൂടി വിളിച്ചോളൂ. ഈ എന്തോ ഒരു കോളിന് മിസ്. ഹലോ.
1: ആ ഹലോ.
0: അപ്പൊ നമുക്ക് ഒരു ഫസ്റ്റ് ചോദ്യത്തിലേക്ക് കടന്നാലോ.
2: ഹലോ ഹലോ.
0: കോളർ കട്ടായിട്ടുണ്ട്, എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു, ചിലപ്പോൾ മഴ ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം. എന്തായാലും വിളിച്ചത് നമ്മുടെ മുനമ്പത്ത് നിന്നുമാണ്. അപ്പോ നമ്മളൊരു പാട്ട് വെച്ചു കൊടുക്കാം അല്ലേ? എന്തായാലും വിളിച്ചതല്ലേ, നമുക്ക് സംസാരിക്കാൻ പറ്റി, ഗെയിമിലേക്ക് കടക്കാൻ പറ്റിയില്ല. അപ്പൊ അതാ വരുന്നു സജിത്തിന് വേണ്ടിയുള്ള ഒരു അടിപൊളി പാട്ട്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി 107.5 നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.

0: ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഞങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ ഒരു കോളറും കൂടി വന്നിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം.
1: ഹലോ ഹലോ, ഹലോ
2: ഹലോ ഹലോ, ആ ഇത് കാരൽ ആണ്.
1: ഇതാരാ സംസാരിക്കുന്നത്? കാരൽ
2: കാരൽ യെസ്.
1: കാരൽ, റേഡിയോയുടെ അടുത്താണെങ്കിൽ കുറച്ചൊന്ന് മാറി നിൽക്കാമോ?
2: കാരൽ, ഇപ്പോഴും റേഡിയോ ഓഫ് ആണ്.
1: ഓഫ് ആണോ?
0: പക്ഷെ ഒരു എക്കോ വരുന്നുണ്ടേ.
1: ഒരു എക്കോ ഉണ്ട്.
0: രേഷ്മ ഒരു ഹലോ പറഞ്ഞപ്പോ ഒരു പത്ത് പ്രാവശ്യം ഹലോ ഹലോ ഹലോ പല രീതികളിലാ ഹലോ കേട്ടു. കാരൽ എന്നാണോ പേര്? എന്ത് ചെയ്യാണ്?
2: ഞാനിപ്പോ ബ്രില്ല്യൻസ് പഠിക്കുന്നു.
0: ഓ, പഠിക്കുന്ന ആളാണ്. ആ ശബ്ദം കേട്ടപ്പോ കുറച്ച് മെച്ചൂർഡാണെന്ന് തോന്നി. എവിടുന്നാ വിളിക്കുന്നെ?
2: ഇപ്പൊ ഞങ്ങള് എന്റെ മമ്മിയുടെ ബ്രദറിന്റെ മോളുടെ ബാപ്റ്റിസത്തിന് വേണ്ടി റെഡി ആയിട്ട് പോവാണ്.
0: നമ്മുടെ സ്ഥലം എവിടെയാണ്? ചേർത്തല. ഓക്കെ. അപ്പൊ അമ്മയുടെ ചേട്ടന്റെ മോളുടെയോ? എന്താണ് ബേബിയുടെ പേര്?
2: ബേബിയുടെ പേര് ക്രിസ്ലിൻ.
0: ട്രിസ്ലിൻ. അപ്പൊ നിങ്ങൾ ഭയങ്കര വെറൈറ്റി പേരുകാരാണല്ലോ.
1: കാരൽ, ട്രിസ്ലിൻ എല്ലാം നല്ല പേരുകളാണല്ലോ.
2: ഹലോ
0: ഹലോ. അപ്പൊ കാരൽ, നമുക്ക് ചോദ്യത്തിലേക്ക് കടന്നാലോ?
2: കടക്കാം.
0: ഓക്കെ. ഒരു പാട്ടിന്റെ ഒന്ന് രണ്ട് വരികളല്ല വാക്കുകൾ പറയും, അത് ഏത് പാട്ടാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. പുതിയ പാട്ട് കുഴപ്പമില്ലല്ലോ. ഫസ്റ്റ് വാക്ക് വരുന്നത് ഒരു നൂറ് കൈ. ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കിക്കോളൂ. അത് വെച്ചിട്ട് വരുന്ന ഒരു പാട്ട്.
2: സെക്കൻഡ് വാക്ക് കേട്ടില്ല.
0: ഒരു നൂറ് കൈ എന്നുള്ളതാണ് ഫസ്റ്റ് വാക്ക്. അത് കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് വാക്ക് പറയാം.
1: അതായത് പാട്ടിന്റെ ഇടയ്ക്കായിരിക്കും ഇത് വരുന്നത് കേട്ടോ. ഫസ്റ്റ് ലൈൻ അല്ല, പാട്ടിന്റെ ഇടയ്ക്കുള്ള ഒരു വരിയിലായിരിക്കും ഇത്.

0: വരുന്നത്. ഒരു 100 കൈ.
1: 100 കൈ.
2: ആ സെക്കൻഡ് ക്ലൂ വേണമെങ്കിൽ തരാം.
1: ആ സെക്കൻഡ് ക്ലൂ അല്ലോ,
2: നിറ തിങ്കളായി.
1: സെക്കൻഡ് ക്ലൂ പറഞ്ഞോ.
2: നിറ തിങ്കളായി.
1: നിറ തിങ്കളായി. പിന്നെ
2: അത് രണ്ടെണ്ണേ ഉള്ളൂ. തേർഡ് ക്ലൂ ഇല്ല.
0: ആരോട് പതുക്കെ ചോദിക്കണ്ടല്ലോ.
1: ഒരു ഗസ് ഞങ്ങൾ പറയാം.
0: പറയൂ.
1: തളിരോമലെ.
2: തളിരോമലെ അതാണ് ഉദ്ദേശിച്ചേ.
1: പുതിയ സിനിമ വിസ്മയ മോഹൻലാലിന്റെ.
2: അതല്ല.
1: അപ്പൊ തേർഡ് ക്ലൂ പറഞ്ഞോളൂ.
2: തേർഡ് ക്ലൂ ഇല്ല, രണ്ട് ക്ലൂ ഉള്ളൂ.
1: രേഷ്മ,
2: നമുക്കൊരു തേർഡ് ക്ലൂ കൊടുക്കണോ?
0: കൊടുത്തേക്കാം. പാവം
2: പാവല്ലേ.
0: അതെ. കാരൽ, ഒരു ക്ലൂം കൂടെ തരട്ടെ.
2: ഒരു സെക്കൻഡ്.
0: അപ്പൊ ആദ്യത്തെ ക്ലൂ ഒരു 100 കൈ, രണ്ടാമത്തെ ക്ലൂ നറു തിങ്കളായി അല്ലേ, മൂന്നാമത്തെ ക്ലൂ ദാ
2: നിഴലാവാം ഞാൻ.
0: ഇതെല്ലാം ഒരു പാട്ടിന്റെ വരിയിൽ അടക്കിയുള്ളതാണ് കേട്ടോ. ആ പാട്ടാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഇത്ര
2: നേരം ശിക്കാരി ശംഭു എന്ന് പറയുന്ന മൂവിയിലെ പാട്ടാണ്.
0: ഇത് ഭയങ്കര ക്ലൂകളായി പോയി.
1: ഇല്ല
0: കുഴപ്പമില്ല, കുഴപ്പമില്ല.
2: ആൻസർ, വാനം പോലെ ഒരു 100 കൈ നീട്ടി മാറിൽ ചേർക്കാം നിറതിങ്കളായി. വാനം പോലെ. എന്തോ
1: ഇല്ല, ആർക്കും അറിയില്ല.
2: ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് ഇതായിരുന്നു, വാനം പോലെ ഒരു 100 കൈ നീട്ടി മാറിൽ ചേർക്കാം നിറതിങ്കളായി. ഇത് ഞാനിങ്ങനെ പറഞ്ഞാ മനസ്സിലാവാത്തത്. എന്റെ ട്യൂൺ പാടാൻ എനിക്കറിയാൻ പാടില്ല, എന്നാലും പാടി കേൾപ്പിക്കാം. വാനം പോലെ ഒരു 100 കൈ നീട്ടി മാറിൽ ചേർക്കാം നിറതിങ്കളായി.
0: ഓ, അപ്പൊ നമ്മൾ ഇനി കുറച്ചും കൂടെ കേട്ട് പരിചയമുള്ള പാട്ടുകൾ കൊടുക്കണമെന്ന് കാരൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു.
2: അല്ല, കാരലിനോട് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, കുറച്ച് പാട്ടുകൾ കേൾക്കണം.
0: ഇത് അത്യാവശ്യം പോപ്പുലർ ആയൊരു പാട്ടാണ് കാരൽ.
2: ശിക്കാരി ശംഭു എന്ന് പറയുന്ന മൂവിയിലെ പാട്ടായിരുന്നു. എന്തായാലും ഞാൻ കാരൽ ചെറിയ കുട്ടിയായതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുഴപ്പമുണ്ടാവില്ല എന്ന് വെച്ചിട്ടാണ് ഇത് തന്നത്. അപ്പൊ നമുക്ക്
0: എന്നാലും നന്നായിട്ട് മത്സരിച്ചു കേട്ടോ കാരൽ.
1: താങ്ക്
0: യു, വിളിച്ചതിൽ സന്തോഷം.
2: ഓക്കെ, ബൈ ബൈ.

ലോകകപ്പിൽ ഇനി രണ്ടേ രണ്ട് ടീമുകൾ, അർജന്റീന സ്പെയിൻ, രണ്ട് കേളി ശൈലികളുടെ അപ്പോസ്റ്റലന്മാർ. ഒരു ഭാഗത്ത് മാത്തമാറ്റിക്കൽ പ്രസഷനിലൂടെ ബോൾ തന്റെ വരുതിയിൽ നിർത്തി മൈതാനത്ത് സമഗ്ര ആധിപത്യം സൃഷ്ടിച്ച് വിജയക്കുതിപ്പ് നടത്തുന്ന സ്പെയിൻ, മറുഭാഗത്ത് ഫുട്ബോൾ എന്ന കളിയോടുള്ള ആത്മസമർപ്പണത്തോടെ കളിയിൽ വിജയമല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കാതെ ആവേശത്തോടെ കളിക്കളത്തിലിറങ്ങുന്ന അർജന്റീന. കളത്തിൽ രണ്ടുപേരും ശക്തർ. ടിക്കി ടാക്കയുടെ മികവിൽ കളിക്കളത്തിലിറങ്ങുന്ന സ്പെയിൻ. ടിക്കി ടാക്ക പ്രയോഗവൽക്കരിച്ചതിൽ മുൻപനായ ജീനിയസ് പ്ലെയർ കളിക്കുന്ന അർജന്റീന. ടിക്കി ടാക്ക വിജയിക്കുമോ? ടിക്കി ടാക്ക പൂട്ടുപൊളിക്കാൻ അർജന്റീനയ്ക്കാകുമോ? എന്തായാലും ശക്തമായ ഒരു പോരാട്ടത്തിന് ന്യൂജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയം സാക്ഷിയാകും.

0: പോവുകയാണ്. നമുക്ക് കാണാം ആരും നേടും ഈ മോഹകപ്പ് എന്നത്. കാത്തിരിക്കാം ഞായറാഴ്ച വരെ.
1: സെമി പോരാട്ടങ്ങളുടെ കനൽ വഴികൾ താണ്ടിയെത്തിയ രണ്ട് ടീമുകളുടെ പ്രകടനത്തെക്കുറിച്ച് സ്പോർട്സ് കമന്റേറ്ററായ ശ്രീ ഹാരിസ് നെന്മേനിയുടെ വിശകലനം കേൾക്കാം.

48 ടീമുകളിൽ തുടങ്ങിയ ലോക കിരീടത്തിലേക്കുള്ള പടയോട്ടം രണ്ട് ടീമുകളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. സ്പെയിനും അർജന്റീനയും. അതെ, ലോക ഫുട്ബോളിന്റെ രാജകിരീടം തേടിയുള്ള പോരാട്ടത്തിൽ ഈ ടീമുകൾ പരസ്പരം കൊമ്പുകോർക്കും. നിർണായകമായ സെമി പോരാട്ടങ്ങളിൽ സ്പെയിൻ ഫ്രാൻസിനെയും അർജന്റീന ഇംഗ്ലണ്ടിനെയും നിഷ്പ്രഭമാക്കിയപ്പോൾ അരങ്ങൊരുങ്ങുന്നത് മറ്റൊരു ആവേശ ഫൈനലിൽ. രണ്ട് സെമിഫൈനലുകളിലേക്കും വിശദമായി. സ്പെയിൻ ഫ്രാൻസ് ടൂർണമെന്റിൽ ഇതുവരെയും ഇരു ടീമുകളും കാഴ്ചവെച്ച ആധികാരികമായ പ്രകടനം മുഖവിലക്കെടുക്കുമ്പോൾ ഒപ്പത്തിനൊപ്പമുള്ളൊരു മത്സരമാവും കളത്തിലരങ്ങേറുക എന്ന പ്രതീക്ഷയായിരുന്നു ഫുട്ബോൾ ലോകത്തിന്. പക്ഷേ യഥാർത്ഥത്തിൽ സ്പാനിഷ് ആധിപത്യത്തിൽ പുരോഗമിച്ച് സ്പാനിഷ് ആധിപത്യത്തിൽ അവസാനിച്ച ഒരു മത്സരമാണ് ഡല്ലാസ് സ്റ്റേഡിയത്തിൽ അരങ്ങേറിയത്. ലോക ഫുട്ബോളിലെ സമകാലിക കരുത്തരെ ഇരുപകുതികളിലുമായി നേടിയ ഒരു ജോഡി ഗോളുകൾക്ക് തോൽപ്പിച്ച് സ്പെയിനിന് ഫൈനൽ പ്രവേശനം. മുന്നേറ്റക്കാരൻ ഓച്ച്രംബോളും വിങ്ങർ പെഡ്രോ പോറോയും വിജയികൾക്കായി വലതൊട്ടു. മത്സരത്തിന്റെ 9th മിനിറ്റിൽ എതിർ ബോക്സിന്റെ വിളുമ്പിൽ സ്പെയിനിന് ഫ്രീ കിക്ക് ലഭിച്ചുവെങ്കിലും വയേനയുടെ അടി അപകടമുണ്ടാക്കാതെ പറന്നു. 19th മിനിറ്റിൽ ലെമീൻ യമാലിനെ ലൂക്കോ ഡീനെ ഫൗൾ ചെയ്തപ്പോൾ റഫറി പെനാൽറ്റി വിധിച്ചു. ഇക്കടുത്ത ഉസ്രാംബോളിന് പിഴച്ചില്ല. ഫ്രഞ്ച് കീപ്പർ മെഗ്നൻ ശരിയായ ദിശയിൽ തന്നെ ചാടി എങ്കിലും കൃത്യമായ ഉയരത്തിലും വേഗത്തിലും പന്ത് തൊടുത്ത ഉസ്രാംബോൾ അവസരമൊന്നും നൽകിയില്ല. സ്പെയിൻ 1-0. 30th മിനിറ്റിൽ പരിചയസമ്പന്നനായ പ്രതിരോധ പടൻ വില്യം സലീബ പരിക്കേറ്റ് മടങ്ങിയത് ഫ്രാൻസിന് വീണ്ടും പ്രഹരമായി. ഈ ലോകകപ്പിൽ ആദ്യമായി പിന്നിൽ പോകുന്ന അവസരം നേരിടേണ്ടി വന്ന ദിദിയർ ദശാംസിന്റെ ടീം കരുത്തോടെ മടങ്ങിയെത്തുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും അതുണ്ടായില്ല. എംബപ്പെ നിറം മങ്ങി. ഡംബലിനേക്കും ഒലീസയ്ക്കുമൊന്നും സ്പാനിഷ് പ്രതിരോധം ഒരവസരം നൽകിയതുമില്ല. മധ്യനിരയിൽ കളിയുടെ ചുക്കാൻ പിടിച്ച റോഡ്രി ഫ്രഞ്ച് മിഡ്ഫീൽഡർമാർക്കും സ്വാതന്ത്ര്യം അനുവദിച്ചില്ല. 35th മിനിറ്റിൽ ബാർക്കോളയുടെ അടി ലക്ഷ്യത്തിൽ നിന്ന് അകന്നുപോയി. പിന്നാലെ ഓൽമോയും യമാലും പരസ്പരം പന്തുമായി മാറി നടത്തിയ നീക്കത്തിനൊടുവിൽ ഫാബിയൻ റൂയിസിന്റെ ഫിനിഷ് ഫ്രഞ്ചുകാർ കോർണർ വഴങ്ങി രക്ഷപ്പെടുത്തി. 42nd മിനിറ്റിൽ റാബിയോട്ട് തന്ത്രപൂർവ്വം നൽകിയ പന്തുപിടിക്കാൻ എംബപ്പെ കുതിച്ചുവെങ്കിലും പെനാൽറ്റി ബോക്സ് വിട്ട് പറന്നെത്തിയ സ്പാനിഷ് കീപ്പർ സിമോൺ കഷ്ടിച്ച് അപകടമകറ്റി. 1st പകുതിയിൽ കൂടുതൽ ആധികാരികമായി കളിച്ച സ്പെയിൻ തന്നെ 1-0 ലീഡ് നിലനിർത്തി. 2nd പകുതിയിലും സ്പാനിഷ് പ്രതിരോധത്തെ പരീക്ഷിക്കാൻ ഫ്രാൻസിന്റെ പേരുകേട്ട മുന്നേറ്റ നിരക്ക് കഴിഞ്ഞില്ല. സെൻട്രൽ ഡിഫൻഡർ പാർട്ണർഷിപ്പിൽ ലപ്പോർട്ട് കുബാസിദോയം പാറ പോലെ ഉറച്ചുനിന്നപ്പോൾ ഇരുവിങ്ങുകളിലൂടെയും ഊടിക്കളിച്ച കുക്കറേയും പോറോയും സെമിഫൈനലിൽ തങ്ങളുടെ മികച്ച കളി തന്നെ പുറത്തെടുക്കുകയും ചെയ്തു. 58th മിനിറ്റിൽ പെഡ്രോ പോറോ തന്നെ ഫ്രാൻസിന്റെ കഥകഴിച്ച ഗോൾ നേടുകയും ചെയ്തു. ഡാനി ഓൽമോ വീണുകിടന്ന് നൽകിയ പാസുമായി ബോക്സിൽ കടന്ന വിങ്ങർ പോറോ ഗോളിയുമായി മുഖാമുഖം വന്നപ്പോൾ സമചിത്തതയോടെ പന്ത് വലയിലേക്ക് തൂക്കി. സ്പെയിൻ 2-0. 61st മിനിറ്റിൽ ലെമീൻ യമാൽ മനോഹരമായ ഒരു നീക്കത്തിലൂടെ വീണ്ടും പന്ത് എതിർവലയിലെത്തിച്ചുവെങ്കിലും ഓഫ്സൈഡ് വിധിക്കപ്പെട്ടു. 2 ലീഡ് നേടിയിട്ടും പിന്നോക്കം വലയാതെ ആക്രമണമാണ് ഏറ്റവും നല്ല പ്രതിരോധം എന്ന തന്ത്രം പിന്തുടർന്ന സ്പെയിൻ എതിർപാതിയിലേക്ക് പിന്നെയും മുന്നേറ്റം നയിച്ചുകൊണ്ടിരുന്നു. 66th മിനിറ്റിൽ ഒരു ത്രൂ ബോൾ പിടിച്ചെടുത്ത് എംബപ്പെ തകർപ്പൻ അടി തൊടുത്തുവെങ്കിലും പോസ്റ്റിലേക്ക് പോകും മുമ്പേ കുക്കറയ ബ്ലോക്ക് ചെയ്ത് അകറ്റി. പകരക്കാരനായി ഇറങ്ങിയ ഡുയോയുടെയും അടി ഉനൈ സൈമൺ നിർവീര്യമാക്കി. മറുഭാഗത്ത് പിന്നീട് ഗോളൊന്നും പിറന്നില്ലെങ്കിലും നിരന്തരമായി റൈഡുകൾ സംഘടിപ്പിച്ച സ്പെയിൻ ഫ്രഞ്ചുകാരെ ശ്വാസം മുട്ടിച്ചു. പരിക്കു സമയത്ത് 94th മിനിറ്റിലും 96th മിനിറ്റിലും ഉസ്മാൻ ഡെംബലെ നടത്തിയ ശ്രമങ്ങൾ ഉനൈ സൈമൺ നിർവീര്യമാക്കിയതോടെ ഫ്രഞ്ച് പോരാട്ടം അവസാനിച്ചു. ഗോൾ കീപ്പിംഗ്, പ്രതിരോധം, മധ്യനിര, മുന്നേറ്റം തുടങ്ങിയ എല്ലാ മേഖലകളിലും എതിരാളികളെ നിർവീര്യമാക്കിയ കളി പുറത്തെടുത്ത സ്പെയിൻ നേടിയത് അർഹിക്കുന്ന വിജയം തന്നെ. ഫ്രാൻസിന്റെ സുപ്രസിദ്ധമായ മുന്നേറ്റ നിരയെ വരച്ച വരയിൽ നിർത്തിയതിൽ പോറോ, ലപ്പോർട്ട്, കുക്കറയ, കുബാർസി പ്രതിരോധ കൂട്ടുകെട്ടിന് ഒരു മാർക്ക് അധികം നൽകാമെന്ന് മാത്രം. 2-0 വ്യക്തമായ ജയത്തോടെ സ്പെയിൻ ഫൈനലിൽ പ്രവേശിച്ചപ്പോൾ അത് ആ രാജ്യത്തിന്റെ 2nd ഫൈനൽ പ്രവേശനം കൂടിയായി. 2010 ആദ്യ ഫൈനൽ പ്രവേശനത്തിൽ അവർ കിരീടം ഉയർത്തുകയും ചെയ്തിരുന്നു. അർജന്റീന ഇംഗ്ലണ്ട്. കായിക ലോകമേറെ ശ്രദ്ധയോടെ കാത്തിരുന്ന 2nd സെമിഫൈനലിൽ ഒടുവിൽ ജയം അർജന്റീനയ്ക്ക്. കടുത്ത മത്സരത്തിന്റെ സമ്മർദ്ദം അതിജീവിച്ച് ഒടുവിൽ അർജന്റീന ജയിച്ചു കയറുന്നത് 2-1. ഇരു ഗോൾ കീപ്പർമാരും കാര്യമായി പരീക്ഷിക്കപ്പെടാതെ കടന്നുപോയ ആദ്യ പകുതി പരിക്കൻ മട്ടിലുള്ളതായിരുന്നു. 8 ഇംഗ്ലീഷ് കളിക്കാരും 12 അർജന്റീനൻ കളിക്കാരും ഫൗളിന് പിഴ.

മൂളി. രണ്ട് ടീമുകളിലെയും ഓരോ കളിക്കാർ വീതം മഞ്ഞ കാർഡ് കാണുകയും ചെയ്തു. ഫ്രീക്കിക്കുകളിൽ നിന്ന് ഇംഗ്ലണ്ടിന്റെ സ്റ്റോൺസിന്റെയും ജെയിംസിന്റെയും ശ്രമങ്ങൾ എമി മാർട്ടിനസിനെ കാര്യമായ വെല്ലുവിളികൾ ഉണ്ടാക്കിയില്ല. മറുഭാഗത്ത് മാർട്ടിനസിന്റെ അടി പോസ്റ്റിനെ അകന്നുപോയി. 55-ാം മിനിറ്റിൽ ആന്റണി ഗോർഡൻ ഇംഗ്ലണ്ടിനെ മുമ്പിൽ എത്തിച്ചു. മോർഗൻ റോജേഴ്സിന്റെ ക്രോസ് ഗോർഡൻ ലളിതമായി ടാപ്പിൻ ചെയ്തു. 1-0 ഇംഗ്ലണ്ട് മുമ്പിൽ. ഗോൾ വഴങ്ങിയതോടെ കാണാനായത് മറ്റൊരു അർജന്റീനയാണ്. തുടരെ തുടരെ അവർ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ തുടങ്ങി. ഇംഗ്ലണ്ട് ആവട്ടെ പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് പിൻവാങ്ങുകയും ചെയ്തു. 58-ാം മിനിറ്റിൽ സിമിയോണിയുടെ കുതിപ്പിൽ ഗോൾ ഒഴിവാക്കാൻ സ്പെൻസിന്റെ തകർപ്പൻ ടാക്കിൾ. 69-ാം മിനിറ്റിൽ ഗോൺസാലസിന്റെ ഹെഡർ പിക്ഫോർഡ് ഉജ്ജ്വലമായി രക്ഷപ്പെടുത്തുന്നതും കണ്ടു. 75-ാം മിനിറ്റിൽ ഇംഗ്ലണ്ട് ഗോൾ വഴങ്ങുന്നതിൽ കഷ്ടിച്ചു രക്ഷപ്പെട്ടു. മക്കാലിസ്റ്ററിന്റെ ഹെഡർ പോസ്റ്റിൽ തട്ടി മടങ്ങി. 84-ാം മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസിന്റെ അടി പിക്ഫോർഡ് കോർണർ വഴങ്ങി രക്ഷപ്പെടുത്തി. തൊട്ടു പിന്നാലെ കോർണറിനെ തുടർന്ന് മെസ്സിയുടെ പാസിൽ ബോക്സിന് പുറത്തുനിന്നും എൻസോ ഫെർണാണ്ടസിന്റെ തകർപ്പനടി ഗോൾ. 1-1. ഇതിനോടകം തന്നെ പ്രതിരോധം ശക്തിപ്പെടുത്തുക എന്ന തന്ത്രം സ്വീകരിച്ച് മുന്നേറ്റ മധ്യനിരയിൽ നിന്ന് ആളുകളെ പിൻവലിച്ചു കഴിഞ്ഞിരുന്ന ഇംഗ്ലണ്ടിന് പിന്നെ മുന്നോട്ട് കുതിക്കുക ശ്രമകരമായി മാറി. അർജന്റീനയാവട്ടെ ജയത്തിനായി ആഞ്ഞു പൊരുന്നത് തുടരുകയും ചെയ്തു. 92-ാം മിനിറ്റിൽ അർജന്റീനയുടെ വിജയഗോൾ പിറന്നു. വിങ്ങിൽ നിന്നും മെസ്സി ബോക്സിലേക്ക് തൂക്കിയിട്ട സുന്ദരൻ ക്രോസിൽ ഉജ്ജ്വലമായി തലവെച്ച് ലൗത്താരോ മാർട്ടിനസിന്റെ ഫിനിഷ്. ഗോൾ. 2-1. അവസാന ഘട്ടത്തിൽ ഇംഗ്ലണ്ട് കോച്ച് തുഷേൽ ഐവൻ ടോണിയെയും മാർക്കസ് റാഷ്ഫോർഡിനെയും മുന്നേറ്റത്തിലിറക്കി എങ്കിലും അപ്പോഴേക്കും ഏറെ വൈകിപ്പോയിരുന്നു. അവസാന നിമിഷങ്ങളിൽ കളി ഗംഭീരമായി നിയന്ത്രിച്ച അർജന്റീന സമനില വഴങ്ങാതെ ഫൈനൽ പ്രവേശം ഉറപ്പിക്കുകയും ചെയ്തു. ഇനി ലൂസേഴ്സ് ഫൈനലും ഫൈനലും ബാക്കി. ആദ്യം ലൂസേഴ്സ് ഫൈനലിൽ ഫ്രാൻസും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടുന്നു. ഈ മത്സരത്തെ ടീമുകൾ പൂർണ്ണ ഗൌരവത്തോടെ എടുക്കുമോ അതോ ബെഞ്ചിലെ കളിക്കാർക്ക് അവസരം നൽകാൻ പ്രയോജനപ്പെടുത്തുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. ഫൈനൽ ഏതായാലും തകർപ്പനാകുമെന്ന് തീർച്ച. തങ്ങളുടെ ചരിത്രത്തിലെ 2-ാം കിരീടത്തിനായി സ്പെയിനും തുടർച്ചയായി 2-ാം കിരീടത്തിനായി അർജന്റീനയും കളത്തിലിറങ്ങുന്നു. കടുത്ത വെല്ലുവിളികളെ അതിജീവിച്ചാണ് അർജന്റീനയുടെ ഫൈനൽ പ്രവേശം. നോക്കൌട്ട് ഘട്ടത്തിൽ എല്ലാ മത്സരങ്ങളിലും തന്നെ അവർ അവസാന വട്ടത്തിൽ കടുത്ത പോർവീര്യം പുറത്തെടുത്ത് കളികൾ ജയിച്ചു കയറുന്നത് നാം കണ്ടു. കേപ് വർദ്ധക്കെതിരെ, ഈജിപ്തിനെതിരെ, സ്വിറ്റ്സർലാന്റിനെതിരെ, ഒടുവിൽ ഇംഗ്ലണ്ടിനെതിരെയും ഈ പോർവീര്യം തന്നെയാണ് അവരുടെ കരുത്ത്. മറുഭാഗത്ത് സ്പെയിനിന്റെയും വരവ് കടുത്ത മത്സരങ്ങൾ അതിജീവിച്ചു തന്നെയാണ്. പോർച്ചുഗൽ, ബെൽജിയം, പിന്നെ സാക്സാൽ ഫ്രാൻസും. ഫൈനൽ പ്രവേശനത്തിന് മുമ്പ് അവർക്ക് മറികടക്കാനുണ്ടായിരുന്ന കടുമ്പകൾ ചെറുതായിരുന്നില്ല. ഇതുവരെയായി ഒരൊറ്റ ഗോൾ മാത്രം വഴങ്ങിയ പ്രതിരോധമാണ് അവരുടെ കരുത്ത്. ഒപ്പം ഭാവനാശാലികളായ മധ്യ മുന്നേറ്റ നിരയും. അർജന്റീനയുടെ ശക്തി അവരുടെ ക്യാപ്റ്റൻ ലയണൽ മെസ്സിയുടെ സാന്നിധ്യം തന്നെയാണ്. ശൂന്യതയിൽ നിന്നും ഗോളും ഗോളവസരങ്ങളും സൃഷ്ടിച്ച് ഈ വെറ്ററൻ കളിക്കാരൻ പലതവണ ടീമിനെ രക്ഷപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു. ഏതായാലും ഫൈനലിൽ അതർഹിച്ച രണ്ടു ടീമുകൾ തന്നെ ഏറ്റുമുട്ടുമ്പോൾ കാത്തിരിക്കാം നമുക്കൊരു ക്ലാസിക് പോരാട്ടത്തിനായിട്ട്.

ലോകകപ്പ് അതിന്റെ അന്തിമ പോരാട്ടത്തിലേക്ക് കടക്കുമ്പോൾ ചരിത്രത്തിലെ ലോകകപ്പ് പോരാട്ടങ്ങളിൽ ചിലത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ അർജന്റീനയുടെയും സ്പെയിനിന്റെയും ലോകകപ്പ് വിജയങ്ങളുടെ ചരിത്രത്തിലൂടെ ഒന്ന് കണ്ണോടിക്കാം. സ്പോർട്സ് ലേഖകൻ ശ്രീ എ എൻ രവീന്ദ്രദാസ് തയ്യാറാക്കിയ കുറിപ്പ് കേൾക്കാം.

0: മൂന്ന് രാജ്യങ്ങളിലെ 16 വേദികൾ, 48 ടീമുകൾ, 104 മത്സരങ്ങൾ. ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ ലോകകപ്പ് ഫുട്ബോൾ മേളയ്ക്ക് ഈ വാരാന്ത്യത്തിൽ തിരശീല വീഴുകയാണ്. ന്യൂജേഴ്സി മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ ഞായറാഴ്ച ഇന്ത്യൻ സമയം രാത്രി 12:30 പന്തുരുളുന്ന 23-ാം ലോകകപ്പിന്റെ കലാശപ്പോരിലേക്കാണ് ലോകം മുഴുവൻ കണ്ണുനട്ടിരിക്കുന്നത്.
1: 1966 ലോകകപ്പിൽ മാത്രമാണ് ഇതിനു മുൻപ് സ്പെയിൻ അർജന്റീന പോരാട്ടം നടന്നത്. അന്ന് ഗ്രൂപ്പ് മത്സരത്തിൽ അർജന്റീന ജയിച്ചു കയറി. എന്നാൽ 2018 റഷ്യൻ ലോകകപ്പിന് മുന്നോടിയായി നടന്ന സൌഹൃദ മത്സരത്തിൽ ഇവർ തമ്മിൽ അവസാനമായി ഏറ്റുമുട്ടിയപ്പോൾ സ്പെയിൻ 1-0 അര ഡസൻ ഗോളുകൾക്ക് അർജന്റീനയെ തകർത്തു. ഈ ലാറ്റിൻ യൂറോപ്യൻ ശക്തികളുടെ നേർക്കുനേർ അംഗത്തിലെ ഏറ്റവും വലിയ ഗോൾ വ്യത്യാസമാണിത്.
0: വിവിധ ടൂർണമെന്റുകളിലും സൌഹൃദ മത്സരങ്ങളിലുമായി സ്പെയിനും അർജന്റീനയും ഇതുവരെ 14 തവണയാണ്

0: നേർക്കുനേർ വന്നിട്ടുള്ളത്. അതിൽ ആറ് വീതം മത്സരങ്ങളിൽ ഇരുവരും വിജയം നേടിയപ്പോൾ രണ്ടെണ്ണം സമനിലയിൽ കലാശിച്ചു.
1: അർജന്റീന തങ്ങളുടെ നാലാം ലോക കിരീടം ലക്ഷ്യമിട്ടാണ് ഞായറാഴ്ച കളത്തിലിറങ്ങുക. 1937-38 വർഷങ്ങളിൽ ഇറ്റലിയും 1958-62 ബ്രസീലും കൈവരിച്ച തുടർ വിജയത്തിന് ശേഷം ആ രേഖാവലിയിൽ എത്തുന്ന മൂന്നാമത്തെ ടീമായി മാറുക എന്ന ദൌത്യമാണ് ലയണൽ മെസ്സിയും സംഘവും ഏറ്റെടുത്തിട്ടുള്ളത്.
0: അതേസമയം 2010 ആദ്യമായി ലോക ചാമ്പ്യൻ പട്ടം ചൂടിയ ഐബീരിയൻ ശക്തികളായ സ്പെയിൻ തങ്ങളുടെ രണ്ടാം കിരീടമാണ് ലക്ഷ്യമിടുന്നത്. 2008 യൂറോകപ്പിൽ തങ്ങളുടെ ആദ്യ മുത്തം ചാർത്തിയതിന് പിന്നാലെയാണ് അവർ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ലോകകപ്പിൽ ജേതാക്കളായത്. പിന്നാലെ 2012 യൂറോകപ്പും കരസ്ഥമാക്കിയ സ്പെയിൻ അപൂർവ ട്രിപ്പിൾ തികച്ചു. അത്തരമൊരു ചരിത്ര മുഹൂർത്തത്തിനുള്ള അവസരമാണ് എസ്പാനികൾക്ക് ഈ ഫൈനൽ.
1: ഇത്തവണത്തെ ടൂർണമെന്റിൽ ഏറ്റവും അധികം ഗോൾ നേടിയ രാജ്യമാണ് അർജന്റീന, 19 ഗോൾ. അതേസമയം സ്പെയിൻ ആകട്ടെ ഏറ്റവും കുറച്ച് ഗോൾ നേടിയ ടീമും. ഫൈനൽ വരെയുള്ള 7 മത്സരങ്ങളിൽ 6 അവർ ഗോൾ വഴങ്ങിയിട്ടില്ല. പ്രതിഭാസമ്പത്തിലും കളിമികവിലും പോരാട്ട വീര്യത്തിലും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നവർ കൊമ്പുകോർക്കുമ്പോൾ ഇത് ലോകകപ്പിലെ ക്ലാസിക് ഫൈനലായി മാറാം.
0: 2010 ദക്ഷിണാഫ്രിക്ക വേദിയായ 19 പതിപ്പിൽ ലോക ഫുട്ബോളിൽ 8 ചാമ്പ്യനായാണ് സ്പെയിനിന്റെ ഉദയം. അന്ന് ചരിത്രത്തിലേക്ക് സുവർണശോഭയോടെ പേരെഴുതി ചേർക്കാൻ സ്പെയിനിന് 116 മിനിറ്റുകൾ കാത്തിരിക്കേണ്ടി വന്നു.
1: ആഫ്രിക്കൻ വൻകരയിലേക്ക് ആദ്യമായി എത്തിയ ടൂർണമെന്റിലെ മികച്ച ടീം ഒടുവിൽ കാവ്യനീതി എന്നോണം ഫിഫ സ്വർണക്കപ്പിലെത്തിയപ്പോൾ യൊഹാൻ ക്രൈഫിന്റെ പിന്മുറക്കാരായ ഡച്ച് സംഘത്തിന് 3 ഫൈനലിലും കണ്ണീരോടെ മടങ്ങാനായിരുന്നു വിധി.
0: സെമിയിൽ പോലും എത്താതെ മടങ്ങിക്കൊണ്ടിരുന്ന കാളപ്പോരിന്റെ നാട്ടുകാർ ഒടുവിൽ കപ്പുമായി മടങ്ങിപ്പോയതിൽ അതിഭാവുകത്വമൊന്നുമില്ല. ദക്ഷിണാഫ്രിക്കയിലെ സ്റ്റേഡിയങ്ങളിലെ വുവുസലയുടെ മുഴക്കത്തിനും കൊളംബിയക്കാരി ഷക്കീറയുടെ വക്ക വക്ക ദിസ് ടൈം ഫോർ ആഫ്രിക്ക എന്ന അതിമനോഹരമായ ഗാനത്തിനും സ്പെയിനിലെ വീഥികളിൽ വിവ എസ്പാന എന്ന് മൊഴിമാറ്റം നടന്ന ദിവസമായിരുന്നു 2010 ജൂലൈ 11.
1: ജോഹന്നാസ്ബർഗിലെ സോക്കർ സിറ്റി സ്റ്റേഡിയത്തിൽ വിജയ ഗോളിലേക്ക് നിറയൊഴിച്ച ആൻഡ്രെ ഇനിയസ്റ്റയും ആര്യൻ റോബൻ എന്ന നെതർലാൻഡ്സിന്റെ കുതിരയെ പിടിച്ചുകെട്ടിയ ഗോളി ഇഗേർ കസിയസും ആ ഒറ്റ രാത്രി കൊണ്ട് സ്പാനിഷ് ജനതയുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠരായി.
0: 2008 യൂറോപ്യൻ കപ്പ് കയ്യിലേന്തിയ ടീമിനെ നാട്ടിലെ ഫുട്ബോൾ പ്രേമികളെ ഏൽപ്പിച്ച കടമ അവർ നിർവഹിച്ചു. ആ സ്വപ്നം സാക്ഷാത്കരിച്ചു എന്ന ഒറ്റ വാക്യത്തിൽ ഒരു രാജ്യത്തിന്റെ സന്തോഷം മുഴുവൻ പ്രകടിപ്പിച്ചു എൽപേസ് എന്ന ദിനപത്രം.
1: ദക്ഷിണാഫ്രിക്കയിലെ കളിമേടുകളിൽ പ്രതീക്ഷകൾ പലതും തകർന്നു വീണെങ്കിലും കാണികൾക്ക് നിരാശരാകേണ്ടി വന്നില്ല. 2006 ജേതാക്കളായ ഇറ്റലിയും രണ്ടാമന്മാരായ ഫ്രാൻസും ആദ്യ റൌണ്ട് കടക്കാതെ പുറത്തുപോയി. പരിണിത പ്രജ്ഞരായ ഇംഗ്ലണ്ടും ഡീഗോ മറഡോണ പരിശീലകനായ മെസ്സിയുടെ അർജന്റീനയും ജർമ്മനിയുടെ യുവനിരക്ക് മുൻപിൽ അടിയറവ് പറഞ്ഞു. ബ്രസീലാവട്ടെ ക്വാർട്ടർ ഫൈനലിൽ ഹോളണ്ട് ഒരുക്കിയ വാരിക്കുഴിയിൽ വീണുകൊടുത്തു.
0: അതേസമയം അത്ര പകിട്ടില്ലാത്ത ടീമിനെയും കൂട്ടി ദക്ഷിണാഫ്രിക്കയിലെ മൈതാനങ്ങളിലൂടെ ലോകത്തിന്റെ ഹൃദയം കവർന്നെടുത്ത ഡീഗോ ഫോർലാൻ 1930-50 കിരീടമണിഞ്ഞ യുറഗ്വായെ സെമി വരെ എത്തിച്ചു. ടൂർണമെന്റിലെ ഏറ്റവും ഗംഭീരമായ ഗോളുകളിൽ ചിലത് ഈ മുൻനിരക്കാരന്റെ വകയായിരുന്നു.
1: യൂറോപ്പിൽ നിന്ന് അവസാന 8 3 കൂട്ടർ മാത്രം. പക്ഷേ ആദ്യ 3 സ്ഥാനങ്ങളിലും ആ 3 ടീമുകൾ ഇരിപ്പുറപ്പിച്ചു. ബ്രസീലിനും അർജന്റീനയ്ക്കും പകരം തെക്കേ അമേരിക്കയിലെ 3 ശക്തിയായി തിരിച്ചെത്തിയ യുറുഗേ 4 സ്ഥാനത്തെത്തി.
0: സ്പെയിൻ നേടിയ വിജയം അവരുടെ ആരാധകരെ മാത്രമല്ല സർഗാത്മകമായ ഫുട്ബോൾ കളിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും ആഹ്ലാദചിത്തരാക്കി. ആദ്യ മത്സരത്തിൽ സ്വിറ്റ്സർലാൻഡിനോട് തോറ്റുകൊണ്ട് തുടങ്ങിയ സ്പെയിൻ പിന്നീട് അങ്ങോട്ട് ടിക്കി ടാക്ക എന്ന മോഹന കേളി ശൈലിയിലെ വിശ്രുതമായ പാസുകളുടെ മാല കോർത്ത് അവർ എതിരാളികളെ ബന്ധിച്ചു. ഈ ചങ്ങലക്കണ്ണി പൊളിക്കാൻ ഗൃഹപാഠം ചെയ്തു വന്നവരായിരുന്നു ഡച്ചുകാരും. ആ കലാശ പോരാട്ടം അതിന്റെ നാടകീയമായ ശോഭ കൊണ്ട് ലോകത്തെമ്പാടുമുള്ള കോടിക്കണക്കായ കാണികളെ പിടിച്ചിരുത്തി.
1: ഇതാ 2026 ജൂലൈ 19 ചരിത്രം രചിക്കാൻ ഒരു ലോകകപ്പ് ഫൈനൽ കൂടി നമ്മുടെ മുന്നിലെത്തിക്കഴിഞ്ഞു. സ്പെയിനും അർജന്റീനയും തങ്ങളുടെ ആയുധശാലകളെല്ലാം തുറന്നു വെക്കുമ്പോൾ മറ്റൊരു ഉജ്ജ്വല പോരാട്ടത്തിനാവും മെറ്റ്ലൈഫ് സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കുക.
2: ഇനി ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലേക്ക് എല്ലാവരുടെയും കണ്ണുകൾ. ആര് നേടും, ആര് കപ്പുയർത്തും? 50-50 സാധ്യത നിലനിൽക്കുന്ന ടീമുകൾ. ലീഗ് മുതൽ കനൽ വഴികൾ പിന്നിട്ട് തുടർച്ചയായി ഒരു പരാജയം പോലുമില്ലാതെ ഫൈനലിലേക്ക് എത്തിയ രണ്ടു ടീമുകൾ ബലാബലം നിൽക്കുമ്പോൾ വിജയിക്കുന്നത് ഫുട്ബോൾ എന്ന മഹത്തായ വികാരമാണ്. വിസ്മയ നീക്കങ്ങൾക്കൊടുവിൽ ആര് കപ്പ് നേടിയാലും വിജയി ഈ കാൽപന്ത് കളിയാണ്. ഓളപ്പെരുക്കം ഇനി ലോക ചാമ്പ്യനെ അടയാളപ്പെടുത്തിക്കൊണ്ട് വരും അടുത്ത തിങ്കളാഴ്ച.

ലോകകപ്പ് ഓളപ്പെരുക്കം 2026 നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹായം ലക്ഷ്മി പരശുരാമൻ, ജയ് ജോയ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാൽപന്ത് കളിയുടെ ആവേശമുണർത്തുന്ന പ്രത്യേക പരിപാടി ഓളപ്പെരുക്കം.
1: Turn up the good vibes. This is Rainbow from Kochi 107.5. Musically yours.

0: അപ്പോ തിരിച്ചെത്തിയിട്ടുണ്ട് ഞാനും രേഷ്മയും ഓൺ ദി ഗോഡ് റൈറ്റ് മ്യൂസിക്കുമായി കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. അപ്പോ ഒരു ഗ്യാപ്പ് അല്ലെ, ഓളപ്പെരുക്കത്തിന്റെ വിശേഷങ്ങളൊക്കെ കേട്ടു അല്ലെ, ഫിഫ വേൾഡ് കപ്പിന്റെ വിശേഷങ്ങൾ ആവേശം തുടിച്ചുകൊണ്ടാണ് നമ്മൾ തിരിച്ചത്. അപ്പൊ അതിനനുസരിച്ചൊരു അടിപൊളി പാട്ടുമായിരുന്നു അല്ലെ,
1: ശാന്തമീ രാത്രിയിൽ.
0: അപ്പോ ഇനി പറയാനുള്ളത്, വീണ്ടും വിളിച്ചു തുടങ്ങാം, ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ ഓളപ്പെരുക്കത്തിന്റെ ഒരു ഗ്യാപ്പ് കാരണം നമ്മൾ ആ കോളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ വീണ്ടും വിളിച്ചോളൂ, വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുള്ള പരാതി ഒന്നും വേണ്ട, ഒറ്റ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഒരാഴ്ച ഗ്യാപ്പിലായിരിക്കണം വിളിക്കേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ പറയാനായിട്ട്.
1: നമ്പർ ഓർമ്മയുണ്ടല്ലോ, 0484242-8101 ആണ്.
0: 0484-2481 അല്ല, 2-4-2-8-1-0-3
1: പറഞ്ഞില്ലേ, ഓ സോറി.
0: ഞാൻ ദാ വന്നു പോയി, ദാ വന്നു ദേ പോയി.
1: അതെ, കോള് വന്നോണ്ടിരിക്കുന്നുണ്ട്, വിളിക്കുന്നവര് വിളിച്ചോളൂ കേട്ടോ. ദാ കോള് ജസ്റ്റ് റിങ് ചെയ്തു, അപ്പൊ തന്നെ കട്ട് ചെയ്തു തോന്നുന്നുണ്ട്. അപ്പോ വിളിച്ചോണ്ടിരുന്നോളൂ. അപ്പൊ ഇത് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ് കേട്ടോണ്ടിരിക്കുന്നത്.
0: അതെ,
1: അപ്പൊ ഓൺ ദി ഗോയില് വേറെന്തൊക്കെയാണ് വിശേഷം?
0: ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞിട്ടില്ല.
1: അതെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്?
0: എന്തൊക്കെയാണ്?
1: ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണെങ്കിൽ കൂടെ ഇന്ന് പ്രധാനമായിട്ടും ഒരു പ്രത്യേകതയാണുള്ളത് അല്ലേ?
0: അതെ.
1: അപ്പോ
0: വേറൊന്നുമല്ല, എടുത്തു വെച്ചിരുന്ന സാധനം കാണാതെ പോയി, അപ്പൊ ഒന്ന് തപ്പെടുക്കാൻ വേണ്ടി പോയതാണ്. ആർക്കും മനസ്സിലായില്ലല്ലോ അല്ലേ.
1: ഇന്ന് അന്താരാഷ്ട്ര നീതിക്കായുള്ള ദിനമാണല്ലേ?
0: അതെ
1: അതെ, നീതിക്ക് വേണ്ടി ഒരു ദിവസം.
0: അന്താരാഷ്ട്ര നീതിന്യായ ദിനം എന്നാണ് ഈ ദിവസം അറിയപ്പെടുന്നത്, വേൾഡ് ഡേ ഫോർ ഇന്റർനാഷണൽ ജസ്റ്റിസ്.
1: അപ്പൊ ഈ തുടർച്ചയായിട്ട് ഈ വികസിച്ചുകൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥയിലൊക്കെ അംഗീകരിക്കുന്നതിനും അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ദിവസം. അതിന് വേണ്ടിയിട്ട്
0: നെതർലാൻഡ്സിലെ ഹേഗ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് ഈ ദിവസം നമ്മൾ ആചരിക്കുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കും, അതിനെന്തിനാ അങ്ങനെ ഒരു ദിവസം, അല്ലെങ്കിൽ എനിക്ക് വന്നൊരു ഡൗട്ടാണ് ഈ ഒരു ദിവസത്തെ പറ്റി പറഞ്ഞപ്പോ. അപ്പൊ ഇങ്ങനെ ഈ ഒരു ദിവസം, അല്ലെങ്കിൽ ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതി എന്ന് പറയുമ്പോൾ, ക്രിമിനൽ കോടതി എന്ന് പറയുമ്പോൾ, അങ്ങനെ വരുന്ന ക്രിമിനൽ കുറ്റങ്ങൾ അവിടെ ചെന്നിട്ടാണോ പരിഹരിക്കുന്നത് എന്നൊരു സംശയം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ ഇങ്ങനെ തപ്പി തപ്പി തപ്പി പോയപ്പോഴേക്കുമാണ് ജൂലൈ 17, 1998 ഇറ്റലിയിലെ റോമിൽ നടന്ന യു എൻ നയതന്ത്ര സമ്മേളനത്തിൽ വെച്ചാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി സ്ഥാപിക്കുന്നതിനുള്ള ഉടമ്പടി, റോം സ്റ്റാറ്റ്യൂട്ട് അംഗീകരിച്ചത്. അത് റോമിൽ വെച്ചായതുകൊണ്ടായിരുന്നു ആ ഒരു കരാറിന് ആ ഒരു പേര് വന്നത്.
1: അതെ,
0: ഈ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ 2 ജൂലൈ 1 അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചു. അപ്പോഴാണ് എനിക്ക് ഡൗട്ട് വന്നത്, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരുന്ന എല്ലാ കുറ്റങ്ങളും അവിടെ ചെന്നിട്ടാണോ ഇങ്ങനെ കേസുകളൊക്കെ എടുക്കുന്നത്? അതാണ് ഡൗട്ട് വന്നു. അങ്ങനെ പോയപ്പോഴേക്കുമാണ് അതിനുള്ള ഉത്തരം കിട്ടിയത്. ആദ്യം പറയേണ്ട കാര്യം എന്താണ് റോം സ്റ്റാറ്റ്യൂട്ട് എന്നുള്ളതാണ് പറയേണ്ടത്. റോം സ്റ്റാറ്റ്യൂട്ട് എന്നത് ഒരു സ്ഥലത്തിന്റെ പേരൊന്നുമല്ല, പകരം നേരത്തെ പറഞ്ഞതുപോലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി സ്ഥാപിക്കുന്നതിനായി റോമിൽ വെച്ച് ലോകരാജ്യങ്ങൾ എല്ലാവരും ചേർന്ന് ഒപ്പുവെച്ച ഒരു ഉടമ്പടി. അതുകൊണ്ടാണ് ഇതിനെ റോം സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുന്നത്.
1: അപ്പൊ എനിക്ക് തോന്നുന്നു ഈ മനുഷ്യർക്ക് ഇടയിൽ ഉണ്ടാവുന്ന കുറ്റകൃത്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അവബോധത്തെ
0: കുറിച്ച് പറയാം. അതിനു മുമ്പ് ഒരു കോള് വന്നു, കട്ടായി. അപ്പൊ എന്തായാലും കോള് വന്ന ആള് ഒന്നും കൂടി വിളിച്ചോളൂ കേട്ടോ.
1: ആരാണ് ഇങ്ങനെ റിങ് ചെയ്തിട്ട് കട്ട് ചെയ്തോണ്ടിരിക്കുന്നത്?
0: പറ്റിക്കാന്ന് തോന്നുന്നുണ്ട്, പെട്ടെന്ന് എടുത്തോളൂ, സമയം കൊടുക്കരുത്.
1: ഓക്കെ, ആരാണെന്ന് നോക്കാം നമുക്ക്. ഹലോ
2: ഹലോ,
1: ആരാണ്?
2: ഇത് പ്രജീഷ് ആണ്, ആലപ്പുഴ.
0: പ്രജീഷ്, റേഡിയോ വെച്ചിട്ടുണ്ടോ അവിടെ? ഞങ്ങളുടെ ശബ്ദം ഞങ്ങൾ തന്നെ കേൾക്കായിരുന്നു.
2: ശരി, ആദ്യമായിട്ടാ വിളിക്കുന്നത്. ഒരു 12 വർഷമായി റേഡിയോ കേൾക്കാതിരുന്നിട്ട്.
0: അപ്പൊ ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷമാണോ റേഡിയോ കേട്ട് തുടങ്ങിയത്?
2: ഇപ്പൊ ഇന്നലത്തെ നിങ്ങളുടെ പരിപാടി ഇന്നലത്തെട്ടാ ശ്രദ്ധിച്ചത്. അപ്പം
0: ഇന്ന് വിളിച്ചേക്കാന്ന് വിചാരിച്ചു.
2: ഇന്നലെ ട്രൈ ചെയ്തായിരുന്നു, കിട്ടിയില്ല.
0: ഞാൻ എപ്പോഴും പറയാറുണ്ട്, മിക്കവാറും ഞാൻ ഇരിക്കുമ്പോ ഒരുപാട് പുതിയ കോളേഴ്സ് വരും. അപ്പൊ ഞാൻ പറയും, എനിക്കാണ് ഭാഗ്യം ഇവരെയൊക്കെ കിട്ടി സംസാരിക്കാനായിട്ട്.
1: അപ്പൊ എനിക്കും രേഷ്മയ്ക്കുമാണ് അല്ലെ. 12 വർഷം എന്താണ് ഗ്യാപ്പ് എടുക്കാൻ കാരണം?
2: 12

0: ടൈമില് റേഡിയോ എല്ലാരും കേൾക്കുമായിരുന്നല്ലോ ഒരുപാട് പേര്. അപ്പം പിന്നെ അതിനുശേഷം ഈ സോഷ്യൽ മീഡിയ ഇത്രയും
1: സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം കാരണം റേഡിയോ തൽക്കാലത്തേക്ക് ഒന്ന്
0: യുവതലമുറ കൂടുതലും ഇതിലേക്ക് വരുന്നില്ലായിരുന്നു. പിന്നീട് ഇപ്പം കുറച്ച് ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞപ്പോ സ്ഥിരമായിട്ട് കേൾക്കാൻ
1: തുടങ്ങിയിട്ടുണ്ട്. വിളിക്കുന്നത്
2: ആലപ്പുഴ
0: കളിച്ചുമാര.
1: ഓ
2: അപ്പൊ നമ്മള് പറഞ്ഞതൊക്കെ കേട്ടിരുന്നോ? അതായത് ഗെയിമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. കേട്ടില്ല.
1: ഇന്നത്തെ ഗെയിം എന്ന് പറയുന്നത് നമ്മളൊരു പാട്ടിന്റെ ഇടയിലുള്ള ഏതെങ്കിലും വരികളുടെ അക്ഷര കുറച്ച് വേർഡ്സ് പറയും, വാക്കുകള് കോമൺ ആയിട്ടുള്ള വാക്കുകളായിരിക്കും. ഈ വാക്കുകളിൽ നിന്നും ആ പാട്ട് ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം.
2: പാട്ട് കേൾക്കുന്ന ആളാണോ?
0: പഴയ പാട്ടുകൾ കേൾക്കും.
2: പുതിയ പാട്ടുകൾ കേൾക്കാറില്ലേ?
0: പുതിയ ചുരുക്കം പാട്ടുകൾ മാത്രം.
1: എന്നാ നമുക്കൊരു ഇടക്കാലം വെച്ചിട്ടുള്ള പാട്ട് കൊടുക്കാം. പുതിയതും വേണ്ട, തീരെ പഴയതും വേണ്ട. ഓക്കെ പ്രതീക്ഷ, ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു, ആരൊക്കെ ഉണ്ട് വീട്ടില്?
0: വീട്ടില് അച്ഛൻ അമ്മ, അനിയനുണ്ട്, പിന്നെ ഭാര്യ, അനിയന്റെ ഭാര്യ ഉണ്ട്, പിന്നെ ഒരു കുട്ടിയുണ്ട്.
1: കൂട്ടുകുടുംബമാണ്?
0: അതെ.
1: ഓ, ഭയങ്കര സന്തോഷം അത് കേൾക്കുമ്പോ. അപ്പൊ ഉണ്ടല്ലോ, എനിക്ക് ചോദിക്കാനുള്ളതേ, ഇപ്പൊ വീട്ടിലാണോ?
0: അതെ, വീട്ടിലാണ്.
1: ചായയൊക്കെ കുടിച്ചോ?
0: ചായ കുടിച്ചിരിക്കും.
1: എന്താ കഴിച്ചത്?
0: വൈകിട്ട് കഴിച്ചത് ചായ കൂട്ടത്തിൽ പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ല.
1: ഇല്ല, മഴയൊക്കെ അല്ലേ, അപ്പൊ ഞാൻ വിചാരിച്ചിനി വല്ല കപ്പലണ്ടിയോ മിച്ചറോ ഒക്കെ കഴിച്ചിട്ടുണ്ടാവുന്ന. അപ്പൊ എന്തായാലും പാട്ടിലേക്ക് പോയാലോ. ചോദ്യം ഇതാണ്, ഫസ്റ്റ് ക്ലൂ, രണ്ട് ക്ലൂ ആണ് നമ്മൾ പറയുക, അതിൽ ആദ്യത്തെ ക്ലൂയിലേക്ക് കടക്കാണ്. കൈതന്ന് കൂടെ വന്നു.
0: കൈതന്ന് കൂടെ വന്നു,
1: അത് ആ പാട്ടിലെ ഒരു വരിയിലെ ഒരു വേർഡാണ്. അതേത് പാട്ടാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ അടുത്ത ക്ലൂ തരാം. അക്ഷരപ്പൂട്ടുകൾ. പറട്ടെ, കറക്റ്റാണ്.
2: ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയാ, സിമ്പിൾ ആണ് പാട്ട്.
1: രേഷ്മ അതി ഭീകരിയാണ്, ഭയങ്കരിയാണ്.
2: എനിക്ക് കിട്ടി, പക്ഷെ എനിക്ക് മനസ്സിലായില്ല, എന്റെ മുഖം കണ്ടപ്പോ
0: മനസ്സിലായിരുന്നു.
1: എന്നാ ഒരു ക്ലൂ കൂടി തരാം,
2: സിനിമയുടെ പേര്
1: മോഹൻലാലിന്റെ ഫിലിമാണ്. ഇതൊരു സങ്കടപ്പാട്ടാണ്. കൈതന്ന് കൂടെ വന്നു. ഇത് പറയിപ്പിച്ചതാണ് ഞാൻ.
2: അതെ, ഇത്ര ക്ലൂ തന്ന് പറയിപ്പിച്ചതാണ്. പാട്ട് മനസ്സിലായില്ലേ?
0: പിന്നെ
2: അപ്പൊ പാട്ടങ്ങ് പാടിക്കോളൂ.
0: രണ്ടുപേരും
1: പാട്.
0: ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മണ്ടിളക്കൂതിയില്ലേ, കാറ്റും മണ്ടിളക്കൂതിയില്ലേ, ഒരു കാവിന്റെ മുറ്റത്തെ മുല്ല തൊലുത്തില്ലേ, ഞാനൊന്നൊത്തില്ലേ.
1: അടിപൊളി, മതി മതി, ഇത്രയും പറഞ്ഞാ മതി. അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ആദ്യമായിട്ട് വിളിക്കണമെന്നല്ലേ പറഞ്ഞത്? സ്ഥിരം ശ്രോതാവായിരിക്കണം. അതുപോലെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കുകയും ചെയ്യണം. അപ്പൊ നമുക്ക് മോഹൻലാൽ ഫാൻ ആയതുകൊണ്ട് തന്നെ ഈ പാട്ട് തന്നെ കേട്ടാലോ. ഓക്കെ, അപ്പൊ ബൈ, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കാം. താങ്ക്സ് ഫോർ കോളിംഗ്.

0: ഹലോ ഡിയർ, സമയം 6 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ നമുക്കിങ്ങനെ പറയാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു അല്ലേ?
1: അതെ,
0: അന്താരാഷ്ട്ര ക്രിമിനൽ നീതിന്യായ കോടതി
1: അല്ലേ,
0: അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്.
1: അപ്പോഴാണ് പ്രതീക്ഷ കോൾ ചെയ്തത്.
0: അതന്നെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ പറയുന്ന ഈ ഒരു ഹോം സ്റ്റാറ്റ്യൂട്ട് ഇതിന്റെ ആവശ്യം എന്താണ് എന്നായിരുന്നു എനിക്ക് വന്നൊരു ഡൗട്ട് എന്ന് പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ആ ഒരു ഡൗട്ട് വന്നേക്കാം അല്ലെ. നമ്മളുടെ നാട്ടിലെ കോടതികളുണ്ടല്ലോ, പിന്നെ എന്തിനാണ് വേറൊരു കോടതി വേറൊരു സ്ഥലത്ത്? അതിന്റെ ആവശ്യം എന്താണ് എന്ന് നമുക്കൊക്കെ സ്വാഭാവികമായിട്ടും വരുന്നൊരു സംശയമാണ്. അപ്പോ അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു വന്നപ്പോഴേക്കുമാണ് നമ്മള് റോമിൽ വെച്ച് നടന്ന കരാറിനെ കുറിച്ച് പറഞ്ഞത്. അതന്നെ. അപ്പോ അതുമായി ബന്ധപ്പെട്ട ഉടമ്പടി ആയതുകൊണ്ടാണ് അന്താരാഷ്ട്ര നിയമ ഈ ഉടമ്പടിക്ക് ഈ ഒരു പേര് വന്നത് എന്ന് പറഞ്ഞത്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോ എന്താണ് ഈ ഒരു കോടതിയുടെ പ്രാധാന്യം അങ്ങനെ ചോദിക്കുമ്പോൾ അന്താരാഷ്ട്ര നിയമപ്രകാരം കോംപ്ലിമെന്റാരിറ്റി എന്നൊരു തത്വമുണ്ട്. അതായത് ഒരു രാജ്യത്ത് ഇത്തരം കുറ്റകൃത്യങ്ങൾ നടന്നാൽ ആദ്യം ആ രാജ്യത്തെ നിയമവും കോടതിയും നിയമവ്യവസ്ഥകളും ഒക്കെ തന്നെയാണ് ഇടപെടേണ്ടത്. അതിലൊന്നും ഒരു തർക്കമില്ല. പക്ഷേ ചില കേസസിൽ

0: ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ ആ രാജ്യത്തിന് ഇടപെടാൻ പരിധികളുണ്ടാവും. ആ സമയത്താണ്, അത്തരം ഘട്ടത്തിലാണ് നെതർലാൻഡ്സിലെ ഹേഗിലുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇടപെടുന്നത്. അവർ കുറ്റവാളികൾക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും പിടികൂടി ഹേഗിലെ കോടതിയിലെത്തിച്ച് വിചാരണ നടത്തി ശിക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ എക്സാമ്പിളായിട്ട് പറയുന്നത്
1: അവിടെ തന്നെയാണോ ശിക്ഷിക്കുക?
0: അതന്നെ. അതായത് അവരെ ആ ഹേഗില കോടതിയിലേക്ക് കൊണ്ടുവരും, അവിടെ വെച്ച് വിചാരണ നടത്തിയിട്ടാണ് പോകുന്നത്. ഇത്തരം ശിക്ഷിക്കുന്നവരെ പാർപ്പിക്കാൻ പ്രത്യേക രാജ്യാന്തര ജയിലുകളുണ്ട്. അങ്ങനെയുണ്ട്. അപ്പോ അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ, ഉഗാണ്ടയിലെ വിമത നേതാവ് ഡൊമിനിക് ഓങ്വെൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം യുദ്ധക്കുറ്റങ്ങൾ ചെയ്തപ്പോൾ ഉഗാണ്ടൻ സർക്കാരിന് അദ്ദേഹത്തെ പിടികൂടി വിചാരണ ചെയ്യാൻ പ്രായോഗികമായിട്ടുള്ള കുറച്ച് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് ഈ വിഷയം ഈ പറയുന്ന ഐ സി സിക്ക് കൈമാറുകയാണ് ചെയ്തത്. ഐ സി സി ആണ് ഹേഗിലെ വിചാരണ നടത്തുകയും 2021 അദ്ദേഹത്തിന് 25 വർഷത്തെ തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തത്. അപ്പൊ അങ്ങനെ ആദ്യ മുൻഗണന രാജ്യങ്ങളിലെ ശിക്ഷയ്ക്കാണ്. അതിന് എന്തെങ്കിലും ഒരു വിഘാതം വരുമ്പോഴാണ് ഈ കോടതി ഇടപെടുന്നത്.
1: അതെന്താണ്? യുദ്ധ സംബന്ധമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ
0: അല്ല, ചില കേസസില് ആ ഒരു രാജ്യത്തിലെ നീതിപീഠത്തിന് ഇടപെടാൻ ചില പരിധികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് ആ രാജ്യത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള വ്യക്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നിയമ സംവിധാനം എത്രമാത്രം അതിന് പിന്തുണ നൽകുമെന്ന് ചില സംശയങ്ങൾ വരുന്ന സമയത്താണ് ഈ കോടതി ഇടപെടുന്നതെന്നാണ് പറയുന്നത്.
1: ഓക്കെ, എനിക്ക് തോന്നുന്നു 80 രാജ്യങ്ങൾ റോം ഈ ഇത്തരം ഉടമ്പടിക്ക് ഔദ്യോഗികമായിട്ടുള്ള അംഗീകാരം കൊടുത്തിട്ടുണ്ട്
0: അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ.
1: അപ്പൊ എന്താണ് ഈ ദിവസത്തിന്റെ പ്രാധാന്യം എന്ന് ഇനി ആൾക്കാർക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല, എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കഴിഞ്ഞു.
0: അതുപോലെ ഒരു ഇത് കൂടി ഉണ്ടെന്ന്, ഇന്ന് ലോക ഇമോജി ദിനമാണ്.
1: ഓ,
0: അപ്പോ ഇമോജി ദിനത്തെ കുറിച്ച് നമുക്ക് പറയാം. അതിനുമുമ്പ് നമ്മൾ പറഞ്ഞു വന്ന ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ കേൾക്കുന്നവർക്ക് ബോറടി ചില ഒരു പാട്ട്
1: കേട്ടിട്ടുണ്ട്.
0: ഒരു കാര്യം മുന്നോടി പറഞ്ഞോട്ടെ, വിളിക്കേണ്ട നമ്പർ
1: 0484-242-8101 ആണ്. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്. അപ്പൊ നല്ലൊരു ട്രാക്ക്, നമുക്ക് നേരത്തെ കേട്ടിട്ട് മുഴുവനാക്കാതെ പോയ ഒരു ട്രാക്ക് നമുക്ക് ഇപ്പൊ കേൾക്കാം.
0: രേഷ്മയുടെ ഫേവറേറ്റ് ആണ്, അതുകൊണ്ട് ഞാൻ കൊടുക്കും കൊടുക്കും കൊടുക്കും കുറെ നേരം എടുക്കുന്നത് ബഹളം വെക്കുന്നത്.
1: പിടിച്ചോളൂ ട്രാക്ക്.

0: ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. അപ്പോൾ ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ നമ്മൾ ഇങ്ങനെ വണ്ടി ഓടിച്ച് പൊക്കൊണ്ടിരിക്കുമ്പോൾ അതാ ഒരു കോളർ ലൈനിൽ ചേരുന്നു. ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
1: ഹലോ,
0: ഹലോ, നമസ്കാരം. പേര് പറഞ്ഞോളൂ.
1: കേൾക്കുന്നുണ്ടോ?
0: കേൾക്കുന്നുണ്ട്, പേര് പറഞ്ഞോളൂ.
1: ചെറുതായിട്ട് ഇതുണ്ട്, ഡിസ്റ്റർബൻസ് ഉണ്ട്.
0: ഡിസ്റ്റർബൻസ് ഉണ്ട്. ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഈ മഴയുള്ളത് കൊണ്ടേ ചെറിയ ഒരു ലൈനിന് ചെറിയ എന്തൊക്കെയോ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? പേര് പറഞ്ഞോളൂ.
1: ഞാൻ വിളിക്കുന്ന കളമശ്ശേരി എന്നാണ്. ബിജു ആണ്, ഞാൻ ഇടക്ക് വിളിക്കുന്ന ആളാണ്.
0: എനിക്ക് മനസ്സിലായി കുമ്പളത്തേക്ക് പോകുന്ന ആള്.
1: അല്ലല്ല,
0: ആ ബിജു അല്ല, പിന്നെ ഈ ബിജു എങ്ങോടാ പോകുന്നത്?
1: ഞാനൊക്കെ നിങ്ങളൊക്കെ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്.
0: ആണോ? എങ്ങോടാണ് പോകുന്നത്? എവിടെയാണ് ബിജുവിന്റെ വീട്?
1: വീടോ?
0: ആ
1: ആ വീട് കളമശ്ശേരിയിലാണ്.
0: ആ കളമശ്ശേരി തന്നെയാ വർക്ക് ചെയ്യുന്നത്? അവിടെ തന്നെയാണ് വീടും?
1: ഇല്ലില്ല, വർക്ക് ചെയ്യുന്നത് എറണാകുളത്താണ്, ഒരു ജുവല്ലറിലാണ്.
0: പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്റെ വീട്ടിലെത്തിയോ? അപ്പോ
1: വീട്ടിലൊന്നും എത്തിയിട്ടില്ല, എത്തുമ്പോ ഒരു 7 മണിയൊക്കെ
2: ആവും. എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്?
1: യാത്ര കാറിലാണ്.
0: മഴയുള്ള ദിവസങ്ങളിലൊക്കെ കാറിലും പോവും.
1: അതെ. പിന്നെ ഇന്നെന്റെ ഇന്ന് കർക്കിടക ഫസ്റ്റ് ആണല്ലോ.
0: ഓ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇവിടെ വിളിച്ചിട്ട് ഇടക്കിടക്ക് കട്ടായി പോവായിരുന്നു.
1: അതെ.
0: പിന്നെ ജ്വല്ലറിയിൽ എന്നിട്ട് സെയിലൊക്കെ ഉണ്ടോ? ഇപ്പൊ
1: സെയിലൊക്കെ ഉണ്ട്, ഇപ്പൊ അധികം ഒരു ചെറിയൊരു ഇതിലൊക്കെ.
0: ഇനിയിപ്പോ കർക്കിടക ആവുമ്പോ സെയില് കുറയോ?
1: ആ കുറയാറുണ്ട്.
0: ചിങ്ങത്തിലേക്ക് വരണോ അല്ലേ ഇനി കല്യാണങ്ങൾ വരണം?
1: അതെ അതെ അതെ അതെ.
0: പിന്നെ എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷം?
1: വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു.
0: അപ്പൊ
1: ജോലി ചെയ്യുന്നവർക്കെല്ലാരും
0: ഇന്ന് എന്തായിരുന്നു ബർത്ത്ഡേ ആയിട്ട് എന്തെങ്കിലും സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നോ ഓഫീസില്?
1: എല്ലാവർക്കും ഞാൻ വരുന്നു.
2: വീട്ടിലെന്താണ് ഭക്ഷണമൊക്കെ
0: റെഡിയാക്കിയിട്ടുണ്ടോ?
1: അല്ല വീട്ടില്, അല്ല വീട്ടിൽ ചെന്നിട്ടാണ്, നൈറ്റിലായിരിക്കുള്ളൂ.
0: ആഘോഷങ്ങളൊക്കെ നൈറ്റിലാണ്.
1: അങ്ങനെ ആഘോഷമല്ല, ചെറിയ ഒരു ഇത് മാത്രം, അല്ലാതെ ആഘോഷമൊന്നുമില്ല.
0: അത് മതിയല്ലോ, ചെറുതായിട്ട് നമ്മൾ എല്ലാരും കൂടി വീട്ടിലെല്ലാരും കൂടി ചെറുതായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അല്ലേ. കേക്ക് കട്ടിംഗ് ഉണ്ടോ? അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ.
1: ചോദ്യം ഇങ്ങനെ, അധികം ഇങ്ങനെ പഴയതും വേണ്ട, കൂടുതൽ പുതിയതും
0: വേണ്ട. കണ്ടീഷൻസ് ആണ്. അന്നൊരു കാര്യം ചെയ്യാം, അധികം പഴയതും അല്ല പുതിയതും അല്ലാത്തൊരു പാട്ട് നമ്മൾ എപ്പോഴും ഓടുന്ന ഒരു പാട്ടാണ്, ചോരക്കൺമുയൽ.
1: എന്തോ
0: ചോരക്കൺമുയൽ?
1: ഹലോ, വ്യക്തമായിട്ട് കിട്ടുന്നില്ല, ഒന്നുകൂടി ഒന്ന് പറയൂ.
2: ചോരക്കൺമുയൽ.
1: ഒന്നും കിട്ടുന്നില്ല കേട്ടോ, ഒന്നും കേൾക്കുന്നില്ല.
0: ചോരക്കൺമുയൽ
1: കേൾക്കുന്നില്ല, ഇങ്ങനെ ഭയങ്കര ലാഗ് ചെയ്തിട്ട് പോകുന്നുണ്ട്.
0: ചോരക്കൺമുയൽ.
1: ചോരക്കൺമുയൽ.
0: അടുത്ത ക്ലൂ, ആമക്കുറുമ്പൻ എന്ന്.
1: അങ്ങുവാനക്കോണിലെ നല്ല ഉള്ള പാട്ടാണോ?
0: അതന്നെ കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. വല്ലാത്തൊരു സന്തോഷ ആൻസർ പറഞ്ഞപ്പോ അല്ലേ.
2: ബർത്ത്ഡേയും കൂടെ ആണല്ലോ,
0: ബർത്ത്ഡേ ബോയ് ആണ്.
1: ഇന്നേ ഇന്നൊരു പാട്ട് വെച്ചോ, ഇതിങ്ങനെ പറഞ്ഞേന്.
0: ഓ, പാട്ട് വെച്ചാലോ, പറഞ്ഞോ, ഏത് പാട്ടാ വേണ്ടത്?
1: ഇതില്ലേ മറ്റേ ജാനകമ്മിലെ, ജാനകമ്മ ഇപ്പൊ നോക്കാൻ മറ്റേ പോയി എന്ന് പറയുന്നില്ല, എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്, പാട്ട കേൾക്കുന്നുണ്ട് നമ്മൾ എല്ലാ ദിവസവും. അപ്പൊ അതുകൊണ്ട് ജാനകമ്മ പാടിയ സിംഹവാലൻ മേനോനില് ഈ പാട്ടുപോലെ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്.
0: സിംഹവാലൻ മേനോൻ.
1: ആ മേനോൻ.
0: ആ മൂവിയിലെ ഏത് പാട്ടാണ്?
1: ഈ പാട്ടുപോലെ. ഈ പാട്ടുപോലെ
0: പാടിക്കോ, രണ്ടു പേര് പാട്. ബർത്ത്ഡേ കാരനല്ലേ.
2: ഈ പൊന്തൂവലല്ലേ. അത് ഈ പൊന്തൂവൽ എന്നാണ് ജാനകി അമ്മ പാടിയ പാട്ട് അല്ലേ.
0: രണ്ടുപേര് പാടിക്കോ,
1: അതെനിക്കറിയില്ല. വേറെ പാട്ട്
0: അന്ന് വേറെ പാട്ട് പാടിക്കോ.
1: നേരപ്പൊൻ വെയിലൂതിനി നോക്കി ഒരുക്കി തങ്കത്താ.

0: ാലേ പൂവാം കൂറുന്നിനും പൂത്താലേ രാവിൽ തങ്ക നിലാവിൽ അലക്കി ഒരുക്കി മേഘക്കോടി പുന്നാക പെണ്ണിനും പൂങ്കോടി. അതോ
1: ഓ അടിപൊളി അടിപൊളി അടിപൊളി. അപ്പൊ ഇന്ന് എന്തായാലും ഇന്നത്തെ ബർത്ത്ഡേ അങ്ങനെ അടിപൊളിയാക്കി അല്ലേ? ഞങ്ങളുടെ റെയിൻബോ വകയും കൂടി ഒരു ഗിഫ്റ്റ് ആ പറഞ്ഞ പാട്ടും വെച്ചുതരാം. ഓക്കെ, അപ്പൊ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കണം. താങ്ക്സ് ഫോർ കോളിംഗ്.
0: ഓക്കെ,
1: ബൈ ബൈ.
2: ഓക്കെ, ബൈ ബൈ.

0: ദിസ് ഇസ് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു
1: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. അപ്പോ നമ്മൾ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്ക് ഇതാ നമ്മളെ ഒരാൾ വിളിച്ചിട്ടുണ്ട് അല്ലേ.
0: അതെ, കോളർ ഇവിടെ റെഡിയാണ്.
1: യെസ്,
0: ഹലോ.
2: ഹലോ,
0: നമസ്കാരം. പേര് പറഞ്ഞോളൂ.
2: ഞാൻ ശാന്തി ശിവൻ, അമ്പാട്ടുകാവ്.
0: ശാന്തി ശിവൻ, അമ്പാട്ടുകാവ്.
1: അച്ചടിച്ച പോലെയാണല്ലോ പറയണേ പേരൊക്കെ.
0: എനിക്കിത് കേട്ടപ്പോഴേ പെട്ടെന്നില്ലേ, മെട്രോയില് പറയലേ അമ്പാട്ടുകാവ്.
1: മെട്രോ സ്റ്റേഷന്റെ അടുത്താണോ വീട്?
2: റെയിലിനപ്പുറം വരണം, മെട്രോ സ്റ്റേഷൻ അപ്പുറത്ത്.
0: ഓക്കെ
1: ഓക്കെ.
2: എന്താ
1: വീട്ടിലാണോ ഇപ്പോ?
2: ആ, വീട്ടിലാണ്.
0: വീട്ടമ്മയാണോ? ജോലി ചെയ്യുന്നുണ്ടോ? എന്താണ്
2: വീട്ടമ്മ? ഇഷ്ടം പോലെ ജോലി ഉണ്ടെന്നാലും.
0: അത് പിന്നെ പറയണ്ടല്ലോ,
1: ഹ്യൂമർ സെൻസ് ഉള്ള ആളാണല്ലോ.
0: വീട്ടമ്മ ചെയ്യുന്ന അത്രയും ജോലികള് വേറെ ഒരാളും ചെയ്യുന്നുണ്ടാവില്ല.
1: വീട്ടിലാരൊക്കെ ഉണ്ട്?
2: വീട്ടില് ഹസ്ബൻഡും രണ്ട് പിള്ളേരും.
1: രണ്ട് പിള്ളേരും
0: ചെയ്യുന്നു.
2: പിള്ളേര് ഒരാള് ജോലിക്ക് പോകണം, ഒരാള് പഠിക്കാൻ പോണം.
1: വലിയ പിള്ളേരാണ്?
2: ആ, വലിയ പിള്ളേരാണ്. രണ്ടുപേരും ഇപ്പൊ പനിയായിട്ടൂടെ കിടപ്പുണ്ട്.
0: ആണോ? പനി പിടിച്ചോ?
2: ആ.
1: ഓ,
0: അപ്പൊ ഒരു സങ്കട സിറ്റുവേഷൻ ആയിരിക്കും വീട്ടിലല്ലേ. പനിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആകെ
2: എന്നാലും
0: പനിയൊക്കെ പിടിക്കുമ്പോ ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയല്ലേ നമുക്ക്.
2: അവരുടെ അടുത്ത് തന്നെ ഇരിക്കണം, പുറത്തേക്ക് പോണില്ല, ഒന്നിനും പോണില്ല.
0: എത്ര വലിയ മക്കളാണെന്ന് പറഞ്ഞാലും പനി പിടിക്കുമ്പോ അമ്മയുടെ ചോടയാണല്ലേ. പിന്നെ എന്നിട്ട് എന്താണെന്ന്, കഞ്ഞിയാണോ കുടിച്ചത്?
2: ഇന്ന് കഞ്ഞി. അവർക്ക് കഞ്ഞിയല്ല, അപ്പൊ ഞങ്ങളും കഞ്ഞി കുടിച്ചു.
1: കർക്കിടകമായിട്ട് ഇലക്കറികളൊന്നും ഉണ്ടാക്കിയില്ലേ?
2: ആ, തുടങ്ങണ ഒന്നല്ല ആയിട്ടുള്ളു. പിന്നെ എല്ലാവർക്കും പനിയാണ്, ഇതൊക്കെ മാറട്ടെ എന്ന്
1: കരുതി.
0: സകല പച്ചിലകളും ഞാൻ പറിച്ച് കറി വെക്കുന്നാണോ?
1: ആണല്ലേ. അപ്പൊ ആദ്യം വെക്കാൻ പോണേ ഏതല്ലേ ആയിരിക്കും ഇപ്രാവശ്യം?
2: അങ്ങനെയൊന്നുമില്ല, കൈ കിട്ടുന്നനുസരിച്ച് വെക്കും.
1: മുരിങ്ങയില എടുക്കാറുണ്ടോ കർക്കിടകത്തില്?
2: മുരിങ്ങയില നമ്മള്, ഞാൻ എടുക്കും. 3 ദിവസം എടുക്കൂല, പിന്നെ കുഴപ്പമില്ലാന്ന് പറയണ.
1: ആണല്ലേ. ഒരു കട്ട് ഉണ്ടാവും എന്നൊക്കെ പറയൂ അല്ലേ.
2: ആ, 3 ദിവസത്തേക്ക് കട്ടുണ്ടാവും പറയും. ചിലരെടുക്കേയില്ല ഈ മാസം മൊത്തം.
1: ഓക്കെ. അപ്പൊ നമ്മള് ഇന്നത്തെ ഗെയിം കേട്ടായിരുന്നോ?
2: കേട്ടിരുന്നു. അതുകൊണ്ട് അവര് നേരത്തെ പറഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, അതുകൊണ്ടാ വിളിച്ചത്.
0: അതുപോലെ തന്നെ ഒരു ചോദ്യം തരാം. അപ്പോ ഫസ്റ്റ് വേർഡ് കിങ്ങിണി. അടുത്തത് എന്നും ഉറങ്ങിയിടാൻ.
2: എന്നും
0: ഉറങ്ങിയിടാൻ.
2: അയ്യോ, അതാണാവോ.
0: ആ, എന്നും ഉറങ്ങിയിടാൻ ഒന്നും കൂടി പറഞ്ഞു നോക്കിയേ.
2: എന്നും ഉറങ്ങിയിടാൻ.
0: ആ, അതന്നെ.
2: ഒന്നും കൂടി
0: പറഞ്ഞു നോക്ക്.
1: അടിപൊളി, നന്നായി പാടിയല്ലോ.
2: ആ, ഞാൻ ഇടക്ക് വിളിക്കാണ്ട് പിന്നെ യുവർ ചോയ്സിലേക്കൊന്നും 3 മാസം കഴിഞ്ഞ് വിളിക്കാൻ പാടില്ലല്ലോ.
0: അങ്ങനെ
2: വിളിക്കോളൂ. പിന്നെ സവാരിക്ക് 1 മാസം കഴിഞ്ഞ് വിളിച്ചിട്ട്, ഇവർ ചോദിച്ചില്ല ഇപ്പൊ 6 മാസം കഴിഞ്ഞ് വിളിച്ചിട്ട്.
1: റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിന്നോളൂ കേട്ടോ, നല്ല എക്കോ ഉണ്ട്.
2: ആ, ശരി ശരി.
0: അപ്പൊ എന്തായാലും പാട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു പാട്ട് കേട്ടാലോ?
2: ആ, പാട്ട് കേക്കാം.
0: ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കണം.
2: ഓ, ശരി ശരി.
0: ഓക്കെ, ബൈ ബൈ.
2: ഓക്കെ, ബൈ ബൈ.
0: അപ്പൊ മുത്തേ മുത്തേ ചിങ്കിരി മുത്തയാണ് പാടിയിരിക്കുന്നത് അല്ലേ.
1: അതെ.

0: എന്തായാലും മക്കൾ കൂടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ കൃത്യമായിട്ടുള്ള പാട്ടാ കിട്ടിയത്. എന്നും ഉറങ്ങിയിടാൻ ഒരു ചിപ്പിയാണ് ഈ അമ്മ. അപ്പൊ എന്തായാലും ശാന്തി ചേച്ചി വിളിച്ചത് ഒരുപാട് സന്തോഷം. ആ പാട്ടങ്ങൾ കേൾപ്പിച്ചാലോ? അല്ല, ആ പാട്ടെന്ന് പറയുമ്പോ രേഷ്മ ചേട്ടണ്ട എടുത്തു വെച്ചിരിക്കുന്ന പാട്ട് കൂടെ.
1: അപ്പൊ നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.
0: ഓക്കെ.

0: എന്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ. കൊറേ നാളായല്ലേ ഈ പാട്ട് കേട്ടിട്ട്,
1: അതെങ്കിലും ആസ്വദിച്ചിരുന്ന് കേൾക്കുന്നുണ്ട്.
0: അതെ,
1: അപ്പോഴാണ് നമ്മുടെ അടുത്ത കോളർ ഇവിടെ വന്നിട്ടുള്ളത്. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം.
0: ഹലോ
2: ഹലോ
0: ഹലോ, ആരാണ്?
1: ആരാണ്?
2: പറവൂർന്ന് കുമാരി.
1: പറവൂർന്ന്? നോർത്ത് പറവൂര്, സൗത്ത് പറവൂരോ? സൗത്ത് പറവൂര്. നമ്മുടെ പൂത്തോട്ട കഴിഞ്ഞിട്ടുള്ള
2: പറവൂര്.
1: എന്തൊക്കെയാണ് കുമാരി ചേച്ചി വിശേഷങ്ങള്?
2: നല്ല വിശേഷം, മഴയാണ് ഭയങ്കര.
1: പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റിയില്ല? പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റിയില്ല,
2: പുറത്തേക്കില്ല, ഇല്ല, നല്ല മഴയാണ്.
1: കുമാരി ചേച്ചി, ആ റേഡിയോന്റെ സൈഡിൽ നിന്ന് മാറി നിൽക്കാമോ? എന്താണ് പിന്നെ ചെയ്യുന്നത് വീട്ടില്? വീട്ടില് എന്താണ് ചെയ്യുന്നത്? ജോലിക്ക് പോകുന്നുണ്ടോ? എന്താണ് ചെയ്യുന്നതെന്ന്?
2: ഞാൻ ജോലിക്ക് പോകണ്ട, ഞാൻ വീട്ടു പണിക്ക് പോകുന്നുണ്ട്.
1: അടുത്ത് തന്നെയാണോ പോണത്?
2: അല്ല അല്ല, അത്ര പോണത്ര.
0: ബസ്സിലാണോ പോവാറ്?
2: ആ, ബസ്സിന് പോകും.
0: വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്?
2: വീട്ടില് രണ്ട് മക്കള്, രണ്ടാമക്കളാണ്. അപ്പൊ മൂത്തമ്മ മാറി താമസിക്കണം. മൂത്തമ്മന് രണ്ടാം പിള്ളേര്. അവന്റെ മൂത്തമ്മ പ്ലസ് ടുവിന് പഠിക്കാണ്. ഇന്നിപ്പോ 11-ാം ക്ലാസ്സിലേക്ക് ഫുൾ മാർക്കാട് കൂടുമേ.
1: പാസ്സായി? ഓ, ഇന്ന് റിസൾട്ട് വന്നോ?
2: ആ
1: ഓ.

0: അപ്പൊ കൺഗ്രാജുലേഷൻ പറയണോ കേട്ടാ മോനോട്.
1: അങ്ങനെ ഒന്നാം ക്ലാസ് തുടങ്ങി ട്യൂഷൻ ഒന്നും ഇല്ലാണ്ട് എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് ആയിട്ട് വന്ന് പതിനൊന്നാം ക്ലാസ്സിലും
0: നല്ല ഉയരങ്ങളിലേക്ക് എത്തട്ടെ.
1: ഒന്നും പോയിട്ടില്ല.
0: അപ്പൊ എന്തായാലും നല്ല ഉയരങ്ങളിലേക്ക് എത്തട്ടെ മോൻ.
2: ഇഷ്ടമുള്ളതൊക്കെ പഠിപ്പിക്കേ.
1: ഇഷ്ടമുള്ളത് പഠിക്കാം.
2: പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: പിന്നെ ഇളയമോന്റെ രണ്ട് പിള്ളേരത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കണം. ഒരെണ്ണം 9 മാസം പ്രായമായിട്ടുള്ളു.
2: 9 മാസം.
1: മൂത്ത മോന്റെ ഇളയ മകൻ 5ാം ക്ലാസ്സിൽ പഠിക്കണം.
0: ഹലോ ഹലോ കോള് കട്ടായിട്ടുണ്ടായിരുന്നു.
2: അതെ, നമ്മള് വിശേഷമൊക്കെ പറഞ്ഞിങ്ങനെ വന്നതായിരുന്നു. ഗെയിം കളിക്കാൻ പറ്റിയില്ല, അതിനുമുമ്പ് കോള് ഡ്രോപ്പായി.
0: അപ്പൊ എന്തായാലും ഇനി വരുന്ന സോങ് ആ മോന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാ അല്ലേ?
2: അതെ, നല്ല ഫുൾ മാർക്കോട് കൂടി.
0: ട്യൂഷൻ ഒന്നും പോവാതെ സ്വന്തം അധ്വാനത്തില് ഉയർന്ന മാർക്കോടെ എല്ലാ ക്ലാസ്സുകളിലും പാസ്സായി വരുന്ന വന്ന മിടുക്കനാണ്. അപ്പൊ ആ പാട്ട്, ഇനി വരുന്ന പാട്ട് ആ മിടുക്കൻ തന്നെ.
2: ഓക്കെ
0: രേഷ്മ.

0: രേഷ്മ, സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഓൺ ദി ഗോ ഇങ്ങനെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. വിളിക്കുന്ന കോളേഴ്സിന്റെ പലപ്പോഴും നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. അത് ഈ പാട്ടിന്റെ ലെങ്ത് കൂടുമ്പോ ഒരുപാട് സമയം നിങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് പല സമയങ്ങളിലും കോളർ എടുക്കാതിരിക്കുന്നത്.
1: പാട്ട് ഏകദേശം കഴിയാറാവുന്നത് നോക്കിയിട്ട് വിളിച്ചാൽ മതി. അതാകുമ്പോ നമുക്ക് പെട്ടെന്ന് കോൾ
0: എടുക്കാൻ പറ്റും. അപ്പൊ എന്തായാലും അടുത്ത കോളർ ഇവിടെ റെഡിയാണ്. കുറെ നേരമായിട്ട് ലൈനിൽ ഇങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കുന്ന കോളറാണ്. ഹലോ.
2: ഹലോ,
0: നമസ്കാരം.
2: മേഡം, ഞങ്ങളുടെ ഇവിടെ റേഡിയത്തിൽ പണിസർസ് കേട്ടിരിക്ക, ഞങ്ങക്ക് കറണ്ട് പോയി.
0: ഓ, എന്നിട്ട് ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ?
2: ഫോണിന് മാത്രം കേൾക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് പാട്ട് പറഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല, അവരോട് ചോദിച്ചു തന്നെ പറയാൻ.
1: ഫോണില് കേൾക്കാൻ പറ്റണില്ലേ?
2: ഫോണിന് സൗണ്ട് ഇല്ല. ഇവർക്ക് ഇവരോട് ചോദിക്കാൻ വേണ്ടിയാണെങ്കിലും ഫോണിന് സൗണ്ടും ഇല്ല.
0: അല്ല, ഞാൻ പറയുമ്പോ അത് റിപ്പീറ്റ് ചെയ്ത് കൊടുത്താ മതി.
2: അങ്ങനെ കൊടുക്കാൻ പറ്റുന്നു.
0: അപ്പൊ അതുകൊണ്ട്
2: ഇപ്പൊ ഞങ്ങളെ കൊറേ നേരം ഞങ്ങൾ വിളിക്കുന്നുണ്ട്.
0: അല്ല, എത്രയോ പേര് വിളിച്ചിട്ട് കിട്ടാതിരിക്കുന്നുണ്ട്. അപ്പൊ കിട്ടിയത് ഭാഗ്യല്ലേ?
2: ഭാഗ്യാണ്, പക്ഷെ റെഡിറ്റ് കേട്ടേക്കാൻ പറ്റിയില്ല.
1: വിളിക്കണ ആളുടെ പേര് പറഞ്ഞില്ലല്ലോ.
2: നീനു.
0: നീനു നീനു എവിടുന്നാ വിളിക്കുന്നത്?
2: ഞങ്ങള് വാണിയക്കാട്.
0: നോർത്ത് പറവൂര്. കുറച്ച് മുൻപ് സൗത്ത് പറവൂരിൽ നിന്ന് ഒരാള് വിളിച്ചേള്ളൂ. അപ്പൊ നോർത്ത് പറവൂരിൽ നിന്ന് അടുത്ത് നിങ്ങൾ ഇങ്ങനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണോ? വാണിയക്കാട്. എവിടെയാണ് എല്ലാവരും ഒരുമിച്ചെന്ന് പറഞ്ഞപ്പോ എന്ത്, എവിടെയാണ് ജോലി ചെയ്യുന്നത്?
2: ഞങ്ങളിവിടെ ഒരു ചിപ്സിന്റെ കമ്പനിയിലാണ്. അപ്പൊ ഞങ്ങൾക്ക് ഓവർ ടൈം പണിയുണ്ടായി.
0: ഓ ഓ, ഇനി ഓണം വരാൻ പോകുന്നോണ്ട് ചിപ്സിന്റെ ഒക്കെ നല്ല പണിയാണ് അല്ലേ?
2: നല്ല പണി. പിന്നെ ഞായറാഴ്ച ഞങ്ങൾക്ക് ശർക്കര വരട്ടിപ്പണി തുടങ്ങി.
0: ഓ ഓ ഓ, അപ്പൊ തിരക്കായി.
2: കറണ്ട് വന്നപ്പോ
0: കറണ്ട് വരുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ചോദ്യം ചോദിക്കാതെ നീട്ടിക്കൊണ്ടുപോയത്. അപ്പൊ വാണിയക്കാട് നമ്മുടെ നീനു ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ?
2: ആ, റേഡിയോ ഞങ്ങൾക്ക് രാവിലെ 7 മണിക്ക് വന്നുകഴിഞ്ഞാൽ ഞങ്ങൾ പോണ വരെ ഞങ്ങൾ പാട്ട് കേൾക്കലാണ്.
0: ആ, അപ്പൊ എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഹായ് കേട്ടോ. അപ്പൊ ചോദ്യം ചോദിക്കട്ടെ. ഒരു പാട്ടിന്റെ ഇടയിലുള്ള 1-2 വാക്കുകളാണ് ഞാൻ പറയുന്നത്. അത് ഏത് പാട്ടാണ് എന്ന് തിരിച്ചറിഞ്ഞ് പറയണം. കൽക്കണ്ട കുന്നിന്റെ.
1: ഇനി എന്ത് പറയും വിദ്യ? കുഴപ്പമില്ല, സാരില്ല, പറഞ്ഞു കൊടുത്താ മതി. കൽക്കണ്ട കുന്നിന്റെ.
0: കുറച്ച് പഴയ പാട്ടാണ്, ഫേമസ് ആയിട്ടുള്ള പാട്ടാണ് കേട്ടോ. നെല്ലിക്കായ് മണി.
2: കൽക്കണ്ട കുന്നിന്റെ നെല്ലിക്കായ് മണി.
0: ഇത് ഒരുമിച്ചുള്ള വാക്കുകളല്ല, ഒരു പാട്ടിന്റെ പല സ്ഥലങ്ങളിലുള്ള വാക്കുകളാണ്. ഈ കൽക്കണ്ട കുന്നിന്റെ എന്ന് പറയുമ്പോ തന്നെ അത് കിട്ടും. ഒന്ന് പറഞ്ഞു നോക്കിയേ.
2: കൽക്കണ്ട കുന്ന്.
0: നെല്ലിക്കായ് മണി.
1: പറ, അടുത്തിരിക്കണവരൊക്കെ ഒന്ന് പറ, പറഞ്ഞു കൊടുക്ക്.
0: ധൃതി പിടിക്കണ്ട, കറണ്ട് പോയതുകൊണ്ട് നമുക്ക് ചെറിയൊരു സമയപരിധി നീട്ടിത്തരാം. നെല്ലിക്കായ് മണി.
1: അല്ല, കൽക്കണ്ട കുന്നിലെ നെല്ലിക്കായ് മണി അല്ല, കൽക്കണ്ട കുന്നിലെ ഒരു ഒരു ഇത്, അത് കഴിഞ്ഞ് നെല്ലിക്ക.
0: വേറൊരു വരിയിലെ വാക്കാണ് നെല്ലിക്കായ് മണി
2: തരാം.
0: ഇത് കിട്ടും, ഇത് നമ്മള് ആ സമയത്ത് ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് കിട്ടാത്തതാണ്. നെല്ലിക്കായ് മണി തരാം.
2: നെല്ലിക്കായ് മണി തരാം.
0: ജയന്തി ചേച്ചി,
2: വേറെ വരി. നെല്ലിക്കായ് മണി തരാന്ന് വേറെ വരി. പറയേ
1: ജയന്തി ചേച്ചി.
0: ഈ ഓണവുമായി ബന്ധപ്പെട്ട് നമ്മള് കൊറേ കാര്യങ്ങൾ പറയുമ്പോ അതില് ഒരു വാക്കുണ്ട്.
2: ഓണത്തിന്റെ.
0: ഓണത്തിന് നമ്മൾ എന്തൊക്കെ പറയും? ഓണത്തിന് പല സാധനങ്ങളും വരും എന്നൊക്കെ നമ്മള് പറയില്ലേ?
2: പറഞ്ഞോടാ മാഡം.

0: ഇപ്പൊ വന്നാ
1: തൽക്കണ്ട കുന്നിന്റെ മുളർന്നു തൽക്കണ്ട കുന്നിന്റെ മുകളിൽ കാത്തുന്നതണല്
2: ജയന്തി ആരായാലും ജയന്തി ചേച്ചി പാടി എന്തൊരു രസം കേൾക്കാനായിട്ട്.

0: എന്തൊരു സന്തോഷം. അയ്യോ ഒന്ന് ബ്രീത്തൊക്കെ കൺട്രോൾ ചെയ്ത് ശാന്തരായിക്കോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു,
1: നന്നായി പാടിയല്ലോ. ഇതാരും സംസാരിക്കണം, ജയന്തി ചേച്ചിയാണോ?
0: ജയന്തി ചേച്ചിക്ക് സങ്കടം വന്നു പോയോ പെട്ടെന്ന്? സന്തോഷം വന്നിട്ട്. ആ പറഞ്ഞു.
2: അശ്വിൻ കൊച്ചു വന്നിട്ടുണ്ട്.
0: അശ്വിൻ?
2: അശ്വിൻ ഞങ്ങളുടെ മോനാണ് ഇവിടുത്തെ.
1: ആണോ,
0: പുതിയ ആളാണോ?
2: ഇല്ല, ഇവിടെ കൊറേ വർഷമേ തമിഴ്നാട്ടിലുള്ളാണ്. അതിപ്പോ ഞങ്ങള് പറയാനായിട്ട് ഇവിടെ വന്നു.
1: അശ്വിനോട് ഒരു അന്വേഷണം പറയൂട്ടോ.
2: അശ്വിനോട് അന്വേഷണം പറയും.
0: കൂടെയുള്ളവരുടെ പേരൊക്കെ വേണമെങ്കിൽ പറഞ്ഞോളൂ. ജയന്തി ചേച്ചിനെ മാത്രമല്ലേ നമ്മള് പറഞ്ഞോളൂ.
2: ആ പിന്നെ വാസന്തി, ദേവി, അനീഷ, സതി, രേണുക, രജനി, അശ്വിൻ, ഇപ്പൊ ഇവിടെ ഉള്ള ആൾക്കാര്.
0: ഓക്കെ,
1: അപ്പൊ എല്ലാരും ഉഷാറായിട്ട് ജോലിയൊക്കെ ചെയ്ത് ഓണത്തിന് ആളുകൾക്ക് കഴിക്കാനുള്ള ചിപ്സ് ഒക്കെ ഉണ്ടാക്കണം. വലിയ വലിയ കാര്യം ചെയ്യണ ആൾക്കാരാണ് അല്ലേ? പറഞ്ഞപ്പോ മഴയൊക്കെ ആയതുകൊണ്ട് കൊതിയാവണു ശർക്കര വരട്ടി.
0: എന്റെ ഹസ്ബൻഡിന്റെ വീട് നോർത്ത് പറവൂരാണ്.
2: അതെ,
1: ശർക്കര വരട്ടിക്ക്
2: മന്നം.
1: അപ്പൊ എന്തായാലും ശർക്കര വരട്ടി അവിടുന്ന് ആവട്ടെ ഇത്തവണത്തെ ഓണത്തിന്.
2: എന്തായാലും പറഞ്ഞു വെച്ചിട്ട് ഞങ്ങളോട് പറയാൻ പറഞ്ഞാമതിയുടെ മീനും ഉണ്ട്, ജയന്തിയൊക്കെ ഉണ്ട്.
1: എന്തായാലും
2: പറഞ്ഞാ മതി, പേര് പറഞ്ഞാ മതി, ഞങ്ങൾ മേടിച്ച് കൊടുത്തു വിട്ടോളാം.
0: ഒരുപാട് സന്തോഷം. ശരി, മന്നത്ത് വരുമ്പോ നിങ്ങൾ വന്ന് കാണാം.
2: ഹലോ മേഡം.
0: ആ പറഞ്ഞോളൂ.
2: പാട്ട് സ്വർണ്ണമുഖിലെ ജാനകി അമ്മയുടെ.
0: അതാണോ വേണ്ടത്?
2: അതെ അതെ,
0: സ്വർണ്ണമുഖിലെ. അന്ന് പാടിക്കോ രണ്ടുപേരും.

വന്ന ചിരകുകൾ പെരുക്കിയുതു

0: അടിപൊളി അടിപൊളി അടിപൊളി അടിപൊളി, നല്ല ഭംഗിയില് പാടി. അപ്പൊ എന്തായാലും സ്വർണമുകുരി തന്നെ വെച്ച് തരാം. കറണ്ട് വന്നോ? എന്തോ
1: ഹസ്ബൻഡിനോട്
0: ഞങ്ങള് താമസിക്കുന്നത് ഇപ്പൊ തൃപ്പൂണിത്തുറയാണ്. ഞാൻ വന്നിട്ട് വരുമ്പോ വരാം. ഫാത്തിമ ചിപ്സില് വന്നിട്ട് നീതുവിനെയും ജയന്തി ചേച്ചിനെ എല്ലാവരെയും കാണും, വസന്തിനെയും എല്ലാവരും.
1: പോരെ
0: ചിപ്സ് വാങ്ങിക്കാൻ വന്നില്ലെങ്കിൽ നിങ്ങളെ കാണാൻ വരും, അത്
1: മതിയല്ലോ.
0: ഓക്കെ എന്നാ
2: ശരി ശരി അപ്പ ശരി കേട്ടോ,
0: ബൈ ബൈ.

സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്. Only on Rainbow FM 107.5. Stay tuned.

0: മ്യൂസിക്കലി യോഴ്സ് എഫ് എം റെയിൻബോ 107.5. സ്റ്റേ ട്യൂൺഡ്.
1: വെൽക്കം ബാക്ക് ടു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
2: വെൽക്കം ബാക്ക് എന്ന് പറയുമ്പോൾ അടുത്ത കോൾ വന്നിട്ടുണ്ട്.
1: ഹലോ,
2: നമസ്കാരം, ആരാണ്? അശോകൻ. എവിടുന്നാണ്?
1: പള്ളിപ്പുറം, ചേർത്തല.
2: ഓക്കെ, അശോകൻ ചേട്ടാ.

0: ആ മഴയുണ്ടോ ചേർത്തലയില്?
1: ഉച്ചൊന്നും ഉണ്ടായിരുന്നു.
0: ആ ഒരെണ്ണം
1: ഒരു പ്രാവശ്യം മഴ പെയ്തിട്ടുണ്ട്.
0: ഉച്ച ഒന്നുണ്ടായിരുന്നു, ഒരു സിനിമയുടെ ഷോ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ പോലെയാണ്.
1: ഹലോ
0: ഹലോ,
1: ഹലോ,
0: കേൾക്കുന്നുണ്ടോ? അപ്പൊ നമ്മളുടെ പ്രോഗ്രാം ഗെയിം എന്താണെന്ന് കേട്ടിരുന്നോ? ഒരു പാട്ടിന്റെ ഇടയിലുള്ള ഏതെങ്കിലും വാക്കുകൾ പറയും, ആ പാട്ട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കട്ടെ, അടുത്ത ചോദ്യം ചോദിക്കട്ടെ.
2: അപ്പൊ വരി ഇതാണ്, വരി കേട്ടോളൂ.
0: ജാലകവാതിൽ കേൾക്കുന്നുണ്ടോ? ഒന്നാമത്തെ ക്ലൂ ആണ് ജാലകവാതിൽ. രണ്ടാമത്തെ ക്ലൂ, മധുവായി മാറിയതാരെ?
2: അടുത്ത ആരും ഇല്ലേ ചോദിക്കാൻ? അടുത്ത ആരും ഇല്ലേ ചോദിക്കാൻ? അപ്പൊ ചോദിച്ചോ.
0: മധുവായി മാറിയത ചേച്ചി, പേരെന്താണ് പറഞ്ഞോളൂ.
3: പേര് മായ.
0: മായ.
2: അപ്പൊ മായ ചേച്ചി, വരി ഇതാണ്, ജാലകവാതിൽ
0: മധുവായി മാറിയതാരെ?
3: മധുവായി മാറിയതാരെ? എനിക്കറിയാൻ പാട്ട്.
0: അവളുടെ മിഴിയിൽ
2: കരിമഷിയെ. ആദ്യത്തെ ആദ്യത്തെ വരി പറഞ്ഞു.
3: വരമഞ്ഞിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി തുളുമ്പി
2: ഉറങ്ങി.
3: നേരമെങ്കിൽ അതല്ലേ?
2: അതെ അതെ, കറക്റ്റ് ആൻസർ. പഠിക്കോ.
0: പാടാൻ താല്പര്യം ഉണ്ടെങ്കിൽ പാടിക്കോളൂ എന്നാ പറഞ്ഞത്.
3: അയ്യോ, അങ്ങനെയൊന്നും, ഞാൻ ഇപ്പത്തെ ജോലിയിൽ നിന്ന് കേറി വല്ല വരവാണ്.
0: അപ്പോഴാണ് ചേട്ടനൊരു ടാസ്ക് വന്നത് അല്ലേ?
3: അന്നേരാണ് എന്തിലോട്ട് നിങ്ങൾ ഇങ്ങനെ മാറി ഇങ്ങനെ പറയണ, ഞാൻ കേട്ടോണ്ട മുറിയിലോട്ട് കേറി വരുന്നത്. അടുത്ത ആരും ഇല്ലേ എന്ന്.
0: അപ്പോഴേക്കും അടുത്ത ആള് ഓടിയെത്തിയല്ലേ? എവിടെയാ വർക്ക് ചെയ്തത്?
3: അതെ, തവണക്കട വന്ന് പറഞ്ഞ വൈക്കത്ത് ബോട്ട് ചേച്ചി കടക്കില്ലേ അക്കരയിലോട്ട്, സൈക്കത്തോട്ട്. അവിടെ ഒരു ക്രിസ്റ്റലാംഗ്ലിയർ എന്നും പറഞ്ഞൊരു സ്ഥാപനം ഉണ്ട്, ഹോം ഡെലിവറി നടത്തുന്ന.
0: ഓ ഓ ഓ ഓ, അപ്പൊ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ജോലി കഴിഞ്ഞ് വന്നപ്പോ തന്നെ അടുത്ത ജോലി കിട്ടി.
3: ഇങ്ങോട്ട് കേറി വരിയായിരുന്നു മുറിയിലോട്ട്.
0: ഇനി വന്നിട്ട് വീട്ടിലെ ജോലികൾ വേറെ ഉണ്ടോ?
3: വീട്ടില് ജോലി, മകളിവിടെ ഉണ്ട്. മകള് ഇവിടെ ഭർത്താവ് വെളിയിലായതുകൊണ്ട് കൊച്ചിന് ഇവിടെ കേക്കിയ ഞങ്ങള്.
0: ഓ ഓ ഓ, അപ്പൊ അത്യാവശ്യം അമ്മയെ സഹായിച്ചോളൂ,
3: അതെല്ലാം ചെയ്തോളും. പിന്നെ എന്റെ പേരക്കുട്ടി ഇവിടെ ഉണ്ട്, ഒരു 5 വയസ്സായ കുഞ്ഞാണ്, ഞാൻ അതിനൊന്ന്
0: കൊടുത്തോളൂ. ഹലോ, ഓ സുഖാണ്. കുഞ്ഞാവിടെ പേരെന്താണ്? ഓ പാടിക്കോളൂ, പേര് പറഞ്ഞിട്ട് പാടിക്കോളൂ. അങ്കിത അരുൺ. ആ ഇനി അങ്കിത അരുൺ ഒരു പാട്ട്
4: പാടിക്കോളൂ.
0: ഒരു ഉമ്മ തന്നാ മതിയോ ആന്റി? അന്നൊരു ഉമ്മ, ചക്കരുമ്മ. എന്ത് ഭംഗി, എന്ത് ഭംഗിയിലാ കുഞ്ഞു പാടുന്നത്. ഇത് ആരാ പഠിപ്പിച്ചു തന്നേ? അമ്മുമ്മയാണോ? ആ അന്ന് ഈ പാട്ട് കേൾക്കണോ? ഈ പാട്ട് കേൾക്കാട്ടോ. വേറെന്താ വിശേഷം?

0: എന്തോ എന്താ മോനെ? ആർക്ക് വേണ്ടിട്ട്? പപ്പയ്ക്ക് വേണ്ടിട്ടോ? അപ്പൊ അമ്മക്കില്ലേ ഡെഡിക്കേഷൻ? അമ്മക്കുണ്ടോ? ആ പപ്പ എവിടെയാണ്? കുവൈറ്റിലാണോ? ആഹാ, കുഞ്ഞിന്ന് സ്കൂളിൽ പോയിരുന്നോ? ആ എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? ഏത് ക്ലാസ്സിലാ പഠിക്കണത്? ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണോ?
1: നല്ല മിടുക്കിയായിട്ട് പാട്ട് പാടി കേട്ടോ. അപ്പൊ പപ്പയ്ക്ക് വേണ്ടി, അച്ഛന് വേണ്ടി ഈ പാട്ട് നമുക്ക് എന്തായാലും വെച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ സ്കൂളിൽ ചെല്ലുമ്പോ എല്ലാവരോടും പറയണം, ഇന്നലെ റേഡിയോയിൽ വിളിച്ചിട്ട് ഞാൻ പാട്ടൊക്കെ പാടി എന്ന് പറയണം.
0: പാട്ട് പാടി ഒരു ഉമ്മ സമ്മാനവും കിട്ടി, ഇനി എന്ത് വേണം?
1: അപ്പൊ ഇടക്കിടക്ക് അപ്പുപോലെ കൊണ്ട് വിളിപ്പിക്കണം കേട്ടോ.
0: കേക്കണുണ്ടല്ലേ അച്ചായി? അപ്പൊ ഇടക്കിടക്ക് ഇനി അച്ചായെ കൊണ്ട് വിളിപ്പിക്കണം. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നും കൂടെ വിളിക്കാൻ പറയണം അച്ചായോട്.
1: ഓക്കെ ഓക്കെ. അപ്പൊ ഈ പാട്ട് തന്നെ കേൾക്കാം കേട്ടോ.
0: സമ്മാനം അതെ കേട്ടോ, അതെ റേഡിയോയിൽ കൂടെ ഞങ്ങൾ നല്ല ഈ പാട്ട് തന്നെ വെച്ചു തരാൻ പോവാ സമ്മാനമായിട്ട്.
1: ആന്റിയുടെ പേര് രേഷ്മ എന്നും എന്റെ പേര് വിദ്യ എന്നും.
0: ഞങ്ങള് രണ്ട് ആന്റിമാരുണ്ട് ഇവിടെ. ഉണ്ണിമാളൂന്നാണോ?
1: ഉണ്ണിമാളു എന്തോ
0: ഉണ്ണിയാണോ? ഓ, പപ്പയുടെ പേര് ഉണ്ണി എന്നാണല്ലേ. ഓ, അപ്പൊ ഉണ്ണിമാളൂന്നാണ് വിളിക്കണത്. പപ്പയുടെ കുഞ്ഞായതുകൊണ്ടാണല്ലേ ഉണ്ണിമാളൂന്ന് വിളിക്കണേ. ആ അപ്പൊ ഉണ്ണിമാള് കുട്ടിക്ക് വേണ്ടി ഇതാ സമ്മാനമായിട്ട് പാട്ട് കേട്ടോളൂ
2: കേട്ടോ.
0: ഓക്കെ, ടാറ്റാ.
2: ഓക്കെ, താങ്ക് യു.
0: താങ്ക് യു ഉമ്മ. ടാറ്റാ.
2: ടാറ്റാ.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പൊ സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റും 17 സെക്കൻഡും ആയിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഗെയിം കളിക്കാൻ ഇതാ ഒരാൾ റെഡിയാണ്. ഹലോ
1: ഹലോ,
0: ആരാണ്?
1: ഞാൻ റോയി.
2: റോയി എവിടുന്ന വിളിക്കുന്നേ?
1: എളമക്കര.
2: എളമക്കരയിൽ നിന്ന്. ഈ കോള് കണക്ട് ചെയ്യുന്ന സമയത്ത് രേഷ്മിങ്ങിന് ആവേശം കൊള്ളാണ്. ഓ, അടുത്ത ഒരിലെ ഇരയെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പൊ വന്ന് പെട്ടിരിക്കുന്നു. സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ എളമക്കരയില്?
1: നല്ല വിശേഷം.
2: എവിടെയാ വർക്ക് ചെയ്യുന്നത്? അപ്പൊ ഇന്ന് പോയിട്ടില്ല?
1: ഇല്ല, പോയിട്ട് വന്നു.
2: ആ, വൈകുന്നേരം ആയപ്പോഴേക്കും തിരിച്ചു വീട്ടിൽ വന്നതാണ്.
1: തിരിച്ചു വീട്ടിൽ വന്നതാണ്.
2: നൈറ്റ് ഓടാൻ പോവാറുണ്ടോ?
1: എന്തോ,
2: നൈറ്റ് പോവാറുണ്ടോ?
1: ഇല്ല ഇല്ല, 5:30 പോയി
2: തിരിച്ചു വരും. സ്വന്തമായിട്ടാണോ?
1: അതെ, സന്തോഷമാണ്.
2: വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് മോന്റെ മോളുടെ അമ്മ, വൈഫ് ഉണ്ട്.
2: ഇതുണ്ടല്ലോ, റേഡിയോ വെക്കാറുണ്ടോ ഓട്ടോയില്?
1: ഇല്ല,
2: റേഡിയോ വീട്ടില് വരുമ്പോഴേ കേക്കല്ലോ.
1: റേഡിയോ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും.
2: അതാ ചോദിച്ചത്, റേഡിയോ വണ്ടിയിൽ വെക്കാറുണ്ടോ? ചില സമയത്ത് നമ്മൾ ഓട്ടോയിൽ കയറുമ്പോഴേ ഇതുപോലെ ഇങ്ങനെ വെക്കുമ്പോ നമുക്കും കേൾക്കുമ്പോ ഒരു രസമാണല്ലോ. ഏത് എഫ്എം ആയാലും ഇങ്ങനെ ആ പാട്ട് കേട്ട് ഇങ്ങനെ ആസ്വദിച്ച് യാത്ര ചെയ്യാന്ന് പറയുന്ന ഒരു പ്രത്യേക സുഖമാണ്.
1: അതെ,
2: നമ്മൾ എത്ര ടെൻഷനിലാണെങ്കിലും കുറച്ചു ആ പാട്ട് കേൾക്കുമ്പോ അതൊക്കെ മറന്നുപോകും.
1: പലരും ചോദിച്ചിട്ടുണ്ട്.
2: അപ്പൊ എന്തായാലും റോയി ചേട്ടന് ഉള്ള ചോദ്യം ചോദിക്കട്ടെ. അറിയാലോ, ഈ ഗെയിം ആദ്യം തുടങ്ങി കേൾക്കുന്നതാണോ ഈ ഷോ?
1: ഞാൻ ആദ്യം തന്നെ കേൾക്കാണ്.
2: അപ്പോ നമ്മളിപ്പോ ചോദിച്ചോണ്ടിരിക്കുന്നത് ഒരു പാട്ടിന്റെ വരികളുടെ ഇടയിലുള്ള വാക്കുകളായിരിക്കും. അത് കറക്റ്റ് ഓർഡറിലായിരിക്കില്ല ചോദിക്കുക. ഒന്ന് രണ്ട് വാക്കുകൾ നമ്മൾ പറയും, അത് ഏത് പാട്ടാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. എന്തിനും നീയാണ്. നെഞ്ചിലെ നേരാണ്. റേഡിയോന്റെ അടുത്ത് ഇത്തിരി നീ ഇങ്ങനെ ഒന്നോളൂ കേട്ടാ, എക്കോ വരുന്നുണ്ട്.
1: ഒന്നുകൂടി പറഞ്ഞോ.
2: എന്തിനും നീയാണ്.
0: നെഞ്ചില് നേരാണ്. നെഞ്ചിലെ നേരാണ്.
1: നെഞ്ചിലെ നേരാണ്.
2: അധികം പഴക്കമില്ലാത്തൊരു സിനിമ, വളരെ
0: കുറച്ച് പുതിയ പടമാണ്.
2: ക്ലൂ തരാം, മോഹൻലാലിന്റെ മൂവിയാണ്. അടിപൊളി മൂവിയായിരുന്നു. ആ വാക്കുകളൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ കിട്ടും ആ പാട്ട് ഏതാണെന്ന്.
1: തുടരും.
2: എക്സാക്ട്ലി.
0: ആ പാട്ട് ഏതാണ്?
2: ഒരു ക്ലൂ കൂടി തരാം. നമ്മുടെ മുഖത്തുള്ള ഒരു അവയവത്തിന്റെ പേരിലാണ് ആ പാട്ട് തുടങ്ങുന്നത്.
0: തുടരുമാണെന്ന് എങ്ങനെ മനസ്സിലായി?
2: ഇത്രയും ക്ലൂ കൊടുത്തപ്പോ മനസ്സിലായി.
0: മോഹൻലാലാണ് പുതിയതാണെന്ന് പറഞ്ഞപ്പോ അല്ലേ.
1: അങ്ങനെ
0: അപ്പൊ പാട്ട് ഏതായിരിക്കും?

0: തുടരും എന്ന മൂവിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? നമ്മുടെ മുഖത്തുള്ള ഒരു അവയവത്തിന്റെ പേരിലാണ് ഈ പാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഇതില് കൂടുതൽ പറഞ്ഞു എന്ന് ഞാൻ എന്റെ രേഷ്മ ഓടിക്കും.
1: കണ്ണും കിട്ടി പറയട്ടെ, ഉത്തരം പറയട്ടെ.
0: പത്ത് വരെ എണ്ണം. ടിക് ടിക് 1, ടിക് ടിക് 2,
1: ടിക് ടിക് 3,
0: ടിക് ടിക് 4,
1: ടിക് ടിക് 5.
2: കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണ്ണി അതാ
0: കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കളിപ്പൂവേ. ഇതൊക്കെ തന്നെ ഞാൻ ഉദ്ദേശിച്ചതല്ലേ? അതെനിക്ക് തോന്നി ആ സമയത്ത് ആരോ വന്നിട്ട് കറക്റ്റ് ആയിട്ട് കൺമണി
1: ആരാ സഹായിച്ച ആളാരാ?
2: എന്തോ
1: മോളോ?
2: മോളാണ് സഹായിച്ചത്.
0: മോളുടെ പേരെന്താണ്?
2: മോളുടെ പേര് ലിയ.
0: ലിയ, ലിയ കുട്ടി, ആ അച്ഛനെ സഹായിക്കാൻ ഓടി വന്നതാണ്. ഇതാണ് പെൺമക്കളുടെ ഗുണം. ഏത് ഏത് അപകടാവസ്ഥയിലും അച്ഛനെ സംരക്ഷിക്കുന്നവരായിരിക്കും പെൺകുട്ടികള് അല്ലേ? എന്ത് ചെയ്യാണ് ലിയ എന്നല്ലേ പേര് പറഞ്ഞേ? ലിയ എന്ത് ചെയ്യാണ്? എവിടെയാ വർക്ക് ചെയ്തിരുന്നത് അപ്പോ?
3: ഞാൻ നേരത്തെ വർക്ക് ചെയ്ത് വൈറ്റില.
0: അപ്പൊ അവർ നിർത്തിയിട്ട് പുതിയ ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
3: അപ്പൊ
0: എന്തായാലും ഈ പാട്ട് തന്നെ നമുക്ക് കേട്ടാലോ, കൺമണിപ്പൂവേ തന്നെ.
2: ഓക്കെ,
0: ഒരുപാട് സന്തോഷം. ഇതിന്റെ വിലയ്ക്ക് ശേഷം വീണ്ടും വിളിക്കണം.
2: ഓക്കെ, താങ്ക് യു,
0: താങ്ക്സ് ഫോർ കോളിംഗ്.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഞായറാഴ്ച തുടക്കമാകും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിന് സന്ദർശനം കരുത്തുപകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാര സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം 20 തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച ഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം യാഥാർത്ഥ്യമാകാൻ സുരക്ഷിതമായ തൊഴിലിടങ്ങൾ അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി. കേരളത്തിൽ വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കായിക രംഗത്ത് ഉത്തേജക മരുന്നുകളുടെ ഉപയോഗം തടയുന്നതിനായി ദേശീയ ഉത്തേജക വിരുദ്ധ നിയമം 2022, ദേശീയ ഉത്തേജക വിരുദ്ധ ഭേദഗതി നിയമം 2025 എന്നിവ പ്രാബല്യത്തിൽ വന്നു. വാർത്തകൾ വിശദമായി. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാരത്തിന്റെയും വാണിജ്യത്തിന്റെയും കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷനുകൾ നമ്മുടെ പൈതൃകവും സാംസ്കാരിക പ്രൌഢിയും വിളിച്ചോതുന്നവയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക കരകൌശല വിദഗ്ധർ, സ്വയം സഹായ സംഘങ്ങളിലെ വനിതകൾ എന്നിവർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ സ്റ്റേഷനുകൾ വഴി വിൽക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.

0: आती है, महिलाओं के सेल्फ हेल्प ग्रुप्स हैं, उनके उत्पाद स्टेशन पर बिक सके, ऐसी व्यवस्था बनाई गई है। और ये अमृत भारत स्टेशन हमारी विरासत, हमारी धरोहर के दर्शन भी कराते हैं।
1: കേരളത്തിലെ അങ്കമാലി, ചാലക്കുളി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയ്റ്റിംഗ് ഹാളുകൾ, വിപുലമായ പാർക്കിംഗ് സൌകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായ റാമ്പ് എന്നിവയടക്കം വിപുലമായ ആധുനിക സൌകര്യങ്ങളാണ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ചാലക്കുളിയിൽ നടന്ന പരിപാടിയെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഭിസംബോധന ചെയ്തു. കണ്ണൂരിൽ നടന്ന പരിപാടിയിൽ എംപിമാരായ ഷാഫി പറമ്പിൽ, സി സദാനന്ദൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഈ മാസം 19 മുതൽ 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഈ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുടെ ക്ഷണപ്രകാരമാണ് ഔദ്യോഗിക സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയ പടിഞ്ഞാറൻ മേഖലാ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും ഈ സന്ദർശനം കൂടുതൽ കരുത്തു പകരുമെന്നും സിബി ജോർജ് ചൂണ്ടിക്കാട്ടി.
2: The three-nation visits reflects India's growing engagement with Central and Eastern Europe and reaffirms our commitment to strengthening our partnerships with the countries in the region. It also complements India's broader engagement with Europe and the strategic partnership with the European Union.
1: ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജീന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണിത്. പരിസ്ഥിതി സൌഹൃദ യാത്രയും മെച്ചപ്പെട്ട ഗതാഗത കണക്ടിവിറ്റിയും ഉറപ്പുവരുത്താൻ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി

0: ഞായറാഴ്ച സർവകക്ഷി യോഗം ചേരും. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് യോഗത്തിൽ സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. ഈ മാസം 20 മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കും പാസാക്കലിനും പരിഗണിക്കും. തൊഴിലിടങ്ങളിലെ ലൈംഗികാതിക്രമങ്ങൾക്കെതിരെയുള്ള നിയമത്തെക്കുറിച്ച് ദേശീയ വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന ദ്വിദിന ദേശീയ ബോധവൽക്കരണ പരിപാടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. പരിപാടിയെ അഭിസംബോധന ചെയ്ത കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം എന്ന ലക്ഷ്യം കൈവരിക്കാൻ സുരക്ഷിതവും അന്തസ്സുള്ളതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ തൊഴിലിടങ്ങൾ അനിവാര്യമാണെന്ന് പറഞ്ഞു. സുരക്ഷിതമായ തൊഴിൽ സാഹചര്യം ഉറപ്പാക്കുക എന്നത് സർക്കാരുകളുടെയും തൊഴിലുടമകളുടെയും സ്ഥാപനങ്ങളുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് ഇനി 2 ദിവസം കൂടി മാത്രം. മറ്റന്നാൾ രാത്രി 12:30 ലോകം കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടുക. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. ഞായറാഴ്ച പുലർച്ചെ 2:30 ഇംഗ്ലണ്ടും ഫ്രാൻസും ലൂസേഴ്സ് ഫൈനൽ. കായികരംഗത്ത് ഉത്തേജകമരുന്നുകളുടെയും നിയമങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനുമായി ദേശീയ ഉത്തേജക വിരുദ്ധ നിയമം 2022, ദേശീയ ഉത്തേജക വിരുദ്ധ ഭേദഗതി നിയമം 2025 എന്നിവ പ്രാബല്യത്തിൽ വന്നു. രാജ്യാന്തര മാനദണ്ഡങ്ങൾക്കനുസൃതമായി കായിക മത്സരങ്ങളുടെ സുതാര്യത ഉറപ്പാക്കുകയും കായിക താരങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയുമാണ് നിയമനിർമ്മാണത്തിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. കടലിൽ രാജ്യത്തിന്റെ പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്ക് പുറത്തുനിന്ന് മത്സ്യബന്ധനം നടത്താൻ മത്സ്യബന്ധന ബോട്ടുകൾക്ക് അനുമതി നൽകുന്ന കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി പ്രകാരം കേരളത്തിലെ ബോട്ടുകൾക്ക് ലെറ്റർ ഓഫ് ഓതറൈസേഷൻ നൽകി തുടങ്ങി. ആദ്യഘട്ടത്തിൽ കൊല്ലം, കൊച്ചി, മുനമ്പം, ബേപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 4 ബോട്ടുകൾക്കാണ് LOA നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
2: ആഴക്കടൽ മത്സ്യബന്ധനത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക, മത്സ്യസമ്പത്ത് സുസ്ഥിരമായി വിനിയോഗിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കേന്ദ്ര ഗവൺമെന്റ് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ഔദ്യോഗിക അനുമതി പത്രം ഇതാദ്യമായി നൽകിയത്. കഴിഞ്ഞയാഴ്ച ഒഡീഷയിലെ ഭുവനേശ്വറിൽ കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം സംഘടിപ്പിച്ച ചടങ്ങിൽ രാജ്യത്തെ 9 തീരദേശ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് അനുമതി പത്രം വിതരണം ചെയ്തു. കൊല്ലത്തെ ബോട്ടുടമയും ഓൾ കേരള ഫിഷിംഗ് ബോട്ട് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റുമായ പീറ്റർ മക്യാസ് ഉപരാഷ്ട്രപതിയിൽ നിന്നും ചടങ്ങിൽ അനുമതി പത്രം കൈപ്പറ്റി. വിദേശ മത്സ്യബന്ധന യാനങ്ങൾ രാജ്യാന്തര കടൽ മേഖലയിൽ വലിയ തോതിൽ മത്സ്യബന്ധനം നടത്തുമ്പോൾ രാജ്യത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് അനുമതിയിലൂടെ അവസരം ലഭിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
0: കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി ലക്ഷദ്വീപ് തുറമുഖ വകുപ്പ് അറിയിച്ചു. അഗത്തി, കവരത്തി, കൽപ്പേനി, കടമാം, കിൽത്താൻ എന്നീ ദ്വീപുകളിലേക്ക് ആവും ആദ്യഘട്ടത്തിൽ സർവീസുകൾ ആരംഭിക്കുക. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വിലയിരുത്തിയതായി തുറമുഖ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. കേരളത്തിൽ വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിൽ നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. രാജ്യത്തിന്റെ കിഴക്ക്, വടക്ക് കിഴക്കൻ മേഖലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. കേരളം കടുത്ത വൈദ്യുതി ഉപഭോഗ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നടപടികളിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാകൂ എന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. നിലവിലെ സാഹചര്യം മറികടക്കാൻ ജനങ്ങൾ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറച്ച് സർക്കാരുമായി സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. കേരളത്തിൽ 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 2026 മാർച്ചിൽ പരീക്ഷ എഴുതിയ 410,190 പേരിൽ 4,40,722 പേരുടെ ഫലം ലഭ്യമായി. സെർവറിൽ സൈബർ ആക്രമണം നടന്നതിനാൽ വിശദമായ ഫലം വെബ്സൈറ്റുകളിൽ ലഭിക്കാൻ വൈകുമെന്ന് പരീക്ഷാ ചുമതലയുള്ള ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. സിറിയ, കുവൈറ്റ്, ഒമാൻ എന്നിവിടങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇന്ന് തുടർച്ചയായ പ്രത്യാക്രമണങ്ങൾ നടത്തിയതായി റിപ്പോർട്ട്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഓപ്പറേഷൻ നാസർ 2 ഭാഗമായാണ് ഈ ആക്രമണങ്ങൾ നടത്തിയത്. അതേസമയം ഇറാന്റെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളെ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് നേരിടുന്നതായി കുവൈറ്റ് സൈന്യം അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരി

0: ക്വാറന്റൈൻ അഡ്മിനിസ്ട്രേഷൻ. കപ്പലുടമകൾക്കും മാനേജർമാർക്കും റിക്രൂട്ട്മെന്റ് കമ്പനികൾക്കുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഞായറാഴ്ച തുടക്കമാകും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിന് സന്ദർശനം കരുത്തുപകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാര സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം 20 തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച ഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം യാഥാർത്ഥ്യമാകാൻ സുരക്ഷിതമായ തൊഴിലിടങ്ങൾ അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി. കേരളത്തിൽ വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കായികരംഗത്ത് ഉത്തേജക മരുന്നുകളുടെ ഉപഭോഗം തടയുന്നതിനായി ദേശീയ ഉത്തേജക വിരുദ്ധ നിയമം 2022, ദേശീയ ഉത്തേജക വിരുദ്ധ ഭേദഗതി നിയമം 2025 എന്നിവ പ്രാബല്യത്തിൽ വന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: No breaks, no boring. Just your favorite tracks back to back. You are listening to Rainbow FM 107.5. 107.5.

0: അപ്പോൾ ന്യൂസിന് ശേഷം വീണ്ടും നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ഇങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് അടുക്കാനുള്ള സമയമായിക്കൊണ്ടിരിക്കുന്നു. കൂടെയുള്ളത് ഇത്ര സമയം നിങ്ങളോട് കത്തിവെച്ചുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നത് ആരൊക്കെയാണ്?
1: ഞാൻ രേഷ്മയും
0: ഞാൻ വിദ്യയും.
1: അതെ,
0: അപ്പൊ അടുത്തൊരു കോളർ രേഷ്മയോടും വിദ്യയോടും കൂടി ചേരാൻ അടുത്തൊരു കോളർ ഇവിടെ റെഡിയാണ്. ഹലോ.
2: ഹലോ,
0: പേര് അറിഞ്ഞോളൂ.
2: എന്റെ പേര് കൃഷ്ണപ്രിയ.
0: കൃഷ്ണപ്രിയ, എവിടെന്നാ വിളിക്കുന്നത്?
2: ഞാൻ രാമപുരത്തുനിന്ന്.
0: രാമപുരം. എന്ത് ചെയ്യാണ് കൃഷ്ണപ്രിയ?
2: ഞാൻ പഠിക്കുക.
0: ഏത് ക്ലാസ്സിലാണ്?
2: ഞാൻ സെവന്തില്.
0: സെവന്തില്. ചെറിയ ആളാണ്. അപ്പൊ ഇന്ന് പഠിത്തമൊക്കെ കഴിഞ്ഞ് റെയിൻബോ കേട്ടോണ്ടിരിക്കായിരുന്നോ?
2: അതെ.
0: ആരൊക്കെ എന്റെ വീട്ടില്?
2: അമ്മയുണ്ട്, അപ്പായിയുണ്ട്, പാറു അനീത്തിയുണ്ട്.
0: പാറുണ്ട്. അനിയന്റെ പേരെന്താണ്?
2: അനിയന്റെ പേര് അപ്പു.
0: പാറും അപ്പും. പിന്നെ കൃഷ്ണപ്രിയൻ എന്താ വിളിക്കാ? കിച്ചു എന്നോ? കിച്ചു, പാറു, അപ്പു. അപ്പൊ നല്ല കലപില മേളമായിരിക്കും വീട്ടിലല്ലേ? വഴക്കൂടാറുണ്ടോ?
2: ചെറുതായിട്ട് ഞാനും അനീനും വഴക്കൂടാറുണ്ട്.
1: പാറുമായിട്ട് വഴക്കൂടാറില്ല.
2: അവള് പാവാ.
1: പാവ.
0: നിങ്ങൾ രണ്ടുപേരും പാവല്ല,
1: നിങ്ങളാണ് പ്രശ്നക്കാരല്ലേ?
0: ആണോ? കൃഷ്ണപ്രിയ നല്ല പാവമാണ്, അപ്പുവാണ് ഇത്തിരി കുറുമ്പൻ അല്ലേ?
2: അപ്പൊ
0: കൃഷ്ണപ്രിയ നമുക്കൊരു പാട്ട്, പാട്ടിന്റെ കുറച്ച് വരികൾ കേട്ടാലോ? എന്നിട്ട് അത് ഏത് പാട്ടാണ് എന്ന് പറയണം. ഓക്കെ ആണോ? എന്നാ കൃഷ്ണപ്രിയക്ക് ഏത് പാട്ട് കൊടുക്കും?
1: പുതിയ പാട്ട് കൊടുക്കാം.
0: പുതിയ പാട്ട്. എന്നൊരു കാര്യം ചെയ്യാം, ഒരുപാട് പുതിയതിലേക്ക് പോണോ?
1: എന്നാ വേണ്ട, പുതിയ പാട്ടില്ലായിരിക്കും.
0: പുതിയ പാട്ടുണ്ട്, പക്ഷെ അത്രയും പുതിയത് വേണ്ടല്ലോ വെച്ചിട്ടാണ്.
1: കൃഷ്ണപ്രിയ പറയൂ, ഏത് എപ്പോഴത്തെ പാട്ടാണ് വേണ്ടത്? പുതിയ പാട്ട് വേണോ, പഴയ പാട്ട് വേണോ, അതോ ഇടയിലുള്ള പാട്ട് വേണോ?
0: ഇതെന്താ?
1: മിഡില് മതിയോ?
0: മിഡില് മതി.
1: ഓക്കെ, അപ്പൊ കൃഷ്ണപ്രിയ ജനിച്ചതിന് ശേഷമുള്ള പാട്ട് കൊടുക്കണേ. അതായത്
0: 2000.
1: എന്നാണ് കൃഷ്ണപ്രിയ ജനിച്ചത്? ഏത് വർഷമാണ്?
2: 2014
1: അല്ലേ? അതിന് ശേഷമുള്ള പാട്ട് തന്നാലല്ലേ പറയാൻ പറ്റുള്ളൂ. ആണോ? അപ്പൊ ആരെങ്കിലും സഹായിക്കാനുണ്ടോ?
2: അമ്മയുണ്ട്.
1: അമ്മയുണ്ട്, അപ്പൊ പേടിക്കാനില്ല. ഓക്കെ, അപ്പോ അപ്പൊ ദാ പാട്ട്, പാട്ട് പറയട്ടെ.
2: ഓക്കെ, പറഞ്ഞോ.
1: ഓക്കെ,
0: പാട്ട് പറയുമ്പോ
1: അതെ വരി ഇതാണ്.

0: കേൾക്കാമോ? ഹലോ,
1: കേൾക്കാം കേൾക്കാം.
0: ഓക്കെ, വരി കേട്ടോളൂ. കണ്ണ് ചിമ്മാണ്ട്, കണ്ണു ചിമ്മാണ്ട്. അടുത്ത വരി, പെണ്ണൊരുത്തി തേടണതാരെ.
1: ചെമ്പഴുക്കാണോ?
0: അല്ല അല്ല, കേട്ടോളൂ. കണ്ണ് ചിമ്മാണ്ട് പെണ്ണൊരുത്തി തേടണതാരെ.
2: ഒരു കാര്യം ചെയ്യാം, വേറൊരു പാട്ട് കേട്ടെ. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ ആണ്. ചോദിക്കട്ടെ?
1: ചോദിച്ചോ.
2: ചന്ദ്രനെ നോക്കി ഒരു മാളിക കെട്ടാം. ചന്ദ്രനെ നോക്കി ഒരു മാളിക കെട്ടാം. ഹലോ,
1: കേക്കാം.
0: കിട്ടിയോ?
1: കിട്ടിയില്ല.
2: ചന്ദ്രനെ നോക്കി ഒന്ന് പറഞ്ഞു നോക്കി, അപ്പൊ കിട്ടും.
0: രണ്ടും നല്ല എളുപ്പമുള്ള പാട്ടുകളാണ്. ആദ്യം ചോദിച്ചത് കൃഷ്ണപ്രിയ ജനിച്ചതിന് ശേഷമുള്ള പാട്ടാണ്.
1: കിട്ടിയില്ല.
2: കിട്ടിയില്ല,
0: കുഴപ്പമില്ല.
2: ആദ്യത്തെ പാട്ടിന്റെ ആൻസർ പറഞ്ഞോളൂ.
0: അയ്യോ, ആദ്യത്തെ പാട്ട് ഏതാണെന്നറിയോ? ചാർലി എന്ന് പറഞ്ഞ സിനിമ ഇല്ലേ, ചാർലിയിലെ ചുന്ദരിപ്പെണ്ണേ എന്ന് പറഞ്ഞ പാട്ടാണ്. സുന്ദരിപ്പെണ്ണേ കേട്ടിട്ടുണ്ടോ പാട്ട്?
2: രണ്ടാമത്തത് ജുപ്പിറ്റർ മഴ നനയും എന്നുള്ള പാട്ടില്ലേ, അതായിരുന്നു.
0: അത് അതറിയായിരുന്നോ ആ പാട്ട്?
2: ചന്ദ്രനെ നോക്കി
1: രണ്ടാമത്തത്
2: കേട്ടിട്ടേ ഇല്ല. ഹലോ,
0: ജൂപിറ്റർ മഴ നനയാം, ചന്ദ്രനെ നോക്കിയിരിക്കാം. ആ പാട്ട്
1: കേട്ടിട്ടില്ലേ?
0: കൊഴപ്പില്ല, ആലോചിച്ചല്ലോ, മത്സരിച്ചല്ലോ, അതിലാണ് കാര്യം കേട്ടോ.
2: അപ്പൊ അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കണം. ഒരു ഇടവേളയ്ക്ക് ശേഷം, ഒരാഴ്ചക്ക് ശേഷം വിളിച്ചാൽ മതി. അപ്പൊ ആൻസർ പറയാം കേട്ടോ നമുക്ക്.
0: അപ്പൊ നമുക്ക് പുതിയ ഗെയിം ഒക്കെ ആയിട്ട് കേട്ടുമുട്ടാം. ഓക്കെ, ഓക്കെ കൃഷ്ണപ്രിയ, ഓക്കെ. അപ്പൊ കൃഷ്ണപ്രിയയാണ് നമ്മളോടൊപ്പം ചേർന്നത്. കൃഷ്ണപ്രിയക്ക് ആൻസർ പറയാൻ പറ്റിയില്ലെങ്കിൽ നന്നായിട്ട് മത്സരിച്ചു അല്ലെ. അപ്പൊ കൃഷ്ണപ്രിയക്ക് വേണ്ടി
2: ചെറിയ കുട്ടിയായതുകൊണ്ടാണ് രണ്ട് ഓപ്ഷൻ കൊടുത്തു.
0: അതെ, രണ്ട് ഓപ്ഷൻ കൊടുത്തു. സാരില്ല,
2: നമ്മൾ കുറച്ച് ഓവർ തിങ്ക് ചെയ്തുകൊണ്ടാണ്. കുറച്ചുകൂടി ബാക്കിലേക്ക് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു.
0: അതെ, ഇടയിലുള്ള പാട്ട് ചോദിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു സാധാരണ 2014 ജനിക്കുന്ന കുട്ടികൾക്ക്
2: അറിയാൻ പറ്റും, സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കുള്ളൂ. പക്ഷേ കൃഷ്ണപ്രിയ കുറച്ചുകൂടി എനിക്ക് പുറകിലേക്കുള്ള പാട്ടുകളൊക്കെ കേട്ട് ആസ്വദിക്കുന്ന കൂട്ടത്തിലാണ്.
0: പിന്നെ മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞ ഇടയിൽ വെച്ച് നിർത്തിയായിരുന്നു അല്ലെ, ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകതയെ കുറിച്ച്. ഇന്നത്തെ ദിവസം നമ്മളിപ്പോ കൃഷ്ണപ്രിയോട് സംസാരിച്ചപ്പോഴാണ്, ഒരു ജെൻ ആൽഫ ജനറേഷനിലെ ആളായിട്ടൊക്കെ സംസാരിച്ചപ്പോഴാണ് നമ്മൾ
2: ആലോചിക്കുന്നത്.
0: അതെ, നമ്മള് ഇമോജീസ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ആളുകളാണ് അല്ലെ. നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജസിലും നമ്മുടെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ത്രെഡിലാണെങ്കിലും ഒക്കെ നമ്മള് കുറച്ച് ഇമോജീസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെ ഇമോജീസ് യൂസ് ചെയ്യുന്ന നമുക്ക് വേണ്ടിയുള്ള ഒരു ദിവസമാണ് ഇന്ന്
2: അല്ലെ. July 17 എന്ന് പറയുന്നത് ഡിജിറ്റൽ ലോകത്തെ നമ്മുടെ ആശയവിനിമയം എളുപ്പമാക്കുന്ന ഇമോജികളെ അതുമായി ബന്ധപ്പെട്ട ദിവസമാണ്. ലോക ഇമോജി ദിനമായിട്ടാണ് അറിയപ്പെടുന്നത്.
0: ഞാൻ ചോദിക്കട്ടെ വിദ്യ, ഏത് ഇമോജിയാണ് കൂടുതൽ യൂസ് ചെയ്യാറ്?
2: ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറ് വെറുതെ ഒരു ചെറിയ പല്ല് പുറത്ത് കാണിക്കാത്തൊരു സ്മൈലി ഇല്ലേ, അതാണ് കൂടുതൽ യൂസ് ചെയ്യാറ്.
0: ഞാനിങ്ങനെ ഹഗ് ചെയ്യണ ഒരു ഇമോജി ഇല്ലേ, അതാണ് എപ്പോഴും. പിന്നെ എനിക്കൊരു നീല ഹൃദയമുണ്ട്, ഞാൻ ആ നീല
2: ഹൃദയം
0: എപ്പോഴും ഞാൻ ഹാർട്ട് ഇടാം. നീല നീല ഹാർട്ടാണ് ഞാൻ ഇടാം. ഈ അടുത്താണ് ഞാൻ അറിഞ്ഞത് ഇതിനൊക്കെ അർത്ഥമുണ്ട്. അതായത് ഈ നീല ഹൃദയത്തിന് വരെ അർത്ഥമുണ്ട്, നീല ഹൃദയത്തിന് അർത്ഥമുണ്ട്, പിങ്ക് ഹൃദയത്തിന് അർത്ഥമുണ്ട്.
2: വാട്സപ്പ് ഒക്കെ വന്ന് കുറച്ച് കഴിഞ്ഞ് ഇമോജീസ് ഒക്കെ ഇങ്ങനെ പോപ്പുലർ ആയ സമയത്ത് ഞാനൊക്കെ ഇമോജീസ് ഇടുന്നേക്കാളും ഒരു അർത്ഥം നോക്കുമായിരുന്നു.
0: ആണോ? ഓക്കെ, ഞാൻ
2: പിന്നീട് മനസ്സിലായി അത് ആ ഒരു തുടക്കത്തിന്റെ സമയത്ത് മാത്രമാണ് നമുക്ക് ആ ഒരു

0: ഫീലിങ്സ് ഒക്കെ വരുള്ളൂ. അതിനുശേഷം കയ്യിൽ കിട്ടുന്ന എന്താണോ അതാണ് അപ്പുറത്തെ ഇമോജി.
1: പക്ഷെ നമ്മള് ഞാനൊന്ന് ഇമോജിയുടെ അർത്ഥമൊന്നും നോക്കാതെ ഇമോജി ഇട്ടിരുന്ന ആളാട്ടോ. കുറെ കഴിഞ്ഞ് ഇതിനൊക്കെ അർത്ഥം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് പിന്നെ നോക്കാൻ തുടങ്ങിയത്. മറ്റേ കരയണ പോലത്തെ ഒരു ഇമോജി, പിന്നെ ചിരിച്ചിട്ട് കരയണ ഒരു ഇമോജി, നമ്മൾ സങ്കടത്തിനൊക്കെ ചിലപ്പോ അതൊക്കെ ഇട്ടേ, അത് ഫേസ് വ്യത്യാസ ഓഫ് ജോയ് എന്നുള്ള സാധനമൊക്കെയാണ്. അങ്ങനെയൊക്കെ കുറെ അബദ്ധങ്ങളൊക്കെ
0: ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ കുറച്ചും കൂടി ഇങ്ങനെ ഒരു പോപ്പുലർ ആയ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു കൊറോണ സമയത്തൊക്കെ ആയിരിക്കും.

0: പിന്നെ അത് വിട്ടു.
1: പിന്നെ വേറൊരു കാര്യമുണ്ട്, വേർഡ്സ് കൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും പിക്ചേഴ്സ് ഉണ്ട് അല്ലെ, വായിക്കാൻ അറിയാത്ത ആളുകളുണ്ടാവും.
0: പിന്നെ ഒരു പഠനം പറയുന്നത് ഇപ്പൊ ഒരു നമ്മളിങ്ങനെ ജെൻസി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമല്ലോ, അപ്പൊ ഓരോരുത്തരും ചെയ്യുന്ന ഇമോജികൾക്ക് വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ പറയുന്ന ടൈപ്പ് ചെയ്യുന്ന മെസ്സേജുകൾ അതിനനുസരിച്ച് മാറും എന്നാണ് പറയുന്നത്. ഇപ്പൊ എന്റെയൊക്കെ ജനറേഷൻ ആണെങ്കിൽ മിക്കവാറും കാര്യം വിശദമായിട്ട് പറയും, പക്ഷെ അതല്ല ഒരു ജെൻസിയോടാണ് അത് ചോദിക്കുന്നതെങ്കിൽ കൃത്യമായിട്ടുള്ള ആൻസർ അല്ലെങ്കിൽ ഒരു ഇമോജി ആയിരിക്കും അവർ തരാന്ന് പറയുന്നത്. അതായത് സംസാരം വളരെ കുറവാണ്, അവർക്ക്
1: കോഡ് ഭാഷകളൊക്കെ അങ്ങനത്തെ കുറെ ജെൻസി പുതിയ സാധനങ്ങൾ ഉണ്ടല്ലോ, ഐ ഡോണ്ട് നോ. നമ്മളാണെങ്കിൽ ഐ ഡി ഓ എൻ ടി ഒക്കെ അടിച്ച്
0: തെറ്റിയോ,
1: അതെ ഇപ്പൊ അതിനൊക്കെ ഇമോജീസ് ഉണ്ടാവുമായിരിക്കും. ഐ ഡോണ്ട് നോ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്ന ഒരു ഇമോജി ഇല്ലേ, കൈ ഇങ്ങനെ മലക്കത്തോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇപ്പൊ ഉണ്ട്. അപ്പൊ എന്തായാലും ജനറേഷൻസിനെയൊക്കെ ഒരുപാട്, എല്ലാ ജനറേഷൻസിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇമോജികൾക്ക് വേണ്ടിയുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന് ജൂലൈ 17 അല്ലെ.
0: ഇമോജി ഉണ്ടല്ലോ ഈ ഒരു ദിവസം, ആപ്പിളിന്റെ കലണ്ടർ ഇമോജിയിൽ കാണിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ഇമോജി ഉണ്ട്, അതാണ് അതുകൊണ്ടാണ് ആ കാണിക്കുന്നത്. ജൂലൈ 17 എന്ന് പറയുന്നതാണ് ആ കാണിക്കുന്ന ഡേറ്റ്.
1: ഓഹോ,
0: ആപ്പിളിന്റെ കലണ്ടർ ഇമോജിയിൽ കാണിക്കുന്ന ഡേറ്റ് അതാണ് നമ്മൾ ഈ ദിവസം തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്നാണ് പറയപ്പെടുന്നത്.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് വിശേഷങ്ങളായി, ഇനി നമുക്ക് പാട്ട് ബ്രേക്കിനുള്ള സമയമായല്ലേ.
0: അത് തന്നെ,
1: അപ്പൊ നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. ദാ കേട്ടോളൂ.

0: ഹലോ
1: പോയോ?
0: ഹലോ
1: ഹലോ, കമ്പിളി പുതപ്പ് കമ്പിളി പുതപ്പ്.
0: ഹലോ. അയ്യോ, അനുവായിരുന്നു വിളിച്ചത് കേട്ടോ. അപ്പൊ അനുവിനായിരുന്നു ലാസ്റ്റ് കോളർ ആവാനുള്ള വിധി, പക്ഷേ എന്തോ ഡിസ്കണക്ട് ആയി. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പോ സമയം, നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി അല്ലേ. ഒരു പാട്ടോടുകൂടി നമ്മള് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എന്താണ് പറയാനുള്ളത്?
1: ഒരുപാട് കോളേഴ്സ് നമുക്ക് വന്നു, ഒരുപാട് കോളേഴ്സിനോട് സംസാരിക്കാൻ പറ്റി, ഒരുപാട് പേരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ പറ്റി അല്ലേ. നമ്മളെ നോർത്ത് പറമ്പിൽ നിന്നൊക്കെ വിളിച്ച ചേച്ചിമാര്, അപ്പൊ അവരുടെയൊക്കെ സന്തോഷം അത് വല്ലാത്തൊരു വൈബായിരുന്നു അല്ലേ. അപ്പൊ അങ്ങനെ ഒരുപാട് പേരുടെ സന്തോഷത്തിലൊക്കെ പങ്കുചേരാൻ പറ്റി, ഒരുപാട് പേരുടെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റി, ഉത്തരങ്ങൾ പറയുന്നത് കേൾക്കാൻ പറ്റി, അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ. അപ്പൊ പിന്നെയും കോളുകൾ വരുന്നുണ്ട്, പക്ഷെ സമയം അതിക്രമിച്ചിരിക്കുന്നു, അതുകൊണ്ട് തന്നെ കോളുകൾ ഇനി എടുക്കാൻ പറ്റില്ല. ഇനിയും കോളുകൾ വിളിക്കാനുള്ള സമയമുണ്ട്. 10 മണി മുതൽ 11 മണി വരെ അരികെ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും വിളിക്കാവുന്നതാണ്. അപ്പോ ഈ കോളേഴ്സിന് ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇത്ര നേരം നമ്മുടെ പരിപാടി 5 മണി മുതൽ 8 മണി വരെ നമ്മൾ ഇങ്ങനെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും, കേട്ടുകൊണ്ടിരുന്നവർക്കും വിളിച്ചുകൊണ്ടിരുന്നവർക്കും ഒരുപാട് ഒരുപാട് ഒരുപാട് സ്നേഹവും സന്തോഷവും. അതന്നെ,
0: അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ നമ്മൾ ഇന്നത്തെ സെഗ്മെന്റ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യേണ്ടതുള്ളത് കൊണ്ടാണ് നമ്മള് അവസാനിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും
1: ഇത്ര നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർജെ വിദ്യ,
0: ഞാൻ രേഷ്മ.
1: വീണ്ടും കേട്ടുമുട്ടാം ഒരിടവേളക്ക് ശേഷം.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 54 മിനിറ്റും 39 സെക്കൻഡും ആയിട്ടിരിക്കുമ്പോൾ നമ്മളോടൊപ്പം നമ്മുടെ ലാസ്റ്റ് കോളർ അല്ലെ, ഇന്നത്തെ ലാസ്റ്റ് കോളർ ലൈനിലുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ്എം കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഞായറാഴ്ച തുടക്കമാകും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിന് സന്ദർശനം കരുത്തു പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാര സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകൾ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം 20 തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച ഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം യാഥാർത്ഥ്യമാകാൻ സുരക്ഷിതമായ തൊഴിലിടങ്ങൾ അനിവാര്യമാണ് എന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ദീർഘകാല നടപടികളിലൂടെ മാത്രമേ സാധിക്കൂവെന്ന് മന്ത്രി സണ്ണി ജോസഫ്. നിലവിലെ സാഹചര്യം മറികടക്കാൻ ജനങ്ങൾ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറച്ച് സർക്കാരുമായി സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ന്യൂഡൽഹിയിൽ സമാപിച്ചു. 130 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു. കേന്ദ്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം മന്ത്രാലയത്തിന്റെ റാമ്പ് പദ്ധതിയുടെ ഭാഗമായ ദ്വിദിന സെക്ടർ സ്പെസിഫിക് പരിശീലന പരിപാടിക്ക് കോഴിക്കോട് തുടക്കമായി. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിലാദ്യമായി ചർമ്മം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കി. അപകടത്തിൽപ്പെട്ട് ചികിത്സയിലിരിക്കെ മരിച്ച പത്തനംതിട്ട സ്വദേശി ആഷിക് വിജയന്റെ ചർമ്മമാണ് ദാനം ചെയ്തത്. വാർത്തകൾ പൂർണ്ണമായി, നമസ്കാരം. ന്യൂസ് റെയിൻബോ.
2: Rock with Rainbow.

0: മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്. ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാര സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകൾ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം യാഥാർത്ഥ്യമാക്കാൻ സുരക്ഷിതമായ തൊഴിലിടങ്ങൾ അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി. സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് KCB. സംസ്ഥാനത്ത് മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ വൈദ്യുതി ഉപയോഗം മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് ഏകദേശം 400 മുതൽ 500 മെഗാവാട്ട് വരെ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാലാണ് നിയന്ത്രണമെന്നും KCB. സർക്കാർ ആശുപത്രികൾ രോഗി സൌഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകാൻ തീരുമാനിച്ചതായി മന്ത്രി K. മുരളീധരൻ. താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് വരെ ഡോക്ടർമാർ ഒഴികെയുള്ള ജീവനക്കാർക്ക് ആണ് പരിശീലനം. സംസ്ഥാനത്തെ ഓണം വാരാഘോഷം വിദേശ വിനോദസഞ്ചാരികളെ കൂടി പങ്കാളിത്തത്തോടെ കൂടുതൽ വിപുലവും ആകർഷകവുമാക്കണമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ചേർന്ന വിവിധ കമ്മിറ്റി അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കേന്ദ്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം മന്ത്രാലയത്തിന്റെ റാംപ് പദ്ധതിയുടെ ഭാഗമായ ദ്വിദിന സെക്ടർ സ്പേസിംഗ് പരിശീലന പരിപാടിക്ക് കോഴിക്കോട് തുടക്കമായി. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിലാദ്യമായി ചർമ്മം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കി. അപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരിക്കെ മരിച്ച പത്തനംതിട്ട സ്വദേശി ആഷിഖ് വിജയന്റെ ചർമ്മമാണ് ദാനം ചെയ്തത്. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം. ന്യൂസ് റെയിൻബോ.
1: You are listening to Rainbow FM 110.5, musically yours.
0: ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് 3:05. ആകാശവാണി കൊച്ചി FM 107.5 കേൾക്കാം മ്യൂസിക് രംഗോലി.

നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 107.5

ഹിറ്റ് സോങ്, സൂപ്പർ ഹിറ്റ് ഷോ, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്. Only on Rainbow FM 107.5. Stay tuned.

0: പ്രിയപ്പെട്ടവരെ, സമയം 10 മണി കഴിഞ്ഞ് 1:16 ആകുമ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന അരികെ ഇവിടെ ആരംഭിക്കുകയാണ്. കൂടെയുള്ളത് ഞാൻ വിദ്യ.
1: ഞാൻ രേഷ്മ.
0: ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരനുഭവത്തെക്കുറിച്ചാണ്. അത് പല അനുഭവങ്ങളാവാം, നമ്മളുടെ ബാല്യത്തിലാവാം, കൗമാരത്തിലാവാം, അല്ലെങ്കിൽ യൗവനത്തിലോ വാർദ്ധക്യത്തിലോ, എപ്പോൾ വേണമെങ്കിലും നമ്മളുടെ ഒരു ലൈഫിൽ നമ്മൾ കടന്നുപോയ വഴികളിൽ എവിടെയോ നമുക്ക് മറക്കാനാവാത്ത ഒരനുഭവം. സന്തോഷമുള്ളതായിരിക്കാം, ദുഃഖമുള്ളതായിരിക്കാം, എന്തായാലും നമ്മളെപ്പോഴും ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്ന ആ ഒരനുഭവത്തെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്.
1: അപ്പോൾ അത്തരത്തിലൊക്കെ ഒരുപാട് അനുഭവങ്ങളുള്ളവരാണ് നമ്മളല്ലേ. അപ്പോൾ അങ്ങനത്തെ അനുഭവങ്ങൾ നമുക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-8101. അപ്പോൾ വേഗം തന്നെ അരികിലേക്ക് വിളിക്കാം. വിളിച്ച് നമുക്ക് ഒരുമിച്ച് അത്തരം ഓർമ്മകളിലൂടെ ഒരു യാത്ര തിരിക്കാം അല്ലേ.
0: അതെ, നമ്മുടെ ആദ്യത്തെ കോളർ ഇവിടെ റെഡിയാണ്. ആരാണെന്ന് നമുക്ക്. ഹലോ.
2: ഹലോ,
0: നമസ്കാരം.
1: ആരാണ്?
2: എന്റെ പേര് ബീന.
0: ബീന,
1: എവിടെ നിന്നാണ് വിളിക്കുന്നത്?
0: കേട്ടില്ല. ഹലോ.
2: ഹലോ,
1: ഉറക്കെ സംസാരിക്കാമോ?
0: എവിടെ നിന്നാ വിളിക്കുന്നത്?
2: എന്തോ,
0: എവിടെ നിന്നാണ് വിളിക്കുന്നത്?
2: തൃപ്രയാർ.
0: ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മളുടെ വിഷയം എന്ന് പറയുന്നത് മറക്കാനാവാത്ത അനുഭവമാണ്. അപ്പോൾ ചേച്ചിക്ക് എന്തനുഭവമാണ് ഇന്ന് നമ്മളോട് പങ്കുവയ്ക്കാനുള്ളത്?
2: പങ്കുവയ്ക്കാനുള്ളത് എന്തൊരു ടീച്ചറെ കുറിച്ചാണ്.
0: പറഞ്ഞോളൂ.
2: അതായത് ഡോക്ടറായിട്ട് പോയതായിരുന്നു അമ്മയും ഞാൻ. ചെറുപ്പത്തിലേ പനിയായിട്ട് അപ്പൊ നടന്ന് നന്ന് വെച്ച വിലക്കായിരുന്നു. അപ്പൊ നടന്ന് വരുമ്പോള്
0: മഴയുണ്ട്.
2: ആ മഴയുണ്ട്, മഴയുള്ള സമയമാണ്, കൊടയില്ല. അപ്പൊ ഞങ്ങള് നടന്ന് വരുമ്പോള് ടീച്ചറ് അവിടെ എന്തോ എടുത്ത് നിൽക്കുന്നുണ്ട് ഗേറ്റിന്റെ അവിടെ. അപ്പൊ അമ്മേനെ അറിയും, എന്നെ അറിയും, ടീച്ചറ് എന്റെ ടീച്ചറാണ്. അപ്പൊ ഈ നേരത്ത് എന്താണ് അമ്മയും മോളും മഴയത്ത് നടന്നു വരുന്ന പറഞ്ഞു. അപ്പൊ അത് നമ്മുടെ ബസ് ഇന്നത്തെ പോലെ അത്ര അധികം ഇല്ലല്ലോ. അങ്ങനെ ടീച്ചർ വീട്ടിൽ പോയി ഓടിപ്പോയി ഫോട്ടോ എടുക്കുന്നത് ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ അടുത്ത് സ്കൂളുണ്ട്, ടീച്ചറെ സ്കൂളിൽ തന്നെ. അങ്ങനെ ഫോട്ടോ എടുക്കുമ്പോ തന്നു, ഫോട്ടോ വിളിച്ച് പോയിക്കോളാന്ന് പറഞ്ഞ പൈസയും തന്നെയാണ് അമ്മയ്ക്കും മോളക്ക്. അങ്ങനത്തെ ഒരു മറക്കാനാവട്ടെ നല്ലൊരു അനുഭവം.
0: ചെറുതാണെങ്കിൽ പോലും നമ്മളുടെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ് അല്ലെ ആ അനുഭവം.
2: പിന്നെ അന്നെന്ന് പറഞ്ഞാല് എനിക്കൊരു വയസ്സൊക്കെയുള്ള ഒരു പ്രായം വയസ്സുണ്ട്. ആ പ്രായത്ത് അന്നൊക്കെ മഴയും കൊണ്ട് ഞങ്ങള് വീട് വരെ നടക്കണം. പിറ്റേ ദിവസം സ്കൂളിൽ വരുമ്പോ കൊണ്ടുകൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ട് കൊടയും തന്നു,
0: ഓട്ടോക്ക് പോവാനുള്ള പണവും തന്നു.
2: അനുഭവം.
0: അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഈ ഒരു അനുഭവം പങ്കുവച്ചതിലും ഒരുപാട് സന്തോഷം. അപ്പൊ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇനി വിളിക്കണം കേട്ടോ.
2: ഓക്കെ.
0: രേഷ്മ, ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവല്ലേ?
1: അതെ, തീർച്ചയായിട്ടും.
0: എന്റെ ചെറുപ്പകാലത്തിലെ, ഞാൻ തീരെ ചെറിയ കുട്ടിയാണേ, ആ സമയത്ത് ഒരു സന്ധ്യ സമയത്ത് ഇതുപോലെ ഒരു കർക്കിടക മാസം, അല്ല അതന്നെ ഒരു കർക്കിടക മാസം എന്തോ ആണ്, ചിങ്ങം ആയിട്ടില്ല. അപ്പോൾ എൻ്റെ അമ്മ, ഞാൻ അമ്മയും തമ്മിൽ എപ്പോഴും ഇടിയാണേ, പെൺമക്കളും അമ്മമാരും തമ്മിൽ എപ്പോഴും ഇടിയായിരിക്കും. കുഞ്ഞാണ് അന്ന് തുടങ്ങി ഇടിയാണ്. അപ്പം അച്ഛൻ്റെ വീട്ടിൽ ഒരുപാട് പേരുണ്ട്, അപ്പം എല്ലാവരും എന്നെ

0: പൊട്ടി വിലയൂട്ടിയാണ് ഞാൻ. അപ്പം ഇങ്ങനെ ഒരിക്കൽ എൻ്റെ അമ്മയെ പാമ്പ് അടിച്ചു. അപ്പം എനിക്ക് എൻ്റെ അമ്മയോട് എത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പം ഇങ്ങനെ അമ്മയെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞിട്ട് ആദ്യം എറണാകുളം കൃഷ്ണ നഴ്സിംഗ് ഹോമിലേക്കാണ് അമ്മയെ കൊണ്ടുപോകുന്നത്. അപ്പം അവിടെ നിന്ന് മെഡിക്കൽ ട്രസ്റ്റിലേക്ക് മാറ്റി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ, അച്ഛൻ്റെ അനിയൻ, ഇളയച്ഛൻ്റെ വൈഫൊക്കെ പോയേക്കാണ്. അപ്പം തറവാട്ടിലന്ന് വലിയച്ഛന്മാരും ഇളയച്ഛന്മാരും എല്ലാവരും ഉള്ള സമയമാണ്. അപ്പം ചേച്ചിമാർ എല്ലാവരും ഉണ്ട്. അപ്പം ഇങ്ങനെ ഞാനിരുന്ന് കരയാണ്. അപ്പം ഞങ്ങൾക്ക് തുളസിത്തറയിലെ വിളക്ക് വയ്ക്കും, സന്ധ്യയ്ക്ക് വെച്ച വിളക്ക് അന്ന് അണഞ്ഞിട്ടില്ല. അപ്പം ഞാനിങ്ങനെ തുളസിത്തറയുടെ അടുത്ത് പോയിരുന്ന് കരയാണ്, എൻ്റെ അമ്മയ്ക്ക് ഒന്നും വരുത്തരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പം എൻ്റെ ലൈഫിൽ ഞാൻ, എനിക്ക് ഇപ്പോഴും നല്ല വ്യക്തമായ ധാരണയുണ്ട്, എൻ്റെ ലൈഫിൽ ആ അന്ന് ഒരു അഞ്ചോ ആറോ വയസ്സൊക്കെ ഉള്ളപ്പോഴായിരിക്കും, ചിലപ്പോൾ ഒരു 10 വയസ്സ് വരെ ഉണ്ടാവും എനിക്ക്, അന്ന് ഞാൻ ആ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ അത്രയും ശക്തിയിൽ ഞാൻ ഇന്ന് വരെ ഒരു ദൈവങ്ങളോടും ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പം എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടപ്പെടരുതെന്ന്, ഇപ്പോൾ അതിനുശേഷം നമ്മൾ കല്യാണം കഴിഞ്ഞു, കുട്ടികൾ വന്നു, പക്ഷേ അവർക്കൊന്നും വേണ്ടി ഞാൻ ഇത്രയും തീവ്രമായിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല. അന്ന് ഞാൻ മനസ്സിലാക്കി എനിക്ക് എൻ്റെ അമ്മ എന്തായിരുന്നു എന്നുള്ളത്. എന്നിട്ട് അന്ന് രാത്രി ചേട്ടൻ ട്യൂഷൻ കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ പറഞ്ഞു അമ്മയ്ക്ക്, അമ്മയെ പാമ്പ് കടിച്ചു എന്ന് പറയുമ്പോൾ എൻ്റെ ചേട്ടനോടും ഞങ്ങൾ, ഞാനന്ന് ഇടിയാണ് കേട്ടോ, ഞങ്ങളെയും പെങ്ങളും ഇതുപോലെ നല്ല ഇടിയാണ്. അപ്പം ചേട്ടൻ ഓടി വന്നിട്ട് ചോദിക്കുന്നത് അവളെവിടെയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവളകത്തന്നെ, അപ്പം ഞാൻ ഇരുന്ന് കരയാണ്. അപ്പോൾ ചേട്ടൻ വന്നിട്ട് അമ്മക്കൊന്നും വരില്ല കേട്ടോ എന്ന് പറഞ്ഞു. എനിക്കിപ്പോഴും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് കേട്ടോ അതൊക്കെ. എന്നിട്ട് രാത്രി ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഇളയച്ഛൻ വന്നു, എന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അമ്മ ഓക്കെയാണ്, അന്ന് ആൻറ്റിവനം കൃഷ്ണ നഴ്സിംഗ് ഹോമിൽ ഇല്ലാത്തത് കൊണ്ടാണ് അമ്മയെ മെഡിക്കൽ ട്രസ്റ്റിലേക്ക് കൊണ്ടുപോയത്, ചെറിയ എന്തോ പാമ്പാണ് കടിച്ചത്, ഒബ്സർവേഷനിൽ വെച്ചിട്ട് മോർണിംഗ് അമ്മയെ വിടും എന്ന് പറഞ്ഞു. അന്ന് ആ ഒരു അനുഭവം ഉണ്ടല്ലോ എൻ്റെ ലൈഫിൽ, ഞാനതാ പറഞ്ഞത് ഒരിക്കലും ഞാൻ അത്രയും തീവ്രമായിട്ട് ഒന്നിനു വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചിട്ടില്ല, എൻ്റെ അമ്മയുടെ ജീവന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പോൾ ഇതെൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. എനിക്കിപ്പോഴും കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ആ സന്ധ്യ സമയവും അമ്മയെ പാമ്പ് കടിച്ചു എന്നുള്ള വാർത്തയും, അമ്മ വേറെ ഹോസ്പിറ്റലിലേക്ക് ഉണ്ട്, അപ്പോൾ എന്തോ വലുത് എൻ്റെ അമ്മയ്ക്ക് സംഭവിച്ചു എന്നുള്ള ആ ഒരു വിഷമമൊക്കെയാണ്. നല്ല നല്ല ഒരുപാട് മെമ്മറീസ് നമുക്കുണ്ട്, പക്ഷേ ഈ ഒരു അനുഭവം ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ഇപ്പോൾ എൻ്റെ അമ്മ മരിച്ചിട്ട് 1 വർഷമായി, പക്ഷേ ഞാനിപ്പോഴും സ്റ്റിൽ എനിക്കറിയാം ഞാൻ അമ്മയോട് വഴക്ക് കൂടിയിരുന്നു, പക്ഷേ അത്രമേൽ തീവ്രമായിട്ട് ഞാൻ മറ്റാരെയും സ്നേഹിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു അനുഭവം. അപ്പം ഞാൻ വിഷമിപ്പിച്ചോ? ഒരനുഭവം പങ്കുവെച്ചു എന്നേ ഉള്ളൂ. സന്തോഷമുള്ള അനുഭവങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. രേഷ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ടാവില്ലേ? അപ്പം നമുക്ക് വഴി അത് പറയാം. ഒരു പാട്ട് കേട്ടാലോ?
1: അതെ.

0: രേഷ്മ, സമയം എത്രയെന്ന് അറിയോ? 10 മണി കഴിഞ്ഞ് 13 മിനിറ്റും 44 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ അടുത്ത കോളർ ഇവിടെ റെഡിയാണ്. വിശേഷങ്ങൾ ചോദിക്കാം അല്ലേ? ഹലോ,
1: എന്റെ പേര് ഷാർലി,
0: എറണാകുളത്ത് നിന്നാണ് അല്ലേ?
1: ആ, ഞാൻ താമസിച്ചിരുന്നത് ഇപ്പൊ മനോരമ ഓഫീസിന്റെ ഓപ്പോസിറ്റ്
0: പനമ്പള്ളി നഗറിലെ.
1: ആ, നേരെ ഓപ്പോസിറ്റ് വലിയൊരു ബിൽഡിംഗ് അവിടെ ഉണ്ട്. ഒരു അത് എന്റെ ഗ്രാൻഡ് ഫാദറിന് തോന്നുന്നു. ഫാദറ് മരിച്ച് പോയതുകൊണ്ട് ഞാൻ ജീവിച്ചത് ഗ്രാൻഡ് ഫാദറിന്റെ കൂടെ. ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അമ്മയുടെ പിതാവ്. ഞാൻ 7ാം ക്ലാസ് മുതൽ സാഹിത്യം എഴുതായിരുന്നു. സാഹിത്യ ഘടന ഇപ്പോഴും പക്ഷെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. കൂട്ടുകാർക്കൊക്കെ പ്രേമലേഖനം എഴുതി
0: കൊടുക്കാറുണ്ട്.
1: എന്റെ ഗ്രാൻഡ് ഫാദർ പണക്കാരനായിരുന്നെങ്കിലും എനിക്ക് പോക്കറ്റ് മണി തരില്ലായിരുന്നു. അപ്പൊ ഈ വളരെ സാഹിത്യത്തിൽ ആവശ്യമുള്ള ചെറുമാർക്കൊക്കെ ഈ ഇത് പ്രേമലേഖനം എഴുതി കൊടുക്കുമ്പോ അവർക്ക് വുഡ്ലാൻഡ്സ് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു
0: ഹോട്ടലുണ്ട്,
1: വളരെ പ്രസിദ്ധമാണ്. അവിടുത്തെ മസാല ദോശ വലിയ
0: ഇഷ്ടമായിരുന്നു. മസാല ദോശ
1: അവിടെ വെച്ചൊക്കെ നിഷ്പ്രയാസം എഴുതി കൊടുക്കുന്നു. അവർക്ക് കൃഷി അവര് പറയും, പേരും പറയും. അങ്ങനെ ഒരു പോപ്പുലർ ആയിരുന്നു. പക്ഷെ കാലങ്ങൾ കടന്നു പോയപ്പോൾ ഞാൻ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോ ഗ്രാൻഡ് ഫാദർ മരിച്ചു. പിന്നെ 3 അമ്മാവന്മാരാണ് എനിക്കുണ്ടായിരുന്നത്. ആ 3 അമ്മാവന്മാരും ശരിയായിട്ടുള്ള രീതിയിലുള്ള ഒരു ജീവിതമായിരുന്നു. എന്റെ ഫാദർ മരിച്ചതിന് വലിയ ഡ്രിങ്ക് ആയതുകൊണ്ടായി. അതുപോലെ തന്നെയായിരുന്നു എന്റെ അമ്മയുടെ അങ്ങനെ പട്ടിണിയിലേക്ക്. ഞാൻ ശുശ്രൂഷയ്ക്ക് പരീക്ഷ എഴുതുമ്പോൾ ഞാൻ 2 ദിവസം പട്ടിണി കിടന്നിട്ടാണ് പോകുന്നത്.

0: മലയാളം എനിക്ക് നന്നായിട്ടുണ്ട്. ചക്രവർത്തിയുടെ ഇടപ്രാവുകൾ വായിച്ച് കഴിഞ്ഞതിന് ശേഷം ആണ് ഞാൻ അന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ പറയുന്നത്. കേട്ടോ, സർവേ സ്കൂളിൽ, എറണാകുളം സർവേ സ്കൂളിൽ എക്സാം എഴുതുന്നു, മലയാളത്തിൽ സമയത്തെട്ട് മാർക്കുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് എനിക്കൊരു തലകറക്കമാണ്. അപ്പോഴാണ് ഒരു ഒരു ദൈവദൂതനെ പോലെ ഒരു സ്നേഹിതൻ, 8-ാം ക്ലാസ്സിൽ വെച്ച് എന്റെ ഭക്ഷണത്തിൽ നിന്ന് പഠിച്ച ഒരു പയ്യൻ അന്നെ മാറിക്കൊണ്ടിരുന്നു. വളരെ അവന്റെ പേര് സദാശിവൻ എന്നായിരുന്നു. സാക്ഷാ ഒരു ശിവന്റെ സ്വഭാവമായിരുന്നു അവൻ. പിന്നീട് എന്റെ ജീവിതം വളരെയേറെ ഒരു സ്വപ്ന ലോകത്തിലേക്ക് വേണമെങ്കിൽ ഞാൻ കൊണ്ടുപോയി. അവൻ ഒത്തിരിയേറെ വരുമെന്നുള്ള ഒരു ബുദ്ധിക്കടുത്ത് ഒരു ബാർബർ ഷോപ്പ് സ്വന്തമാക്കിണ്ടായിരുന്നു അവൻ. നല്ലൊരു മുടിയൊക്കെ കുറപ്പ് ചെയ്യാൻ കഴിവുള്ള ഒരു പയ്യനായിരുന്നു. 100-ൻ്റെ 100 ഇഷ്ടം പോലെ അവന്റെ പോക്കറ്റിൽ നിന്ന് വന്ന് വീഴുന്നത് ഞാൻ കാണുന്നു. ഞാൻ അവിടെ ഇരുന്നിട്ട് എപ്പോഴും വായിക്കുക, മാസികം വായിച്ച് വായിച്ച് ഇതൊക്കെ ഇരുന്നു. പിന്നീട് എല്ലാ ദിവസവും ഞങ്ങൾ സിനിമ കാണാൻ പോവാണ്. മേനക, ശ്രീധർ, പിന്നെ അതുപോലെ തന്നെ അവന്റെ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകും. അതിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഒരു എന്നെ പോലെ പറയുമെന്ന് വിചാരിക്കരുത്. എനിക്ക് എഴുതാൻ അറിയാമായിരുന്നു, നന്നായിട്ട് പാടാൻ അറിയാമായിരുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, എന്നാണ് നല്ല രീതിയിൽ വസ്ത്രധാരണം ചെയ്ത് ഞാൻ പോകാറുള്ളായിരുന്നു. അപ്പൊ ദാരിദ്ര്യം വന്നപ്പോഴും പഴയ വസ്ത്രങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ പോകുന്ന സമയത്ത് എനിക്ക് ഭൂമിയിലെ ഒരു ശ്രീകൃഷ്ണന്റെ ഒരു കാമിനിമാര് ഒത്തിരിയേറെ, എവിടെ ചെന്നാലും ഏത് സ്ഥലത്ത് ചെന്നാലും എനിക്കൊരു കാമുകി ഉണ്ടാവും.
1: കൃഷ്ണനായിരുന്നു.
0: ഇപ്പോഴും ഞാൻ അത്ഭുതത്തോടെ, ഞാൻ അതിനുവേണ്ടി ഒരു പെൺകുട്ടിയുടെയും പുറകെ ഇന്നൊരു നിന്നിട്ടില്ല. അവരെ അവരെന്നെ ആഗ്രഹിച്ചിട്ടുള്ളത് അങ്ങനെ ഇവരെ വിദേഷപ്പെട്ട ഒരു അമ്മാളുടെ അമ്മാളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവളെന്നോട് പ്രേമാഭ്യർത്ഥന ശിവനോട് ഞാൻ പറഞ്ഞു, പെൺകുട്ടിയെ വിവാഹിച്ചു, നിനക്ക് നല്ലൊരു പെൺകുട്ടി പറഞ്ഞു. അവനെ എസ്കേപ്പ് ചെയ്താണ്. അപ്പം അവൾ മഹാരാജസിൽ പഠിക്കുമ്പോ ഇവനാണ് ചെയ്തത്. അങ്ങനെ അവൻ ഇവിടെ അക്കമാലിയിൽ നിന്നും നല്ലൊരു സുന്ദരിയായ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു. അവന്റെ ജീവിതം വളരെ സുഖകരമായിരുന്നു. പിന്നീട് അവന് വലിയ വലിയ കൂട്ടുകാരൊക്കെ വന്നപ്പെട്ടു. എങ്കിലും എനിക്ക് പ്രധാനസ്ഥാനം ഉണ്ടായിരുന്നെങ്കിലും അവനൊരു കുറി വെച്ച് കുഴിഞ്ഞു ആകപ്പാട് ദാരിദ്ര്യത്തിലായി അവന്റെ മൗദൂർ റെയിൽവേ സ്റ്റേഷനിലൂടെ നല്ലൊരു വീട് വിൽക്കേണ്ടായിട്ട് വന്നു. ഞാൻ നിർത്താൻ പോകണം, ഇന്ന് 2 വർക്ക്. ആ സമയത്ത് ഞാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി വലിയ നിലയിലെത്തി. അവൻ എന്നെ അനുഷ്ഠിക്കാതെ വന്ന കാലഘട്ടത്തിലായിരുന്നു ഞാൻ ഓൾറെഡി, എനിക്ക് എന്റെ പരിശ്രമം കൊണ്ട് ഒരു നോൺ ടീച്ചിങ് സ്റ്റാഫിന്റെ ജോലി ചെറുതായിട്ട് കിട്ടിയെങ്കിലും ഞാൻ അവിടെ നിന്ന് വലിയ നീന്തറവായിരുന്നു. സെനറ്റും കൈ മറ്റു പല പദവികളിലേക്ക് ഞാൻ വന്നു. ആ സമയത്ത് ഞാൻ അങ്കമാടി ചെന്ന് അവൻ എനിക്ക് ചെയ്ത ട്രീറ്റ്മെന്റ് അവന് ഞാൻ ചെയ്തിരുന്നു. തൃശ്ശൂരായിരിക്കും ഞങ്ങളുടെ മീറ്റിംഗ്. ഒരു കേരളത്തിന്റെ മധ്യഭാഗം തൃശ്ശൂരായിട്ടാണ് കരുതിയിരുന്നത്. അവിടെ വെച്ച് മീറ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിവിടെ വന്ന് ഇറങ്ങി അവനെ കാണും. അവന് വേണ്ടി എനിക്ക് അവൻ ചെയ്ത 1000-ൽ ഒരംശം പോലും പിടിച്ചെനിക്ക് നൽകാൻ കഴിഞ്ഞില്ലെങ്കിലും ജീവിതത്തിൽ അവൻ പീഡനം അനുഭവിച്ച കാലഘട്ടത്തിൽ 1000 ചെയ്യാനും

0: കൂട്ടുകാരുണ്ടായിരുന്ന അവനെ ഒരു തുണയായിട്ട് എനിക്ക് അവന്റെ സ്നേഹിതനായി കഴിഞ്ഞു എന്നുള്ള സൗഭാഗ്യം. നിങ്ങളെ ഈ റേഡിയോയിൽ കൂടി ലോകം മുഴുവൻ അറിയാൻ വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. സദാശിവൻ സേവി, എന്റെ ഇനീഷ്യലിൽ നിന്നും എന്റെയും സേവി ചാർലി സേവി സദാശിവ. എന്റെ രക്തബന്ധം ഉള്ളവർ പോലും എന്നെ ഇതുപോലെ സഹായിച്ചിട്ടില്ല. ഞാൻ തുറന്നു പറയുന്നു.
1: അപ്പോ നല്ലൊരു അനുഭവമായിരുന്നു ആ ഒരു സമയത്ത് പരസ്പരം രണ്ടു പേർക്കും ഒരു ദുരിതക സമയത്ത് പരസ്പരം താങ്ങാൻ നിൽക്കാൻ പറ്റി എന്ന് പറയുന്നതിന് വലിയൊരു കാര്യമാണ്. അപ്പോൾ രണ്ടുപേരുടെ മനസ്സിലും ആ നന്മയുള്ളത് കൊണ്ടാണ് അതിനൊക്കെ സാധിച്ചത്. അപ്പോൾ കേൾക്കാനും അനുഭവങ്ങൾ എല്ലാവർക്കും എല്ലാവരോടുമായി പങ്കുവയ്ക്കാനും സാധിച്ചത് ഒരുപാട് സന്തോഷം ഞങ്ങളും രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്കൊരു പാട്ട് കേൾക്കാം.
0: ഓക്കേ.

0: സമയം 10 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആകുമ്പോൾ ഏകദേശം അരികയുടെ സമയം പകുതിയോടടുത്ത് അല്ലേ. അപ്പോൾ അടുത്ത കോളർ ഇവിടെ റെഡിയാണ്, ആരാണെന്ന് നോക്കാം കേട്ടോ.
1: ഹലോ.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ആരാണ്?
2: ജബ്ബാർ, ആലങ്ങാട്.
1: ആലങ്ങാട് എന്ന ജബ്ബാർ.
0: ഞങ്ങൾക്കും നല്ല പരിചയമാണ് ഈ പേര്.
2: ഡെഡിക്കേഷൻ
0: ഉണ്ടാവും ഈ പേരിലേക്ക്.
2: ഞാനേ 2018 പ്രളയം ഉണ്ടായല്ലോ. പ്രളയം വന്നപ്പോ ഞങ്ങള് ഒരു ക്യാമ്പിൽ സ്കൂളുണ്ട് അടുത്ത്. അപ്പൊ ഇവിടെ വീട്ടിലൊക്കെ വെള്ളം ഇങ്ങനെ, ഞങ്ങൾ ഇങ്ങനെ പ്രളയം വരുന്നതാണ് വിചാരിച്ചില്ല. വെള്ളം അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ കയറി തന്നെ. ഞങ്ങള് വേഗം വേഗം വിട്ടു, ക്യാമ്പിലേക്ക് പോയി. ക്യാമ്പില് പോയി ഞങ്ങള് ഓണവും പെരുന്നാളും ഒക്കെ അവിടെ തന്നെ ആയിരുന്നു. ഞങ്ങൾ പുറത്തിറങ്ങാൻ പറ്റാനുള്ള ചുറ്റും റോഡ് അടച്ചും വെള്ളമാണ്. അപ്പൊ ഇവിടുന്ന് ഒരു മുണ്ടും ഷർട്ടും മാത്രം ഇട്ടിട്ടും പോയോ, ഇട്ടിട്ടുള്ളൂ. ഇങ്ങനെ വരുമെന്ന് പ്രതീക്ഷയില്ലല്ലോ. ഒരു മുണ്ടും ഷർട്ടും മാത്രമേ ഉള്ളൂ. ഈ മുണ്ടും എടുത്തുകൊണ്ട് ഞാൻ 5 ദിവസം ഈ ഷർട്ടിട്ട് അവിടെ കുളിക്കാനും പറ്റൂല. ആ 10,000 പേര് ആ ക്യാമ്പിലുണ്ട്. അപ്പൊ എനിക്ക് ഒരു ചേട്ടൻ, ഞാൻ അറിയുന്ന ആളാണ്, വിജയേന്ദ്രൻ ചേട്ടനോട് ഞാൻ ചേട്ടൻ എനിക്കൊരു മുണ്ട് വേണം. അപ്പൊ വെള്ളമൊക്കെ ഒരുവിധം ഇറങ്ങിയിട്ടാ. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു, ചേട്ടൻ എന്നെ സഹായിക്കണം, എനിക്കൊരു മുണ്ട് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഉടുത്തകളെ മുണ്ടായി, ഭയങ്കര മണം അവിടെ, സ്മെല്ലേ, ക്യാമ്പല്ലേ. അതൊരു ചേട്ടൻ കൊണ്ടുവന്ന് എനിക്ക് രണ്ട് മുണ്ടും ഒരു ഷർട്ടും കൊണ്ടുവന്നു എനിക്ക് തരുകയാണ്. കുളിച്ചിട്ടില്ല എന്നാലും മുണ്ട് പറഞ്ഞല്ലോ. എനിക്ക് ആ ചേട്ടനെ ഇന്ന് ഞാൻ എപ്പോഴും കാണുമ്പോ പറയാം, എനിക്ക് വിജയചേട്ടാണ് എനിക്ക് ആ തന്നേര് ഞാൻ ഇന്നും നന്ദി കാണിക്കുന്നു. ആ നന്ദി ഇന്നും അദ്ദേഹത്തിനോട് എനിക്കുണ്ട്. കടപ്പാട്
0: പ്രളയം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ മാറ്റിമറിച്ചൊരു സംഭവമായിരുന്നു അല്ലേ.
2: ആ ഭയങ്കര പ്രളയം, ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല. അപ്പൊ ഉമ്മയുണ്ട്, എന്റെ ഉമ്മ പ്രായമായി. ഉമ്മാനെ കൊണ്ട് ഞങ്ങൾ ചേട്ടന്റെ വീട്ടിലേക്ക് ആക്കിയത്. ഞങ്ങളുടെ പാടത്താണ്, ഒരു പാടപ്രദേശമാണ് ഞങ്ങൾ താമസിക്കുന്നത്. സൺസൈഡ് വരെ പൊങ്ങി ഞങ്ങള് വെള്ളം. ആ റോഡൊക്കെ നിറഞ്ഞു. ഇവിടൊക്കെ ബോട്ടൊക്കെ വന്നു, ബോട്ടിലേക്ക് ആൾക്കാരെ കൊണ്ടുപോയതൊക്കെ. ബോട്ടിനും വെള്ളമൊക്കെ ഉണ്ടായി, വെള്ളം. പിന്നെ ഹെലികോപ്റ്ററിലൊക്കെയാണ് ഞങ്ങൾക്ക് ആഹാരമൊക്കെ ഇട്ട് തന്നത് അവര്.
0: ആ
2: പിന്നെ ഞങ്ങൾക്ക് സ്കൂളിൽ സ്കൂളില് പിന്നെ ഭക്ഷണമൊക്കെ കിട്ടിയിട്ടാ.
0: ഒരുപാട് സഹായങ്ങളൊക്കെ ആ സമയത്ത് വന്നല്ലോ, പലയിടങ്ങളിൽ നിന്നാണ് സഹായങ്ങൾ വന്നത്.
2: ആ പല രാജ്യ സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് പല സാധനങ്ങളൊക്കെ കിട്ടി. ഇപ്പൊ വെള്ളം വന്ന് ഇറങ്ങാൻ പറ്റില്ല, റോഡൊക്കെ മുങ്ങി. രണ്ടാളും വെള്ളമുണ്ട്, ബോട്ടൊക്കെയാണ് അവിടെ വന്നത്. ഓ മെയിൻ റോഡാണ് പറഞ്ഞത്, തട്ടാമ്പടി കരുമാൻഡൂർ.
0: എനിക്ക് മനസ്സിലായി.
2: അവിടെ പള്ളി സ്കൂളുണ്ട്, അവിടെ ക്യാമ്പ്. 10,000 പേരുണ്ട്. ആ അവിടെ എന്ന് പറഞ്ഞത് കുളിക്കാനൊന്നും പറ്റൂല, കിടക്ക് തല ഇറങ്ങിയൊക്കെ വീണു. കാരണം ഉറങ്ങാനും പറ്റൂല, മഴയല്ലേ.
0: നിസാരക്കാരനാണ് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമായിരുന്നു.
2: അതെ, തീർച്ചയായിട്ടും അതെ. തന്നെ
1: പരസ്പരം സഹായിക്കാൻ,
0: അതന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ആരും ആരാണ് നമ്മളെ സഹായിക്കുന്നതെന്ന് അറിയാൻ
1: വയ്യാത്തൊരവസ്ഥ
0: സമയം നമുക്ക് മനസ്സിലാക്കി തന്നൊരു സംഭവം.
2: എല്ലാ നാനാ ജാതിക്കാരും പ്ലേറ്റ് ഒക്കെ ഞങ്ങൾ ക്യൂ നിന്നാണ് ആഹാരം വാങ്ങിക്കുന്നത്. എല്ലാവരും എല്ലാവരും
0: ആ സമയത്ത് ജാതി ഉണ്ടായില്ല, മതം ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. എല്ലാവരും മനുഷ്യരായിരുന്നു.
1: എനിക്ക്
2: ആ വിജയൻ ചേട്ടനെ ഇപ്പോഴും ഞാൻ ഓർക്കും. അതൊക്കെ ചേട്ടനെ കാണുമ്പോ പറയും, ചേട്ടനാണ് എന്നെ എനിക്കൊരു മുണ്ട് വന്നതിന് സഹായത്തിന് നന്ദി എന്ന് പറയപ്പോഴും.
0: എന്തായാലും നല്ലൊരു ഓർമ്മയായിരുന്നു. ഞങ്ങളും ആ ഒരു 2018 ഒന്ന് എത്തി
1: പ്രളയകാലത്തിലേക്ക്.
0: അപ്പൊ എന്തായാലും ഒരു പാട്ട് കേൾക്കാം അല്ലേ. കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് ജബാറിക്ക് അവസാനിപ്പിച്ചു അല്ലേ. ഒരുപാട് പേർക്ക് വിളിക്കാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട്

0: അരികയിലെ നാലാമത്തെ കോളർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം, എന്ത് മറക്കാനാവാത്ത അനുഭവമാണ് എന്ന് പറയാം, ചോദിക്കാം അല്ലേ. ഈ ജബാറിക്ക പറഞ്ഞ അനുഭവത്തിൽ നമ്മളിപ്പോഴും ആ ഹാങ് ഓവർ ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല.
1: ഓരോരുത്തർ പറഞ്ഞത് അല്ലേ, അതിന് മുമ്പ് വിളിച്ച ചാർലി ചേട്ടൻ പറഞ്ഞതും ഒക്കെ ഓരോരുത്തർക്ക് ഓരോ
0: അനുഭവങ്ങളാണ്. അതിൽ ഈ പ്രളയം എന്ന് പറയുന്നത് ഏത് ആളെയും അഫക്റ്റ് ചെയ്തൊരു കാര്യമായിരുന്നു. അത് ഇവിടെ അത് അനുഭവിച്ചവർക്ക് മാത്രമല്ല, കൂടെ നിന്നവരും

0: നമ്മളെല്ലാവരും അങ്ങനെ പല പല ഇടങ്ങളിൽ പലരെ സഹായിക്കാനും ഒക്കെ.
1: ഞാനിപ്പോൾ ഈ ക്യാമ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴേ, പ്രളയ സമയത്ത് ഇതുപോലെ അടിവസ്ത്രങ്ങൾ പോലും മാറാനില്ലാതെ ആളുകൾ സഫർ ചെയ്ത സമയത്തൊക്കെ നമ്മൾ കുറേ ടീമായിട്ട് കുറേ കൂട്ടുകാരെല്ലാവരും കൂടെ പോയി സഹായിച്ചതും, പിന്നീട് ആ മനുഷ്യരെ വേറെ പല ഇടങ്ങളിലായിട്ട് എൻ്റെ വീട് താമസം നടന്ന സമയത്ത് ആ മനുഷ്യനെ കണ്ടുമുട്ടിയതും ഒക്കെ ഒരു യാദൃശ്ചികമായിട്ട് സംഭവിച്ച കാര്യം.
0: ഞാൻ പറഞ്ഞത് നമ്മള് പ്രളയം അനുഭവിച്ചവർക്ക് മാത്രമല്ല അതിനുവേണ്ടി കഷ്ടപ്പെട്ടവർക്കും എല്ലാം ആ ഒരു അനുഭവം തന്നെയായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത കോളർ റെഡി ആയിട്ടുണ്ട്. ഹലോ.
2: ഹലോ,
0: നമസ്കാരം, പേര് പറഞ്ഞോളൂ.
2: ഞാൻ രജീഷ്.
0: രജീഷ്,
1: എവിടെ നിന്നാണ് വിളിക്കുന്നത്?
2: അഴീക്കോട്.
1: അഴീക്കോട്, എന്ത് ചെയ്യുന്നു രജീഷ്?
2: ഞാനൊരു വാച്ച്മാൻ ആണ്.
1: വാച്ച്മാൻ, അപ്പൊ ഇപ്പൊ ഡ്യൂട്ടിയിലാണോ?
2: ഡ്യൂട്ടിയിലാണ്.
1: ഡ്യൂട്ടിയിലായിരിക്കുമ്പോ എപ്പോഴും റേഡിയോ കേൾക്കാറുണ്ടോ? ഓ, അപ്പൊ ഓർമ്മകളെ കുറിച്ച് പറഞ്ഞു കേട്ടപ്പോ എന്ത് ഓർമ്മയാണ് വന്നത്?
2: ഓർമ്മ എന്ന് പറഞ്ഞാല് മറക്കാനാവാത്ത സംഭവല്ലേ പറഞ്ഞത്?
1: അതെ, മറക്കാനാവാത്ത സംഭവം.
2: ഒരു 3 വർഷം മുമ്പ് ഉണ്ടായ ഒരു സംഭവമാണ്.
0: പറഞ്ഞോളൂ.
2: അത് പറഞ്ഞ് കേൾക്കുമ്പോ അതിന്റെ തീവ്രത മനസ്സിലാവണമെങ്കിൽ ഒരു 35 വർഷം മുമ്പത്തെ ഒരു സംഭവം കൂടി കാര്യങ്ങളോട് പറഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ. 35 വർഷം മുമ്പ് ഹയർ സെക്കൻഡറിക്ക് പഠിക്കുന്ന സമയത്ത് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പോ അത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി. ആ ഇഷ്ടപ്പെട്ട ആൾക്ക് കൂടെ ഉണ്ടായ ആ കുട്ടിക്ക് അത് അവസാനിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായി കുടുംബത്തിൽ നിന്നുള്ള സമ്മർദ്ദം കാരണം. എങ്കിലത് നമ്മുടെ മനസ്സിൽ നിന്ന് പോയിരുന്നില്ല. പോയിരുന്നില്ല എന്ന് വെച്ചാൽ വളരെ തീവ്രമായിട്ട് തന്നെ കണ്ടിരുന്നത് ആ കാലത്ത്. അപ്പൊ അതിന്റെ ഒരു ഹാങ് ഓവർ ശരിക്കും ഉണ്ടായിരുന്നു. പിന്നീട് അന്നത്തെ ആ കാലഘട്ടത്തിലെ സഹപാഠികളെയൊക്കെ കാണുമ്പോ അവര് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയും ചെയ്യുമായിരുന്നു. ഓർക്കാറുണ്ടോ, കാണാറുണ്ടോ എന്നൊക്കെ
1: ചോദിക്കാറുണ്ടായിരുന്നു.
2: പക്ഷെ അത് പിന്നീട് നമ്മുടെ ലൈഫ് മാറി, ഈ ഫാമിലിയായി, ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പൊ ഒരു ജസ്റ്റ് ഇങ്ങനെ ഒരു മെമ്മറിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഒരിക്കല് ഈ പഴയൊരു സഹപാഠി ഫേസ്ബുക്കിൽ കണ്ടിട്ട് ആ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നോട് വിളിച്ചു പറഞ്ഞു. ഫേസ്ബുക്കിൽ കണ്ടതാടാ ആ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞിട്ട് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു. അപ്പൊ ഫോട്ടോ കണ്ടപ്പോ എനിക്ക് അങ്ങനെ ഉൾക്കൊള്ളാനായില്ല. നമ്മുടെ മനസ്സിലുള്ള ഒരു പിക്ചറായിട്ട് ഒരിക്കലും ഇണങ്ങാത്ത ഒരു ഫോട്ടോ. അപ്പോ ഞാനിപ്പോ അതെന്ന് വെച്ചാൽ എനിക്ക് പൊളിറ്റിക്സിൽ കുറച്ച് ബന്ധങ്ങളുള്ളതുകൊണ്ട് ഞാൻ ആ ഏരിയയിലെ പഞ്ചായത്ത് മെമ്പറായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഡീറ്റെയിലായിട്ട് നന്നൂർ അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോ ആള് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കുട്ടിയല്ലേ മരിച്ചിരിക്കുന്നത്, എന്നാൽ ആ പേരിൽ തന്നെ അവരടുത്ത് തന്നെ ഉള്ളൊരു കുട്ടിയാണ് മരിച്ചിരിക്കുന്നത്. അപ്പോ വലിയൊരു ആദ്യ ഷോക്കായിരുന്നു, പിന്നെ അത് മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം വന്നു. അതോടൊപ്പം തന്നെ അവിടെ ഒരു വീണ്ടും ഒരു ഒരു ട്വിസ്റ്റ് എവിടെ വന്നു വെച്ചാല് അവരൊന്ന് കാണണം എന്നൊരു തോന്നൽ വന്നു. അപ്പൊ എന്തായാലും ആ മരിച്ചു കൊടുത്താ അവര് വരും എന്നൊരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ അവരെ കാണാൻ വേണ്ടി പോയി, മരിച്ച വീട്ടിൽ പോയി. കുറച്ച് ദൂരെയാണ്, ഒട്ടും അപരിചിതരായ ആൾക്കാരും പുതിയ സാഹചര്യമൊക്കെയാണ് അവിടെ. എന്നാലും ഞാൻ പോയി പോയി വിചാരിച്ച പോലെ തന്നെ അവിടെ വെച്ച് കണ്ടു. കണ്ടപ്പോ ജസ്റ്റ് തിരക്കായിരുന്നു എങ്കിൽ പോലും കണ്ട് ജസ്റ്റ് ഒരു സെക്കൻഡ് കിട്ടിയപ്പോ കയറി സംസാരിച്ചു. അപ്പൊ അവർക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ സാധിച്ചില്ല, പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല, പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. എങ്കിലും പിന്നീട് അവർക്ക് മനസ്സിലായി. ജസ്റ്റ് എന്ത് ചെയ്യണു എങ്ങനെയാണ് എന്നൊക്കെ ജസ്റ്റ് അങ്ങോട്ടും കൂടെ ഒരു പരിചയം ഉണ്ടായിരുന്നു. അന്നേരത്തെ എനിക്കൊരു തെറ്റ് പറ്റി അവിടെ വെച്ചിട്ട്. ഞാൻ അവരോട് നമ്പർ ചോദിച്ചു. അപ്പൊ അവര് വളരെ കൂളായിട്ട് തന്നെ പറഞ്ഞു, അതിന്റെ ആവശ്യമില്ലല്ലോ, നമ്പറിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. പിന്നീടാണ് എനിക്കത് വലിയൊരു തെറ്റാണ് ഞാൻ ചെയ്തത് എന്നൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ഒട്ടും മറക്കാൻ പറ്റാത്ത ജീവിതത്തിലെ അങ്ങനത്തെ ഒരു സാഹചര്യം തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതൊരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. പറയണ്ടെന്ന് അങ്ങനെ പറയണ്ടെന്നൊരു ഐഡിയ ഇല്ല. അന്നത്തെ ആ ഫീലിങ്
0: നമ്മള് ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരാളെ അയാൾ നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോ നമുക്ക് വരുന്നൊരു സങ്കടം, പിന്നെ അയാൾ ജീവനോടെ ഉണ്ട് എന്ന് അറിയുമ്പോൾ നമുക്ക് വരുന്നൊരു സന്തോഷം. അപ്പൊ അയാളൊന്ന് കാണാൻ തോന്നുന്ന എല്ലാരും മനുഷ്യരല്ലേ?
2: 35 വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്.
0: അല്ല, നമ്മളൊക്കെ മനുഷ്യരാണല്ലോ, നമുക്കും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷെ അതിനെ കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ ആ വ്യക്തിക്ക് പറ്റിയത്.
2: തീർച്ചയായിട്ടും അത് ഞാൻ ദൈവത്തിനാണെന്ന് പറയുന്നു. എനിക്കും

0: അത് വിരിച്ചായി പോയി ഞാൻ എന്റെ ഫ്രണ്ടിനോട് സംസാരിച്ചപ്പോ അവനെ അടിക്കാനാ വന്നത്. തെറ്റാണ് ചെയ്തത്, അത് പാടില്ല.
1: അല്ല, നമ്മള് നമ്മളുടെ ഒരു ആഗ്രഹം കൊണ്ട് ചോദിച്ചു, നമ്പർ ചോദിച്ചു, ഭംഗിയായിട്ട് അവരതിനെ നോ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും നല്ല ജീവിതമായിട്ട് ഇപ്പൊ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്.
0: തീർച്ചയായിട്ടും എങ്കിലും അതെ, മറക്കാൻ പറ്റാത്തൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് പോലത്തെ അനുഭവമായിരുന്നു. ആ ദിവസം തന്നെ എനിക്ക് ഇങ്ങനെ വണ്ടി ഡ്രൈവ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായില്ല, കാർ ഓടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു.
1: അത് അത്രയും ആത്മാർത്ഥമായ സ്നേഹമായിരുന്നത് കൊണ്ടായിരിക്കും.
0: അതെ അതെ, തീർച്ചയായിട്ടും.
1: അപ്പൊ എന്തായാലും അനുഭവം പങ്കുവച്ചതിന് ഒരുപാട് സന്തോഷം. അപ്പൊ നമുക്ക് വീണ്ടും ഒരിക്കൽ കേട്ടുമുട്ടാം.
0: എനിക്കൊരു റിക്വസ്റ്റ് കൂടി ഉണ്ട്,
1: പറഞ്ഞോളൂ.
0: ഞാനിപ്പോ ആദ്യമായിട്ടാണ് ഇതിലേക്ക് വിളിക്കുന്നത്. അപ്പൊ വിളിക്കുമ്പോ ഇങ്ങനെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരാൾക്ക് വിളിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. ഞാൻ വിളിക്കണം ശ്രമിച്ചിട്ടില്ല, എങ്കിൽ പോലും ഞാനിപ്പോ നിങ്ങളുടെ നമ്പർ ഓരോ പാട്ട് കഴിയുമ്പോഴും ഒന്ന് ഓർത്തിക്കുകയാണെങ്കിൽ, പുതുതായിട്ട് കേൾക്കുന്നവർക്ക്, ഇങ്ങനെ വിളിക്കാൻ തോന്നുന്നവർക്ക്, ജസ്റ്റ് ഒരു നിമിഷം കൊണ്ടാണ് ഇപ്പൊ എനിക്ക് വിളിക്കാൻ തോന്നിയത്. കേൾക്കാറുണ്ടെങ്കിൽ വിളിക്കാൻ തോന്നിയിരുന്നില്ല. ഇതുപോലെ പലർക്കും തോന്നുന്നുണ്ടാവും. പക്ഷെ ഞാൻ ഈ നമ്പറിന് വേണ്ടി ഒരുപാട് ട്രൈ ചെയ്തിട്ട് ഗൂഗിളിൽ നിന്നാണ് ഇപ്പൊ ഈ നമ്പർ എടുത്തത്.
1: നമ്പർ ഇടക്കിടക്ക് പറയണം എന്നല്ലേ പറയാട്ടോ.
0: തീർച്ചയായിട്ടും
1: മറ്റ് ഇപ്പൊ ഈ പറയുമ്പോ ചിലപ്പോ നമ്മളിതൊരു പ്രോഗ്രാമാണ് എന്ന് മാത്രം കരുതി പോവാം. പക്ഷെ നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ ശരിക്കും അതിൽ അലിഞ്ഞാണ് ചെയ്യുന്നത്. ഓരോരുത്തർ വിളിക്കുമ്പോ ചേട്ടൻ വിളിക്കുമ്പോഴും നമ്മള് രജീഷ് എന്നല്ലേ പേര് പറഞ്ഞേ, ആ സമയത്ത് നമ്മൾ ഈ ആ ഒരു സിറ്റുവേഷനിലേക്ക് അലിഞ്ഞാണ് സംസാരിക്കുന്നത്. അപ്പോൾ മറ്റു കാര്യങ്ങളിൽ നിന്ന് ഡൈവേർട്ടായി പോകും നമ്മൾ എന്താണ് പറയുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്പർ പറയാൻ വിട്ടുപോകുന്നത്. ഓർമ്മിപ്പിച്ചത് ഒരുപാട് സന്തോഷം. നമ്പർ പറയാം
0: കേട്ടോ.
1: ആ അത് മനസ്സിലായി, ശരിയാണ്, ഞങ്ങളുടെ ഭാഗത്തുണ്ടായ ഒരു ഫോൾട്ടാണ്. നമ്മൾ
0: അല്ല,
1: ശരിയാണ്, നമ്പർ പറയണമായിരുന്നു, അത് വിട്ടുപോയതാണ്. ഓർമ്മിപ്പിച്ചത് ശരി, ഓർമ്മിപ്പിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. നമ്പർ ഉറപ്പായും പറയാം കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ ഒരു പാട്ട് കേൾക്കാം. രേഷ്മ,
2: അതെ, പാട്ട് കേൾക്കുന്നതിന് മുമ്പ്
1: ഒരു അപാകത വന്നത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്പർ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന വിളിക്കുന്ന ഓരോ കോളേഴ്സിന്റെയും ആ ഒരു അനുഭവങ്ങളിൽ നമ്മളിങ്ങനെ ആഴ്ന്നു പോയി. അതുകൊണ്ടാണ് നമ്പർ ഒന്ന്.
2: നമ്പർ 0484-242-8101 ആണ്. 0484-242-8101. അപ്പോൾ ആർക്കെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ അപ്പോൾ നമ്പർ നോട്ട് ചെയ്യുക, എന്നിട്ട് വിളിക്കുക. അപ്പോൾ ഒരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം.

0: സമയം 10 മണി കഴിഞ്ഞ് 47 മിനിറ്റും 55 സെക്കൻഡും ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു പക്ഷേ ലാസ്റ്റ് കോളറായിരിക്കും അല്ലേ. അപ്പോൾ വിശേഷങ്ങൾ ചോദിച്ചറിയാം, എന്ത് അനുഭവമാണ് പങ്കുവയ്ക്കാനുള്ളതെന്ന് അറിയാം അല്ലേ.
1: ചോദിക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, ആരാണ്?
2: ഞാൻ ജോർജ്.
1: ജോർജ്, എവിടുന്നാണ് വിളിക്കുന്നത്?
2: നീർക്കോട്.
0: ആലങ്ങാട്. നീർക്കോട് പറൂർക്കാരാണെന്ന് വിളിക്കുന്നതിൽ അധികം അല്ലേ. പറയൂ ജോർജേട്ടാ, എന്താണ് പറയാനുള്ള വിശേഷം?
2: എനിക്ക് പ്രളയത്തിന്
0: സമയത്ത് കല്യാണത്തിന്റെ സമയമായിരുന്നു.
2: ഒരാഴ്ച അപ്പൊ പെയിന്റ് ഒക്കെ ചെയ്ത് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് വെള്ളം പൊങ്ങിയത്. അപ്പൊ പിന്നെ ഒരു മാസത്തേക്ക് ഞങ്ങൾ ക്യാമ്പിലേക്ക്, ഒരാഴ്ച ക്യാമ്പിലാണ്, ഞങ്ങൾക്ക് 10 ദിവസം വരെ വെള്ളം പൊങ്ങിയത്. ഞങ്ങൾ താണ സ്ഥലം പറഞ്ഞു. അപ്പൊ പള്ളിയിലും മറ്റേ ഈ പഞ്ചായത്തിന്റെ ഇവിടെ കേട്ടാണ് കഴിഞ്ഞത്. അങ്ങനെ ഒരാഴ്ച അവിടെ 8 ദിവസം അവ വെള്ളം 7 ദിവസം നിന്ന് ഇറങ്ങാതെ നല്ല മഴയുമായിരുന്നു. പിന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നപ്പോ ആകെ അകത്തൊക്കെ ചെയ്യുകയും ഒക്കെ ആയിരുന്നു. പിന്നെ വരികയാണെങ്കിൽ ഡോറൊക്കെ ലോക്കായി പോയി.
1: അങ്ങോട്ട്
2: പിന്നെ ഇലക്ട്രിക്കിന്റെ സാധനങ്ങളൊക്കെ ഈ വെള്ളം
0: കീഴിലായി
2: എല്ലാം പോയി. വീട്ടിലാവണങ്ങളെല്ലാം പോയി. അങ്ങനെ അത് മുകളിലാണ് പിന്നെ ഒരു മാസം നീട്ടി വെച്ചു.
1: എന്നിട്ട്
2: വീണ്ടും രണ്ടാമത് റിപ്പയർ ഒക്കെ ചെയ്ത് ക്ലീനാക്കി ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ
0: കല്യാണം.
2: അവരെ അനുഭവം
0: എനിക്ക് നേരത്തെ ആലങ്ങാടുന്ന് ജബ്ബാർക്ക് വിളിച്ചപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞത് എല്ലാവർക്കും.
2: കാര്യം പറഞ്ഞു ഞാൻ കേട്ടു. അപ്പൊ എനിക്ക്
0: അതാണ് ഓർമ്മ വന്നത് അല്ലേ. എന്തായാലും ഇപ്പൊ നമ്മളത് ആലോചിക്കുമ്പോ ആ ഒരു സമയം നമ്മൾ കടന്നുപോയി, അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ നമ്മൾ അതിജീവിച്ചു എന്നൊക്കെ പറയുമ്പോ ഒരു സന്തോഷമൊക്കെ ഉണ്ടെങ്കിൽ അന്ന് അനുഭവിച്ചത് വളരെ വലുതായിരുന്നു അല്ലേ. പ്രത്യേകിച്ചും മകളുടെ കല്യാണം എന്ത് ഇനി എന്നൊരു ചോദ്യമായി ചോദിച്ചോ.

0: പോയി ജീവിതം ആ
1: അതെ
0: സമയത്ത് അല്ലേ.
1: അതെ
0: എന്തായാലും അതിനെയൊക്കെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് തോൽപ്പിച്ച് അതിനൊക്കെ നമ്മുടെ
1: അതെ
0: അതെ കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി നിന്നൊരു സന്ദർഭമായിരുന്നു 2018 പ്രളയം എന്ന് പറയുന്നത്. അതിനെയൊക്കെ നമ്മൾ അതിജീവിച്ചല്ലോ. അതെ. അപ്പോൾ
1: കൃഷിയിടങ്ങളിലെ കപ്പയും ഒക്കെ ആയിട്ടൊക്കെ ഒരു ഭക്ഷണവും പിന്നെ പുറത്തുനിന്നുള്ള ഒരുപാട്
0: സഹായങ്ങളൊക്കെ വന്നു.
1: സഹായങ്ങളൊക്കെ വന്നു. അങ്ങനെ കുഴപ്പമില്ലാണ്ട്

0: സമയം 10 മണി കഴിഞ്ഞ 57 മിനിറ്റും 24 സെക്കൻഡും ആകുമ്പോൾ അരികയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. അരികയുമായി കൂടെ ഉണ്ടായിരുന്നത് ഞാൻ RJ വിദ്യ,
1: ഞാൻ രേഷ്മ.

പ്രിയരെ, ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ 59 മിനിറ്റും 23 സെക്കൻഡും. ഇനി 11 മണിക്ക് ഹിന്ദിയിൽ വാർത്തകൾ കേൾക്കാം. തുടർന്ന് ഇംഗ്ലീഷ് വാർത്തകൾ ഡൽഹിയിലെ.